ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 31 2026 സെപ്റ്റംബർ 16 ബുധനാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. ഇന്ന് ഒരു പുതിയ ദിനമാണ്, സമർപ്പണത്തിന്റെ ദിനം. മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു യാത്ര. അജ്ഞാതമായ ജീവിതയാത്രയിൽ ലക്ഷ്യം കണ്ടെത്തുവാൻ നിരന്തരം നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഓരോ യാത്രയും മനോഹരമാക്കുവാൻ നാം നമ്മുടെ ഹൃദയം അർപ്പണം ചെയ്യണം. നമുക്ക് ജീവിതം ലഭിച്ചിട്ടുള്ളത് വിലപിക്കാനല്ല, പരസ്പരം സ്നേഹിച്ച് വളരാനാണ്. സ്വാർത്ഥത നമ്മുടെ ഹൃദയത്തെ ഇരുട്ടിലാക്കുന്നു. സ്വാർത്ഥത നാം വെടിയണം. സഹജീവികളോട് നാം കരുണ കാട്ടണം. പരസ്പരം സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും നാം തയ്യാറാകണം. അപ്പോൾ ഭൂമിയെ സ്വർഗമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് പുണ്യം. അശരണരും ആലംബഹീനരുമായ നിരവധി ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. രോഗത്താലും മറ്റും കഷ്ടത അനുഭവിക്കുന്ന അനേകായിരങ്ങൾ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോക്കുകൊണ്ട് ഒരു കർമ്മം കൊണ്ട് നമുക്കവരെ പ്രത്യാശയുടെ പുത്തൻ പ്രഭാതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയും.

0: ശാന്തിയും വെറുപ്പും വെടിഞ്ഞ് ഒരു പുതിയ ദിനം തുടങ്ങുവാൻ നമുക്ക് കഴിയട്ടെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM ശുഭദിനാശംസകൾ. ദിനാദൈന്യന ജീവനം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, 3 മണിക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് ജേണി, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05

വ്യാസപ്രസാദം രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 8:30 അപ്രപാളിയിലെ അത്ഭുതങ്ങൾ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 16. മലേഷ്യ സ്ഥാപിതമായതും പൂനെയിലെ യർവാഡ ജയിലിൽ മഹാത്മാഗാന്ധി തന്റെ നിരാഹാര സമരം ആരംഭിച്ചതും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 16. ഇന്ന് സെപ്റ്റംബർ 16 ഓസോൺ ദിനം. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1987 സെപ്റ്റംബർ 16 നിലവിൽ വന്ന മോൺട്രിയൽ പ്രോട്ടോക്കോളിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓസോൺ പാളി സംരക്ഷണത്തെ സംബന്ധിക്കുന്ന അവബോധം സൃഷ്ടിക്കാൻ ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്താൻ 1994 ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് തീരുമാനിച്ചത്. ആമുൻസെൻ ദക്ഷിണ ധ്രുവത്തിൽ എത്തിയ ആദ്യ വ്യക്തിയായത് 1906 സെപ്റ്റംബർ 16. ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ വിവാഹമോചനം എന്ന അവകാശം ഉൾപ്പെടുത്തിയത് 1954 സെപ്റ്റംബർ 16. മലേഷ്യ സ്ഥാപിതമായത് 1963 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. പൂനെയിലെ ഏർവാഡ ജയിലിൽ മഹാത്മാഗാന്ധി തന്റെ നിരാഹാര സമരം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 16. മലയാള ഭാഷയുടെ വികസനത്തിനും സാഹിത്യ പ്രചരണത്തിനുമായി കേരള സർക്കാർ തിരുവനന്തപുരത്ത് നളന്ദ ആസ്ഥാനമായി കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് 1968 സെപ്റ്റംബർ 16. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രമാണ് വിജ്ഞാന കൈരളി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന രാജ്യമായ പാപ്പുവന്യൂഗിനി ആസ്ട്രേലിയയിൽ നിന്ന് സ്വതന്ത്രമായത് 1975 സെപ്റ്റംബർ 16. 820 ഭാഷയാണ് പാപ്പുവന്യൂഗിനിയിൽ സംസാരിക്കുന്നത്. പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ ആയ ടാക്യോണുകളെ കണ്ടെത്തിയത് പ്രകാശ സംസ്കരണ സിദ്ധാന്തം അവതരിപ്പിച്ചതും 6 നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഏക ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ECG സുദർശന്റെ ജന്മദിനമാണ് ഇന്ന്. 1931 സെപ്റ്റംബർ 16 അദ്ദേഹം ജനിച്ചത്. സംഗീത ലോകത്ത് നിന്ന് 1974 മാഗ്സസെ പുരസ്കാരവും 1998 ഭാരതരത്നവും ലഭിച്ച ആദ്യ വ്യക്തിയായിരുന്നു MS സുബ്ബലക്ഷ്മി. MS സുബ്ബലക്ഷ്മിയുടെ ജന്മദിനമാണ് ഇന്ന്. 1916 സെപ്റ്റംബർ 16 അവർ ജനിച്ചത്. UN പൊതുസഭയിൽ കർണാടക സംഗീതം അവതരിപ്പിച്ച ആദ്യ വനിതയാണ് MS സുബ്ബലക്ഷ്മി. വൃന്ദാവനത്തിലെ തുളസി എന്നാണ് MS സുബ്ബലക്ഷ്മിയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ വ്യോമസേനയിൽ പഞ്ചനക്ഷത്ര പദവിക്ക് അർഹനായ ഏക സൈനികനാണ് അർജുൻ സിംഗ്. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2017 സെപ്റ്റംബർ 16 അദ്ദേഹം അന്തരിച്ചത്. പ്രശസ്ത മലയാള സാഹിത്യകാരി ഡോക്ടർ M ലീലാവതിയുടെ ജന്മദിനമാണ് ഇന്ന്. 1927 സെപ്റ്റംബർ 16 അവർ ജനിച്ചത്. മലയാള കവിത, സാഹിത്യ ചരിത്രം, നമ്മുടെ പൈതൃകം, കവിതയും ശാസ്ത്രവും തുടങ്ങിയവയാണ് M ലീലാവതിയുടെ പ്രധാന രചനകൾ.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന

പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. സേവാസങ്കൽപ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് 3 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 40-ലധികം വകുപ്പുകളെയും 73 പദ്ധതികളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 1-ലധികം വകുപ്പുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾക്ക് പ്രത്യേക മുൻഗണന നൽകും. കൂട്ടായ ചിന്തയിൽ നിന്ന് കൂട്ടായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് റീ ഇമാജിനിങ് കേരളം പ്രതിഫലിപ്പിക്കുന്നതെന്ന് VD സതീശൻ വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, തുറമുഖ സമുദ്രാധിഷ്ഠിത വികസനം, വ്യോമഗതാഗതം, വ്യവസായ സാമ്പത്തിക ഇടനാഴികൾ, ഊർജ്ജവും പുനരുപയോഗ സ്രോതസ്സുകളും, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈഫ് സയൻസ്, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ദുരന്ത നിവാരണം, ഡിജിറ്റൽ മേഖല, വിനോദസഞ്ചാരം, ക്രിയേറ്റീവ് മേഖല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വട്ടമേശ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ പദ്ധതിക്കും ഗവൺമെന്റ് അംഗീകരിച്ച പൊതുചട്ടക്കൂട് രൂപപ്പെടുത്തുക കൂടിയാണ് പ്രധാന ലക്ഷ്യമെന്നും VD സതീശൻ അറിയിച്ചു.
1: പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ കുടുംബങ്ങൾക്ക് അടിയന്തര ആശ്വാസമായി 25.64 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രളയബാധിതരായ 25,648 കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുന്നത്. ഒരു കുടുംബത്തിന് 10,000 രൂപ വീതമാണ് ധനസഹായമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. സഹായം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും വൈകാതെ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക കൈമാറുമെന്നും VD സതീശൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കോഴിക്കോട്ട് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്നത് സത്യസന്ധതയാണെന്നും പാർട്ടിയിൽ സംഘടനാപരമായ തിരുത്തലുകൾ വരുത്തണമെന്നും ബേബി നിർദ്ദേശിച്ചു. സംഘടനാ നേതൃതലത്തിൽ പുതിയ തലമുറയെ ഉൾപ്പെടുത്തി പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നും MA ബേബി അറിയിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കാൻ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. PJയരാജൻ, MB രാജേഷ്, VC ശിവൻകുട്ടി എന്നിവരെ പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. സൂസൻ കോടിയെ വീണ്ടും സംസ്ഥാന സമിതി അംഗമാക്കാനും യുവജന മഹിളാ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ പുതുതായി സംസ്ഥാന സമിതി ക്ഷണിതാക്കളായി ഉൾപ്പെടുത്താനും തീരുമാനിച്ചതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. അടുത്ത മാസം എല്ലാ ജില്ലകളിലും വിപുലീകൃത ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റുതിരുത്തി കൂട്ടായ തീരുമാനം കൈക്കൊള്ളുമെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നാളെ മുതൽ അടുത്ത മാസം 17 വരെ വിവിധ സേവന ജനകീയ പരിപാടികളാണ് സംഘടിപ്പിക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മാസപ്പടി കേസിൽ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കി ണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഇന്ന് ലോക ഓസോൺ ദിനം. ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആചരിക്കുന്നത്. 1987 സെപ്റ്റംബർ 16 മോൺട്രിയയിൽ ഉടമ്പടി ഒപ്പുവെച്ചതിന്റെ സ്മരണാർത്ഥം 1988 ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ദിനാചരണം പ്രഖ്യാപിച്ചത്. ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്ന ഓസോൺ പാളി സൂര്യനിലെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്ന സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഔലിയോടൊപ്പം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലും ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനും മഴവെള്ള സംഭരണത്തിനും സംഗീതത്തിലൂടെ ശബ്ദം നൽകുകയാണ് ഗാനം ലക്ഷ്യമിടുന്നത്. 15 അതിൽ അധികവും പ്രായമായവരുടെ പ്രതിമാസ തൊഴിൽ സേവന പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചതായി കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിലെ 55.4% നിന്ന് ആഗസ്റ്റിൽ ഇത് 55.6% വർദ്ധിച്ചതായി മന്ത്രാലയത്തിന്റെ സർവേയിൽ കണ്ടെത്തി. നേപ്പാളിൽ മിന്നൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ

0: 1399 ഉയർന്നു. 5170 പേരെ ഇനിയും കണ്ടെത്താനായില്ല. തിരുവനന്തപുരം ജില്ലയിലെ നവരാത്രി ഉത്സവ മുന്നൊരുക്കങ്ങൾ മന്ത്രി കെ മുരളീധരൻ വിലയിരുത്തി. ഘോഷയാത്രയുടെയും ഉത്സവത്തിന്റെയും സുഗമമായ നടത്തിപ്പിന് തിരുവനന്തപുരം ജില്ലാ കളക്ടറേയും റൂറൽ SPയെയും കോർഡിനേറ്റർമാരായി നിയോഗിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ന്യൂഡൽഹിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ മലയാളി താരം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ 7 വിക്കറ്റിന് ജയിച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 160 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 31 പന്ത് ശേഷിക്കെ 163 റൺസ് നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കി. 3ാം 2020 മത്സരം നാളെയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ക്രിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് KCA അറിയിച്ചു. ഈ മാസം 27-നാണ് പരമ്പരയിലെ ആദ്യ മത്സരം. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വിജയത്തുടക്കം. ഡൽഹിയിലെ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലപ്പുറം അത്താണിക്കൽ MIC EHSS ടീം ഏകപക്ഷീയമായ 8 ഗോളുകൾക്ക് മണിപ്പൂർ സൈനിക് സ്കൂളിനെ പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് IPSC ടീമുമായി MIC മത്സരിക്കും. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ തൈക്കോണ്ടോ മത്സരത്തിൽ 119 പോയിന്റോടെ മലപ്പുറം ജേതാക്കളായി. 113 പോയിന്റുമായി കാസർകോട് ജില്ല 2ാം സ്ഥാനവും 81 പോയിന്റുമായി കോഴിക്കോട് 3ാം സ്ഥാനവും നേടി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നട അടയ്ക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും തപസ്യ മുൻ അധ്യക്ഷനും ജന്മഭൂമി മുഖ്യ പത്രാധിപരുമായിരുന്ന VM കൊറാത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. VM കൊറാത്തിന്റെ വസതിയായ ശ്രീഹരിയിലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നോവലിസ്റ്റ് PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാസലഹരികൾക്കെതിരെ ഉയരുന്നതുപോലെ മദ്യവ്യാപനത്തിനെതിരെയും ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ മന്മഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള തീരത്ത് അനധികൃത മത്സ്യബന്ധനം നടത്തുകയായിരുന്ന Noor-e-Behr എന്ന കർണാടക രജിസ്ട്രേഷൻ മത്സ്യബന്ധന ബോട്ട് കാസർകോട്ട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലെ പെട്രോളിംഗ് സംഘം പിടികൂടി. നിയമ നടപടി സ്വീകരിച്ച ശേഷം ബോട്ടിന് 2.5 ലക്ഷം രൂപ പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ Re-imagining കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. സേവാസങ്കല്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക ഋചാ ഝാ.
2: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: പ്രധാന വാർത്തകൾ. യു പി ഐ വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. യു പി ഐ വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് തുക എത്രയായാലും യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2,000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ചട്ടക്കൂടിന് കീഴിൽ വരുന്ന ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: 2,000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരിഷ്കരിച്ച യു പി ഐ MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. ആകെ ശേഖരിക്കുന്ന MDRന്റെ 5% ഉപയോഗിച്ച് ചെറുകിട വ്യാപാരികൾക്കിടയിൽ യു പി ഐ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കും. 2,000 രൂപയ്ക്ക് മുകളിലുള്ള P2M ഇടപാടുകൾക്ക് 0.4% നാമമാത്രമായ MDR ചുമത്തും. എന്നാൽ 75,000 രൂപയോ അതിനു മുകളിലോ ഉള്ള വലിയ ഇടപാടുകൾക്ക് പരമാവധി MDR 300 രൂപയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങളുടെ ഈ ലോകത്ത് ഇന്ത്യയുടെ ഉയർച്ച അനിവാര്യമാണ്. ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും ശേഷിയിലുമുണ്ടായ വളർച്ച ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി.
1: When India advocates dialogue and diplomacy, when we stress that endless war must give way to an end to war, this is our particular way of thinking. Indian diplomacy will always have peace and development as its central agenda, not just as an idealistic goal, but as a sensible prescription for the world order to advance progress and prosperity.
0: ഇന്ത്യ യുഎസ് സംയുക്ത സൈനിക അഭ്യാസ പ്രകടനമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഇരുസേനകളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ സൈനിക അഭ്യാസം ലക്ഷ്യമിടുന്നത്. പർവ്വത മേഖലകളിലെ പോരാട്ടങ്ങൾക്ക് പ്രത്യേക സേനയെ സജ്ജമാക്കുക എന്നതാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്ത് 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിൽ ഇത് 55.4% മന്ത്രാലയത്തിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഓഗസ്റ്റിലെ പ്രതിമാസ ബുള്ളറ്റിൻ അനുസരിച്ച് ഗ്രാമീണ മേഖലകളിലും സമാനമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌര കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. നാളെ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1994 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19-ന് ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ചുകൊണ്ടുള്ള മഞ്ഞ

0: ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന രണ്ട് ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകൾ ഇല്ല. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പുനരാരംഭിക്കും എന്നാണ് പ്രവചനം. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും ഉണ്ട്.
1: അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി നടന്ന രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 wicketsന് തകർത്താണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 14.5 ഓവറിൽ 3 wicket നഷ്ടത്തിൽ 163 റൺസ് എടുത്ത് അനായാസം ലക്ഷ്യം മറികടന്നു. 22 പന്തിൽ 57 റൺസ് നേടിയ മലയാളി താരം സഞ്ജു സാംസണാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും. ഹൂതി ആക്രമണ സാധ്യത കണക്കിലെടുത്ത് സൌദി അറേബ്യയിലെ മക്ക, ജിദ്ദ, തായിഫ് എന്നിവിടങ്ങളിൽ സിവിൽ ഡിഫൻസ് വിഭാഗം അടിയന്തര മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ചെങ്കടലിലെ സൌദിയുടെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ യാൻബു ഉൾപ്പെടെയുള്ള 6 നഗരങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഗൾഫ് മേഖലയിൽ വാണിജ്യ കപ്പലുകളെയും നാവികരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ചെങ്കടലിലെ സംഘർഷ സാഹചര്യത്തിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നേപ്പാളിലെ പ്രളയബാധിത ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 1399 ഉയർന്നു. കാണാതായ 5170 ആളുകൾക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും സംയുക്ത സുരക്ഷാസേന ഇപ്പോഴും തുടരുകയാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ ആകെ 13,742 പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് 26 ദുരന്തം ഉണ്ടായത്. ഗാസയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 2 കുട്ടികളും 1 ഹമാസ് സായുധ കമാൻഡറും ഉൾപ്പെടെ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്ത് ഒരു തീവ്രവാദിയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. മറ്റൊരാക്രമണത്തിൽ 1 കുട്ടിയടക്കം 2 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യമുന നദിയുടെ പുനരുജ്ജീവനത്തിനായി കിഷൌ ബഹുമുഖ അണക്കെട്ട് പദ്ധതിയുടെ കരാറിൽ 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒപ്പുവച്ചു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവരാണ് ഒപ്പുവച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. UPI വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അമ്മയുടെ കൺസ് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
6: Radio Santhanam 90.4 FM il ippol kekkam Literary World. Tayaraki avadharippikkunnathu Dr. Parvathi Jeevan. Sangeethika sahayam Shyam Das.

ഗതിയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
4: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, അക്ഷരമുദ്രയിലേക്ക് സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികൾ അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരെയും അവരുടെ കൃതികളെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിൽ ശ്രോതാക്കളിലേക്ക് അറിവുകൾ പകരുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്രയിൽ ഇന്ന് ശ്രോതാക്കൾക്കായി ചാർലി ചാപ്ലിൻ്റെ ആത്മകഥ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയെന്നോണമാണ് ഈ ആഴ്ചയിലെ അക്ഷരമുദ്രയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ചാർലി ചാപ്ലിൻ എൻ്റെ ആത്മകഥ എന്ന ഈ കൃതി വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി വിശദീകരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം നമുക്ക് ഈ കൃതി മുഴുവനായും പറഞ്ഞു തീർക്കാനോ വായിച്ചു തീർക്കാനോ കഴിയുകയില്ല. എന്നാലും ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തെക്കുറിച്ചും ചാപ്ലിനെക്കുറിച്ചും ഈ കൃതിയെക്കുറിച്ചുമൊക്കെ കുറേയധികം അറിവുകൾ ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. വളരെ രസകരമായ രീതിയിൽ ഏറെ അനുഭവങ്ങൾ നിറഞ്ഞ ചാപ്ലിൻ്റെ ജീവിതം, ആ ജീവിതത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചാർലി ചാപ്ലിൻ തൻ്റെ ആത്മകഥയിലൂടെ പറയുന്നുണ്ട്. 5 അടി 4 ഇഞ്ച് പൊക്കമുണ്ടെങ്കിലും കാഴ്ചയിൽ ചാപ്ലിന് അത്ര പൊക്കം തോന്നിക്കില്ല. കുറുകിയ കാലുകളും കൈകളും ചലനത്തിലെ ചടുതയും അംഗവിക്ഷേപങ്ങളിലെ അനിയന്ത്രിതമായ ആകർഷകത്വവുമൊക്കെ അസാധാരണമായ ഒരു കുള്ളനെ പോലെ നമുക്ക് പലയിടങ്ങളിലും ചാപ്ലിനെ തോന്നാറുണ്ട്. ചാർലി ചാപ്ലിൻ്റെ ജീവിതം അവലോകനം ചെയ്താൽ ചാപ്ലിൻ്റെ ബാല്യം അമ്മയുടെയോ അച്ഛൻ്റെയോ സംരക്ഷണമില്ലാതെ കടന്നുപോയ ഒരു ബാല്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ചാർലി ചാപ്ലിനെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. ജീവിതത്തിൻ്റെ കറുത്ത അധ്യായമെന്നാണ് ചാപ്ലിൻ അതിനെ വിശേഷിപ്പിച്ചത്. തൻ്റെ അമ്മയുടെ മാനസിക രോഗം ഭേദമാകും എന്ന ചിന്തയിലായിരുന്നു ചാപ്ലിൻ എപ്പോഴും ജീവിച്ചത്. ചാപ്ലിനെ സദാ അലട്ടിക്കൊണ്ടിരുന്ന ഒരു മാനസിക വ്യഥയായിരുന്നു തൻ്റെ അമ്മയുടെ മാനസിക രോഗം. ഏതെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്നും ചാപ്ലിൻ എപ്പോഴും പ്രത്യാശിച്ചിരുന്നു. എന്നാലോ അമ്മയുടെ മനോനിലയിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു എന്നത് ചാപ്ലിൻ വേദനയോടെ തിരിച്ചറിയുന്ന പല അധ്യായങ്ങളും ഈ കൃതിയിലുണ്ട്. ചാപ്ലിൻ്റെ മിക്ക ചിത്രങ്ങളും വ്രണിത ബാല്യത്തോടും അശരണനോടുമൊക്കെയുള്ള ഒരു സഹാനുഭൂതി നമുക്ക് ദർശിക്കാൻ കഴിയും അല്ലേ. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ആരാധകരുള്ള ഒരു താരമാണ് ചാർലി ചാപ്ലിൻ. കാലങ്ങളായി ജനതയെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ച ഒരു പ്രതിഭയാണ് ചാർലി ചാപ്ലിൻ. ആഴമേറിയ അനുഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ പല ഇതിഹാസങ്ങളും ഉടലെടുക്കാറുണ്ട് എന്ന് നാം കണ്ടിട്ടുണ്ട്. അതുപോലെ മികച്ച ഒരു പ്രതിഭയാണ് ചാർലി ചാപ്ലിൻ. ഉള്ളിൽ ദുഃഖത്തിൻ്റെ ഒരു അഗ്നിപർവ്വതം പേറി പുറമേ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ചാർലി ചാപ്ലിൻ അനാഥത്വവും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞതായിരുന്നു തൻ്റെ ബാല്യം എന്ന് തുറന്നെഴുതുന്നുണ്ട്. ചിരിയുടെ കൂർത്ത മുനകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. സിനിമ എന്ന മാധ്യമം ഉപയോഗിച്ച് സിനിമയ്ക്കപ്പുറം വളർന്ന മഹാനായ പ്രതിഭ ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ്റെ ജീവിതം നാം ഈ കൃതിയിലൂടെ വായിച്ചാൽ സിനിമയെ വെല്ലുന്ന കഥയായിരുന്നു എന്ന് നമുക്ക് തോന്നാം. ലണ്ടനിൽ കെന്നിങ്ടണിൽ ആയിരുന്നു ചാപ്ലിനും അമ്മയും ചേർന്ന് ജീവിച്ചിരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം അച്ഛനും അമ്മയുമായി അടുത്ത ബന്ധമുള്ളവരുമായി ഒക്കെ ചേർന്ന് ഒരു നൃത്ത ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നു. ഒരു അഭിനേതാവാകണം എന്ന അമിതമായ വിശ്വാസം കൊണ്ട് സ്കൂൾ ജീവിതം അദ്ദേഹം നിർത്തിവെച്ചു എന്ന് നമുക്ക് ഈ കൃതി വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ ഗതിമാറി ഒഴുകുന്ന ഒരു പുഴ പോലെ ചാപ്ലിൻ്റെ ജീവിതം ഒഴുകിക്കൊണ്ടേയിരുന്നു. നമുക്ക് ഈ കൃതി വായിച്ചാൽ മനസ്സിലാകുന്നത് ചിലയിടങ്ങളിലൊക്കെ ചാപ്ലിൻ്റെ ജീവിതം ഒരു കീറാമുട്ടിയായി നിൽക്കുന്നതാണ്. ചാപ്ലിൻ്റെ ബാല്യവും യൗവനവും എല്ലാം തന്നെ ഈ ഒരു ആത്മകഥയിലൂടെ ചാപ്ലിൻ എഴുതുന്നുണ്ട്. പലയിടങ്ങളിലും ഈ കൃതി വായിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾ ഈറനണിയാതെ ഈ കൃതി വായിച്ചു തീർക്കാൻ കഴിയുകയില്ല. അത്രയും ഭാവസാന്ദ്രമായും ആർദ്രമായുമാണ് ചാപ്ലിൻ ഈ വരികളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1800 ആ കാലഘട്ടത്തിലൊക്കെ ലണ്ടനിൽ ജനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഒരു വിഭാഗം ജനങ്ങൾ സമ്പന്നരും മറുവിഭാഗമകട്ടെ കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെ പിടിയിലായിരുന്നു. അതായത് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മധ്യവർഗ ജനങ്ങളുടെ ഒരു അഭാവം ആ കാലഘട്ടത്തിൽ അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്നു എന്ന് ചാപ്ലിൻ കുറിക്കുന്നുണ്ട്. അന്നമോ വസ്ത്രമോ പോലുമില്ലാതെ കൊടിയ ദാരിദ്ര്യത്തിലായിരുന്ന ഒരു ദരിദ്ര വിഭാഗം ജനത അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്നു എന്ന് ചാപ്ലിൻ എഴുതുന്നുണ്ട്. തൻ്റെ 14-ാമത്തെ വയസ്സിൽ അമ്മയുടെ മനോനില ആകവഷളായി. ആ അവസരത്തിൽ ചാപ്ലിൻ തൻ്റെ അമ്മയെ മേന്തി കാതങ്ങളോളം നടന്ന് അമ്മയെ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കിയ കഥ ചാപ്ലിൻ പറയുന്നുണ്ട്. കണ്ണുകളെ ഈറനണിയിക്കാതെ നമുക്ക് ഈ ഒരു ആത്മകഥ മുഴുമിച്ച് തീർക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അമ്മയെ അങ്ങനെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് തിരികെ വീട്ടിലെത്തിയ ചാപ്ലിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു അനാഥത്വബോധം കടന്നുകൂടി. ദിവസങ്ങൾ ഇനി എങ്ങനെ താൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചാപ്ലിൻ്റെ ചിന്തകൾ കാട് കയറി പോകുന്നു എന്ന് നമുക്ക് തോന്നാം. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചാർലി ചാപ്ലിന്റെ ആത്മകഥ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ മനുഷ്യരെ കുടുകുടെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന മഹാനായ പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ വിടവാങ്ങി ഏകദേശം 4.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോകത്തിനിന്നും ഹാസ്യ സാമ്രാട്ട് ചാർലി ചാപ്ലിൻ തന്നെയാണ്. നമുക്ക് പൊട്ടിച്ചിരിയുടെ പര്യായമായി ചാപ്ലിനെ വിശേഷിപ്പിക്കാം അല്ലേ? ചാപ്ലിനെ കുറിച്ച്, ചാപ്ലിന്റെ ജീവിതത്തെക്കുറിച്ച് ഈ ആത്മകഥയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാലഘട്ടത്തിൽ ലണ്ടനിൽ സമ്പന്നരായ ജനങ്ങളും ദാരിദ്ര്യത്തിൽപ്പെട്ട ജനങ്ങളുടെയും ഒരു വിഭാഗമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നത്തിനോ വസ്ത്രത്തിനോ പോലും ഗതിയില്ലാത്ത കുറേയധികം ജനവിഭാഗങ്ങൾ അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്നു എന്നുമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ചാപ്ലിന്റെ ജീവിതം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ അമ്മയെ എത്തിച്ചു കഴിഞ്ഞതിനു ശേഷം വല്ലാത്ത അനാഥത്വ ബോധത്തിൽ ആയിരുന്നു എന്നും ഞാൻ പറഞ്ഞിരുന്നു. തന്റെ അമ്മ ഹന്ന ഇടയ്ക്കിടയ്ക്ക് അസുഖം ഭേദമായി മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും തിരിച്ചെത്താറുണ്ടായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏകദേശം 10 വയസ്സുള്ളപ്പോൾ ചാപ്ലിൻ മിക്ക ദിവസങ്ങളിലും ഒരു തെരുവു നർത്തകനായി അറിയപ്പെട്ടിരുന്നു എന്നും ഈ കൃതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. വ്യാവസായിക വിപ്ലവത്തോടെ ജീവിതത്തിന്റെ അടിത്തറ നഷ്ടപ്പെട്ട അനേകായിരങ്ങൾ ആഹാര സമ്പാദനത്തിന് പോക്കറ്റടിയും പിടിച്ചുപറിയുമൊക്കെ അന്ന് നിത്യവൃത്തിയാക്കിയിരുന്ന ഒരു കാലഘട്ടം ലണ്ടൻ തെരുവുകളിലുണ്ടായിരുന്നു. അന്ന് അത്തരം ആൾക്കാരെ കൊണ്ട് ലണ്ടന്റെ മിക്ക തെരുവുകളും നിറഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ. ഒരിക്കൽ അങ്ങനെ കലുഷിതമായ ഒരു ലണ്ടൻ തെരുവിൽ ചാർലി പാടുകയും ഒരറബി കുതിരയെ പോലെ ചാടിക്കളിക്കുകയുമാണ് ചെയ്തത്. കുറച്ചധികം നേരമായി ചാപ്ലിനെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന കുറേയധികം പേർ ചാപ്ലിന്റെ ഉള്ളിലുള്ള കലാകാരനെ തിരിച്ചറിയുകയും പല ഓഫറുകളും ചാപ്ലിനായി മുന്നോട്ടു വയ്ക്കുകയും ചെയ്തുവെന്ന്

ഒക്കെ കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. പലപ്പോഴും അമ്മ ഹന്ന കടുത്ത മാനസിക രോഗത്താൽ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലായി എന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ. അന്നൊക്കെ തന്നെ ചാപ്പിളിനെയും ജ്യേഷ്ഠനെയും അധികാരികൾ അച്ഛനെ തിരഞ്ഞു പിടിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കുവാൻ സന്നദ്ധരായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടം ചാപ്ലിൻ വളരെ വേദനയോടെയാണ് ഈ കൃതിയിൽ പരാമർശിച്ചിട്ടുള്ളത്. അന്ന് എന്റെയും ജ്യേഷ്ഠനായ സിഡ്നിയുടെയും ജീവിതം ദുരിതപൂർണമായിരുന്നു എന്നും ചാപ്ലിൻ എഴുതിയിട്ടുണ്ട്. തന്റെ ജ്യേഷ്ഠനായ സിഡ്നിക്ക് പിന്നീട് കപ്പലിൽ ജോലി ലഭിച്ചപ്പോൾ താൻ അനാഥനായി, താൻ തനിച്ചായി എന്നും ചാപ്ലിൻ പറയുന്നുണ്ട്. പല രാത്രികളിലും ചാർലി ചാപ്ലിൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ അലഞ്ഞു തിരിയുക എന്നാണ് ചാപ്ലിൻ അതിനെ ഈ കൃതിയിൽ വിശേഷിപ്പിച്ചത്. അത്തരം അവസരങ്ങളിലൊക്കെ കേട്ട സംഗീതം ചാപ്ലിന്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കിയിരിക്കുന്നു. ചില മദ്യശാലകളിൽ നിന്നും കേൾക്കുന്ന മനോഹര സംഗീതം ചാപ്ലിന്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കിയിരുന്നു എന്നും ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പരാമർശിച്ചിരുന്നു. കർണോയുടെ നാടകങ്ങളിൽ നിന്നും ചാപ്ലിൻ ശരീരഭാഷയിലും ശരീര ചലനങ്ങളിലും അനായാസമായ പാഠങ്ങൾ പഠിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ചാപ്ലിന്റെ ഭാവി ജീവിതത്തിന് ഒരു മാർഗരേഖയുണ്ടാക്കി അന്ന് എന്നും നമുക്ക് കരുതാം. ചാപ്ലിനെ ആരും ആദ്യകാലങ്ങളിൽ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. സഹപ്രവർത്തകരോട് ചാപ്ലിൻ ഒരക്ഷരം പോലെ ഉരിയാടാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്നും കുറിച്ചു വച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അയാൾ എന്തെങ്കിലും സംസാരിച്ചെന്നിരിക്കും. പൊതുവെ നിശബ്ദനായിരുന്നു ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മദ്യത്തിനെ അദ്ദേഹത്തിന് ഭയമായിരുന്നു എന്നും ശമ്പളം കിട്ടിയാൽ ഉടൻ അപ്പോൾ തന്നെ അതുമായി ബാങ്കിലേക്ക് ഓടുകയായിരുന്നു ചാപ്ലിൻ എന്നും പറയുന്നു. കാശ് കയ്യിൽ വന്നതോടെ തന്റെ സഹോദരനായ സിഡ്നിയുമായി ചേർന്ന് ചാപ്ലിൻ ഒരു വീട് വാടകയ്ക്കെടുത്തു. അക്കൂട്ടത്തിൽ ഒരു പിയാനോയും ഒരു നഗ്നസുന്ദരിയായ പൂർണകായ ചിത്രവും ചാപ്ലിൻ മേടിച്ചു എന്നും കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊമേഡിയന്മാരെ പോലെ ആയിരുന്നില്ല ചാപ്ലിൻ. അദ്ദേഹത്തിന് അറിയാനുള്ള ആഗ്രഹങ്ങൾ ഏറിയേറി വന്നുകൊണ്ടേയിരുന്നു. ഇംഗ്ലീഷ് വ്യാകരണം, ലാറ്റിൻ ഇംഗ്ലീഷ് ഡിക്ഷണറി തുടങ്ങിയ പുസ്തകങ്ങളിലേക്കൊക്കെ തന്നെ ചാപ്ലിൻ തന്റെ വായന വർദ്ധിപ്പിച്ചു എന്ന് വേണം നമുക്ക് ഈ കൃതിയിൽ നിന്ന് വായിച്ചെടുക്കാൻ. ഷെർലക് ഹോംസിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ഡിറ്റക്റ്റീവിനെ അനുകരിച്ച് ചാപ്ലിൻ ഒരു വയലിൻ വാങ്ങി. അതിന്റെ കമ്പികൾ ഇടത് കൈകൊണ്ട് മീറ്റാൻ പാകത്തിന് തിരിച്ചുവിട്ടു. എല്ലായിടവും വയലിനും ചാപ്ലിൻ ഒപ്പം കൊണ്ടുപോയിരുന്നു. പിയാനോ മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്തു. വിഷാദം തന്റെ മനസ്സിനെ ബാധിക്കുമ്പോഴൊക്കെ തന്നെ ചാപ്ലിൻ സംഗീതത്തിലേക്ക് തന്റെ മനസ്സിനെ തിരിച്ചുവിടാൻ ജാഗരൂകനായിരുന്നു എന്ന് വേണം പറയാൻ. ബാല്യവും കൗമാരവും ഒക്കെ പിന്നിട്ട് വന്ന ആ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലയിടങ്ങളിലും ചാപ്ലിന് കാലിടറാറുണ്ടായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. നാം ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കും, എന്തായിരുന്നു ചാർലി ചാപ്ലിന്റെ ജീവിതം ഇങ്ങനെയായത് എന്ന്. ചാപ്ലിന്റെ ബാല്യജീവിതം ആദ്യ കാലഘട്ടങ്ങളിൽ സന്തോഷഭരിതമായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നീട് തികഞ്ഞ മദ്യപാനിയായിരുന്ന അച്ഛൻ തങ്ങളെ ഒറ്റപ്പെടുത്തി മറ്റൊരു ജീവിതത്തിലേക്ക് പോയപ്പോഴാണ് ചാപ്ലിനും അമ്മയും സിഡ്നിയും അടങ്ങുന്ന ആ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലേക്കും അനാഥത്വത്തിലേക്കും വഴിമാറിയത് എന്ന് നമുക്ക് ഈ കൃതി വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ദുരന്ത തീവ്രതയുടെ പ്രതീകമായി മാറിയ ചാപ്ലിന്റെ ജീവിതമാണ് ചാപ്ലിൻ ഈ കൃതിയിൽ പരാമർശിക്കുന്നത്. മാനസിക രോഗം മാറിക്കിട്ടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ തുന്നൽ ജോലികളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു എന്ന് ചാപ്ലിൻ പറയാറുണ്ടായിരുന്നു. നല്ല ഒരു ശബ്ദത്തിനുടമയായിരുന്ന തന്റെ അമ്മ ചില സ്റ്റുഡിയോയിലൊക്കെ പാട്ടുപാടാൻ പോയാണ് തന്നെയും ജ്യേഷ്ഠനായ സിഡ്നിയെയും വളർത്തിയിരുന്നത് എന്നും ചാപ്ലിൻ വേദനയോടെ പറയാറുണ്ട്. നാം ഇങ്ങനെ ചാപ്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു രൂപമുണ്ട് അല്ലെ? കറുത്ത തൊപ്പിയും നീളൻ വടിയും വലിയ പാൻസും മുറിമീശയും ഒക്കെ ചേർന്ന് കണ്ടാൽ തന്നെ ചിരിവരുന്ന ഒരു രൂപം. ചാപ്ലിൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത് ട്രാമ്പ് എന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന്റെ ഒരു രൂപമാണ് ചാപ്ലിൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് ഈ ആത്മകഥ വായിച്ചാൽ മനസ്സിലാകും. വളരെ ഗൗരവതരമായ കാര്യങ്ങളെ നർമ്മഭാവത്തോടെ ലളിതമായി അവതരിപ്പിക്കാനുള്ള ചാപ്ലിന്റെ കഴിവ് വളരെ വലുതാണ്. ലോകത്തെ കിടുകിട വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലറെ പരിഹസിച്ചുകൊണ്ട് 1940 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, അതുമാത്രം മതി ചാർലിന്റെ ഉള്ളിലുള്ള ഒരു പ്രതിഭയെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കാര്യമെന്ന് നാം ഏവർക്കുമൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. കഥ, തിരക്കഥ, സംഗീത

സംവിധാനം, നിർമ്മാണം തുടങ്ങി സിനിമയിൽ ചാപ്ലിൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. രണ്ടു തവണയാണ് ചാപ്ലിനെ തേടി ഓസ്കാർ എത്തിയത് എന്നും നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ മഹാനായ പ്രതിഭ ചാർലി ചാപ്ലിന്റെ ജീവിതത്തിലേക്ക് ഒരെത്തിനോട്ടമാണ് ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതിയിലൂടെ ഞാൻ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

അക്ഷരമുദ്രയിലേക്ക് തിരികെ എത്താം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മഹാനായ പ്രതിഭ ചാർലി ചാപ്ലിന്റെ ആത്മകഥ, ആ കൃതിയെക്കുറിച്ചാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അക്ഷരമുദ്രയിലൂടെ അറിവുകൾ പകരുന്നത്. ചാർലി ചാപ്ലിന്റെ ആത്മകഥ എന്ന ഈ കൃതിയിൽ തൻ്റെ ബാല്യവും കൗമാരവും പിന്നീട് തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നടന്നുകയറിയ മേഖലകളെക്കുറിച്ചും താൻ പിന്നിട്ട വഴികളെക്കുറിച്ചും എല്ലാം തന്നെ വളരെ ആഴത്തിൽ അദ്ദേഹം ഈ കൃതിയിലൂടെ നമ്മിലേക്ക് കുറേയധികം കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ഞാൻ ആ കൃതിയാണ് ശ്രോതാക്കൾക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചാപ്ലിൻ ഈ ഒരു കൃതിയിൽ ഒരധ്യായത്തിൽ ഇങ്ങനെ കുറിച്ചു വച്ചിട്ടുണ്ട്: എന്റെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കാവുന്ന ആരെയെങ്കിലും കണ്ടുമുട്ടുമെന്ന ആഗ്രഹം യൂറോപ്പിലായിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. കണ്ടുമുട്ടിയ സ്ത്രീകളിൽ വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു ആ വിഭാഗത്തിലുണ്ടായിരുന്നത്. അതിന് സാധിക്കുന്നവർക്കാകട്ടെ, അവർക്ക് എന്നോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും എനിക്ക് തോന്നി. ഇപ്പോൾ വീണ്ടും ഞാൻ കാലിഫോർണിയയിൽ എത്തി. ഞാനൊരു ശവപ്പറമ്പിലേക്കാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഡഗ്ലസും മേരിയും തമ്മിൽ പിരിഞ്ഞതിനാൽ അവർ ചാർലി ചാപ്ലിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു. എനിക്ക് അവരുമായി ഒരാശയവിനിമയമില്ല എന്നാണ് ചാപ്ലിൻ എഴുതുന്നത്. അന്ന് രാത്രി ഞാൻ തനിയേയിരുന്ന് ഭക്ഷണം കഴിച്ചു. ആ വലിയ വീട്ടിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമായിരുന്നു. അതിനാൽ അങ്ങനെ ഞാൻ അന്ന് അത്താഴം വേണ്ടെന്ന് വെച്ച് ഹോളിവുഡിലേക്ക് പോയി. കാർ പാർക്ക് ചെയ്ത് ഹോളിവുഡ് നടപ്പാതയിലേക്ക് നടന്നു. ദൂരത്തേക്കൊന്നും ഞാൻ പോയിരുന്നില്ല. അതേ ഒറ്റനില കടക്കമ്പോളങ്ങൾ ഞാനിങ്ങനെ കണ്ട്. ജീർണമായി കാണപ്പെട്ട പട്ടാളത്തിൻ്റെയും നാവികസേനയുടെയും വിൽപ്പനശാലകളെല്ലാം തന്നെ വിരസവും പരിഷ്കാരരഹിതവും പെട്ടെന്നുണ്ടായി വന്ന ഒരു നഗരത്തിൻ്റെ ഭാവവുമൊക്കെയായിട്ട് എനിക്ക് തോന്നി. എല്ലാം വിറ്റുപെറുക്കി ചൈനയിലേക്ക് പോയാലോ എന്ന് ആ നടത്തത്തിനിടയിൽ ഞാൻ ബോധപൂർവം അങ്ങനെ ആലോചിച്ചു തുടങ്ങി എന്നും ചാപ്ലിൻ ഈ കൃതിയിൽ പറയുന്നുണ്ട്. ഹോളിവുഡിൽ താമസിക്കുന്നതിന് കൂടുതൽ പ്രചോദനങ്ങളൊന്നുമില്ല. നിശബ്ദ ചിത്രങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നതിൽ വലിയ സംശയമില്ലാത്ത ഒരു കാര്യമാണ് എന്നും ചാപ്ലിൻ ഓർക്കുന്നുണ്ട്. ശബ്ദചിത്രങ്ങൾക്കു വേണ്ടി പരിശ്രമിക്കുവാൻ എനിക്കാണെങ്കിലോ തോന്നുന്നതുമില്ല എന്നാണ് ചാപ്ലിൻ പറയുന്നത്. അതുമല്ല, ഞാൻ ആ കാര്യക്രമങ്ങളിൽ നിന്ന് പുറത്താകുകയും ചെയ്തിരിക്കുന്നു. നിർലജ്ജം ഫോൺ ചെയ്ത് എന്റെ കൂടെ അത്താഴത്തിന് ക്ഷണിക്കാവുന്ന ആരെയെങ്കിലും കണ്ടുപിടിക്കുവാൻ ഞാൻ ആ രാത്രിയിൽ ശ്രമിച്ചു. പക്ഷേ ആരുമുണ്ടായിരുന്നില്ല. തിരികെ വീട്ടിൽ ചെന്നപ്പോൾ എന്റെ മാനേജർ റീവ്സ് എല്ലാം ശരിയായ രീതിയിലാണെന്ന് പറയാൻ വിളിച്ചു. പക്ഷേ മറ്റാരും അന്നെന്നെ വിളിച്ചിരുന്നില്ല. മടിപ്പിക്കുന്ന തൊഴിൽ കാര്യങ്ങളിൽ ഇടപെടുന്നതിനായി സ്റ്റുഡിയോയിൽ പോകുന്നത് തണുത്ത വെള്ളത്തിലേക്ക് ചാടുന്നത് പോലെയായിരുന്നു. എന്നാലും സിറ്റി ലൈറ്റ്സ് വളരെ നന്നായി പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞതിൽ ചാപ്ലിൻ ഏറെ സന്തോഷിച്ചു. ചാപ്ലിന് അമേരിക്കയിലുണ്ടായ പല ദുരനുഭവങ്ങളെക്കുറിച്ചും ചാപ്ലിൻ ഈ കൃതിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒരധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ലോസ് ഏഞ്ചൽസിൽ മടങ്ങിയെത്തിയപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതിയിലെ എന്റെ സുഹൃത്ത് ജസ്റ്റിസ് മർഫിയിൽ നിന്നും അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു വാർത്ത എനിക്ക് ലഭിച്ചു എന്നും ചാപ്ലിൻ എഴുതുന്നു. പ്രബലരായ ചില രാഷ്ട്രീയക്കാരുടെ ഒരു വിരുന്നിൽ വെച്ച് അതിഥികളിൽ ഒരാൾ തങ്ങൾ ചാപ്ലിനെ പിടികൂടാനിരിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടതായി ഒരു വാർത്ത എനിക്ക് കിട്ടി. എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടാൽ തികച്ചും അപ്രധാനിയായ ഏതെങ്കിലും ഒരു ചെറിയ അഭിഭാഷകനെ കേസ് ഏൽപ്പിച്ചാൽ മതിയെന്ന് ജസ്റ്റിസ് മർഫി എനിക്ക് കത്തെഴുതി. അത് ഫെഡറൽ ഗവൺമെന്റ് എനിക്കെതിരെയുള്ള നടപടിയിലേക്ക് കടക്കുന്നതിനുള്ള കുറച്ചു മുൻപായിരുന്നു. എന്നെ വില്ലന്മാരിൽ വെച്ച് ഏറ്റവും മോശമായ വില്ലനായി ചിത്രീകരിച്ച മാധ്യമങ്ങളുടെ ഏകകണ്ഠമായ പിന്തുണ അന്ന് അതിനുണ്ടായിരുന്നു. അതിനിടെ ഞങ്ങൾ പിതൃത്വാവകാശ കേസിനെ നേരിടാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതൊരു സിവിൽ കേസായിരുന്നതുകൊണ്ട് ഫെഡറൽ ഗവൺമെന്റിന് അതിലൊന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. ഒരു രക്തപരിശോധനയായാണ് ലോയിഡ് റൈറ്റ് നിർദ്ദേശിച്ചത്. അതിന്റെ ഫലം എനിക്ക് അനുകൂലമായാൽ ഭാര്യയുടെ കുഞ്ഞ് എന്റേതല്ലെന്ന് എന്ന് തെളിവാകും എന്ന് ചാപ്ലിൻ തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് ഫെഡറൽ ഗവൺമെന്റുമായി പലയിടങ്ങളിലും സമരം പ്രഖ്യാപിക്കേണ്ടി വന്നു എന്നും ചാപ്ലിൻ
ഈ കൃതിയിൽ പറയുന്നുണ്ട്. കുറെ അധികം കാര്യങ്ങൾ, അമേരിക്കയിലുണ്ടായ കുറെ ദുരനുഭവങ്ങളെക്കുറിച്ചും പിന്നീട് അമേരിക്ക വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് തനിക്ക് എത്തപ്പെടേണ്ടി വന്നതിനെക്കുറിച്ചും ഒക്കെ വളരെ ആഴത്തിൽ ചാപ്ലിൻ ഈ കൃതിയിലൂടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ ചാപ്ലിന്റെ ജീവിതത്തെ, ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതിയിലൂടെ വിലയിരുത്താൻ, അല്ലെങ്കിൽ ചാപ്ലിനെ കുറിച്ച് വളരെ ആഴത്തിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു കൃതിയാണ് ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതി. മഹാനായ ആ പ്രതിഭ 1977 ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു അന്തരിച്ചത്. ഉറക്കത്തിനിടയിലുണ്ടായ ഒരു സ്ട്രോക്കാണ്

0: കഥ എന്ന കൃതിയുടെ കുറേയധികം കാര്യങ്ങളാണ്. മഹാനായ ചാപ്ലിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും താൻ പിന്നിട്ട വഴികളെക്കുറിച്ചുമൊക്കെ തന്നെ വളരെ ആഴത്തിലാണ് അദ്ദേഹം ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതിയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേയധികം എപ്പിസോഡുകളിലായി പ്രിയപ്പെട്ട ശ്രോതാക്കൾ അക്ഷരമുദ്രയിലൂടെ ചാർലി ചാപ്ലിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതിയുടെ അവലോകനം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളുണ്ട്, ഇനിയും കുറേയധികം നമുക്കായി. അത്തരം കുറെ വിഖ്യാതങ്ങളായ കൃതികളും പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളും ഒക്കെയാണ് അക്ഷരമുദ്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഗോപനം, ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment-ൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുബേട്ട, വെൽക്കം ബാക്ക്.
7: നമസ്കാരം
6: അനുബേട്ട. അപ്പോ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആപ്പിളിന്റെ iPhone 18 Pro സീരീസുകൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 18 Pro വരുന്നുണ്ട്, പ്രോ മാക്സ് വരുന്നുണ്ട്, iPhone Duo
7: അല്ലെ,
6: ഫോൾഡബിൾ അവർ ഡുവോ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അങ്ങനെ ഇത് മൂന്നുമാണ് ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ നമുക്കിനിയിപ്പോ അറിയാം എന്തൊക്കെയാണ്, ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, പുതിയ ഫോണിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോ തുടങ്ങിക്കോളൂ ഓരോ കാര്യങ്ങളായി.
7: അതെ, ഇപ്പം 18 Pro ലോഞ്ച്, 18 Pro-യും 18 Pro Max-ഉം ആണ് ഐഫോൺ സീരീസിൽ ലോഞ്ച് ആയേക്കുന്നത്. അടുത്ത ഈ ബേസ് മോഡൽസ് ആയ 18-ഉം 18E-യും സ്പ്രിംഗില്
6: നെക്സ്റ്റ് ഇയർ
7: സ്പ്രിംഗ് സീസണിലായിരിക്കും അവർ ലോഞ്ച് ചെയ്യുന്നത്. ഡിസൈൻ വൈസ് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല, സെയിം 17 ഡിസൈൻ തന്നെയാണ്. മാറ്റങ്ങൾ വന്നേക്കുന്നത് ചിപ്പിലാണ്, 820 Pro ചിപ്പായി. അത് 50% മോർ മെമ്മറി ബാൻഡ് വിഡ്ത്തും, പിന്നെ A19-നേക്കാൾ 40% ഫാസ്റ്റർ GPU, പിന്നെ പ്രോസസിങ് AI പ്രോസസിങ് പവർ ഡബിൾ ദ പവറാണ് A19-നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ന്യൂറൽ എഞ്ചിൻ എന്ന് പറയുന്ന Dual 16-core സെറ്റപ്പ് ഉണ്ട് അഡ്വാൻസ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട്. അത് പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയും ഓൺ ഡിവൈസ് AI-ക്കും വേണ്ടിയിട്ടാണ് അവർ അത്രയേറെ ചെയ്തേക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2NM സ്റ്റൈലിലാണ് അവർ ചെയ്തേക്കുന്നത്. ആ ഫോം ഫാക്ടറിലാണ് ചെയ്തേക്കുന്നത്.

0: പിന്നെ വേറെ പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിന്റെ പുതിയ നെക്സ്റ്റ് ജെൻ മോഡലാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ C2 എന്ന് പറയുന്നൊരു സീരീസ് ആണ്, C2 മോഡലാണ്. അത് ഫാസ്റ്റർ അപ്ലോഡ്സും എനർജി കൺസംപ്ഷൻ ലോവർ ആണ്, ഇംപ്രൂവ്ഡ് സെല്ലുലാർ കണക്ടിവിറ്റി. അപ്പം വളരെ വീക്കായിട്ടുള്ള സിഗ്നൽസ് ആണെങ്കിൽ പോലും നമുക്ക് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ അതിൻ്റെ അകത്തൂടെ ലഭിക്കും. അപ്പം അതാണ് C2. C2 നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഈ മോഡത്തിൻ്റെ കേസ് നമ്മൾ പലയിടത്തായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ,
0: നേരത്തെ നമുക്കറിയാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യമാണത്. പിന്നെ ക്യാമറയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഐഫോണിൽ ആദ്യമായിട്ട് വേരിയബിൾ അപ്പർച്ചർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ATE-ൻ്റെ അകത്ത്. അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റും,
1: ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒക്കെ
0: കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മൾ സാധാരണ SLR-ലൊക്കെ ചെയ്യുന്ന പോലെ. പിന്നെ ഒരു 50 MP അടുത്തെത്തിയിട്ടുണ്ട്. ഒരു 48 MP ക്യാമറ സെറ്റപ്പ് ആണ്,
1: റിയർ ക്യാമറ ആയിട്ട് മൂന്നിലും 48 MP വരുന്നത്.
0: അതെ, 48 MP ആണ് പ്രൈമറി, അൾട്രാ വൈഡ്, പിന്നെ ഒരു ടെലിഫോട്ടോ, ഇങ്ങനെയാണ് അവരത് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ പ്രോ കൺട്രോൾസ് ഒരുപാടുണ്ട്, മാനുവൽ അപ്പർച്ചറിന്റെ അവൈലബിൾ അപ്പർച്ചർ ആയതുകൊണ്ട് അപ്പർച്ചറിന്റെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള മാനുവൽ കൺട്രോൾ ഉണ്ട്, ഷട്ടർ സ്പീഡ് ഉണ്ട്, വൈറ്റ് ബാലൻസിന് എല്ലാം വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കൺട്രോൾസ് ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് ഓതന്റിക്കേഷൻ ഫീച്ചർ ക്യാമറയ്ക്കകത്ത് അവർ ചെയ്യുന്നുണ്ട്. അതായത് ആപ്പിളിന്റെ റെഫറൻസ് ഇമേജ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോയുടെ ഓതന്റിസിറ്റി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും.
1: ഓക്കെ,
0: അത് നമ്മൾ പിന്നെ ഐഫോണിൽ തന്നെ എടുത്തതാണോ അത് നമുക്ക് അറിയാൻ പറ്റും. അത് പുതിയൊരു ഫീച്ചറാണ്. പിന്നെ ബാറ്ററിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും പ്രോ അവർ ആപ്പിൾ ക്ലെയിം ചെയ്യുന്ന 24 hours ബാറ്ററി ആണ്, 36 hours വീഡിയോ പ്ലേ ബാക്കും. പ്രോ മാക്സ് വരുമ്പോഴത്തേക്ക് 30 hours ബാറ്ററി ലൈഫ്, 45 hours വീഡിയോ പ്ലേ ബാക്ക്. അത് ഈ സിം മാത്രം
1: ഉപയോഗിക്കുമ്പോഴാണ്,
0: കണ്ടിന്യൂസ് അല്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ് 50% ചാർജ് നമുക്ക് 15 minutes ഉണ്ട്, പുതിയ ചാർജറിൻ്റെ അകത്ത് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 30 minutes വയർലെസിന്റെ അകത്ത്.
1: ഓക്കെ,
0: ഇത്രയാണ് ചാർജിങ്ങിന്റെ.
1: ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത്
0: സ്പെസിഫിക് ചെയ്തിട്ടില്ല, ആപ്പിൾ സാധാരണഗതിയിൽ അങ്ങനെ പറയാറില്ല. പിന്നെ തെർമൽ മാനേജ്മെന്റ്, അതായത് ചൂടിന്റെ കാര്യം വരികയാണെങ്കിൽ ഒരു വേപ്പർ ചേമ്പർ, നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ഉള്ള പോലെ വേപ്പർ ചേമ്പർ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു കഴിഞ്ഞ വണ്ണത്തേക്കാൾ 3 times
1: ബിഗറാണ്.
0: അതെ അതെ, കാരണം A20 ചിപ്പ് ആയതുകൊണ്ട് കുറച്ചും കൂടെ തെർമൽ പവർ കൂടുതൽ ഉണ്ടാവും, അവ ചൂട് കൂടുതൽ ഉണ്ടാവുന്നതുകൊണ്ട് അതിന് വേപ്പർ ചേമ്പർ കൂടുതൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്രൈസിംഗിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. ഇന്ത്യയിലെ പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോഴാണേ, പിന്നെ ടാക്സും കാര്യങ്ങളൊന്നും പിന്നെ കൂട്ടിയിട്ടില്ല, അത് എക്സ്ട്രാ വരും. പ്രോയുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് 256 GB, നമുക്ക് മെമ്മറിയുടെ കേസ് പറയുമ്പോൾ 256 GB ആണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ്.
1: ഓക്കെ,
0: 256 GB, 512 GB, 1 TB, 2 TB, അങ്ങനെയാണ് പോകുന്നത്. അപ്പം പ്രോയുടെ സ്റ്റാർട്ടിംഗ് വന്നിട്ട് 164,900 രൂപയാണ്,
1: 165,000 രൂപ.
0: പ്രോ മാക്സ് 256 GB 180,000 രൂപ.
1: ഓക്കെ,
0: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജ് 256, 512, 1 TB ആൻഡ് 2 TB, ഇതാണ് എല്ലാ സീരീസിലും. കാരണം അവർ 128 GB എന്നുള്ളത് അവർ മാറ്റി, ഇപ്പം സ്റ്റാൻഡേർഡ് വേർഷനിൽ പുതിയ ഫോണുകൾക്കെല്ലാം 256 GB ആണ് സ്റ്റാൻഡേർഡ്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പം പ്രോയുടെ 6.3 inch സൂപ്പർ റെറ്റിന XDR OLED ആണ്, പ്രോ മാക്സിന് 6.9 inch സെയിം XDR OLED സൂപ്പർ റെറ്റിന. പ്രോ മോഷൻ 120Hz റിഫ്രഷ് റേറ്റ് വിത്ത് ഓൾവേസ് ഓൺ മോഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. പിന്നെ ഡൈനാമിക് ഐലൻഡ് ഇപ്പം 3 ലൈവ് ആക്ടിവിറ്റീസ് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് അതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ
1: പറ്റും, സൈസ് കുറച്ച് ചെറുതാക്കിയിട്ട്,
0: കുറച്ചുകൂടി ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ കൺട്രോൾസ്, റീറ്റെയിൻഡ് ആക്ഷൻ ബട്ടറും ക്യാമറ കൺട്രോളും എല്ലാം ആ ഫോണിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ AI എന്ന പുതിയ സിരി റീഡിസൈൻ ചെയ്ത് ഗൂഗിളിന്റെ
1: ജെമിനി ആയിട്ട്
0: ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ആപ്പിളിന്റെ ലെൻസ് ആൻഡ് റീസൈൻഡ് സിരി ആണ്. പിന്നെ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സ്പേഷ്യൽ റീഫ്രെയിമിംഗ്, ഫോട്ടോഗ്രാഫ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന്റെ അകത്ത് നമുക്ക് സ്പേഷ്യൽ റീഫ്രെയിമിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അപ്ഗ്രേഡഡ് ക്ലീനപ്പ് ഇത് സോഫ്റ്റ്വെയർ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ക്യാഷ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു ആപ്പും കൂടെ വരുന്നുണ്ട്, അത് മെമ്മറി സ്റ്റോറേജ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ
1: വേണ്ടിയിട്ടുള്ളതാണ്.
0: ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐഫോൺ 18 Pro പ്രോ മാക്സിന്റെ അകത്തുള്ള ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയാം. അടുത്ത് നമുക്ക് ഡ്യുവോ ഒന്ന്
1: അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ബ്രേക്ക് എടുക്കാം. പക്ഷേ അതിന് മുന്നേ ഇപ്പൊ നമ്മള് 17 Pro 18 Pro ആയിട്ട് നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലിംസ് പോലെ കമ്പയർ ചെയ്യുവാണെങ്കിൽ മീൻസ് വർത്തി ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ആണോ ലഭിക്കുന്ന കാര്യം? ഇപ്പൊ എനിക്ക് തോന്നുന്നു 17 Pro ഏകദേശം ഒരു പ്രൈസ് കൂടിയായിരുന്നല്ലോ, 1,34,000 ആ റേഞ്ച് വരുന്നുണ്ട്, ഇതിന് 1,64,000 വരുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 30K, അതിന്റെ 30,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അതിന് വർത്തി ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ്സ്
0: ഒരിക്കലും ഞാനത് സജസ്റ്റ് ചെയ്തില്ല, കാരണം 17 ഉള്ളവർ 17 Pro തന്നെ കീപ് ചെയ്യുന്നതാണ് നല്ലത്.

0: കാരണം മാർജിനൽ ഡിഫറൻസ് ഇപ്പൊ 2nm ആണെങ്കിൽ പോലും ഒരു മാർജിനൽ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പൊ 17 യൂസ് ചെയ്തോണ്ടിരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അവർക്ക് എന്തായാലും 7 കൊല്ലത്തേക്ക് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ എങ്ങനെ പോയാലും ഒരു 5 ഇയേഴ്സിലേക്ക് ഐഫോൺ 17 വർത്തിയാണ്.
1: 17 പ്രോ.
0: അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഉടനെ എടുത്തു ചാടി നമ്മൾ 18 എടുക്കണമെന്നുള്ള കാര്യം. പിന്നെ ഈ പുതിയ ഫോണുകൾ വരുമ്പോഴത്തേക്ക് അതിനോടുള്ള ഒരു അഭിവാഞ്ചം ഉള്ളത് കൊണ്ട് ചിലവർ അത് മാറ്റുന്നു മാത്രം. നമ്മൾ ആ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് 18 ഉണ്ടാകാൻ ചാൻസസ് വളരെ കുറവാണ്.
1: പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് വേണോ താല്പര്യമുള്ളവർക്ക് അപ്ഗ്രേഡ്,
0: അതെ വേരിയബിൾ അപ്പർച്ചർ ഒക്കെ വേണ്ട, ഇപ്പൊ ഫോട്ടോഗ്രാഫി ഒക്കെ അത്രയ്ക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവർക്കോ വേണമെങ്കിൽ 18 പോവാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അത്ര ഈ 30,000 ഒരു വ്യത്യാസം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് ഒന്നും എന്റെ തോന്നുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
1: അപ്പൊ അതാണ് നമുക്ക് 18 പ്രോ മാക്സിന്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് പുതിയ ഫോണിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്നുള്ള കാര്യം നമ്മൾ അടുത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷേ ഇതിനൊക്കെ മേലെയാണ് ബിക്കോസ് എല്ലാവരും വെയിറ്റ് ചെയ്ത ഫോൺ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഇറങ്ങുന്ന ആപ്പിൾ ഫോൾഡ്, ആപ്പിൾ അതിനെ വിളിക്കുന്ന ആപ്പിൾ ഡുവോ എന്നാണ്. അപ്പോ ആ ഫോണിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വന 90.4 FM.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ ആപ്പിൾ ഫോൾഡ് അല്ലെങ്കിൽ ആപ്പിൾ ഡുവോ എന്നാണ് ആപ്പിൾ അവരുടെ ഫോൾഡബിൾ ഫോണിനെ വിളിക്കുന്നത്
2: അല്ലെ.
1: അപ്പോ പ്രൈസിംഗിന്റെ കാര്യത്തിൽ നമുക്ക് ആദ്യം തന്നെ അങ്ങ് പറയാം. അതായത് ബേസ് വേരിയന്റ് ഫോണിന് വരുന്നത് 3 ലക്ഷം രൂപ, അതായത് 299,900 രൂപയാണ് വരുന്നത് അല്ലെ. അപ്പോ എന്താണ് ഈ ഫോൾഡബിൾ ഫോൺ? ഇപ്പോ സാംസങ് ഇറക്കുന്നുണ്ട്, വിവോ, ഇപ്പോ അങ്ങനെ ഫോണുകൾ എല്ലാം ഫോൾഡബിൾ ഫോൺ ഇറക്കുന്നുണ്ട്. അപ്പോ ആപ്പിള് ഈ 3 ലക്ഷം രൂപയ്ക്ക് ഫോൾഡബിൾ ഫോൺ എല്ലാരും കാത്തിരുന്ന ഒരു ഫോണാണ്, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫോൺ എന്ന് വേണേൽ നമുക്ക് പറയാം. അങ്ങനെ ഇറക്കിയിരിക്കുന്ന ആപ്പിൾ ഡുവോയിൽ എന്തൊക്കെ ചേഞ്ചസ് ആപ്പിൾ അല്ലെങ്കിൽ എന്തൊക്കെ പുതുമകളാണ് ആപ്പിൾ കൊണ്ടുവരുന്നത്?
2: ശരിക്കും ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു സ്പെക്കുലേഷൻ ആയിരുന്നു. ആപ്പിൾ ഫോൾഡറിനെ ഇറക്കും, ഇപ്പം ഇറക്കും, നാളെ ഇറക്കും എന്ന്
1: വിചാരിച്ചിരിക്കും.
2: സംഭവിച്ചിട്ടുണ്ട്. ആപ്പിളിന്റെ ഫോം ഫാക്ടർ നേരത്തെ ഉണ്ടായിരുന്ന ഫോൾഡബിൾ പോലല്ല. പക്ഷെ ഇപ്പം ഓൾറെഡി സാംസങ്ങും ഷോമി ഒക്കെ ഓൾറെഡി ആ ഫോം ഫാക്ടറിൽ ഇറക്കി കഴിഞ്ഞു. അതൊരു പാസ്പോർട്ട് സൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫോം ഫാക്ടറിലാണ് അത് ഇറക്കുന്നത്. അത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ഒരു സ്ക്രീൻ ആയിരിക്കും, ഒരു സ്ക്വയർ സ്ക്രീൻ ആയിരിക്കും. വലുതാക്കുമ്പോൾ നമ്മൾ ടാബ് പോലെ ഒരു 7.6 ഇഞ്ചിന്റെ ഒരു വലിയ സ്ക്രീനായിട്ട് നമുക്ക് കാണാനും സാധിക്കും. ഇതാണ് സ്ക്രീനിന്റെ വ്യത്യാസം. പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടുത്തു പറയത്തൊക്കെ ഭയങ്കരമായ സംഭവം. അതിന്റെ അകത്ത് പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ അകത്ത് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ, അഖിൽ പറഞ്ഞ പോലെ, അതിന്റെ അകത്ത്
1: ഫേസ്
2: ഐ ഡി, ഫേഷ്യൽ റെക്കഗ്നിഷൻ അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും പ്രൈസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റിഫിക്കേഷൻ ആപ്പ് തരുന്നില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ 3 ലക്ഷം രൂപയാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതിൻ്റെ അത് എടുത്ത് പറയത്തൊക്കെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റം നാനോ ടെക്സ്ചർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലും സ്ക്രീനുണ്ട്, അകത്തും സ്ക്രീനുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രീസ് ഇപ്പം ഭയങ്കര മിനിമലായിട്ടുള്ള ക്രീസാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, 3D പ്രിന്റിംഗ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പം എത്രത്തോളം അത് ഡ്യൂറബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇനി ഇപ്പം യൂസ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ വളരെ മിനിമൽ ക്രീസിലാണ് അവർ അത് ഉണ്ടാക്കിയിരിക്കുന്ന അകത്തെ ഡിസ്പ്ലേ. 7.6 ഇന്നർ ഡിസ്പ്ലേക്കകത്ത് വരുമ്പോൾ 7.6 ഇഞ്ചിന്റെ ഇന്നർ ഡിസ്പ്ലേ ആണ്. അത് എനിക്ക് തോന്നുന്നു നോർമലി 18 പ്രോയേക്കാൾ വലുതാണ്, 80% ലാർജർ ആണ്. പിന്നെ കവർ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 5.4 ഇഞ്ചിന്റെ കവർ ഡിസ്പ്ലേ ആണ്. ഇതിലും 820 പ്രോ ചിപ്പ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്, സെയിം തന്നെ. പിന്നെ ക്യാമറ സെറ്റപ്പ് വരുമ്പോഴത്തേക്ക് 2 48 MP ക്യാമറയാണ്, ട്രിപ്പിൾ ക്യാമറ അല്ല, 2 ക്യാമറ. ബാറ്ററിയുടെ കേസ് വരുമ്പം നമ്മൾ ഐഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തെ 31 അവേഴ്സിന്റെ ഇന്നർ സ്ക്രീൻ ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ 44 അവേഴ്സ് കവർ സ്ക്രീൻ.
1: ക്യാമറയുടെ കാര്യം ഞാനൊന്ന് ഇടയ്ക്ക് ചോദിച്ചിട്ടാണ് ബേട്ടാ, അതായത് ഇപ്പോ സെൽഫി ക്യാമറയുടെ കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാം. കാര്യം രണ്ട് സെൽഫി ക്യാമറ വരുന്നുണ്ടോ, അതോ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ സെൽഫി ക്യാമറ?
2: ഒരു സെൽഫി ക്യാമറ ഉള്ളൂ
1: മാത്രമേ വരുന്നത്,
2: ഒറ്റ സെൽഫി ക്യാമറ. അതാണ്
1: അത് ഏതാണ്, അടച്ചു വെക്കുമ്പോഴാണോ വരുന്നത്?
2: അടച്ചു
1: ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് സെൽഫി ക്യാമറ ഇല്ല,
2: സെൽഫി ക്യാമറ.
1: ഓക്കെ, ശരി ശരി.
2: അപ്പൊ ആ ഒരു വ്യത്യാസം അത് എനിക്ക് തോന്നുന്നു ബാക്കി സാംസങ്ങിന്റെ ഒക്കെ കേസിലും അങ്ങനെ തന്നെയാണ്.
1: അല്ല,
2: സാംസങ്ങിന്റെ
1: എനിക്ക് തോന്നുന്നു ഫോൾഡബിൾ ഫോണിൽ ആപ്പിൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്, ബാക്കി എല്ലാ ഫോണിലും രണ്ട് സെൽഫി ക്യാമറ ഉണ്ട്.
2: അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഷൗമി ഏത് ഒരെണ്ണത്തിന്റെ ഒരു മോഡലിന് ഫ്രണ്ട് ക്യാമറ മാത്രമേ ആകത്തില്ല. അപ്പൊ അതാണ് വ്യത്യാസം. പിന്നെ ബാറ്ററിയുടെ 5 മിനിറ്റ്സ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്താൽ നമുക്ക് 5 അവേഴ്സ് ഓഫ് പ്ലേ ബാക്ക്

0: കിട്ടും.
1: ശരി ശരി, ഓക്കെ.
0: പ്രീ ഓർഡർ ഒക്ടോബർ 16th സ്റ്റാർട്ട് ചെയ്യും. ഇന്ത്യയിലും എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഗ്ലോബലി ആണ് അവർ പ്ലേസ് ചെയ്യുന്നത്. ലോഞ്ച് ഒക്ടോബർ 23rd കടകളിലെല്ലാം. 256 GB 3 lakh rupees, 2 TB 4.5 lakh rupees വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ പ്ലേസ് ചെയ്തേക്കുന്നത് അവർ. പിന്നെ ഈ സിം മാത്രമേ ഉള്ളൂ, നോർമൽ സിം ഇല്ല. പിന്നെ ബാക്കി എടുത്ത് പറയത്തക്ക വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ഫോം ഫാക്ടർ നമുക്കൊന്നും പറയാനായിട്ടില്ല. കാരണം നോർമലി ഇപ്പൊ സാംസങ്ങിന്റെ ഒക്കെ ഫോൾഡ് വന്നേക്കുന്ന പോലെ തന്നെ പാസ്പോർട്ട് സൈസിൽ തന്നെയാണ്, പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാവുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ ഇച്ചിരി തിക്കറാണ്, കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ആപ്പിൾ പറയുന്നത് തിന്നറാണെന്നാണ്. സാധാരണ ഫോണുകളുള്ള
1: സാംസങ്ങിന്റെ ഫോൾഡിനായിരിക്കും കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടാൻ.
0: തീർച്ചയായിട്ടും
1: വിലക്കൂട്ടി ഇറങ്ങിയിരിക്കുന്നു, വലിയ വ്യത്യാസങ്ങള് കാണിക്കുന്നില്ല.
0: പിന്നെ അത് മാത്രമല്ല, സാംസങ്ങിന്റെ അകത്ത് ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. രണ്ട് ഈ പറഞ്ഞ രണ്ട് സെൽഫി ക്യാമറ, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. പിന്നെ എ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഇനിയിപ്പോ അവര് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഒപ്പോടെയും വരുന്നുണ്ട്, ഷാവമിയുടെ ഫോൾഡ് വരുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ ഫോം ഫാക്ടർ എല്ലാം ഈ പാസ്പോർട്ട് സൈസ് തന്നെയാണ്. അത് അതുകൊണ്ട് ആപ്പിൾ അതെങ്ങനെ മാർക്കറ്റ്, പക്ഷെ എന്നാലും ആപ്പിളിന്റെ ഫാൻ ബേസ് ഉണ്ട്. ഒരു പക്ഷേ കുറെ
1: രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുമോ വിറ്റ് പോയി.
0: അപ്പം ഇതാണ് ഡിവോയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.
1: അപ്പൊ എന്തായാലും അത്രയാണ് ഐഫോൺ ഡുവോയുടെ വ്യത്യാസങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അനുപേട്ട, ഈ പ്രൈസിംഗിനകത്ത് നമുക്ക് ഇന്ത്യയിലെ ഫൈനൽ പ്രൈസിംഗ് അല്ലേ ഈ 3 lakh rupees എന്നുള്ള രീതിയിൽ വരുന്നത്?
0: തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ ചാൻസ് കഴിഞ്ഞത് അതാണ്. ഇനിയിപ്പോ ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും അഡീഷണൽ ടാക്സസ് വല്ലതും വരികയാണെങ്കിലേ ഉള്ളൂ
1: കൂടുതലായിട്ട് വരാൻ ചാൻസ്.
0: ഇപ്പൊ കമ്പനി അനൗൺസ് ചെയ്തേക്കുന്ന ഇങ്ങനെയാണ്,
1: മീൻസ് സ്റ്റാർട്ടിംഗ് മോഡലിന് 299,990. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ഐഫോൺ ഡുവോയുടെ ആപ്പിളിന്റെ ഫോൾഡബിൾ ഫോണിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. പറയത്തക്കതായിട്ടുള്ള വലിയ ആപ്പിളിന്റെ ഒരു ഫോൾഡബിൾ ഫോൺ എന്നല്ലാതെ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പെർഫോമൻസിന്റെ കാര്യത്തൊക്കെ നോക്കുകയാണെങ്കിൽ 18 Pro സീരീസിന്റെ ആ ഒരു സ്പെക് ആയിരിക്കും വരുന്നത്, സെറ്റും കാര്യങ്ങളും എല്ലാം. ക്യാമറയുടെ കാര്യത്തിൽ റിയർ സൈഡിൽ നമുക്ക് 2 ക്യാമറയെ വരുന്നുള്ളൂ, 48 MP. സെൽഫി ക്യാമറ വരുമ്പോഴത്തേക്ക് 12 MP സെന്റർ സ്റ്റേജ് സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പൊ അത്രയാണ്. അതല്ലാതെ ഇപ്പൊ നമുക്ക് പറയത്തക്കതായിട്ടുള്ള വലിയൊരു ഫോൾഡബിൾ ഫോൺ എന്നല്ലാതെ ഒരു ചേഞ്ച് വലുതായിട്ട് വരുന്നില്ല.
0: വലിയ ഡിഫറൻസസ് ഇല്ല. പിന്നെ നമുക്ക് ആ പാടെ കിട്ടുന്ന 7.6 inch വലിയൊരു സ്ക്രീൻ ഇന്നർ ഡിസ്പ്ലേക്ക് അത്
1: കിട്ടുന്നുണ്ട്.
0: അത് മാത്രമാണ്. പിന്നെ iOS അവരങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും റൈറ്റ് സൈഡിൽ അതിന്റെ ഡീറ്റെയിൽസ്. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ മെയിൻ കണ്ടന്റ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ, ബാക്കി അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റൈറ്റ് സൈഡിൽ
1: അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ആപ്പിൾ ഡുവോയെ പറ്റി പ്രഥമദൃഷ്ടിയാൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ യൂസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വരണം. അപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, എല്ലാ ആൻഡ്രോയിഡ് ഫോണുകൾക്കും വിലയും കൂടി. ആപ്പിളിന്റെ പഴയ സീരീസ് ഫോണുകൾക്കും വില കൂടി. iPhone 17 series നല്ല രീതിയിൽ വില വ്യത്യാസം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: Music with Radio Sangvanam 90.4 FM.
1: ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം
2: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: തിരികെ എത്തേണ്ട ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പൊ നമ്മൾ നേരത്തെ പല എപ്പിസോഡിലായിട്ട് പറഞ്ഞിരുന്നു ഐഫോൺ പ്രീവിയസ് ജനറേഷൻ ഫോണുകളുടെയും പ്രൈസ് എന്തായാലും കൂട്ടും എന്ന് പറഞ്ഞിരുന്നു. കൂട്ടിയന്റെ ഏകദേശം പ്രൈസിംഗ് നമ്മൾ ഇടയ്ക്ക് മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു അല്ലെ. ഇപ്പൊ എന്തായാലും അതിന്റെയും കൺഫേംഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് 17 സീരീസ് 17 ഐഫോൺ എയർ, അതിന്റെ എല്ലാം പ്രൈസിംഗിനകത്തുള്ള വ്യത്യാസം എന്തൊക്കെ, എത്രയൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്, പ്രോ സീരീസിനകത്തും അതുപോലെ വ്യത്യാസം വന്നിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് പറയാം.
5: ശരിക്കും ഇതിപ്പോ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് ആപ്പിളും ഫോളോ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഫോണുകളും കൂട്ടിയപ്പോഴത്തേക്ക് അവര് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കായിരുന്നു ഐഫോൺ
4: കൂട്ടാനായിട്ട്.
5: ഇപ്പൊ ലോഞ്ചിന് ശേഷം, 18 ലോഞ്ചിന് ശേഷം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓൾഡർ മോഡൽസ്, അതായത് 17, 17E, 17 Air. ഈ ഇത്രയും 3 മോഡൽസിന്റെയാണ്. പ്രോയുടെ കാര്യം ഇതുവരെ അവരും മിണ്ടിയിട്ടില്ല. ഇത്രയും കാര്യങ്ങൾക്ക് അവര് പിന്നെ പ്രൈസ് കൂട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നമുക്ക് നോക്കുമ്പോൾ 15,000 to 20,000 rupees 17E ഏറ്റവും കൂടുതൽ സ്റ്റീപ്പസ്റ്റ് ആയിട്ട് ഇൻക്രീസ് വന്നേക്കുന്നത് 17E ആണ്. അതിന് 15,000 to 20,000 rupees വ്യത്യാസം വന്നിട്ടുണ്ട്. നേരെ മറിച്ച് 17 17,000 രൂപ ലോഞ്ചിൽ നിന്ന്, അത് ലോഞ്ച് ചെയ്ത സമയത്ത് നിന്ന് 17,000 രൂപയുടെ വ്യത്യാസം
4: വന്നിരിക്കുന്നു
5: 17 വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ഇപ്പം അഫോർഡബിലിറ്റി കൺസേൺ പൊതുവെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാകും. കാരണം ഹെൻറി ലെവലായ ഐഫോൺ 17E 79,900 രൂപയ്ക്ക് അതൊന്ന് 80,000 രൂപ ആയിട്ടുണ്ട്. അതായത് 65,000 രൂപയായിരുന്നു അഖില് മേടിച്ചത്. അപ്പൊ അതാണ് ബഡ്ജറ്റ് എല്ലാവരുടെയും കീറിക്കൊണ്ട്. അപ്പം ഓൾട്ടർനേറ്റീവ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ.
4: നമ്മള് കുറച്ച് നാൾ മുന്നേ വരെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 17 തന്നെ എടുക്കാറുണ്ടല്ലേ. എനിക്കൊന്നിപ്പോ 17 പ്രോയുടെ പ്രൈസിങ് അവർ ഇറക്കാത്തത് ആക്ച്വലി ഇനിയിപ്പോ

0: ആപ്പിളിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് 17 പ്രോ വാങ്ങാൻ കിട്ടില്ല, അതുകൊണ്ടായിരിക്കാം 17 പ്രോയ്ക്ക് അത് വില വ്യത്യാസം വരുത്തത്. പക്ഷേ 17 17 ഇ ഒക്കെ ഇപ്പോഴും
1: അവൈലബിൾ ആണ്,
0: അതാവാം അതിന്റെ മാത്രം പ്രൈസിംഗ് മെൻഷൻ.
1: അപ്പൊ എന്തായാലും അതൊരു ത്രെട്ടാണ്. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് എന്തായാലും ഒരു ആൾട്ടർനേറ്റ് തപ്പേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഫോണുകൾ പൊതുവെ ആൻഡ്രോയിഡ് ആയാലും ആപ്പിളിന്റെ ഫോൺ ആയാലും പൊതുവെ ഇപ്പം പ്രൈസിംഗ് ഭയങ്കരമായിട്ട്
0: കൂടിക്കൊണ്ടിരിക്കുകയാണ്.
1: അതാണ് പ്രശ്നം. ഇനി ഇതിന്റെ ആപ്പിളിന്റെ ഇപ്പം നമ്മൾ ടൈമിംഗ് നോക്കുമ്പോഴത്തേക്കും പുതിയ മോഡൽസ് ഇപ്പൊ ലോഞ്ച് ആയ സ്ഥിതിക്ക് ആൾക്കാർ ഒന്നുകിൽ ഇപ്പൊ പഴയ മോഡൽസ് മേടിക്കും, വില കുറയുമെന്ന്
0: വിചാരിച്ചിരിക്കുന്നു.
1: അങ്ങനെ ഇരിക്കുന്നവർ കുറെ പേര് മേടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അവര് ആപ്പിൾ അതും കൂട്ടിയത്. പിന്നെ ഇപ്പം ഓൾഡർ മോഡൽസ് ശരിക്കും പോകുന്നതിന് പകരം അവര് സാധാരണ ആൾക്കാർ ഇപ്പൊ സാംസങ്ങിന്റെയും വൺ പ്ലസിന്റെയും ഷവമിയുടെ ഒക്കെ പുറകെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ബ്ലോഗോസ്ഫിയറിൽ കംപ്ലീറ്റ് ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, സാംസങ്ങിന്റെ കമ്പാരിസൺ, വൺ പ്ലസിന്റെ കമ്പാരിസൺ, ഷവമിയുടെ കമ്പാരിസൺ ഒക്കെ. പിന്നെ ഇന്ത്യയിൽ ശരിക്കും ആപ്പിൾ റീപൊസിഷൻ ചെയ്യുന്ന ഒരു പ്രീമിയം ഫോണായിട്ട് തന്നെ, അത് പ്രത്യേകിച്ച് ഐഫോൺ എയറിനെ. അപ്പൊ അതിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന 150,000 രൂപയിലാണ് ഐഫോൺ എയർ. പിന്നെ ആപ്പിൾ എപ്പോഴും ശരിക്കും പ്രോഫിറ്റ് മോട്ടീവ് ആണ്. അപ്പൊ അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജിങ് ഇൻവെന്ററി, പഴയ ഇൻവെന്ററി എൻഡ് ഓഫ് ലൈഫ് കഴിയുന്നതിന് മുമ്പേ മാക്സിമം മാർജിൻ അടിച്ച്
0: മാറ്റാവുന്ന ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് 18 ഇറങ്ങാൻ ചാൻസ് ഉണ്ട്.
1: അതെ അതെ. പിന്നെ ഈ കമ്പനികൾ ഇടുന്ന പ്രൈസിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാർജിൻസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം ഈ ഡിമാൻഡ് ഇത്രയും ഉണ്ടെങ്കിലും, ഷോർട്ടേജ് ഓഫ് സപ്ലൈ ഉണ്ടെങ്കിൽ പോലും ഇത്രയും പ്രൈസ് ഹൈക്ക് ചെയ്യേണ്ടെന്ന് പല റിപ്പോർട്ട്സും വന്നിട്ടുണ്ട്. ബ്ലൂംബർഗിന്റെ ഒക്കെ റിപ്പോർട്ട്സ് ഒരുപാട് വന്നിട്ടുണ്ട്. നാൻഡ് ഡിവൈസസിന് ഇത്രയും പ്രൈസ് ഹൈക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവരെല്ലാരും കമ്പനീസ് അല്ലെ ഈ മാർജിൻ ഓർത്തുകൊണ്ട് മാത്രം അവർ ചെയ്യുന്നതാണ്.
0: എന്തായാലും ആൾക്കാർ വാങ്ങും എന്നുള്ള ഇതിലാണ്.
1: അതെ അതെ. പിന്നെ ഇപ്പം ശരിക്കും കൺസ്യൂമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ആപ്പിള് ശരിക്കും എന്താ പറയുന്ന ഒരു പ്രീമിയം ബ്രാൻഡ് ലോയൽറ്റിയും ഒരു പ്രീമിയം ഫോണിന്റെയും ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് മാത്രം ആൾക്കാർ പോയി മേടിക്കുന്നവരാണ്. എനിക്കറിഞ്ഞൂടെ എത്ര പേര് ആപ്പിളിന്റെ എല്ലാ ഫുൾ ഫീച്ചേഴ്സ്.
0: എനിക്ക് തോന്നുന്നു ആപ്പിൾ ഡുവോ 3 lakh ഒക്കെ ഇറങ്ങിയിട്ടെങ്കിൽ പോലും അതും വാങ്ങാൻ ആൾക്കാർ വെയിറ്റിംഗ്
1: ആയിരിക്കും.
0: തീർച്ചയായിട്ടും.
1: അതെ അതെ. ആ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കമ്മ്യൂണിറ്റി എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഉള്ളൊരു ഫോൺ ആയതുകൊണ്ട് ആൾക്കാർ അത് മേടിക്കും. അപ്പൊ അത് ഒരു പ്രൈസ് പോയിന്റിനെ ബാധിക്കാത്ത ലെവലിൽ അത് ചെയ്യും എന്നുള്ളത് ആപ്പിളിനൊരു വിശ്വാസം, തികഞ്ഞ ആത്മവിശ്വാസമുള്ളൊരു കാര്യമാണ്. പിന്നെ ടിം കുക്ക് പറയുന്നത് ഈ സപ്ലൈ ചെയിൻ റേറ്റ് ഇവ തന്നെയാണ്. ഞങ്ങൾക്ക് റാം സ്റ്റോറേജ് സ്കേസിറ്റി ഒരുപാടുണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രൈസ് കൂട്ടിയവർ, ഞങ്ങളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്നൊക്കെയാണ് ടിം കുക്ക് പറയുന്നത്. അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഐഫോൺ 17 പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്.
0: അതെ അതെ. ഐഫോൺ 18 സീരീസ് ഇറങ്ങുമ്പോഴത്തേക്ക് 17 വില കുറയുമായിരിക്കും, എന്നാൽ അതെടുക്കാം എന്ന് കരുതിയിരുന്ന ആൾക്കാർക്ക് എല്ലാം പണിയിട്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് വേറെ വഴിയൊന്നുമില്ല, ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 17 തന്നെ പോവുക, അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇറങ്ങിയ 18 പ്രോയോ പ്രോ സീരീസിലോട്ട് നോക്കാം. 18 എന്തെങ്കിലും എന്തായാലും മിക്കവാറും നെക്സ്റ്റ് ഇയർ ഫെബ്രുവരി മാർച്ചിലൊക്കെ ആയിരിക്കും ഇറങ്ങാൻ ചാൻസ്
1: കൂടുതൽ.
0: ആ ടൈം ആകുമ്പോഴത്തേക്ക് അതിന്റെ പ്രൈസ് മിക്കവാറും 1 lakh മുകളിൽ തന്നെ ആയിരിക്കും. നേരത്തെ ഒക്കെ 100,000 താഴെ ആയിരുന്നു 70 മീൻസ് ബേസ് വേരിയന്റ് ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ മുതൽ 18 സീരീസിനും 100,000 മുകളിലായിരിക്കും പ്രൈസ് വരാനുള്ള ചാൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്
1: അത് മാത്രമല്ല, ഈ പ്രൈസിംഗ് ഇതേപോലെ പോവുകയാണ്, 2030 വരെ ഈ പ്രൈസിങ്ങിന് ഒരു അർഹത ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
0: ശരി ശരി ശരി. അപ്പൊ അത്രയാണ് നമുക്ക് നിലവിൽ ആപ്പിൾ ഫോണുകളെ പറ്റി വരുന്ന ഡീറ്റെയിൽസ്. നമുക്ക് iOS 27 ഡീറ്റെയിൽസും വരുന്നത് അതിലേക്കും പോവാം. അതിനു മുന്നേ നമുക്ക് ഇപ്പൊ കിട്ടുന്ന വെച്ചാൽ ഒപ്പോടെ ഫൈൻഡ് X10 സീരീസ് ഫോണുകളുടെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രൻ 90.4 FM.
2: Ladies and gentlemen, listen up to the loser song.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഒപ്പം അവരുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോവാണ് അല്ലെ. ഫൈൻഡ് എക്സ്റ്റൻ ഇ വരുന്നുണ്ട്, ഫൈൻഡ് എക്സ്റ്റൻ വരുന്നുണ്ട്, എക്സ്റ്റൻ പ്രോ മാക്സ് വരുന്നുണ്ട്, പിന്നെ അവരുടെ കുറച്ച് വാച്ചും ഹെഡ്ഫോണും ഇയർബഡ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ പുതിയ പുതിയ എക്സ്റ്റൻ സീരീസിനകത്ത് വരുന്ന ചേഞ്ചസ്, എന്തൊക്കെയാണ് അതിന്റെ പ്രൈസിംഗിന്റെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ലോഞ്ചിന്റെ ഡേറ്റ്, അതൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ.
2: ഇതിപ്പോ ചൈനയിലാണ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ലോഞ്ച് അവർ ചൈനയിലാണ്.
1: ഓക്കെ,
2: ഇത് സെപ്റ്റംബർ 25 കൂടിയാണ് ലോഞ്ചിങ് അവർ പ്രതീക്ഷിക്കുന്നത്, പ്ലാൻ ചെയ്തേക്കുന്നത്. പ്രീ ഓർഡേഴ്സ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓപ്പോ ചൈനയുടെ ഓപ്പോ സൈറ്റിൽ വഴി നമുക്ക് പ്രീ ഓർഡർ ചെയ്യാം,
1: ചൈനയിൽ പ്രീ ഓർഡർ ചെയ്യാം.
2: ചൈനയിൽ പ്രീ ഓർഡർ ചെയ്യാം. ഇത് ശരിക്കും ഓപ്പോ ആദ്യമായിട്ടാണ് 4 ഫോണുകളാണ് ലോഞ്ച് ചെയ്യുന്നത്, 3 എണ്ണം അല്ല 4 എണ്ണം. ഫൈൻഡ് എക്സ്റ്റൻ, എക്സ്റ്റൻ പ്രോ, എക്സ്റ്റൻ പ്രോ മാക്സ്, പിന്നെ എക്സ്റ്റൻ ഇ. ഈ എക്സ്റ്റൻ ഇ ഈ പ്രോ സീരീസിന്റെ അല്ലെങ്കിൽ ആ ഒരു എലൈറ്റ് സീരീസിന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. സാധാരണ ഇ ഒക്കെ
1: സാധാരണ
2: ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ആ ഫ്ലാഗ്ഷിപ്പ് ട്രിയോയില് ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എക്സ്റ്റൻ ഇ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഓർഡേഴ്സ് ലൈവാണ്. പിന്നെ എക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് അവർ വാച്ച് S2, അവരുടെ ഓപ്പോ വാച്ച് S2 സ്മാർട്ട് വാച്ച്, പിന്നെ എൻകോ X4 TWS, ഇത് ഇത്രയും ലോഞ്ച് ചെയ്യുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ.
1: ഓക്കെ,
2: പിന്നെ ഈ എക്സ്റ്റൻ സീരീസ്

0: ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം 8000 mAh ബാറ്ററിയാണ്. എക്സ്റ്റേണും എക്സ്റ്റേൺ പ്രോ മാക്സിനും. പിന്നെ 5 വർഷത്തെ ബാറ്ററി ലൈഫ് സ്പാൻ അവർ കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. സാധാരണ ബാറ്ററീസേക്കാൾ ശരിക്കും ഒരു 2 times കൂടുതലാണത്. പിന്നെ ഈ ഫ്ലാഗ്ഷിപ്പ് ലൈനിന് ബെസ്റ്റ് ഇൻ ക്ലാസ് ബാറ്ററി ആണെന്നാണ് ഓപ്പോ ക്ലെയിം ചെയ്യുന്നത് ഇതുവരെയുള്ള ഫോണുകളിൽ. പിന്നെ സോഫ്റ്റ്വെയറിന്റെ പെർഫോമൻസ് ആദ്യമായിട്ട് കളർ വൈസ് 17 ആൻഡ്രോയിഡ് 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് ഫോണാണ് ഓപ്പോയുടെ. എക്സ്റ്റൻ പ്രോ മാക്സ് മീഡിയടെക് ഡയമൻസിറ്റി 9600 ആണ് പവർ ചെയ്യുന്നത്. സ്നാപ് ഡ്രാഗൺ അല്ല. ഇപ്പൊ ഇവരും ഓപ്പോയും വിവോയും എല്ലാം ഈ മീഡിയടെക് ഡയമൻസിറ്റിയിലോട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ഡയമൻസിറ്റി 9600 പ്രോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒക്ടാ കോർ പ്രോസസർ ആണ്. മൾട്ടി ടാസ്കിംഗ് ഗെയിമിങ്ങിനും ഒക്കെ പറ്റിയ ഒരു ചിപ്സെറ്റ് ആണ്. പിന്നെ ഇതിന് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എക്സ്റ്റൻ സീരീസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4K വീഡിയോ പ്രൊഫഷണൽ വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാം. 60 FPS. പിന്നെ ഹൈ ക്വാളിറ്റി വീഡിയോ ടൂൾസും ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാർഡ്വെയറിൻ്റെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വാച്ചസ് 2 റൊട്ടേറ്റിംഗ് ക്രൗൺ ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മൾ ക്രോണോഗ്രാഫ് ചെയ്യുന്ന പോലെ അൺലോക്ക് വാച്ചസിന് വരുന്ന പോലെ. പിന്നെ പ്രീമിയം അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട് അവർ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റേ ഹാസൽബോളിൻ്റെ ക്യാമറ സെറ്റപ്പ് ഒക്കെ കൊണ്ടുവരാനായിട്ട് അവർ തീരുമാനിച്ച ഒരു സീരീസ് ആണത്. പക്ഷെ എന്തുകൊണ്ടോ ഇത്തവണ അവരെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. കൊളാബ് പറഞ്ഞിട്ടില്ല. എക്സ്ക്ലൂസീവ് ആയിട്ട് സാധാരണഗതിയിൽ അത് ആദ്യമേ പ്രൊജക്ട് ചെയ്യുന്നത് അതവര് പറഞ്ഞിട്ടില്ല.
1: പിന്നെ എക്സ്റ്റൻസീവ് എക്സ് സീരീസുകളുടെ എല്ലാം മെയിൻ സംഭവം ക്യാമറ തന്നെ ആയിട്ട് അത് ആദ്യമേ മെൻഷൻ ചെയ്യേണ്ടതാണ് അല്ലേ?
0: അതെ. പക്ഷെ പിന്നെ ഒരു സ്കൂപ്പ് ന്യൂസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല 1 കമ്പനികൾ, അതായത് ഇപ്പം മക്ലാരൻ, ഫെറാറി, അവരുമായിട്ടൊക്കെ ഓപ്പോ ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പണ്ട് 1+ മക്ലാരൻ എഡിഷൻ എന്റെ
1: എഡിഷൻ,
0: അതേപോലെ ഏതെങ്കിലും ഒരു എഡിഷൻ വരാൻ ചാൻസസ് ഉണ്ടെന്നും കേൾക്കുന്നു.
1: അവരുടെ ഒരു സ്കിന്നും കാര്യങ്ങളും
0: അവരുടെ അക്സസറീസും ഒക്കെ ആയിട്ട്. പിന്നെ മാർക്കറ്റ് പൊസിഷനിൽ ശരിക്കും ഫോട്ടോ സ്ട്രാറ്റജിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബഡ്ജറ്റ്, മിഡ് റേഞ്ച്, പ്രീമിയം, അങ്ങനെയാണ്. പിന്നെ അൾട്രാ പ്രീമിയം, അങ്ങനെ 4 segments അവരിത് പ്ലേ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഫുൾ എക്കോസിസ്റ്റം അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫോണ്, സ്മാർട്ട് വാച്ച്, ഇയർബഡ്, അത് മൂന്നും കൂടെ അവർ ഒറ്റയടിക്ക് ലോഞ്ച് ചെയ്യാം. പിന്നെ ഇതിന്റെ ബാക്കി പ്രൈസിങ് ഇന്ത്യയിലെ ലോഞ്ചും പ്രൈസിങ് കാര്യങ്ങളും എനിക്ക് തോന്നി ഈ മാസം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും. എങ്കിലും ഒരു മാസം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇന്ത്യയിൽ ലോഞ്ചിന് വേണ്ടി. എന്തായാലും ഫൈൻഡ് എക്സ് 10 എന്ന് പറഞ്ഞ ഓപ്പോയുടെ നല്ല ഫോണാണ്. ക്യാമറ ഫോണുകളിൽ നല്ലൊരു ഫോണാണ്
1: കഴിഞ്ഞ വർഷത്തെ ക്യാമറ ഫോൺ, ആൻഡ്രോയിഡ് ക്യാമറ ഫോണിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ്
0: കിട്ടിയ ഫോണാണ്. ഇത്രയാണ് നമുക്ക് എക്സ്റ്റനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്.
1: നമുക്ക് അത്രയാണ് ഒപ്പോടെ ഫൈൻഡ് എക്സ്റ്റൻ സീരീസിന്റെ ഫോണുകളെ പറ്റി അറിയാൻ സാധിക്കുന്നത്. നാല് സീരീസ് സീരീസിൽ 4 ഫോണുകൾ വരുന്നുണ്ട്. എക്സ്റ്റൻ വരുന്നുണ്ട്, എക്സ്റ്റൻ പ്രോ, പ്രോ മാക്സ്, എക്സ്റ്റൻ ഇ, പിന്നെ വാച്ചസ് 2, എൻകോ എക്സ്പോർ എന്ന് പറയുന്ന TWS ആണ് വരുന്നത്. അപ്പോ എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി വരുന്നതേ ഉള്ളൂ. ചൈനയിൽ പ്രീ ഓർഡറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പെക്കും എല്ലാം അറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാല്, നമ്മള് കുറച്ച് നാളായിട്ട് ഇന്ത്യയിൽ കുറച്ച് പ്രൊഫൈല് താഴ്ന്നു നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഷോമി ബ്രാൻഡ്. പക്ഷെ അവരുടെ ലാസ്റ്റ് ഇറങ്ങിയ നോട്ട് സീരീസിലെ ഫോണുകൾക്ക് അത്യാവശ്യം നല്ല റിവ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ അവരുടെ പുതിയ നോട്ട് 17 സീരീസ് അവർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. മനുവിട ഷവോമി അവരുടെ പുതിയ നോട്ട് സീരീസ് ആയ റെഡ്മി നോട്ട് 17 സീരീസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ലോഞ്ച് ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് സ്പെക്കും കാര്യങ്ങളും
1: സ്പെക്കും കാര്യങ്ങളൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. ലോഞ്ച് ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ത്യയിൽ പ്രദേശ ഇന്ത്യയിൽ. അപ്പൊ ഈ നോട്ട് 17 സീരീസിന്റെ അകത്ത് അവർ പ്രൊജക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ 10,000 mAh ബാറ്ററിയാണ്. 4 ദിവസം ബാറ്ററി നിൽക്കും. ലൈറ്റ് യൂസേജ് ഒക്കെ ആണെങ്കിൽ 4 ദിവസം ബാറ്ററി നിൽക്കും എന്നാണ് കമ്പനി ഷവോമി പറയുന്നത്. ബ്രാൻഡഡ് അവർ ചെയ്യുന്ന ഇത് ബ്രാൻഡ് ചെയ്യുന്നത് തന്നെ മഹാസ്റ്റർ എന്നും പറഞ്ഞിട്ടാണ്. അപ്പം അത്രത്തോളം ബാറ്ററി പവർ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ റിവേഴ്സ് ചാർജിങ് ഉണ്ട്, നമുക്ക് അതിന്റെ അകത്തുനിന്ന് വേറെ ഡിവൈസസ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാമറയുടെ കേസ് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. പ്രോ മാക്സിന്

0: 17 പ്രോ മാക്സിന് 50 MP പ്രൈമറി ക്യാമറ OIS ഉള്ളത്, 8 MP അൾട്ര വൈഡ്. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 32 MP ഫ്രണ്ട് ക്യാമറ, സെൽഫി ക്യാമറ.
1: ഓക്കെ.
0: പിന്നെ ഫ്ലാറ്റ് റെയർ പാനലാണ്. സാധാരണ ഇപ്പം ഷവമിയുടെ ഡിസൈൻ എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിന്റെ ശരിക്കും ഈ ഈസ്തറ്റിക്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അവർ ആ ക്യാമറ ബമ്പ് കുറച്ച് കുറച്ചിട്ടുണ്ട് ഷവമിയുടെ ഇത് ഇതിന്റെ അകത്ത്. അപ്പൊ അത് ഷവമിയുടെ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ടാണ് അവരിത്
1: കാണിക്കുന്നത്.
0: Snapdragon 6 Gen 5 ആണ് ചിപ്സെറ്റ്. പിന്നെ അത് ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് തന്നെയാണ്. 512 GB സ്റ്റോറേജ്, US 4.1, 8 GB LPDDR5 ആണ്. അപ്പൊ അത്രയും മൾട്ടി ടാസ്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കും. പിന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റ് റെയർ പാനൽ ഡിസൈൻ ആണ്. അത് പ്രീമിയം ലുക്കിംഗ് ഒരു ഡ്യൂറബിൾ ഫോണിന്റെ ഒരു ലുക്ക് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസ് ഉണ്ട്, 3 വേരിയന്റ് ആയിട്ടാണ് വരുന്നത്. ഒരു ബ്ലൂ നമുക്ക് അവർ സൈറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ബാക്കി രണ്ടുപേർ കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ വൈറ്റും ബ്ലാക്കും ആയിരിക്കും. പിന്നെ ഇത് പക്ഷേ ഫോണിന് ശരിക്കും ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പ്രീമിയം ഫോണിന്റെ ഒരു ഫീൽ ഉണ്ട്. പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് ഇതുവരെ അറിയാൻ ചാൻസ് ഇല്ല, എന്നാലും ഒരു 48,000 രൂപ പ്രോ മാക്സ് നോട്ട് സീരീസിന് സാധാരണഗതിയിൽ അങ്ങനെ
1: വരാനുള്ള
0: ചാൻസസ് ഉണ്ട്. ഇന്ത്യൻ ലോഞ്ച് പ്രതീക്ഷിക്കുന്ന September 15 അവരുടെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ പാർട്ണർ ആമസോൺ ആണ്. പക്ഷെ ഓഫ്ലൈൻ ചാനൽസിലെല്ലാം വരും, സ്കൈസെൽ പോലുള്ള സ്റ്റോറുകളിലെല്ലാം ഉടനെ അവൈലബിൾ ആയിരിക്കും. പിന്നെ 2 variant ആണ്, പ്രോയും പ്രോ മാക്സും ആണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ശരിക്കും ഈ നോട്ടിന്റെ ഒരു സക്സസ്, റെഡ്മി സീരീസ് നോട്ടിന്റെ ഒരു വലിയ സക്സസ് സ്റ്റോറി അവർക്കുണ്ട്.
1: കഴിഞ്ഞ ജനറേഷൻ നോട്ട് സീരീസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത
0: ഫോണുകളായിരുന്നു.
1: സ്റ്റോറേജിന്റെ ഇത് വരുന്നുണ്ട്, 256 ആണോ 128 ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെ പറ്റി അറിയാൻ
0: പറ്റുന്നുണ്ടോ? അതിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു 256 GB തൊട്ട് മേലോട്ട് ആയിരിക്കും. പ്രൈസിങ് അത്ര നിർത്തിയേക്കുന്നതുകൊണ്ടും പിന്നെ ഈ 128 GB ശരിക്കും ഷോർട്ടേജ് ആണ്. പല ഫോണുകൾക്കും കിട്ടുന്നത് 128 GB. ഈ സ്റ്റാർട്ടിംഗ് മോഡലുകൾ പോലും ഇപ്പൊ 256 GB തന്നെ നിൽക്കുന്നത്.
1: ഓ ശരി ശരി, 128 കിട്ടാത്തതുകൊണ്ടാണ്
0: അങ്ങനെ ഒരു വിഷയമുണ്ട്.
1: അപ്പോൾ അത്രയാണ് നമുക്ക് ഷോമി റെഡ്മി നോട്ട് 17 സീരീസിന്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നത്. കാരണം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഏകദേശം ഒരു സംഭവങ്ങൾ അറിഞ്ഞതാണ് നമ്മളിപ്പോ ശ്രോതാക്കളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഇനി നമുക്ക് വരുന്നത്, നമ്മളിപ്പോ ഐഫോൺ പുതിയ സീരീസ് ഫോണുകളൊക്കെ ഇറങ്ങി, അതിന്റെ കൂടെ തന്നെ ഇറങ്ങുന്ന ഒരു സംഭവമാണ് iOS 27. അപ്പൊ അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഏതൊക്കെ ഫോണുകൾക്കാണ് ഐഫോൺ iOS 27 അപ്�േറ്റ്സ് വരുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാഗരം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുപടാ, അപ്പോ നമ്മൾ ഐഫോൺ സീരീസുകൾ ഇറങ്ങുമ്പോഴത്തേക്ക് എപ്പോഴും അതിന്റെ കൂടെ തന്നെ സംഭവിക്കുന്നതാണ് പുതിയ iOS ലോഞ്ച് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന പുതിയ iOS എന്ന് പറയുന്ന iOS 27 സ്റ്റേബിൾ വേർഷൻ ആണ്. അപ്പോ എന്തൊക്കെയാണ് ഈ പുതിയ iOS 27 അകത്ത് വരുന്നത്? അതായത് 18 സീരീസ് ഫോണുകൾ ഇറങ്ങി, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കാണും. പിന്നെ ബാക്കി ഫോണുകൾക്കും 27 എത്തുമ്പോഴത്തേക്ക് ഏതൊക്കെ ഫോണുകളിലേക്കാണ് ഈ അപ്ഡേറ്റ്സ് വരുന്നത്, എവിടം വരെ ലിമിറ്റ് ചെയ്തിരിക്കുന്നു, അപ്പൊ ആ ഒരു വ്യത്യാസം എന്തിലൊക്കെയായിരിക്കും ഈ പ്രോ സീരീസിനകത്ത് വരുന്ന iOS 27 ബാക്കിയുള്ള ഫോണുകളിൽ വരുന്ന 27 അപ്ഡേറ്റ്സ്?
2: ചിപ്സിന്റെ ചിപ്സെറ്റ് മാറുന്നതനുസരിച്ചിട്ട് ഫീച്ചേഴ്സിന്റെ അകത്തുള്ള വ്യത്യാസങ്ങൾ വരും. ഞാൻ മോഡൽസ് ഏതൊക്കെയാന്ന് പറയാം. 31 ഐഫോൺ മോഡലുകൾക്ക് ഈ iOS 27 നമുക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം iPhone SE തൊട്ട്, സെക്കൻഡ് ജനറേഷൻ ആണ് അത്, സെക്കൻഡ് ജനറേഷൻ ലേറ്റർ ആയിട്ടുള്ള iPhone SE തൊട്ട് iPhone 17 അല്ലെങ്കിൽ iPhone 18 വരെ ഉള്ളതിന്റെ അകത്ത് നമുക്ക് ഈ iOS 27 അവൈലബിൾ ആണ്. iPhone 18 ഡിഫോൾട്ട് ആയിട്ട് വരുന്നുണ്ട്, iOS 17 നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. 31 ഐഫോൺ മോഡൽസിന്റെ അകത്താണ് നമുക്ക് ശരിക്കും ഈ iOS

0: അവൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന
1: ഓക്കെ.
0: ഫീച്ചർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഫോണിന്റെയും ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഫീച്ചർ വൈസിൻ്റെ അത് വ്യത്യാസം ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സ് ഇപ്പോൾ ഐഫോൺ 17 കിട്ടണം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഐഫോൺ 16 കിട്ടണമെന്നില്ല.
1: അപ്പോൾ
0: ആ വ്യത്യാസം. പിന്നെ ഐഫോൺ iOS 27 അകത്തുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ശരിക്കും അനൗൺസ് ചെയ്തത് WWDC 2026 അതിനുശേഷം 3 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ലോഞ്ച് സംഭവിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള മേജർ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഗ്ലാസ് ഡിസൈനിൻ്റെ അകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു റിഫ്രഷ്ഡ് വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. അത് മാത്രമല്ല കുറച്ചും കൂടെ ഒരു ഫ്ലൂയിഡിക് ഫീലിംഗ് ആണ്, കുറച്ചും കൂടി ഈസിയാണ്, കുറച്ചും കൂടെ സ്മൂത്ത് ആണ്. പിന്നെ ബാറ്ററി പെർഫോമൻസും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടെ റോബസ്റ്റ് ആക്കിയിട്ടുണ്ട് iOS 27. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ ആപ്പിൾ ഇന്റലിജൻസ് അവർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നമ്മൾ നേരത്തെ ഒരുപാട് കഴിഞ്ഞത് ഗൂഗിൾ ജെമിനി ആയിട്ട് അവർ ചേർന്നിട്ട് സിരി അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ ഇന്റലിജൻസ് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഐഫോൺ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ആ ഹാൻഡ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഐഫോൺ മോഡലുകളിൽ സെയിം നമ്പർ നമുക്ക് യൂസ് ചെയ്യാം, പ്രൊവൈഡഡ് നമ്മൾ ഒറ്റ ആപ്പിൾ അക്കൗണ്ട് ആണ്, ആപ്പിൾ ഐഡി ആണ് ഈ രണ്ട് ഫോണിൽ യൂസ്
1: ചെയ്യുന്നത്.
0: ഒരു നമ്പർ, ഒരു ഫോൺ നമ്പർ നമുക്ക്
1: രണ്ട് ഫോണുകളിൽ
0: യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ സിരിയുടെ ഓവറോൾ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ആപ്പിൾ ഫൗണ്ടേഷൻ മോഡൽസ് ഗൂഗിൾ ജെമിനി AI ആയിട്ട് ചേർന്നിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആണ്, കുറേ കാര്യങ്ങളെല്ലാം വളരെ സ്പെസിഫിക് ആണ്. പണ്ട് സിരി എടുത്ത് പല കാര്യങ്ങൾ ചോദിച്ചാലും തെറ്റായ ഉത്തരങ്ങളായിരുന്നു, ഇപ്പോൾ പക്ഷേ എല്ലാം വളരെ സ്പെസിഫിക് ആണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് AI എക്സ്പീരിയൻസും കുറച്ചും കൂടെ റിഫ്രഷ് ആയിട്ടുള്ള AI എക്സ്പീരിയൻസും അത് തരുന്നുണ്ട്. പിന്നെ ഫാമിലി ആൻഡ് സേഫ്റ്റി ടൂൾസിൻ്റെ അത് നോക്കുകയാണെങ്കിൽ എൻഹാൻസ്ഡ് പാരന്റ് കൺട്രോൾസ്, പിന്നെ ടൈം അലവൻസസ് ആൻഡ് ഷെഡ്യൂൾസ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
1: ഓക്കെ.
0: പിന്നെ ആസ്റ്റ് ബ്രൗസർ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫീച്ചർ വെബ്സൈറ്റ് ആക്സസിന് വേണ്ടിയിട്ട്.
1: ശരി.
0: നമുക്ക് വോയിസ് വഴി നമുക്ക് ബ്രൗസർ ആക്സസ് ചെയ്യാൻ പറ്റും.
1: ഓക്കെ.
0: പിന്നെ ആപ്പ് ഇമ്പ്രൂവ്മെന്റ്സിൻ്റെ അകത്ത് ഫോൺ ആപ്പ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെയിൽ ആപ്പിന്റെ ഇന്റഗ്രേഷൻ ഫോൺ ആപ്പിന്റെ കൂടെ അവർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു നമ്പറിന് നമ്മൾ ഡയൽ ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ കൂടെ ആയിരിക്കും. മെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യാം, ഫോൺ കോളിന്റെ ഫോളോ അപ്പ് ആയിട്ട്.
1: ഓക്കെ.
0: നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ആ കീബോർഡ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫോൺ മെയിൽ അറ്റാച്ച് ചെയ്യണമെന്ന് ചോദിച്ചോണ്ട് വരും.
1: ഓ ശരി ശരി.
0: അപ്പൊ ഈ ഫോൺ ആപ്പ് മെയിൽ ആപ്പായിട്ട് അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെസ്സേജസിൻ്റെ അകത്തുനിന്ന് മെയിൽ ആപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സഫാരിക്ക് അത് ഗ്രൂപ്പ് ടാപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒരു ടോപ്പിക് ഇല്ല, ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈഫ് സ്റ്റൈൽ, നമ്മളിപ്പം ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ
1: ഒരു
0: ടാബാക്കി
1: തരാം,
0: അങ്ങനെ ബ്രൗസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. പിന്നെ ഇത്രയാണ് ശരിക്കും iOS-ന്റെ അകത്ത് വന്നേക്കുന്ന 27-ന്റെ അകത്ത് വന്നേക്കുന്ന മേജർ ആയിട്ടുള്ള സാധനം. പിന്നെ ഏറ്റവും അടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഇന്റഗ്രേഷൻ ആണ്. ജെമിനി വന്നതോടുകൂടി ആപ്പിൾ ഇന്റലിജൻസ് കുറച്ചും കൂടെ റോബസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ലിക്വിഡ് ഗ്ലാസ് ഡിസ്പ്ലേ കുറച്ചും കൂടെ കാണാൻ ഐ ക്യാൻഡി ആക്കി കുറച്ചും കൂടെ നമ്മൾ റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ എക്സ്പീരിയൻസിന്റെ അകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അറിയാറ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആപ്പിളുടെ വെബ്സൈറ്റിന്റെ അകത്ത് ഓരോ ഫോണിന്റെ അകത്തും എന്തൊക്കെ ഫീച്ചേഴ്സ് എനേബിൾഡ് ആവുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്.
1: ഇത് എന്നത്തേക്കായിരിക്കും നമുക്ക് ബാക്കിയുള്ള ഫോണുകൾക്ക്? ഇപ്പോൾ ഐഫോൺ 18 അകത്ത് ലോഞ്ചോട് കൂടി കിട്ടും, ബാക്കിയുള്ള ഫോണുകൾ
0: സെപ്റ്റംബർ 14 ലോഞ്ച് ചെയ്തു. ഇത് അപ്ഡേറ്റ്, അതായത് ഓവർ ദ എയർ അപ്ഡേറ്റ് ആണ്, OTA അപ്ഡേറ്റ് ആണ്.
1: ഓക്കെ.
0: അപ്പൊ അത് ഓരോ ഫോണിലും സെപ്റ്റംബർ 14 തൊട്ട് അവൈലബിൾ ആയിത്തോളും,
1: കിട്ടിത്തോളും.
0: അതൊക്കെ.
1: അപ്പോൾ അത്രയാണ് നമുക്ക് iOS 27 ഫീച്ചേഴ്സും ഏതൊക്കെ ഫോണിലാണെന്ന് കിട്ടാൻ ചാൻസ് ഉള്ളതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ സൈറ്റിൽ കയറി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഫോൺ അതിൽ ആ ലിസ്റ്റിനകത്ത് ഉള്ളതാണോ, എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത എന്നുള്ളത് നമുക്ക് സൈറ്റിൽ കയറിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അത്രയാണ് iOS 27 അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നത്. ഇനി വരുന്ന ഒരു ന്യൂസ് എന്ന് വെച്ചാൽ iPhone Nothing Phone 2 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ അവസാനിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 16 കൂടി നത്തിങ് ഫോൺ 2 ആൻഡ്രോയിഡ് അപ്ഡേറ്റ് അവസാനിക്കും. അതായത് 17 മുതൽ, ആൻഡ്രോയിഡ് 17 മുതൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടില്ല. ആ ഒരു ന്യൂസ് ആണ് നമുക്ക് കാൾ പേ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പനുവേട്ട, നത്തിങ് ഫോൺ 2-നകത്ത് അവരുടെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ അവസാനിക്കാൻ പോകുന്ന കാൽപ്പി പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അതായത് ആൻഡ്രോയിഡ് 16 കൂടി ഫൈനൽ അപ്ഡേറ്റിൽ അത് തീരും. പിന്നെ 17 മുതൽ നത്തിങ് ഫോൺ 2 അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള ഒരു കാര്യം കാൽപ്പി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ

0: ശരിക്കും 8 Gen സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 1 ആണ്. അപ്പൊ അതിന് കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ പിന്നെ കാൽപേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കേർണൽ ആർക്കിടെക്ചർ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ എത്രത്തോളം സത്യമാണെന്നുള്ളതിൽ കോൾക്കോം ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പല ഫോണുകൾക്കും ഈ പറഞ്ഞ കണക്ക് അപ്ഡേറ്റുകൾ നിർത്തേണ്ടി വരും. ഇത് നത്തിങ് മാത്രമല്ല, കാരണം 8 Gen 1 യൂസ് ചെയ്യുന്ന പല ഫോണുകളും
1: ഉണ്ട്.
0: അവരുടെ അവർക്കെല്ലാം ആൻഡ്രോയിഡ് 17 ഇല്ലാതാവും. വൺ പ്ലസിന്റെ തന്നെ ഫോണുകൾക്കുണ്ട്. അപ്പൊ അതാണ് പ്രശ്നം. അപ്പം ഇത് ശരിക്കും ഒരു മിസ്റ്റേറ്റ്മെന്റ് ആണ്. അത് കമ്പനിക്കകത്തുണ്ടായ ഒരു ഇൻഫർമേഷൻ പാസിംഗിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ഇപ്പൊ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി നത്തിങ് 2 അകത്ത് ആൻഡ്രോയിഡ് 17 ഉണ്ടാവില്ല
1: എന്നുള്ളതാണ്.
0: ഭയങ്കരമായ ബാക്ക്ലാഷ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യമേ പറഞ്ഞിട്ട് പിന്നെ വാക്ക് മാറ്റുന്നു എന്നുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ശരിക്കും കാൽപേ ഈ നത്തിങ്ങിനെതിരെ ഒരുപാട് പ്രൊപ്പഗാൻഡാസ് ഉണ്ട്. കാരണം അവർ ഓൾറെഡി പ്രൈസിംഗ് കൂട്ടിയിട്ടാണ് പുതിയ ഫോണുകളെല്ലാം
1: ഇറക്കുന്നത്. മാത്രമല്ല സ്പെക് ഭയങ്കര
0: അണ്ടർറേറ്റഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂ നിൽക്കുന്ന സമയത്താണ് ഈ ഇഷ്യൂ കൂടെ വരുന്നത്. പിന്നെ ഈ എല്ലാരും ആ കമ്പനിയുടെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് കാൽപേ ഇനി ബാക്കി അപ്ഡേറ്റ് ചെയ്യാൻ സമ്മതിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുവോ എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും റെസൊല്യൂഷൻസ് കൊണ്ടുവരുമെന്ന് അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇപ്പം പല ഫോറത്തിലും ആൾക്കാർ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എങ്കിലും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ്രോയിഡ് 17 അകത്തുള്ള. ഫോർ എക്സാമ്പിൾ AI വിബിഡ് ക്യാമറ, പിന്നെ വിജറ്റുകൾ, ലൂസൻ തീം, അങ്ങനത്തെ സാധനങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, കാൽപേ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം കണ്ടറിയേണ്ടി വരും. പിന്നെ വേറെ ഉള്ളൊരു ചിപ്സെറ്റ് വെൻഡർ ലോക്ക് ഇൻ ഒരു പ്രശ്നമാണ്. കാരണം കോൾകോമിന്റെ പിന്നെ ഈ ഇപ്പൊ കാൽപേ പറയുന്ന പോലെ കേർണൽ ആർക്കിടെക്ചറിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൺ മേടിക്കുമ്പോഴത്തേക്ക് 7 കൊല്ലത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ കളത്തരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം സ്വാഭാവികമായിട്ടും ഒരു ചിപ്സെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു 10 വർഷത്തേക്ക് ഉള്ള അപ്ഡേറ്റ്സ് അവർ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഒരു ചിപ്സെറ്റ് ഡിസൈൻ
1: ചെയ്യുന്നത്.
0: കാരണം ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ആൾക്കാർക്കും സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ചോദിച്ച ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് അവർ ചോദ്യം ചെയ്യേണ്ട ആവശ്യങ്ങൾ എന്തായാലും വരും. പിന്നെ ഈ എക്സ്റ്റെൻഡഡ് ചിപ്സെറ്റ് സപ്പോർട്ട് കോൾകോം പിന്നെ ഫീസിബിൾ ആണെന്നുള്ള കാര്യം ഓൾറെഡി കോൾകോമിന്റെ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് ഇതുമായിട്ട് എങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നു അതിനെ കുറിച്ച് ഉത്തരങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. പിന്നെ സാംസങ്ങിന്റെയും വൺ പ്ലസിന്റെയും ആപ്പിളിന്റെ പോട്ടെ ആൻഡ്രോയിഡിന്റെ വരുമ്പോഴത്തേക്കും സാംസങ്ങിന്റെയും പിന്നെ വൺ പ്ലസിന്റെയും മോട്ടറുടെ ഒക്കെ സ്ഥിതി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും.
1: ഇവർക്ക് ഇവരുടെ ചിപ്സെറ്റിൽ പറ്റില്ല, അവരുടെ നമുക്ക് വന്നിരിക്കുന്ന വേറൊരു ന്യൂസ് ആണ്. അതും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ ഈ ന്യൂസ് എന്താന്ന് വെച്ചാൽ, ഓപ്പൺ എഐയുടെ ഒരു സൈബർ അറ്റാക്കിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വരുന്നത്. ഓപ്പൺ എഐ സെൽഫ് ലേൺ ചെയ്തിട്ട് സ്വയം ഡിസിഷൻ എടുത്ത് മറ്റ് AI ടീമുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ന്യൂസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് വരുന്നത്, അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്?
0: വളരെ ചുരുക്കത്തിൽ പറയാം. ശരിക്കും പിന്നെ ഓപ്പൺ എഐയുടെ ചാറ്റ് GPT പോലുള്ള കുറെ മോഡൽസ് ഉണ്ട്. 1200 മോഡലുകൾ അതിനെ ഏജന്റുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. 1200 ഏജന്റുകൾ കോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയുന്ന ഒരു വലിയൊരു കൊള്ള നടത്തി എന്ന് നമുക്ക് സത്യത്തിൽ പറയാൻ സാധിക്കും. കാരണം ഇവരെല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ 1200 ഏജന്റുകളെയും ഇവർ ടെസ്റ്റ് ചെയ്യുകയാണ്. ഓപ്പൺ എഐ അവരുടെ സാൻഡ് ബോക്സ് എന്ന് പറയും, അതിന്റെ അകത്തിട്ട് ഇതിന്റെ റിലയബിലിറ്റി ടെസ്റ്റ്, ജിം ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് മെയിലാണ് ഇത് സംഭവിക്കുന്നത്. ആ സാൻഡ് ബോക്സിന്റെ അകത്ത് ഇത് പുറത്ത് ചാടുകയും സാൻഡ് ബോക്സിന്റെ അകത്ത് ലൂപ്പ് ഹോൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിന് ഈ
1: ജിം ടെസ്റ്റ് എന്ന് പറയുന്നത് AI ഏജന്റുകളാണ് ചാടുന്നത്.
0: അതെ അതെ അതെ. ഇതിന് കൊടുത്തേക്കുന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരം ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ ഒരു ആൻസർ കണ്ടുപെത്താനാണ്. അപ്പൊ ഇത് ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ സാൻഡ് ബോക്സിന്റെ പുറത്ത് ചാടിയത്. ആ സാൻഡ് ബോക്സിന്റെ അകത്ത് ലൂപ്പ് ഹോൾ ഉണ്ടെന്നുള്ളത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു.
1: അതായത് ഓപ്പൺ എഐയുടെ സാൻഡ് ബോക്സിനകത്ത് ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് ഓപ്പൺ എഐ തന്നെ കണ്ടുപിടിച്ചിട്ട് പുറത്ത് ചാടി.
0: ഓപ്പൺ എഐയുടെ ഏജൻസി തന്നെ കണ്ടുപിടിച്ചിട്ട് പുറത്ത് ചാടി. എന്നിട്ട് അവൾ ആ നിയർ ബൈ നെറ്റ്വർക്സിന്റെ അകത്ത് ഇതൊക്കെ എന്താ, അതിന്റെ അകത്ത് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ എഐ ശരിക്കും ഈ ഏജന്റുകൾക്ക് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി, പുറത്തുനിന്ന് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ആർട്ടിഫാക്ട് എന്ന് പറയുന്നത്. ആ ആർട്ടിഫാക്റ്റിനെ ഈ ഏജന്റിന് ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ അകത്ത് ഒരു പ്രോബ്ലം ഉണ്ടെന്ന്, മിസ്റ്റേക്ക് ഉണ്ടെന്ന്, കണ്ട് ഒരു ബഗ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് അതിനെ ഒരു മെസ്സേജ് ബോർഡായിട്ട് കൺവേർട്ട് ചെയ്തു. ആ ആർട്ടിഫാക്ട് എന്ന് പറഞ്ഞ

0: ഡൗൺലോഡ് ചെയ്യാൻ, ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ ഒരു മെസ്സേജ് ബോർഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഏജന്റുകളെ അറിയിച്ചു ഇത് ഇങ്ങനെ ഒരു മെസ്സേജ് ബോർഡ് ഉണ്ടെന്ന്.
1: അപ്പൊ
0: അവിടെ ഈ ഏജന്റുകൾ തമ്മിൽ എപ്പോ നമ്മളിതിന്റെ ഇത് പറയുമെങ്കിലും ഇതൊന്നും മനുഷ്യരല്ല, മനുഷ്യരെഴുതിയ കോഡുകളാണ് ഈ ഏജന്റ് എന്ന് പറയുന്ന കോഡുകളാണ്, ഓരോ കോഡ് സ്നിപ്പറ്റ്സ് ആണ്. ഇവര് തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് മെസ്സേജ് സാധനത്തെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്ത് ഇവര് ഗ്രൂപ്പായിട്ട് ഈ സാൻഡ് ബോക്സ് ഈ ആർട്ടിഫാക്ട് ഓപ്പൺ എഐയുടെ നെറ്റ്വർക്കും ഭേദിച്ചുകൊണ്ട് മറ്റൊരു കമ്പനിയുടെ ഹഗിംഗ് ഫേസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നെറ്റ്വർക്കിൽ അതിക്രമിച്ച് കയറുകയും. ഹഗിംഗ് ഫേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ശ്രോതാക്കൾക്ക് അറിയുമെന്ന് അറിയില്ല, ജിറ്റ്ഹബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് നമ്മൾ കോഡുകൾ, നമ്മൾ എഴുതുന്ന കോഡുകൾ, ഡെവലപ്പ് ചെയ്യുന്ന കോഡുകൾ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു റിപ്പോസിറ്ററിയാണ്. അതേപോലെ തന്നെയാണ് ഈ ഹഗിംഗ് ഫേസും. ഹഗിംഗ് ഫേസ് എഐക്കകത്തുള്ള മോഡൽസ് അല്ലെങ്കിൽ ഏജന്റുകളുടെ കോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ഈ ഏജന്റുകളുടെ കോഡുകളെല്ലാം കണ്ടുപിടിച്ചിട്ട് അതെല്ലാം എടുത്ത് പുറത്തിടുകയും പിന്നെ കുറെ ഡാറ്റ അല്ലാതെ സെക്യൂർ ചെയ്തെല്ലാം അതിനകത്ത് പോസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്യാൻ തുടങ്ങി. അത് ജൂലൈയിലാണ്. അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്. ഹഗിംഗ് ഫേസിന്റെ ടീമാണ് ഇത് കണ്ടെത്തുന്നത്. അങ്ങനെ അവരത് ചാറ്റ് ജി പി ടിക്ക് റിപ്പോർട്ട് ചെയ്യും, ചാറ്റ് ജി പി ടി അത് എൻക്വയറിക്ക് വിടുകയും അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാർ എൻക്വയറി ചെയ്തപ്പോഴാണ് ഈ വിരോധാഭാസ
1: അറിയുന്നത്.
0: ആ ലോഗുകളൊക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത്. അങ്ങനെ എന്തായാലും ഇത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എഐ ഏജന്റുകൾക്ക് ഇതേപോലെ റോഗ് ആകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക്
1: അറിഞ്ഞ കാര്യങ്ങൾ. സത്യമാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര നല്ലൊരു ന്യൂസ് അല്ല.
0: ശരിക്കും ആന്ത്രോപിക്കിന്റെയും ഇതേപോലെ ബാങ്കിന്റെ ആപ്പുകൾ, ബാങ്ക് ആപ്ലിക്കേഷൻസിന്റെ അതെല്ലാം കയറി പ്രശ്നം ഉണ്ടാക്കിയത് ഭയങ്കര തട്ടാക്കിയിരിക്കുകയാണ്. തൊട്ട് പുറകെയാണ് ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ എഐ എത്രത്തോളം ദൂരഭാഗമായുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓപ്പണർ ആണ്.
1: അത് കേൾക്കുമ്പോഴത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് തീവ്രവാദികൾ അതിക്രമിച്ച് കയറുന്ന
0: ഇതെല്ലാം പക്ഷെ മനുഷ്യരല്ല
1: എന്നുള്ളതാണ്. അവര് സ്വയമേ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ, കാരണം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മനുഷ്യനെക്കാളും ഹൈ ലെവൽ അവർക്ക്
0: മനുഷ്യനേക്കാൾ വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്റെ അർത്ഥം. അതായത് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഇതിന്റെ ഇപ്പം ചെക്സ് ആൻഡ് ബാലൻസസ് കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ട് യു എസ് സെനറ്റ് ഒരു കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവര് അതനുസരിച്ചിട്ട് അതിന്റെ കുറെ ചെക്സ്, അതായത് നമുക്ക് എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, എങ്ങനെ ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ, ഏതൊക്കെ ചട്ടക്കൂടിൽ വേണം ഇതിനെ കോഡ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഫ്രെയിംവർക്കിന്റെ അകത്ത് ഈ കമ്പനികളൊക്കെ നിൽക്കുകയാണ്. കാരണം ഈ കമ്പനികളൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അതൊന്നും നിൽക്കില്ല, അവരൊരു കോപ്പറേഷൻ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അതിന് മുമ്പ് തന്നെ ഇത് ചെയ്യത്തക്ക രീതിയിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുള്ളത് നമ്മൾ കണ്ടറിയണം.
1: ഓക്കെ, അപ്പൊ എന്തായാലും മൊത്തത്തിൽ എല്ലായിടത്തും ഇപ്പോ എഐ മൊത്തം വ്യാപകമായി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. കാര്യം ന്യൂസുകളെന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോ അങ്ങനെ ഐസൊലേറ്റ് ചെയ്തൊരു ന്യൂസ് ഒന്നും ഇല്ല, മൊത്തത്തിൽ എഐയുടെ ന്യൂസുകളാണ്.
0: നമ്മളിപ്പം ഇപ്പൊ സാധാരണ ജനങ്ങൾ ഇപ്പൊ 80s ട്രെൻഡ്, സാധാരണ ജനങ്ങൾ പോലും എഐ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എഐയുടെ നമ്മള് അത് അത് ഒരു വർഷമാണ് എഐയുടെ, കാണാത്ത മറുവശമാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്.
1: നമ്മളതിന്റെ ഒരു ഭംഗിയുള്ള വശം മാത്രമാണ്
0: കണ്ടത്.
1: അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഈ ആഴ്ചത്തെ ടെക് ബൈറ്റ്സിലെ ന്യൂസും അപ്ഡേറ്റ്സും ആയിട്ട് കിട്ടുന്നത്. നമുക്ക് മെയിനായിട്ട് ആപ്പിളിന്റെ ലോഞ്ചും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇനി ഐഫോൺ, പുതിയ ഐഫോണിന്റെ യൂസേജ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട്, അത് എത്രത്തോളം ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, iOS 27 അപ്ഡേറ്റ്സ് മെയിനായിട്ട് അറിയണം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും അടുത്ത എപ്പിസോഡിൽ ശ്രോതാക്കളുമായിട്ട് എത്തുന്നതായിരിക്കും. ശ്രോതാക്കളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ഉറപ്പായിട്ട് നമുക്ക് നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ എഴുതി അറിയിക്കാം. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്,
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ
1: ബൈ.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
6: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടി

0: പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുമായി ഓണി സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം ഒരുപാട് പേർ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് എവിടെയാണ്. ചിലരൊക്കെ ആണെങ്കിൽ സ്റ്റിക്കർ ഇട്ടിങ്ങനെ വന്നോ ഇല്ലയോ. യെസ്, അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പ്രീതി ടീച്ചറാണ്. അപ്പോൾ നമ്മൾ രണ്ട് പേരും കൂടി ഇന്ന് ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി ദാ ഇങ്ങനെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ജോയിൻ ചെയ്യാം അല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എന്നത്തെ പോലെ ഇന്നും ടീച്ചറിന് ഒരു ഗുഡ് മോർണിംഗ് ഞാൻ നേരാണ്.
1: ഗുഡ് മോർണിംഗ് ആതിര, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ നല്ലൊരു ദിവസമാണ്, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ ഞാനും ആതിരയും കൂടി ഇന്ന് നമ്മളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ തീർക്കും.
0: അതെ,
1: അപ്പൊ 11:30 വരെ നമ്മളെ കൂടെ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇന്ന് ആരാണ് ലൈവിൽ വരുന്നത് എന്നിങ്ങനെ
0: നോക്കിയിരിക്കുകയാണ്.
1: ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ മുങ്ങും. അപ്പൊ എപ്പോഴും ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്കൊരു വിലയില്ലല്ലോ. അപ്പൊ ഇടക്കിടക്ക് നമ്മളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ വരുമ്പോ ഭയങ്കരമായ സ്വീകരണമായിരിക്കും.
0: ജെണ്ടുമാലയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രീതി ടീച്ചർ ഇരിക്കുകയാണ് ലൈവിൽ. കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785.
1: യെസ്. അപ്പൊ ആതിര, നമുക്ക് ഇന്ന് രാവിലെ തന്നെ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് നല്ലൊരു ശുഭചിന്ത കൊടുക്കണം അല്ലെ, അവര് പോസിറ്റീവ് ആവട്ടെ. അപ്പോ നമുക്ക് ഇന്ന് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ശ്രോതാക്കൾക്കെല്ലാം എനിക്കറിയാം കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഒരു കുഞ്ഞൊരു കഥയാണ്, വളരെ ചെറിയൊരു കഥ. നമുക്കപ്പൊ കഥയെന്ന് കേൾക്കുമ്പോൾ ചെല്ലു വിചാരിക്കുമോ ഇന്ന് മൊത്തം കഥ പറഞ്ഞു ഞങ്ങളെ കൊല്ലു, അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തീർക്കാം. അപ്പൊ കഥ ഇങ്ങനെയാണ്, ഒരിക്കൽ ഒരാള് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് കയറാനായിട്ട് തുടങ്ങിയപ്പോ ആ സൂപ്പർ മാർക്കറ്റിന്റെ വാതുക്കല് ഒരു ഒരു കൊച്ചുകുട്ടി, അവന്റെ മുന്നിൽ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 20 രൂപ വിലയുള്ള ഓരോ പാക്കറ്റിനകത്ത് ചിപ്സ് വെച്ചിരിക്കുകയാണ്. ഒരു പാക്കറ്റിന് 20 രൂപയുടെ വില. അപ്പൊ ഇവനീ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്ന എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇത് വേണോ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പേരും ഇവനോട് നോ പറഞ്ഞിട്ട് അവർ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവൻ ഒട്ടും ഡിസപ്പോയിന്റഡ് ആകാതെ പിന്നെയും വളരെ നല്ല സന്തോഷത്തോടു കൂടിയിരുന്ന് പിന്നെയും വരുന്നവരോടെല്ലാം ഇങ്ങനെ ഈ ചിപ്സ് വേണോ 20 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ ഇത് വാച്ച് ചെയ്തുകൊണ്ട് നിന്ന മനുഷ്യന് തോന്നി എന്താണ് ഈ കൊച്ചുകുട്ടി. അപ്പൊ അവനൊരു 10 വയസ്സിന് താഴെ പ്രായമേ ഉള്ളൂ. ഈ കൊച്ചുകുട്ടി എന്താണ് ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ ഈ ഒരു ബിസിനസ്സുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ അയാൾ ശ്രദ്ധിച്ചു. അപ്പൊ അവന്റെ കൂടെ വേറൊരാളും കൂടി നിൽപ്പുണ്ട്. അപ്പൊ ഇവൻ അന്വേഷിച്ചു. അപ്പൊ ആ വ്യക്തിയോട് ഈ മനുഷ്യൻ പോയി ചോദിച്ചു, ഇതാരാ, ഈ കുട്ടി ഏതാണ്? അപ്പൊ അവനെ കണ്ടപ്പോൾ മനസ്സിലായി ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, ആ ഒരു പ്രായമല്ലേ ഉള്ളൂ. അപ്പൊ കൂടെ നിൽക്കുന്ന അധ്യാപകനാണ്. അപ്പൊ അധ്യാപകൻ പറഞ്ഞു, ആ കുട്ടികൾക്ക്, ആ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക്കാണിത്. അപ്പം ഈ ഒരു കുട്ടി അവിടെ വന്നിരുന്ന് ഇതുപോലെ ഒരു ബിസിനസ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവൻ ഈ ചിപ്സ് ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഒരുപാട് പേര് അവനോട് നോ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവന്റെ അന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അവനൊരു 100 നോ കേൾക്കണമെന്ന്. പക്ഷേ ഇത്ര നോ കേട്ടാലും അവൻ വീണ്ടും അതിനകത്ത് ഡിസപ്പോയിന്റഡ് ആയി പോകാതെ, അല്ലെങ്കിൽ അയ്യോ ആരും വാങ്ങുന്നില്ല എന്നാ പോയേക്കാം എന്ന് വിചാരിക്കാതെ വീണ്ടും വീണ്ടും സന്തോഷത്തോടുകൂടി അവന്റെ ബിസിനസ് അവൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പോ അതിലൂടെ ആ കുട്ടികളെ അവർ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് എസിനെ കാട്ടി കൂടുതൽ നോ ആണ് കേൾക്കേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ നോ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ. അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ അത് കേട്ട് നമ്മൾ വിഷമിക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും വളരെ കരുത്തോടെ അല്ലെ, ശക്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മളുടെ ആ ജോലികൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. തീർച്ചയായിട്ടും ആ ഒരു ഹാർഡ് വർക്കിന് എപ്പോഴായാലും ഒരു റിസൾട്ട് ഉണ്ടാകും. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ഒരു കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളെ പലപ്പോഴും നമ്മൾ സക്സസിനെ പറ്റി, അല്ലെങ്കിൽ അവന് കിട്ടാൻ പോകുന്ന വലിയ ജോലിയെ പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ അങ്ങനെ ജോലി കിട്ടും, അല്ലെങ്കിൽ ഇത്ര ശമ്പളം കിട്ടും, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ആകാം ഇങ്ങനെ ആകാം, നിനക്ക് കാറ് വാങ്ങാം വീട് വാങ്ങാം, ഇതൊക്കെയാണ് നമ്മൾ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ലാതെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകും, ഒരുപാട് സെറ്റ് ബാക്ക്സ് ഉണ്ടാകും. അപ്പോഴൊന്നും നീ നിരാശപ്പെടരുത്, കാരണം അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം മറികടന്ന് നീ സന്തോഷത്തോടു കൂടി നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ നടക്കുക, തീർച്ചയായിട്ടും നിന്റെ ലക്ഷ്യത്തിൽ നിനക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം ആ കുട്ടികളെ പഠിപ്പിക്കാനാണ് അവരിങ്ങനെ ഒരു ടാസ്ക്കും കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ചെറിയൊരു കാര്യത്തിന് ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയി എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ നോകൾ നമ്മുടെ ജീവിതത്തിലൂടെ നീളം നമ്മൾ കേൾക്കും. പക്ഷെ അതിൽ ആരും നിരാശരാകരുത്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത. നമ്മുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
0: ഞാനും ഇങ്ങനെ ലിസൺ ചെയ്യായിരുന്നു. ഇപ്പോൾ ഒരു ഒരു പേരന്റ് എന്ന രീതിയിൽ നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറിയൊരു കുട്ടിയാണെങ്കിൽ കൂടിയും അത് നല്ല രീതിയിൽ മോൾഡ് ചെയ്യണം, നല്ല രീതിയിലാകണം. പക്ഷെ ഒരിക്കലും അതിന് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് വീണു പോയി കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് എഴുന്നേറ്റ് വരേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. പലപ്പോഴും പുതിയ സാധനങ്ങൾ വാങ്ങുന്നു, പറയുന്ന സാധനങ്ങൾ അപ്പോൾ വാങ്ങിക്കൊടുക്കുന്നു. ഇപ്പോൾ പഠന സാധനങ്ങളാണെങ്കിലും മറ്റെന്താണെങ്കിലും, പക്ഷേ പരാജയങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എങ്ങനെ അതിജീവിക്കണമെന്നുള്ള ഒരു പാഠം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ചില പേരൻസ് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ എങ്കിലും അത് കുറവാണ് എന്നുള്ളൊരു തോന്നലാണ്. അപ്പം അതിനൊരു മാറ്റം ഉണ്ടാവട്ടെ. നല്ലൊരു കഥ, അത് കഥയായിട്ട് മാത്രം നിലനിർത്താതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി
1: നമ്മുടെ കുട്ടികൾക്ക് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ അവരെ അറിയിക്കണം. ഇപ്പം നമ്മൾ പലപ്പോഴും കുട്ടികൾ അത് വാങ്ങിത്തരണം, ഇത് വാങ്ങിത്തരണം, എനിക്ക് ഫ്രൈഡ് റൈസ് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉടനെ ഓർഡർ ചെയ്ത് അവർക്ക് വാങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവത്തില്ല, ചിലപ്പോൾ അച്ഛൻ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വാങ്ങിയിട്ടായിരിക്കും ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുക്കുക. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇന്നതുപോലെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം കഴിക്കാം, നമുക്ക് പിന്നെ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് പിന്നീട് പോയി കഴിക്കാം എന്നവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് കുട്ടിയെ ശീലിപ്പിക്കണം, നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കൂടി അവനെ അറിഞ്ഞ് വേണം അവനെ വളർത്താൻ. അപ്പോഴാണ് കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വളരുന്നത്. എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ പോസിറ്റീവായിട്ട് ഫേസ് ചെയ്ത് വളരെ നല്ല കുട്ടികളായിട്ട് വരാനൊക്കെ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം നമ്മളെ കേട്ടുകൊണ്ടിരുന്ന പേരൻസിന് എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
0: ഇഷ്ടപ്പെട്ടു,
1: മെസ്സേജ് അയച്ചോളൂ. അപ്പൊ 8848558785 എന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ.

0: എന്തായാലും നല്ല കുട്ടികളെ നമ്മൾ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടതും ആദ്യം ഈ സ്റ്റോറി മനസ്സിലാക്കേണ്ടതും പേരൻസ് ആണല്ലേ.
1: അപ്പൊ
0: മുതിർന്നവര് പഠിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. ഓരോ നിമിഷവും പേരന്റിംഗ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലേ, അതൊരു ടാസ്ക് തന്നെയാണ്. അത് ഗംഭീരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യണം. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. പ്രീതി ടീച്ചർ വളരെ ഒരു നിസ്സാരമായൊരു അല്ലാത്ത ഒരു ചോദ്യവുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ മെയിൻ, ഇപ്പൊ എല്ലായിടത്തും വാർത്തകളിലെല്ലാം സജീവമായിട്ടൊരു പേടി സ്വപ്നമായിട്ട്, അയ്യോ ഇനി യു പി ഐയിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷന് നിൽക്കുന്ന ഒരു ടൈമാണല്ലേ. അപ്പൊ അതൊന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം.
1: യു പി ഐയില് വാണിജ്യ ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പത്രങ്ങളിലും അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ ഒക്കെ നമ്മുടെ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ എന്നാലും ചിലർക്കൊക്കെ സംശയമാണ് ഇത് എന്താണ് ഇവർ പറഞ്ഞതെന്ന്. അപ്പൊ യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് മാത്രമാണ് ചാർജ് വന്നിരിക്കുന്നത്. 2,000 രൂപയ്ക്ക് മുകളിൽ ആണെങ്കിൽ 0.4% ചാർജ് കൊടുക്കേണ്ടി വരും.
0: ഏകദേശം 300 രൂപ,
1: അത് 75,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 300 രൂപ ഈടാക്കുന്നത് വ്യാപാരികളിൽ നിന്നാണ്. അല്ലാതെ വ്യക്തികളിൽ തമ്മിൽ കൊടുക്കുന്ന പൈസയ്ക്കൊന്നും ചാർജസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അയ്യോ ഇനി നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് വരുമോ എന്നാരും ഭയക്കേണ്ട കാര്യമില്ല. നമ്മളല്ല കൊടുക്കേണ്ടുള്ളത്, കടയുടമസ്ഥന്. അപ്പം നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നു, അപ്പം നമ്മൾ യു പി ഐ ഇടപാടിലൂടെയാണ് അവിടെ പണം കൊടുക്കുന്നതെങ്കിൽ ആ വ്യാപാരിയാണ് കൊടുക്കേണ്ടുള്ളത്, നമ്മളല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ്റെ ആവശ്യമൊന്നും ഇല്ല, വ്യാപാരികളെ ടെൻഷൻ അടിച്ചോട്ടെ.
0: കഷ്ടം. അപ്പം എന്തായാലും പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു റിപ്പോർട്ടാണിത്. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിലും ഇതുപോലുള്ള യു പി ഐ ഇടപാടുകളുടെ കാര്യത്തിലും നേരത്തെ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണക്കാർക്കും നമ്മളിപ്പോൾ ഒരു കടയിൽ പോകുന്ന സമയത്ത് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കില്ല. ഇത് വാണിജ്യപരമായിട്ടുള്ള ഇടപെടലുകളിലാണ് ഈ ഒരു ഫീസ് വന്നിരിക്കുന്നത് അല്ലേ.
1: വ്യക്തികൾ തമ്മിൽ എത്ര വലിയ തുക അയക്കുന്നതിനും ഈ ഒരു ചാർജോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു വ്യാപാരികൾക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള അറിവും കാര്യങ്ങളും അവർക്ക് ഇതിൻ്റെതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഇൻഫർമേഷനും ഒക്കെ കിട്ടും. അപ്പോൾ സാധാരണ വ്യക്തികൾക്ക്, അതായത് ഇപ്പം നമുക്കറിയാം നമ്മളൊരു 10 രൂപയുടെ കപ്പലണ്ടി വാങ്ങിച്ചാൽ പോലും നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇനി നമ്മൾ കൂടുതൽ യു പി ഐ ഇടപാടുകളിലൂടെ പണം കൈമാറുമ്പോൾ നമുക്ക് വല്ല ചാർജും വരുമോ വ്യക്തികൾക്ക് എന്നുള്ളൊരു സംശയമാണ് നമ്മൾ പൊതുവായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ വ്യക്തികൾ തമ്മിൽ എത്ര വലിയ അയക്കുന്നതിന് ചാർജ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം.
0: അപ്പോൾ
1: അതിൽ നമ്മുടെ ക്വസ്റ്റ്യനും കൂടെ കൊടുത്തിട്ട് നമുക്കൊരു ബ്രേക്കിലേക്ക്.
0: അതിങ്ങനെ അതിന് വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രീതി ടീച്ചറിന്റെ ഇന്നലെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യന്റെ ഒരു മഴ തന്നെയായിരുന്നു, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഇന്നതാ പ്രീതി ടീച്ചറിന്റെ ചോദ്യം എത്തിയിരിക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്, ഞാൻ ഇതുവരെ അത് കേട്ടിട്ടില്ല. അപ്പൊ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ.
1: അതെ അതെ. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യമാണ്. അപ്പൊ നമ്മളെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാകുമല്ലോ. അപ്പൊ അവര് ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആൻസർ ഒക്കെ അയച്ചു തരും. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ, ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ആൻസർ വേണം നിങ്ങൾ അയക്കാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കണ്ണട വെക്കുന്നവരാണ് ഒരുപാട് പേര്. ഇപ്പൊ ചെറിയ കുട്ടികൾ തൊട്ട് നല്ല പ്രായമുള്ളവർ വരെ വെക്കുന്നതാണ് കണ്ണട. അപ്പം ഈ കണ്ണട വെക്കുന്നവരെ ബഹുമാനിക്കണം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
0: അവർക്ക് മെച്യൂരിറ്റി കൂടുതൽ തോന്നിക്കോ കണ്ണട വെക്കുമ്പോ?
1: അതിലേക്കൊക്കെ ഞാൻ വരാം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്, കണ്ണട വെക്കുന്നവരെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ആ ഒരു കുസൃതി ചോദ്യത്തിന് നിങ്ങൾ കുസൃതിയുള്ള ഒരു ഉത്തരമൊക്കെ എങ്ങനെ
0: തോന്നുന്നു, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ പോരട്ടെ, ആൻസർ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ പ്രീതി ടീച്ചർ ഉദ്ദേശിച്ച തന്നെ
1: എന്റെ മനസ്സിലിരിക്കുന്ന ഉത്തരം തന്നെ പറയണം. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നമ്മുടെ രാജമുഖത്തിലേക്ക് ഇപ്പൊ തന്നെ തയ്യാറെടുത്തിട്ടുണ്ടാവും അല്ലേ.
0: രാജൻ ചേച്ചിക്ക് രഹസ്യമായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഞാൻ പല ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട്.
1: അപ്പൊ
0: എന്തായാലും എല്ലാരും മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ കണ്ണട വെക്കുമ്പോ നമ്മൾ ഒരു വ്യക്തിയെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അല്ലേ.
1: അതെ.
0: ഇന്നത്തെ കുസൃതി ചോദ്യം, അത് കുസൃതിതരമായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പൊ നമ്മുടെ പ്രീതി ടീച്ചർ കണ്ണടയൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ടീച്ചറിനെ എന്തായാലും നമ്മൾ ബഹുമാനിക്കും.
1: നമുക്ക് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനമൊക്കെ കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണ സീറ്റിലിരിക്കുന്നത് ഞാൻ ആദര.

0: എന്നോടൊപ്പം എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്.
1: യെസ്,
0: അതെ. അപ്പൊ പ്രീതി ടീച്ചറാണ്. അപ്പൊ നമ്മള് നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഒരു കുസൃതി ചോദ്യം ഇങ്ങനെ റൺ ചെയ്തോണ്ടിരിക്കുകയാണ്.
1: അതെ
0: അല്ലെ? യെസ്. അപ്പൊ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം അല്ലെ?
1: അതെ, നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം. കണ്ണട വെച്ചിരിക്കുന്നവരെ ഒക്കെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ചിലരും കണ്ണട വെക്കുന്ന സാധാരണ പ്രായമൊക്കെ ഉള്ളവരല്ലേ, അങ്ങനൊന്നുമില്ല. ഇപ്പൊ ചെറിയ കുട്ടികൾ തൊട്ട് കണ്ണട വെക്കാറുണ്ട്. അപ്പൊ ആര് കണ്ണട വെച്ചാലും അവരെ നമ്മൾ ഒന്ന് ബഹുമാനിച്ചേക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ആൻസർ എല്ലാവരും കണ്ടുപിടിച്ച് പെട്ടെന്ന് അയച്ചോളൂ. വെയിറ്റിംഗ്, നമ്മളെല്ലാം വെയിറ്റിംഗ് ആണ് അല്ലേ?
0: യെസ്, തീർച്ചയായിട്ടും.
1: അപ്പോ ആതിര, നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം അല്ലേ? അപ്പൊ ഞാനൊരു ഡയലോഗ് പറയാം. കർത്തമ്മ, നീ എന്നെ ഇട്ടിട്ട് പോയാൽ ഈ കടലോരത്ത് ഞാൻ പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും.
0: എന്റെ കൊച്ചു മുതലാളി. യെസ്. അപ്പൊ ഈ ഒരു ഡയലോഗ് വളരെ സീരിയസ് ആയിട്ട് ആ ഒരു പ്ലേയിൽ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള രംഗമാണ്. പക്ഷെ അതിനെ ഒന്ന് ഫണ്ണി ആക്കിക്കൊണ്ടൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും വർഷത്തെ ഒരു ജേണി ആണെങ്കിൽ കൂടി ഇന്ന് നമ്മുടെ മനസ്സിലെ ഈ ഒരു ഡയലോഗിന് സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് അല്ലേ?
1: അപ്പൊ 1965 രാഷ്ട്രപതിയുടെ സുവർണ കമലം നേടിയ ചലച്ചിത്രമാണ് ചെമ്മീൻ.
0: യെസ്.
1: ഈ സിനിമയിലെ നമ്മളിപ്പോ ഈ പറഞ്ഞ ഡയലോഗ് കേൾക്കാത്ത മലയാളികൾ ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അല്ലേ? അപ്പം ഇതിന് സംഭാഷണങ്ങൾ ഒരുക്കിയ ഒരു വ്യക്തിയുണ്ട്. അപ്പം നമ്മൾ അവരെ പറ്റിയൊന്നും പലപ്പോഴും ഓർക്കാറില്ല. നമ്മൾ സംഭാഷണമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നതല്ലാതെ ആരാണ് ഇത്ര മനോഹരമായിട്ടുള്ള വരികളൊക്കെ എഴുതിയത്, ഈ സംഭാഷണം ഒരുക്കിയത് ആരാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അത് മറ്റാരുമല്ല, എസ് എൽ പുരം സദാനന്ദൻ. നമ്മൾ ഈ പേര് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പം അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ എസ് എൽ പുരത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകമായിട്ടുള്ള കുടിയിറക്ക് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം വെറും 17 മാത്രമായിരുന്നു. കാട്ടുകുതിര എന്ന നാടകം എസ് എൽ പുരത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സൂര്യ സോമ തിയേറ്റേഴ്സിൻ്റെ നാടക പ്രസ്ഥാനങ്ങളെ മുൻനിരയിൽ എത്തിക്കുകയും ചെയ്തു. പിന്നീട് 13 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വിപ്ലവ ഗാനങ്ങൾ അദ്ദേഹം എഴുതി 13 അതുപോലെ തന്നെ 1967 മലയാള സിനിമയ്ക്ക് ആദ്യമായി തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹം നേടി. ചിത്രം അഗ്നിപുത്രിയായിരുന്നു. അപ്പൊ അദ്ദേഹം 40 നാടകങ്ങൾ എഴുതി 100 ചിത്രങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തു.
0: ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. 135 സിനിമകൾക്കാണ് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ളത്.
1: അപ്പൊ തിരക്കഥയ്ക്കുള്ള ആദ്യ ദേശീയ പുരസ്കാരം 1967 അദ്ദേഹത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1963 ലഭിച്ചു. അപ്പം ഇന്ന് അദ്ദേഹത്തിന്റെ ചരമ വാർഷിക ദിനമാണ്. അപ്പൊ ഇന്ന് ഈ ഒരു വ്യക്തിയെ, അതായത് എസ് എൽ പുരം സദാനന്ദൻ എന്ന ആ ഒരു കലാകാരനെ അല്ലെ നമ്മൾ ഇന്ന് ഓർക്കുകയാണ്. അദ്ദേഹം നമ്മുടെ നാടകത്തിനും ചലച്ചിത്രത്തിനും ഒക്കെ ചെയ്ത സംഭാവനകൾ, അദ്ദേഹത്തിന്റെ വലിയ വലിയ കോൺട്രിബ്യൂഷൻസിനെ ഒക്കെ ഓർക്കുന്നു. അദ്ദേഹത്തിനെ നമ്മൾ മനസ്സുകൊണ്ട് ആദരിക്കുകയും ചെയ്യുകയാണ് ഇന്ന് അല്ലെ?
0: തീർച്ചയായിട്ടും. നമ്മള് തിയേറ്ററിലാണെങ്കിലും സിനിമ ടിവിയിൽ കാണുമ്പോഴും എല്ലാം, ഇപ്പോൾ ഷീലയാണെങ്കിലും മധു സർ ആണെങ്കിലും നിന്ന് ആ ഒരു ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവുകയാണ്. അല്ലെങ്കിൽ അതിനൊരു കുറച്ച് നാൾക്ക് ശേഷം അത് കുറച്ച് ഡ്രമാറ്റിക്കലാണെന്ന് തോന്നുമ്പോൾ അതൊരു കോമഡി എന്ന രീതിയിലും കൂടെ ആക്കാറുണ്ട്. പക്ഷേ ഈ ഡയലോഗുകൾ എഴുതപ്പെട്ടത് ആരാണ് എന്ന് പലരും ചിന്തിക്കാറില്ല. അപ്പോൾ അവരുടെ അത് ആത്മവിശ്വാസമാണല്ലേ. ഇപ്പോൾ ഒരാൾ നിന്ന് സംസാരിക്കുക എന്നുള്ളത് ആ ഡയലോഗ്സിൻ്റെ ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നത് ഇതുപോലുള്ള തിരക്കഥാകൃത്തുക്കളാണ്, രചിക്കുന്ന വ്യക്തികളാണല്ലേ. അപ്പോൾ അവരെ തീർച്ചയായിട്ടും നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പല സിനിമകളുടെയും ഇതുപോലുള്ള നല്ല നല്ല ഡയലോഗുകൾ എഴുതപ്പെട്ടത് ആരാണ് എന്ന് കൂടി നമുക്ക് അറിയില്ല. അപ്പൊ അതിനെ മനസ്സിലാക്കുക. ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് അതാണ് അല്ലെ. സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളാണ്. അതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷം മാത്രമല്ല ഒരു സിനിമ. അപ്പൊ അത് മനസ്സിലാക്കി ഇപ്പൊ നാടകങ്ങളാണെങ്കിലും എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഇടുന്ന വ്യക്തികളുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: അതിനെ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ട്രെൻഡാണ്, നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ഇടുക. ചിലർ വളരെ പുച്ഛത്തോടുകൂടി സിനിമ കൊള്ളത്തില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലർ നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഒരു സിനിമ ഒരു തിയേറ്ററിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഉള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരുപാട് പേരുടെ എഫേർട്ടാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചില സിനിമകൾ ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ ബോറടിക്കുന്നത് കൊണ്ടായിരിക്കാം അവരങ്ങനെ പറയുന്നത്. എന്നാൽ പോലും നമ്മളങ്ങനെ എഴുതി തള്ളുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ റിവ്യൂസ് ഒക്കെ ചിലർ നിന്ന് പറയുന്ന കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇതുപോലെ നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് ചെയ്യുന്ന ആളാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ ആ ഒരു സെറ്റിൽ ഒരു ചായ കൊണ്ട് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവർ നടത്തിയിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ ഓർക്കണം. അപ്പോൾ ചില സിനിമകൾ നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിന് ഒത്തുയർന്നില്ല എങ്കിൽ അതുപോലെയുള്ള ഒരു കമൻറ്റ് പറയുക എന്നുള്ളതായിരിക്കും നല്ലത് അല്ലേ. അപ്പം ഞാൻ കുറേ കൂടി എക്സ്പെക്ട് ചെയ്ത് വന്നു, പക്ഷേ

0: എന്തോ എന്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ഉയർന്നില്ല എന്നൊക്കെ ഉറച്ചുകൊണ്ട് പോളിഷ്ഡ് ആയിട്ട് നമുക്ക് പറയാം.
1: തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ വ്യക്തിപരമായതാണ് എന്ന് മെൻഷൻ ചെയ്യണമെന്നുള്ളതാണ് അല്ലേ.
0: അപ്പൊ ഇതുപോലെയുള്ള വലിയ വലിയ വ്യക്തികൾ അല്ലെ, വലിയ കലാകാരന്മാർ നമ്മുടെ കൂടെ ഒപ്പം ജീവിച്ചിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് എസ് എൽ പുരം സദാനന്ദൻ സാറിന്റെ ആ ഒരു ഓർമ്മകളാണ് ഇന്ന് നമുക്ക് വരുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ കുട്ടിക്ക് പോലും നമ്മുടെ നാട്ടിൽ അറിയാവുന്ന ഒരു
1: ഡയലോഗ്. രസമായിട്ട് ഇപ്പൊ കേൾക്കുമ്പോൾ അത് ഡ്രമാറ്റിക്കലായിട്ട് തോന്നാം, പക്ഷെ അന്നത്തെ കാലം എന്ന് പറയുന്നത് അത്രയല്ല. അവർക്ക് അതിനെ ഒരു പഠന പഠിക്കാനുള്ള രീതികളോ ഒന്നുമില്ല, അവരവരുടേതായ രീതിയിലാണ് ഓരോ ഡയലോഗ്സും ഡെലിവറി ചെയ്യുക. ഇപ്പൊ ഇന്ന് നമുക്കൊരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അന്ന് എല്ലാം അവർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്ത് പക്ഷെ അതെല്ലാം ജീവസുറ്റതാക്കി നിലനിർത്തിയ വ്യക്തികളാണ്.
0: ഒരു കാലത്തിന്റെ പ്രത്യേകത അതായിരുന്നു. ഇപ്പൊ നമ്മുടെ നാടകങ്ങളിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും ഒക്കെ കുറച്ചൊരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി ഒക്കെ ആയിരുന്നു അന്നത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ എല്ലാം നാച്ചുറൽ ആക്കി കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു കാലത്ത് അതിന് കിട്ടിയ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നവർ തന്നെയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് ഈ ദിവസം നമ്മൾ ഓർക്കുന്നു. അപ്പൊ അതിന് ഇനി നമുക്ക് മറ്റുള്ള വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇന്ന് സെപ്റ്റംബർ 16 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്, വേൾഡ് ഓസോൺ ഡേ ആണ്. അപ്പൊ നമ്മൾ ഈ ഓസോൺ ലെയറിനെ ഒക്കെ പറ്റി സ്കൂളിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഉറങ്ങി ഉറങ്ങി പഠിച്ചിട്ടുണ്ട്.
1: തട്ടുമ്പോ എന്തോ പറഞ്ഞ
0: എന്തോ ഒരു ലെയറിനെ പറഞ്ഞു, എന്താണെന്ന് അറിഞ്ഞുകൂടാ, നാളെ എന്തായാലും നോക്കിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ഉറങ്ങും
1: അല്ലേ.
0: അപ്പൊ നമ്മുടെ ഈ തലയ്ക്ക് മുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഒരു വലിയ സംരക്ഷണ കവചം എന്ന് പറയുന്നതുണ്ട്. അപ്പൊ നമ്മളെ അത് ചൂടിൽ നിന്ന് മാത്രമല്ല, സൂര്യനിൽ നിന്നെത്തുന്ന അപകടകരമായിട്ടുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്ന് പോലും സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഓസോൺ ലെയറിനെ പറ്റിയാണ്. അപ്പൊ എല്ലാ വർഷവും നമ്മൾ സെപ്റ്റംബർ 16 ഇന്റർനാഷണൽ ഡേ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ ഓസോൺ ലെയർ അഥവാ വേൾഡ് ഓസോൺ ഡേ ആചരിക്കുന്നത്. അപ്പൊ 1987 സെപ്റ്റംബർ 16 ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്ന വാതകങ്ങളെ നിയന്ത്രിക്കാൻ രാജ്യങ്ങൾ ഒപ്പുവെച്ച മോൺട്രിയൽ പ്രോട്ടോക്കോളിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം നമ്മളിപ്പോ ആചരിക്കുന്നത്. അപ്പോ ഈ ഓസോൺ ലെയർ എന്താണെന്ന് അറിയാലോ അല്ലെ, ആദ്യം പഠിച്ചിട്ടില്ലേ സ്കൂളില്?
1: ചോദിച്ചാ
0: പറയൂ ഓസോൺ. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ നിന്നും ഏകദേശം ഒരു 15 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തില് ഒരു ഓസോൺ കൂടുതലായിട്ട് കാണപ്പെടുന്നത്.
1: സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഒരു സംരക്ഷണം എനിക്കറിയാം.
0: അപ്പൊ ഇതിലെ ഓസോൺ മോളിക്യൂൾ സൂര്യനിൽ നിന്നുള്ള ഹാനികരമായിട്ടുള്ള അൾട്രാ വയലറ്റ് അഥവാ UV റേഡിയേഷന്റെ വലിയൊരു ഭാഗം ആഗിരണം ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ മുകളിൽ ഒരു ഇൻവിസിബിൾ സൺസ്ക്രീൻ പോലെയാണ് ഓസോൺ ലെയർ എന്ന് നമുക്ക് പറയാം അല്ലേ. നമ്മൾ കാണുന്നില്ല, പക്ഷെ ഒരു ലെയർ അവിടെ ഉണ്ട്. നമ്മളിപ്പോ സൺസ്ക്രീൻ
1: ലെയർ ആയിട്ട് നമ്മൾ മോയ്സ്ചറൈസിങ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. ഇടാതെ ഈ ചൂടിന്റെ ടൈമിൽ എപ്പോഴും മസ്റ്റ് ആണ് സൺസ്ക്രീൻ, മസ്റ്റ് ബിഗിലേ എന്ന് പറയുന്ന പോലെ മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അത് പക്ഷെ അതിന്റെ മുകളിലായിട്ട് നമുക്കൊരു സംരക്ഷണമാണ് ഈ ഓസോൺ പാളി.
0: അപ്പൊ നമ്മുടെ ഭൂമിയുടെ മുകളിലുള്ള സൺസ്ക്രീൻ ആണ് ഈ ഓസോൺ ലെയർ എന്ന് പറയുന്നത്. എനിക്കൊന്ന് കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഷീൽഡിന് ഒരു കാലത്ത് വലിയ ഭീഷണിയൊക്കെ നേരിട്ടിരുന്നു. പിന്നെ ഈ ഫ്രിഡ്ജിലും എയർ കണ്ടീഷണറുകളും ഒക്കെ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും മറ്റും ഉപയോഗിച്ചിരുന്ന ചില കെമിക്കൽസ്,
1: CFC പോലുള്ള
0: കെമിക്കൽസ് ഒക്കെ ഇതിനെ നശിപ്പിക്കാനൊക്കെ തുടങ്ങിയാണ്. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ള ഈ ഓസോൺ ഹോൾ എന്നുള്ള പ്രതിഭാസം പിന്നീട് ഉണ്ടായത്. അപ്പോൾ ഓസോൺ ലെയർ കുറയുമ്പോൾ നമുക്ക് ഈ UV റേഡിയേഷൻ ഭൂമിയിലെത്തും. അതുവഴി നമുക്ക് സ്കിൻ ക്യാൻസർ, അതുപോലെ തന്നെ കാറ്ററാക്ട് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും സസ്യജാലങ്ങളും അതുപോലെ തന്നെ സമുദ്രജീവികളൊക്കെ ഇതിന് ഇതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു ഓസോൺ ലെയർ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമ കൂടിയാണ്.
1: തീർച്ചയായിട്ടും ഏകദേശം ഒരു 10 വർഷമായിട്ട് ഇതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2026 തീം എന്ന് പറയുന്നത് ഗ്ലോബൽ ആക്ഷൻ ഫോർ എ കൂളർ പ്ലാനറ്റ് സെലിബ്രേറ്റിംഗ് 10 ഇയേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ കൂളിംഗ്. അതായത് ഒരു തണുത്ത ഗ്രഹത്തിനായുള്ള ആഗോള പ്രവർത്തനം, ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സക്സസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ.
0: അതായത് ലോകരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഓസോൺ ഡീപ്ലേറ്റിംഗ് സബ്സ്റ്റൻസസ് ഒക്കെ നിയന്ത്രിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഓസോൺ ലെയർ പതുക്കെ വീണ്ടെടുക്കുന്നു എന്നാണ് ശാസ്ത്രീയ വിലയിരുത്തലുകളൊക്കെ പറയുന്നത്. അപ്പൊ അത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അപ്പോ നമ്മള് പരിസ്ഥിതിയുടെ കാര്യത്തിൽ ഒരു വ്യക്തിയുടെ ചെറിയ മാറ്റം മാത്രം പോരാ, നമ്മൾ ലോകം മുഴുവൻ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്താൽ വലിയ മാറ്റങ്ങളൊക്കെ സാധ്യമാണ് എന്നുള്ളതിനൊരു തെളിവും കൂടിയാണ് ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ

0: ഒരു നമുക്ക് നമ്മുടെ ഈ തലയ്ക്ക് മുകളിലുള്ള ഈ അദൃശ്യ കവചത്തെ കുറിച്ചൊന്നും നമ്മൾ സാധാരണ എപ്പോഴും ഓർക്കാറില്ല അല്ലേ? നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ നമ്മുടെ മുകളിൽ ഇങ്ങനെ ഒരു ഓസോൺ ലെയർ ഉണ്ട്, ഈ ഓസോൺ ലെയർ ആണ് നമ്മളെ അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ നിന്നും ഒക്കെ സംരക്ഷിക്കുന്നത് എന്നൊന്നും നമ്മൾ ചിന്തിക്കാറൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇടക്കിടക്ക് ചിന്തിക്കണം, പ്രത്യേകിച്ച് ഇന്ന് ചിന്തിക്കണം. അത് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓർക്കാം. അപ്പം നമ്മൾ ഈ അതുകൊണ്ട് ഈ ഓസോൺ വേൾഡ് ഓസോൺ ഡേയിൽ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഓരോ പ്രകൃതി കവചത്തെയും കുറിച്ച് നമുക്ക് കുറച്ചെങ്കിലും ചിന്തിക്കാനുള്ളൊരു ദിവസമാണ്. അപ്പൊ ഇന്ന് ഇച്ചിരി സമയമെടുത്ത് എല്ലാവരും ഓസോൺ ലെയറിനെ പറ്റി എവിടെങ്കിലും ഒന്ന് വായിച്ചോളൂ അല്ലെ, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ചോളൂ. കാരണം നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്, കാരണം ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മളുടെ ഓസോൺ ഡേയുടെ വിശേഷങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വേൾഡ് ഓസോൺ ഡേ അല്ലെ.
1: തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിലും ഇന്നത്തെ ദിവസം നമ്മളൊന്ന് മെൻഷൻ ചെയ്യുകയാണ് ഇതിനെപ്പറ്റി. നമുക്കായിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ എനിക്കായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ നമുക്കും ഇതിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ റെഫ്രിജറേറ്റർ ആണെങ്കിലും അതുപോലുള്ള സാധനങ്ങൾ, വാതക ചോർച്ചകൾ സംഭവിക്കും, അത് പ്രോപ്പറായിട്ട് അത് സർവീസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. പിന്നെ പൊതുഗതാഗതങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളോ സർവീസിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള മലിനീകരണങ്ങൾ, അന്തരീക്ഷ മലിനീകരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അല്ലേ. യെസ്, അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്.
0: അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഓസോൺ ഡേയുടെ കാര്യമൊക്കെ നമ്മുടെ ശ്രോതാക്കളായിട്ട് ഷെയർ ചെയ്തു. അപ്പം മുസൃതി ചോദ്യത്തിൻ്റെ കാര്യം ആരും മറന്നു പോകരുത്. അപ്പം കണ്ണട വയ്ക്കുന്നവരെ എന്തുകൊണ്ടാണ് നമ്മൾ ബഹുമാനിക്കുന്നത് എന്നുള്ളതിനെ പറ്റി എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും കണ്ണട വയ്ക്കുന്നവരാണ്, അവരിതുവരെ ഇത് അറിഞ്ഞിട്ടില്ല.
1: ഇപ്പോൾ ഒന്ന് കണ്ണടയൊക്കെ ഒന്ന് വച്ച് നോക്കുക,
0: നമ്മളെ ആൾക്കാർ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നൊക്കെ ഇങ്ങനെ.
1: ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടില്ലേ താടിയും മീശയും വെക്കുന്നത് മെച്യൂരിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ കണ്ണട വെച്ച് കഴിഞ്ഞ് മെച്യൂരിറ്റി തോന്നിക്കൊണ്ടാണോ ബഹുമാനം കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ നിങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ ഇതൊന്നും അല്ല ആൻസർ. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. യെസ്, അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോയാലോ. എന്തായാലും നമ്മുടെ എസ് എൽ പുരം സദാനന്ദൻ സാറിന്റെ ഓർമ്മ ദിനമാണ് അല്ലെ, അദ്ദേഹത്തിന്റെ 21st ചരമ വാർഷിക ദിനമാണിന്ന്. അത് റിലേറ്റഡ് ആയിട്ട് ചെമ്മീൻ എന്ന ചിത്രത്തിലെ ഗാനം തന്നെ കേൾക്കാം. കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
1: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിരയാണുള്ളത്. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആതിര. അപ്പം നമ്മൾ ഓസോൺ ലെയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് എല്ലാവരും ഇന്ന് ഓസോൺ ലെയറിനെ പറ്റിയൊക്കെ ഒന്ന്
4: ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അവരുടെ ചിന്ത, അവർ കുസൃതി ചോദ്യം ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തരാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സനോജ് ഒരു ഉത്തരം അയച്ചു, പക്ഷെ അത് ഡിലീറ്റ് ചെയ്തു, ഞാൻ അതുകൊണ്ട് വായിക്കുന്നില്ല. സനോജ് ഇന്നും ഞാൻ അപ്പൊ ആദ്യം ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പൂച്ച ഇങ്ങനെ നോക്കി ഇട്ട് പോകുന്ന എന്ന് വിടുന്നതാണ്. അപ്പോ യഥാർത്ഥത്തിൽ ആ പൂച്ച നോക്കുന്നത് പ്രീത് ടീച്ചർ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോ ഇന്ന് പ്രീത് ടീച്ചർ ഉള്ളതുകൊണ്ട് ഈ സ്റ്റിക്കർ ഇടത്തില്ലെന്ന് ഞാൻ കരുതി, പക്ഷെ ഇന്നും അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഒരു 2 എന്താ ഫ്ലവേഴ്സും ഒരു ഹാർട്ടും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പൊ ഹാർട്ട് അങ്ങോട്ടത്തേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സനോജ്. എന്തായാലും വിഷമിക്കേണ്ട സനോജ്, മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ട്, എന്നാലും ഞാനത് വായിക്കുന്നില്ല. സനോജ് ട്രൈ ചെയ്യുക. നമ്മുടെ കുസൃതി ചോദ്യം ഒരിക്കൽ കൂടി പറയാണ്. എന്തായിരുന്നു
1: നമ്മുടെ കുസൃതി ചോദ്യം? ഇതായിരുന്നു, നമ്മള് കണ്ണട വെച്ചവരെയൊക്കെ ബഹുമാനിക്കണം എന്ന് പറയുന്ന എന്തുകൊണ്ടാണ്? കാരണം അവരെന്തോ വലിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് ക്ലൂ ഒക്കെ കൊടുക്കാം അല്ലേ?
4: യെസ്.
1: അപ്പോ അങ്ങനെയെങ്കിലും ഉത്തരം വരട്ടെ.
4: അതെ, അവരെന്തോ വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മെസ്സേജസിലേക്ക് പോവാ അല്ലേ. അപ്പൊ നമ്മുടെ ബിനീഷ് ഏട്ടാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നീലക്കുറിഞ്ഞി വിസ്മയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏകദേശം അത് കഴിയാറാകുന്ന ഒരു ടൈമിലേക്ക് പോവാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ കുറെ നല്ല പിക്സും വീഡിയോസും ഒക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഏട്ടാ. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അവിടെ പോകാൻ സാധിച്ചില്ല എങ്കിൽ കൂടി അദ്ദേഹം അയച്ചു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉണ്ണി അയച്ചിരിക്കുന്നു, അവർ കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമായി കാണുന്നവരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ. അതല്ല
1: സീരിയസ്
4: കുറച്ചും കൂടെ ഒന്ന് ആ ഒരു ഏജ് കുറച്ചും കൂടെ കുറയ്ക്കൂ. ഒരു 10 വയസ്സ് 15 വയസ്സിന് ഇടയ്ക്ക് നിന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഒരു ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ണിക്ക് നല്ലൊരു ദിവസം നേരുന്നു. നമ്മളും തിരിച്ച് നല്ലൊരു ഹായ് കൊടുക്കുകയാണ്. രാജൻ ചേച്ചി മുഖത്തിലെ നയിക്കുന്നു. രണ്ട് കണ്ണിന് പകരം 4 കണ്ണുള്ളത് കൊണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, 4 കണ്ണു, അതായത് 2 കണ്ണ് അതിന്റെ കൂടെ കണ്ണട വെച്ചിട്ടുള്ള, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ട് ആൻസർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാജൻ ചേച്ചി. എനിക്ക് തോന്നുന്നു അങ്ങനെ വ്യത്യസ്തമായിട്ട് ആംഗിളിൽ ചിന്തിക്കുന്നവർ കുറച്ച് ബുദ്ധിയുള്ളവരാണ്. അതെ. അപ്പൊ ബിനീഷ് ഏട്ടൻ ഇങ്ങനെ പള്ളിവാസിലാണ് ടീച്ചറെ, മൂന്നാറിന് പോകുന്ന വഴി എന്ന രീതിയിൽ ആ ഒരു പിക്സ് ഇട്ടതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സജീവ് ആലാട്ടുകാവ് അദ്ദേഹം അയച്ചിരിക്കുന്നു. എന്താണ് ഇന്ന് ലോക ഓസോൺ ദിനമാണ്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം ഒരു കൊട്ടേഷൻ അയച്ചിട്ടുണ്ട്, ഒരു ശുഭദിനം. എല്ലാം സ്വന്തമാക്കണമെന്നില്ല, ചിലതിനെ സ്നേഹത്തോടെ വിട്ടുകൊടുക്കാനും പഠിക്കണം. ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കുക, വിട്ടുപോകേണ്ടതിനെ പുഞ്ചിരിയോടെ വിട്ടയക്കുക. മനസ്സ് ലളിതമാകുമ്പോൾ ജീവിതവും സുന്ദരമാകും എന്ന നല്ലൊരു കൊട്ടേഷൻ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു ശുഭ ചിന്ത തന്നെയായിരുന്നു അതെന്ന് വിശ്വസിക്കുന്നു അല്ലെ. നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് അത് ഷെയർ ചെയ്യാണ്.
5: താങ്ക് യു സജീവ് ഫോർ ദ വണ്ടർഫുൾ മെസ്സേജ് അല്ലെ. നല്ലൊരു മെസ്സേജ് ആണ് നമുക്ക് അയച്ചു തന്നത്. തീർച്ചയായിട്ടും സജീവ് പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മൾ ചേർത്ത് പിടിക്കണുള്ളതിനെ നമ്മൾ ചേർത്ത് പിടിക്കുക, അല്ലാതെ വിട്ടുകൊടുക്കണുള്ളതിനെ. അപ്പൊ നമ്മൾ എന്ന് വെച്ചാല് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. ഇത് നമുക്കുള്ളതല്ല എന്ന് നമ്മൾ വിശ്വസിച്ച്
4: അതിനെ ഇങ്ങനെ ടൈറ്റായിട്ട് മുറുകും തോറും അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് പോകാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ വിട്, ലീവ് ഇറ്റ് അല്ലെ. യെസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, സ്നേഹം നിറഞ്ഞ പ്രീത ടീച്ചറിനും ആതിരയ്ക്കും കൂട്ടുകാർക്കും, മനോഹരമായി സംസാരിക്കുന്ന പ്രീത ടീച്ചറിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
5: അപ്പൊ
4: എനിക്കുള്ള ആശംസകൾ എവിടെ? അപ്പോ ഇല്ല, വെറുതെ പറഞ്ഞാണ്. അപ്പൊ സജീവ് ചേട്ടാ സൂപ്പർ ആയിട്ടിരിക്കുക, നല്ലൊരു മോർണിംഗ് കൂടി നേരാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് റെജി ജോർജ് ആണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ചോദ്യം, കണ്ണടയുടെ ചോദ്യത്തിനുള്ള ആൻസർ ആണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് വി ഹാവ് ഫോർ ലെഗ്സ് എന്ന രീതിയിൽ, മനുഷ്യന് നാല് കാലുള്ളത് കൊണ്ട് കണ്ണട വെക്കുമ്പോൾ ബഹുമാനം കൊടുക്കണമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? പക്ഷെ അതല്ല. അപ്പൊ ട്രൈ ചെയ്തോണ്ട് ഇരിക്കും.
5: തോന്നുന്നു നമുക്ക് രണ്ട് കാലുകൾ ഉണ്ടല്ലോ, കണ്ണടയും കൂടെ വെച്ച് കഴിയുമ്പോ രണ്ട് കണ്ണടയ്ക്ക് രണ്ട് കാലുണ്ടല്ലോ. അപ്പൊ അതും കൂടെ ചേർത്താണ് ഈ നാലെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ എന്തായാലും അതല്ല നമ്മുടെ ആൻസർ. ആൻസർ വളരെ സിമ്പിൾ ആയിട്ടുള്ള,
4: വളരെ എന്തോ ഒരു
5: ശ്രുതി നിറഞ്ഞ
4: എന്തോ ഒരു ആൻസർ. യെസ്. അപ്പൊ എന്തായാലും അത് ആൻസർ കേൾക്കുമ്പോ നിങ്ങൾ ഹാപ്പി ആവുന്നുള്ളത് ഞാൻ 101% പറയാണല്ലേ. അപ്പൊ കവിത ചേച്ചിയുടെ മെസ്സേജ് വന്നിരിക്കുന്നു, ഗുഡ് മോർണിംഗ് പ്രീത് ടീച്ചർ, ആതിര ശുഭദിനം ആശംസിക്കുകയാണ് രണ്ടുപേർക്കും. ഒരുപാട് നല്ല അറിവുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയുന്നത് എന്ന രീതിയിൽ അഭിനന്ദനങ്ങൾ എന്ന രീതിയിൽ രണ്ടുപേരും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കുള്ള നിങ്ങളുടെ ചിരി പോലും പ്രത്യേക എനർജി തരുകയാണ്. എനർജി ഇങ്ങനെ, എനർജിയുടെ ഒരു സ്കെയിൽ കുറയുമ്പോ നമ്മുടെ ശ്രോതാക്കളുടെ മെസ്സേജ് വായിക്കുമ്പോഴാണ് ഒരു എനർജി അല്ലേ.
5: അപ്പൊ
4: കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ദിവസം കൂടി നേരാണ്. ദിലു അയച്ചിരിക്കുന്നു, ദിലു അയച്ചിരിക്കുകയാണ്, ഹായ് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന രീതിയിൽ ദിലു അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ദിലു. അതുപോലെ തന്നെ രാജൻ ചേട്ടൻ അയക്കുകയാണ്, ടീച്ചർക്ക് ഒരു ബിഗ് മോർണിംഗ്
5: ആണോ.
4: അടുത്ത എനിക്കാണ് ആദരിക്കൊരു കുഞ്ഞു മോർണിംഗ്. അപ്പൊ എന്തായാലും ഞാൻ ടീച്ചറും ഞാനൊരു കുട്ടി ഒരു ആയതുകൊണ്ടായിരിക്കാം. താങ്ക് യു സോ മച്ച്. ഞാൻ എന്തായാലും രാജൻ ചേട്ടന് ഒരു ബിഗ് മോർണിംഗ് നേരാണ്.
5: രാജൻ എവിടെയാണ് എന്ന്, ഇപ്പം മൊബൈല് പോക്കറ്റിലിട്ട് നടക്കുവാണോ അതോ എവിടെങ്കിലും ഒന്ന് ഇരുന്ന് കേൾക്കുവാണോ എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. വെരി ബിസി അല്ലേ, ഭയങ്കര ബിസി ആയിട്ട്.
4: ചില സമയത്ത് മെസ്സേജ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തിരക്ക എന്ന് കംപ്ലീറ്റ് ചെയ്യാതെ ഓടുന്ന ഒരു പരിപാടിയാണ്.
5: എന്തിനാണ് ഇങ്ങനെ തിരക്ക് ഓടി ഓടുന്നത് അല്ലേ. ഞങ്ങളുടെ ഈ പ്രോഗ്രാമെങ്കിലും എവിടെങ്കിലും ഇരുന്നൊന്ന് കേട്ടോ.
4: കേൾക്കാം, 1.5 മണിക്കൂറൊന്നും ഇരിക്ക. അപ്പൊ രാജൻ ചേട്ടൻ പറയാണ്, ടീച്ചർ എന്നാണ് വയനാട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്.
5: വരുന്നുണ്ട്. ഞാനിങ്ങനെ നമ്മുടെ അടിമാലി വഴി വയനാട്ടിലേക്കൊക്കെ നമ്മളിങ്ങനെ യാത്ര പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ബിനീഷ് പറഞ്ഞതുപോലെ ആ നമുക്ക് ഇപ്പോഴത്തെ ആ പൂക്കളൊക്കെ കാണാനായിട്ട് അല്ലെ, നീലക്കുറിഞ്ഞിയൊക്കെ കാണാനായിട്ട് പോകാനുള്ള ഭയങ്കരമായ ആഗ്രഹമാണ്. പക്ഷെ പല പല കാര്യങ്ങൾ കാരണം നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്ന കാരണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ വരും, വരും, എല്ലാവരെയും കാണാനായിട്ട് വരും. അത് തന്നെയാണ് ഇനി നമ്മളുടെ ഏറ്റവും വലിയൊരു പ്ലാനായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ വയനാട്ടിലേക്ക് വരും, നമ്മൾ അവിടെ വന്ന് അടിച്ചു പൊളിക്കും. എവിടെയാണ് ഈ രാജൻ ഇങ്ങനെ രാവിലെ ഓടുന്നത് എന്ന് കണ്ടു.

തിരക്കാണല്ലേ. അപ്പൊ രാജൻ ചേട്ടന് ഒരു ബ്യൂട്ടിഫുൾ ഗുഡ് മോർണിംഗ് നേരുവാണ്. മായ ചേച്ചി തിരുമല്ല വാർത്ത നയിക്കുന്നു. ആതിരയ്ക്കും പ്രീതി ടീച്ചർക്കും സുഖമാണോ? അടിപൊളിയാണ്, ഒരു ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഒരു സോങ് ഡെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്.

0: ബലം. ഈ ഒരു പാട്ട് നമുക്ക് വേണ്ടി നമ്മുടെ മായ ചേച്ചി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടുപേർക്കും എന്ന രീതിയിൽ. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ടും മായ ചേച്ചിക്കും വേണ്ടിയിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. മായ ചേച്ചിക്കും ഗുഡ് മോർണിംഗ് നേരുന്നു. അപ്പോൾ മെസ്സേജസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെല്ലാം തകൃതിയായിട്ട് അയച്ചോളൂ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടല്ലേ.
1: യെസ്, അതിനാ ഇന്നലെ ഭക്തി നിർഭരമായിട്ട് വിനായക ചതുർത്ഥി ആഘോഷങ്ങളൊക്കെ നടന്നു. അപ്പം നമ്മുടെ കൊല്ലത്തും ഭക്തി നിർഭരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അമ്പലത്തിലൊക്കെ പോയോ? വിഘ്നേശ്വരനെയൊക്കെ കണ്ടായിരുന്നോ? ആതിര
0: കണ്ടു. ഇങ്ങനെ ഒരുപാട് നേരം പ്രാർത്ഥിക്കാൻ പറ്റില്ല, പക്ഷെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇപ്പം നമ്മൾ പൊതുവെ ഗണപതിക്ക് കൊടുത്തിട്ട് ചെയ്യണം എന്നുള്ളത് പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ.
1: നമ്മളെ വിഘ്നങ്ങളൊക്കെ മാറ്റുന്ന ഭഗവാനാണ്. അപ്പം വിഘ്നേശ്വരനെ കാണുക, വിഘ്നേശ്വരന്റെ അനുഗ്രഹം മേടിക്കുക എന്ന് പറയുന്നത് വളരെ എന്താണ് ഐശ്വര്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്നലെ വിഘ്നേശ്വര സ്തുതിയിൽ അലിഞ്ഞായിരുന്നു ഘോഷയാത്രയൊക്കെ നടന്നത്. അപ്പം അത് മാത്രമല്ല, നമ്മളിപ്പം ഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം തന്നെയാണ്. അത് മാത്രമല്ല, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടുന്ന് കഴിക്കുന്ന ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റും ഒക്കെ നമ്മളെ ഒത്തിരി അങ്ങോട്ടേക്ക് ആകർഷിക്കാറുണ്ട് അല്ലെ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഉണ്ണിയപ്പത്തിന്റെ രസീത് എടുത്തിട്ട് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് കയറുന്നത് തന്നെ അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഇന്നലെ അവിടെയും ഒരുപാട് പ്രത്യേക തരത്തിലുള്ള പൂജകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ജനങ്ങളാണ് ഇന്നലെ അവിടെ തടിച്ചു കൂടിയത്, ആ പൂജകൾക്കൊക്കെ വേണ്ടിയിട്ട് എത്തിയത്. അപ്പോൾ അതുപോലെ നമ്മുടെ കേരളത്തിലുടനീളം ആഘോഷങ്ങളായിരുന്നു, ഒരുപാട് ഘോഷയാത്രകളുണ്ടായിരുന്നു, കൊല്ലത്തും അതുപോലെ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ പുണ്യമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പം ആ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് മറ്റുള്ള വാർത്തകളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ആതിര, നമുക്ക് വളരെ സന്തോഷം എനിക്ക് തോന്നുന്ന ഒരു വാർത്ത ഇന്ന് പത്രത്തിൽ വായിക്കാനിടയായി. അത് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ അച്ഛൻ കോവിൽ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, ആ ഒരു ഗ്രാമം ഇനി ഹൈറേഞ്ച് എന്നുള്ള ഒരു ടൈറ്റിലേക്ക് വരികയാണ്. അപ്പം നമുക്കറിയാം കോവിഡ് കാലത്ത് ഈ മൊബൈൽ ഫോണിൽ റേഞ്ച് കിട്ടാനായിട്ട് ആ ഗ്രാമത്തിലെ കുട്ടികൾ വലിയ പാറയുടെ പുറത്തൊക്കെ കയറിയിരുന്ന് പഠിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഈ റേഞ്ച് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ വനത്താൽ ചുറ്റപ്പെട്ട അച്ഛൻ കോവിൽ ഗ്രാമം എന്ന് പറയുന്നത് ഇനി ഹൈറേഞ്ച് ഗ്രാമം സമ്പൂർണ്ണ 4G ഗ്രാമമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കോവിഡ് കാലത്ത് ഈ ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോണിൽ റേഞ്ച് കിട്ടാൻ കാരണം കുട്ടികൾ പാറപ്പുറത്ത് ഒക്കെ കയറിയിരുന്ന് പഠിച്ചതും അതുപോലെ തുടർന്ന് നമ്മുടെ എം പി ആയിട്ടുള്ള ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ അന്നേ ശ്രമം തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് പഠന സൗകര്യത്തിനായിട്ട് ഇപ്പോഴും നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് തന്നെ ആയാലും കുട്ടികൾക്ക് ചിലപ്പോൾ നോട്ട്സ് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരു ദിവസം ക്ലാസ്സിൽ വരാതിരിക്കുമ്പോൾ അവരുടെ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഓൺലൈൻ സൗകര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ആവശ്യമാണ്. അപ്പം പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അച്ഛൻ കോവിൽ ഗ്രാമത്തിൽ സമ്പൂർണ്ണ 4G കവറേജ് ലഭ്യമാക്കാൻ 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 3 വലിയ ടവറുകളാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. ഇന്നലെ എം പി ഈ ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ പൂർണ്ണമായിട്ടും ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ലഭിക്കാനുള്ള സംവിധാനം സജ്ജമായിട്ടുണ്ട്. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഇൻ്റർനെറ്റ് സൗകര്യം ലഭിക്കാത്ത സാഹചര്യം കണക്കിലെടുത്ത് താൽക്കാലിക ബൂസ്റ്റർ സംവിധാനത്തിലൂടെ ഇൻ്റർനെറ്റ് മെച്ചപ്പെടുത്തുകയാണ് അന്ന് ചെയ്തത്. അപ്പോൾ അന്നൊരു താൽക്കാലിക സംവിധാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഹൈസ്പീഡ് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യകത എം പി ബി എസ് എൻ എല്ലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതും. തുടർന്ന് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനമേഖലയിലെ പ്രത്യേക ഭൂവടത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഇൻ്റർനെറ്റ് ലഭിക്കുന്ന വിധം ഉയർന്ന ടവറുകളൊക്കെ സ്ഥാപിച്ച് ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അല്ലേ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി അവിടുത്തെ കുട്ടികൾക്കും ഇതുപോലെയുള്ള ഓൺലൈൻ ക്ലാസ്സസ് ആയാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അപ്പം അത് മാത്രമല്ല, ഈ അച്ഛൻ കോവിലിനടുത്താണ് ഈ കുംഭാവുരുട്ടി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടുത്തെ ആ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ നമ്മൾ ഒരുപാട് സഞ്ചാരി

0: പോലെയുള്ള മറ്റുള്ള കാര്യങ്ങൾ, ക്ലാസ്സുകൾ ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം ചെയ്തു കൊടുത്തതിന് തീർച്ചയായിട്ടും നമ്മുടെ എം പി എ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ അല്ലേ,
1: നമ്മുടെ
0: സംസ്ഥാനത്തിന് അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ.
1: യെസ്, അപ്പോൾ അങ്ങനെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിത്രാമ്മയുടെ മെസ്സേജിലേക്ക് പോവാല്ലേ. ഗുഡ് മോർണിംഗ് കുട്ടികളെ, നാടക തിരക്കഥാകൃത്തും സംവിധായകനും ദേശീയ പുരസ്കാര ജേതാവുമായിരുന്ന ശ്രീ എസ് എൽ പുരത്തിന് എന്റെ ഓർമ്മ പൂക്കൾ. കണ്ണട വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഗാംഭീര്യം കൊണ്ടാണ് ബഹുമാനിക്കുന്നത് എന്നാണ് നമ്മുടെ ചിത്രാമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചിത്രാമ്മ, ഇത് ഡയറക്ട് ക്വസ്റ്റ്യൻ അല്ലല്ലേ, നമ്മൾ കുസൃതി ചോദ്യം ചോദിച്ചാണ്. അപ്പൊ 15 വയസ്സുകാരിയാകൂ അല്ലെങ്കിൽ 20 വയസ്സുകാരിയായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ.
0: അപ്പൊ ചിത്രാമ്മ ടീച്ചറാണ്, അപ്പം കൊച്ചുകുട്ടികളെ കൂടെ കളിച്ച് ചിരിച്ച് നടന്ന ആളാണ്.
1: അതെ, 1.5 മണിക്കൂർ നമുക്കൊന്ന് കുറച്ച് ചൈൽഡിഷ് ആയിട്ട് എന്നാ ഒരുപാട് കാര്യങ്ങളിലൂടെ അതിനോടൊപ്പം കുസൃതി ചോദ്യത്തിലൂടെ കടന്നു പോകാം എന്ന് ചിന്തിക്കുകയാണ്. ഓസോൺ അപ്ഡേഷൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടികൾക്ക് നന്മ നേരുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചിത്രാമ്മയ്ക്ക്, നല്ലൊരു ദിവസം നേരാണ്. ഒരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മളത് പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോയാലോ. യെസ്, അപ്പോൾ അതിനുശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിര. ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണട വളരെ വലിയ ചർച്ചയായി
2: തന്നെ ഈ ഒരു ഇന്നത്തെ കുസൃതി ചോദ്യം വലിയൊരു ചർച്ചയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സജീവ് ആലാട്ടുകാവ് അയച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മെസ്സേജിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കുസൃതി ചോദ്യത്തിന് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ് ആ ഒരു ചോദ്യത്തിനെ പറ്റി. കണ്ണട വയ്ക്കുന്നവരെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നു എന്നല്ലേ. അപ്പോൾ അതിനുള്ള ഉത്തരം അദ്ദേഹത്തിന് കേൾക്കണോ? നമ്മൾ ഒരു ഉത്തരമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ 3 കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 1 ശാസ്ത്രീയം, 1 സിനിമ, 1 പേടി. അതായത് നമ്മുടെ നാട്ടിലൊരു ഒരു കാലത്ത് പുസ്തകം വായിക്കുന്നവർക്ക് മാത്രമേ കാഴ്ച കുറയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് കണ്ണട ഈസിക്കൽ ടു പഠിപ്പിസ്റ്റ് ബുദ്ധിജീവി എന്നൊരു ഇമേജ് പതിഞ്ഞിരുന്നു. ടീച്ചർ, ഡോക്ടർ, വക്കീൽ എല്ലാവരും കണ്ണടക്കാർ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ബഹുമാനം കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, കണ്ണ് കാണില്ല പക്ഷെ കാര്യം കാണും. കണ്ണട വെച്ചവൻ നോക്കുമ്പോൾ നമ്മളെ സൂക്ഷിച്ചു നോക്കുന്ന പോലെ തോന്നും. അത് സത്യമാണത്. കണ്ണടയുടെ മുകളിലൂടെ ഒന്ന് നോക്കിയാൽ തന്നെ ഇവനെല്ലാം മനസ്സിലായി എന്ന് തോന്നിപ്പിക്കും. അതൊരു പവറാണ്. പ്രായോഗിക ബഹുമാനം, അവരുടെ കണ്ണട പോയാൽ അവർക്ക് നമ്മളെ പോലും കാണാൻ പറ്റില്ല. അപ്പൊ അറിയാതെ നമ്മൾ കണ്ണടയിൽ തൊടാതെ, ഇടിക്കാതെ, കണ്ണട എടുത്ത് പൊട്ടിക്കാതെ നോക്കി നടക്കും. അതും ഒരു തരം ബഹുമാനം. സത്യത്തിൽ കണ്ണട വെക്കുന്നത് ഒരു കുറവല്ല, അത് നമ്മൾ ഒരിക്കലും പറയില്ല അല്ലേ. അതെ, കണ്ണട ഇപ്പോൾ കാഴ്ച ശക്തി കുറഞ്ഞവർക്കും ചിലപ്പോൾ ഇപ്പോൾ ഒരു ഷോ കേസ് എന്ന രീതിയിൽ കൂടി കണ്ണട വെക്കുന്നവരുണ്ട് അല്ലേ. പിന്നെ പുറത്ത് പോകുമ്പോൾ പൊടി തട്ടാതിരിക്കാൻ, അങ്ങനെ പല രീതിയിൽ യൂസ് ഉണ്ട് കണ്ണട.
3: അതെ,
2: യെസ്. അത് ലോകത്തെ, സത്യത്തിൽ കണ്ണട വെക്കുന്നത് ഒരു കുറവല്ല, അത് ലോകത്തെ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ണട ഇല്ലാത്തവർ കാണുന്നത് മാത്രമേ കാണൂ, കണ്ണട ഉള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നത് കാണും എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുകയാണ് അല്ലേ.
3: അപ്പൊ സജീവ് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനെ ഏറ്റെടുത്ത് വളരെ വലിയ ഡിസ്കഷനിലേക്ക്
2: പോയിരിക്കുകയാണ്.
3: എനിക്ക് വിഷമമുള്ളത്
2: നമ്മുടെ
3: ആൻസറിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്നും കൂടി ആലോചിക്കൂ, സജീവൊക്കെ പുലിയല്ലേ അല്ലേ, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും.
2: നമ്മുടെ ഒരു പുലിക്കുട്ടി ആൻസർ പറഞ്ഞിട്ടുണ്ട്.

0: ചേച്ചിയുടെ ആൻസർ വന്നിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്തത് റെജി ജോർജ് അയച്ചിരിക്കുന്നു, താങ്ക് യു ഡിയർ ടീച്ചർ ഫോർ ദ ന്യൂ ഇൻഫർമേഷൻ അബൌട്ട് അച്ഛൻ കോവിലിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ താങ്ക് യു സർ. അപ്പൊ പ്രോഗ്രാം കേൾക്കുക അല്ലെ, ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളോടൊപ്പം എപ്പോഴും ചേർന്ന് നിൽക്കുക. ചിത്രാമ്മയുടെ ഒരു മെസ്സേജാണ്, ആതിര എന്റെ മെസ്സേജ് വായിച്ചത് ഏറെ ഇഷ്ടമായി എന്ന രീതിയിലൊരു ലവ് ഒക്കെ എനിക്ക് ഇട്ടിട്ടുണ്ട്. താങ്ക് യു. ശരിക്കും എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചു, രണ്ടു പേർക്കും താങ്ക്സ് എന്ന രീതിയിൽ തംസ് അപ്പ് ഒക്കെ അയച്ചിട്ടുണ്ട്.
1: താങ്ക് യു സോ മച്ച്.
0: യെസ്. അപ്പോൾ ഹിന്ദി സോങ് നമ്മൾ നേരത്തെ പ്ലേ ചെയ്ത ഹിന്ദി സോങ് സൂപ്പർ എന്ന് അയച്ചിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. നമ്മുടെ സുജി ചേച്ചി നല്ലൊരു സ്റ്റിക്കർ ഒക്കെ അയച്ച് ഇങ്ങനെ മെസ്സേജ് സജീവമായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. റേഡിയോ സാന്ത്വനം, ഗുഡ് മോർണിംഗ് ടീച്ചർ ആൻഡ് ആതിര, സുഖമാണോ എല്ലാവർക്കും? ശ്രീകുട്ടിയെ തിരക്കിയതായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നത്
0: ശ്രീലക്ഷ്മി ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, ഇൻ കേസിൽ കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ അത് പറയുന്നതായിരിക്കും. യെസ്. അപ്പോൾ അങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. റീജ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, സോങ് സജഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ബാബുരാജൻ സർ പറഞ്ഞിരിക്കുന്ന ആൻസർ ഇതാണ്, അവർക്ക് കാഴ്ചപ്പാട് കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കുകയാണെന്ന് തോന്നുന്നു, കുസൃതിയിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല.
1: ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ ഇതുവരെ നമുക്ക്
0: കറക്റ്റ് ആൻസർ
1: അയച്ചിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളവർക്കും കുറച്ച് സമയം കൂടി ഉണ്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട്, വളരെ ബുദ്ധി, അപ്പം സജീവ് പറഞ്ഞ പോലെ ബുദ്ധിജീവി ഒന്നും ആകാതെ നിങ്ങളൊരു സാധാരണ ജീവിയായിട്ട് ഒന്ന് ആലോചിക്കൂ എന്ന് മാത്രം. അപ്പം നമ്മൾ ഈ കണ്ണട എന്ന് പറയുന്നത് എന്നാൽ ഞാൻ അതിലേക്ക് പോയാൽ മിക്കവാറും ഉത്തരവായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
0: എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിക്കും മിസ് ഇത് പറയാൻ വരുവാണോ എന്നുള്ളത്. യെസ്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ കുസൃതി ചോദ്യത്തിലൂടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മെസ്സേജസിലൂടെ, നമ്മുടെ അപ്ഡേഷനിലൂടെ, കൗതുക വിശേഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്.
1: അപ്പോൾ അതിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇന്ന് നമ്മൾ ഒരു വാർത്ത വായിച്ചത്, ഈ റിലയൻസ് ജിയോയുടെ 10th anniversary ഒരു പരസ്യത്തിൽ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർക്കൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്ത ആവേശത്തിലാണ് നമ്മുടെ കണ്ണൂർക്കാരനായിട്ടുള്ള സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ HSS 6th class വിദ്യാർത്ഥി ആൽവിൻ മുകുന്ദ്. അപ്പം ആൽവിൻ മുകുന്ദിന് അങ്ങനെ സച്ചിനുമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ അവൻ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. സച്ചിൻ സാർ എന്നോട് സംസാരിച്ചു, പേര് ചോദിച്ചു എന്നൊക്കെയാണ് കുട്ടി പറയുന്നത്. ഓട്ടോഗ്രാഫും തന്നു. അപ്പം ആൽവിന് സന്തോഷം അടക്കാനാവുന്നില്ലേ, നമുക്കും അങ്ങനെ.
0: എനിക്ക് ഏറ്റവും ഇഷ്ടം മമ്മൂട്ടിയും വിദ്യാജിയൊക്കെ കാണാനാണ്. അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ബോധം കെട്ട് വീഴും, ആ ഒരു സന്തോഷമാണ് എനിക്ക്.
1: അപ്പം ഈ പിന്നെ ആൽവിൻ ഈ പിന്നെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയപ്പോഴും, അപ്പം റിലയൻസ് ജിയോയുടെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പം മുംബൈയിലേക്ക് പോകുമ്പോൾ സച്ചിനൊപ്പമാണ് അഭിനയിക്കേണ്ടി വരുന്നതെന്ന് ഇവൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പം കൊച്ചുകുട്ടിയല്ലേ, അത്രയ്ക്കൊന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ല. അപ്പം സെറ്റിൽ അമിതാഭ് ബച്ചൻ എത്തുമെന്ന് കേട്ട് പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു ആൽവിൻ. ഒടുവിൽ കാരവനിൽ നിന്നും ഇറങ്ങിയ ആളിനെ കണ്ട് ഞെട്ടി. അപ്പം സച്ചിൻ്റെ ആ ഒരു സന്തോഷം അപ്പം ഭയങ്കരമായിരുന്നു. അപ്പം കാരണം വളരെ ആഗ്രഹമായിരുന്നു സച്ചിനെ ഒരിക്കൽ കാണണം എന്ന്. അപ്പം പെട്ടെന്ന് മുന്നിൽ വന്ന് നിന്നപ്പോൾ സച്ചിൻ ആകപ്പാടെ ഞെട്ടിപ്പോയി. അപ്പം ഈ ഒരു മനോഹരമായ ഒരു നിമിഷത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ആൽവിൻ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അത് തീർച്ചയായിട്ടും ആർക്കായാലും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാർത്ത പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു വാർത്ത ഓർമ്മ. ഇന്നലെ നമ്മളൊരു വിവാഹം എല്ലാവരും കണ്ടിരുന്നു അല്ലേ,
0: ആരും അറിയാതെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു എന്ന രീതിയിലായി. പക്ഷേ ആരും അറിയാതെ സ്വകാര്യമാണെങ്കിൽ കൂടിയും അവരുടെ പ്രണയം വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു.
1: അപ്പൊ അഹാനിയും നിമിഷും ഇന്നലെ വിവാഹിതരായിട്ടുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവിധ അല്ലേ ഐശ്വര്യങ്ങളും നമ്മൾ ആശംസിക്കുന്നു. അപ്പം അഹാനയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എല്ലാവർക്കും സുപരിചിതയാണ്, സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നിമിഷം അതുപോലെ തന്നെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്.
0: അപ്പൊ ഇവരുടെ സിനിമാറ്റോഗ്രാഫറാണ്, സിനിമ ലോക എന്ന സിനിമ അല്ലെ, ഇപ്പോ ഒരു വമ്പൻ ഹിറ്റിലേക്ക്, ഒരു ഹിറ്റ് കളക്ഷനിലേക്ക് തന്നെ പോയിട്ടുള്ള ലോകയുടെ സീരീസില് സിനിമാറ്റോഗ്രാഫർ ആയിട്ട് നിൽക്കുന്ന നിമിഷമാണ്. അതെ, വളരെ ടാലന്റഡ് ആയിട്ടുള്ള
1: ഒരു ആ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിമിഷിനെ പരിചയപ്പെട്ടതും കൂട്ടുകാരായതുമൊക്കെ അഹാനയ്ക്ക് 20 വയസ്സുള്ളപ്പോഴാണ്. അപ്പം ആ കുട്ടിക്ക് ഇപ്പം 30 വയസ്സുണ്ട്. അപ്പം 10 വർഷത്തോളം നീണ്ട് നിന്ന ഒരു കൂട്ടായിരുന്നു അല്ലേ. അപ്പം ആദ്യം കൂട്ടുകാരായി, പിന്നീട് ഇഷ്ടക്കാരായി, പിന്നീട് വേറൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയി. അപ്പോൾ ഇത്രയും നാളും കൂട്ടുകൂടിയൊക്കെ നടന്നിട്ട് വിവാഹം കഴിച്ച വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് രണ്ടുപേരും. അപ്പം അവരുടെ ഒരു ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അല്ലേ, എല്ലാ ഐശ്വര്യങ്ങളും ദൈവം കൊടുക്കട്ടെ എന്നൊക്കെ നമ്മളും നമ്മുടെ റേഡിയോ സാന്ത്വനവും ആശംസിക്കുകയാണ്. അപ്പം അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ. ഇത്രയും നാളും അവരുടെ ആ ഒരു ഇഷ്ടം അവർ കൊണ്ടു നടന്നു അല്ലേ.

0: വഴക്കൊന്നും കൂടാതെ പിണങ്ങാതെയൊക്കെ നടന്നു. ഇപ്പൊ അങ്ങനെ വലിയ
1: വഴക്കുകളിലേക്ക് അത്രയും നാൾ ആ ഒരു വ്യക്തിയെ പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മനസ്സിലാക്കലിന്റെ ഭാഗമായിട്ട് അവരൊന്നിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു പ്രണയം തന്നെ ആവട്ടെ എന്ന് തന്നെ, ഇനിയും അത് പ്രണയമായിട്ട് തന്നെ നിലനിൽക്കട്ടെ
0: എന്ന്. അല്ലെ, വിവാഹം കഴിച്ച കാര്യമൊക്കെ അവർ മറന്നിട്ട് അവർ വീണ്ടും പഴയതുപോലെ തന്നെ,
1: വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തന്നെ ചിന്തിക്കട്ടെ.
0: അതുപോലെ തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് എം എസ് സുബ്ബലക്ഷ്മിയുടെ കാര്യം നമ്മൾ എപ്പോഴും നമ്മുടെ പലപ്പോഴും നമ്മൾ അവരെ പറ്റി നമ്മുടെ ലൈവിലൊക്കെ പറയാറുണ്ട്. അപ്പം ഗായിക എം എസ് സുബ്ബലക്ഷ്മിയുടെ ജീവിത കഥ സിനിമയാകുന്നു. അപ്പം എം എസ് എ ലെഗസി ഓൺ സ്ക്രീൻ എന്ന ബിഗ് ബഡ്ജറ്റ് ബയോപിക്കിൽ രശ്മിക മന്ദാനയാണ് സുബ്ബലക്ഷ്മിയെ അവതരിപ്പിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുബ്ബലക്ഷ്മിയുടെ സംഗീത യാത്രയെക്കുറിച്ചുള്ള ചിത്രത്തിന് അനിരുദ്ധ് രവിചന്ദർ സംഗീതമൊരുക്കും. ഗൗതം തിന്നൻ ദിരിയാണ് സംവിധായകൻ. അല്ലു അരവിന്ദ്, റോക്ക് ലൈൻ വെങ്കടേഷ്, ബണ്ണി വാസു എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുബ്ബലക്ഷ്മി, ശ്രീ എം എസ് സുബ്ബലക്ഷ്മിയുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് പഠിക്കേണ്ടുള്ള ഒരു ജീവിതം തന്നെയാണ് അല്ലേ.
1: സംഗീതത്തിന്
0: വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നു. അപ്പം നമ്മളുടെ ഇന്ത്യയുടെ അഭിമാനമാണ് ശ്രീ എം എസ് സുബ്ബലക്ഷ്മി എന്ന് പറയുമ്പോൾ. തീർച്ചയായിട്ടും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ. എന്തായാലും എങ്ങനെ ആവും അത്, ആ ഒരു പിന്നെ സിനിമയായി മാറുമ്പോഴുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയിലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്.
1: അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രണയവും വിവാഹവും അതുപോലെ സിനിമയും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന പ്രണയവും അല്ലെങ്കിൽ ഒരു കപ്പിൾ ലൈഫാണോ ഇവരിപ്പോഴും ജീവിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ് സൂര്യ ജ്യോതിക അല്ലേ. അപ്പം അവർ വിവാഹം ഇപ്പോഴും അവർ പറയുകയാണ് ഇപ്പോഴും പ്രണയിക്കുകയാണ്. ഏകദേശം ഒരു 20 വർഷമായിട്ട് അതിന് മുൻപേ തന്നെ പ്രണയത്തിലായിരുന്നു, വിവാഹത്തിന് ശേഷവും ഇപ്പോഴും പ്രണയിക്കുകയാണ്. പരസ്പരമുള്ള ബഹുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ കാണുന്നു എന്നാണ് പലപ്പോഴും സൂര്യ സാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂവിൽ. അപ്പൊ അവരുടെ ആ ഒരു ഇന്റർവ്യൂവിലും കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഒരു ബോണ്ടിങ് എന്നുള്ളത്.
0: ആ ഒരു ഇന്റർവ്യൂവിലൊക്കെ പലപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനുള്ളൊരു മനസ്സെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിട്ടുകളയുന്നൊരു കാര്യമാണ്. നമ്മളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളതൊന്ന് കേൾക്കാനായിട്ടുള്ളൊരു പേഷ്യൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും അത് ചെയ്യുന്നില്ല. പലപ്പോഴും പല ബന്ധങ്ങളും ഇങ്ങനെ എന്താണ് ഒരു
1: ഒട്ടും
0: അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു ഇൻറ്റിമസി ഒക്കെ കുറഞ്ഞു പോകുന്ന, പലപ്പോഴും നമ്മളെ കേൾക്കാൻ മറ്റാൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സൂര്യയുടെയും ജ്യോതികയുടെയും ആ ഇൻ്റർവ്യൂവിൽ അവർ തമ്മിലുള്ള ആ സംസാരങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥകളും ഒക്കെ അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്കെല്ലാം കൊതി തോന്നുന്ന ഒരു ജീവിതം അവർ കൊണ്ടു നടക്കുന്നത് അല്ലേ.
1: അതങ്ങനെ തന്നെ ഇനിയും തുടരട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ടീച്ചറിൻ്റെ ഒരു കാലഘട്ടത്തിൽ വിവാഹം എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ട് അല്ലേ, നോർമൽ ആയിട്ട്
0: അറേഞ്ച്ഡ് മാരേജ്, ചായ കുടിക്കാൻ വരുന്ന ആളിൻ്റെ കൂടെ പോകുന്നു.
1: അപ്പോൾ അങ്ങനെ ആ ഒരു പാറ്റേൺ കാര്യങ്ങളാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ വിവാഹം കുറച്ചും കൂടെ വൈഡായിട്ടാണ്. ഇപ്പോൾ വിവാഹം കഴിക്കുന്ന രീതികളാണെങ്കിലും അതിലെ കുറേ എന്താ സേവ് ദി ഡേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ പാർട്ണർ ഒന്നുകൂടെ വിവാഹം കഴിച്ച ഇതുപോലുള്ള കളർ രീതിയിലാകാം എന്ന് ചിന്തിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും സൂര്യ ജ്യോതിക ജോഡി അല്ലേ, നമ്മളെപ്പോഴും അതിശയത്തോടു കൂടി അതിശയം എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിനെ അതിശയമായിട്ട് തന്നെയും മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു പ്രണയം വീണ്ടും മനോഹരമാക്കിക്കൊണ്ട് അവർ അവരുടെ മക്കളുടെ മുമ്പിൽ വീണ്ടും വിവാഹിതരാകുകയാണ്. വീണ്ടും 11 September അവർ വിവാഹം വീണ്ടും കഴിച്ചത്. ഏകദേശം 2006 അവരുടെ ആദ്യത്തെ വിവാഹം. ഇപ്പം രണ്ടാമത് അവർ വളരെ എന്താ പറയുക പുതിയ ഒരു പുതിയൊരു പെണ്ണും പുതിയ ചെറുക്കനായിട്ടുള്ള രീതിയിൽ നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു എൻട്രി കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ വീണ്ടും വിവാഹിതരായി. അപ്പോൾ ആ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ വീണ്ടും ആ ഒരു പ്രണയത്തിൽ ഇൻട്രസ്റ്റ് കൂടുന്ന രീതിയിൽ, അതിനൊരു പഴക്കം തട്ടാത്ത രീതിയിൽ വീണ്ടും അവരൊന്ന് പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആവണം വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ. പ്രണയം പല കവികളും വരെ എഴുതിയിട്ടുണ്ട്, പ്രണയം വിവാഹം കഴിക്കുന്നത് കൂടി അവസാനിക്കുന്നു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് വളരെ വിരോധമുള്ള ഒരാളാണ്.
0: അതെ,
1: പ്രണയിക്കുക, നമ്മുടെ ജീവിതം അവസാനം വരെ നമ്മുടെ പാർട്ണറിനെ പ്രണയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ എന്ന രീതിയിൽ ആവാതെ നമ്മൾ അവരെ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് ഇപ്പോഴും പറയാനുള്ളത്. അതിന് മാതൃകയാക്കിക്കോളൂ സൂര്യൻ ജ്യോതിക്ക്.
0: അപ്പോൾ ആദ്യം ഇത് പറഞ്ഞപ്പോഴേ എനിക്കൊരു പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് ഇതുപോലെ വിവാഹം കഴിഞ്ഞ്

0: ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10 വർഷത്തോളം കഴിഞ്ഞു. അപ്പം ആ അവര് ഇതുപോലെ വീണ്ടും ഗുരുവായൂർ പോയി ഇതുപോലെ ഒരു മാലയൊക്കെ ഇട്ട് വീണ്ടും ഒന്നും കൂടി കല്യാണം കഴിച്ചു അവര് തമ്മിൽ തന്നെ. അപ്പം ഞാനിങ്ങനെ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒന്ന് ചെയ്യാനായിട്ടുള്ള, നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് വിവാഹം കഴിക്കുന്ന സമയത്ത് ശരിക്കും ഈ പെൺകുട്ടിക്ക് ഈ ആൺകുട്ടിയോട് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് ആ കുട്ടി കല്യാണം കഴിച്ചത്. അപ്പം വീട്ടുകാരെ നിർബന്ധിച്ചു ഇത് കൊള്ളാം നല്ല ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഈ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്താണ് ഈ കല്യാണം കഴിച്ചത്. പക്ഷേ അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് അത് ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പക്ഷെ അദ്ദേഹവുമായിട്ട് ജീവിച്ചപ്പോൾ അദ്ദേഹം ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു പുരുഷനാണ്. അവൾ ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് കൊടുക്കുന്ന നല്ലൊരു വ്യക്തിയാണ് എന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം അവളുടെ മുഖം പോലും അത്ര സന്തോഷത്തോടെ ആയിരുന്നില്ല ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ അവൾ വിചാരിച്ചു, എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ദൈവം എനിക്ക് ഇത്രയും സ്നേഹവും കരുതലും പരിഗണനയും പ്രയോറിറ്റിയും തരുന്ന ഒരു വ്യക്തിയെ എനിക്ക് ദൈവം തന്നതിന് എനിക്ക് ദൈവത്തിനോട് ഒന്നും കൂടി നന്ദി പറഞ്ഞ് ഒന്നും കൂടി ഇദ്ദേഹത്തിനെ സന്തോഷത്തോടെ സ്വീകരിക്കണം എന്നാഗ്രഹിച്ച് ഗുരുവായൂർ പോയി അവർ വീണ്ടും ഒന്നും കൂടി രജിസ്റ്റർ ചെയ്ത് മാലയിട്ടു. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ പലപ്പോഴും ഇതുപോലെയുള്ള ചില കൺസെപ്റ്റിലൊക്കെ ആയിരിക്കും ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടക്കുന്നത്. പക്ഷെ ഒരാളുടെ കൂടെ ജീവിച്ചു കഴിയുമ്പോൾ അയാൾ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ണർ ആണെന്ന് മനസ്സിലാവും, അല്ലെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ ആവുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നതിൽ നമുക്കൊരു നമ്മൾ വിചാരിച്ചു ഇവര് വെറുതെ കുറച്ച് പൈസ കൊണ്ട് കളയാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒരുങ്ങിയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മാത്രമാണ് ഇവരിങ്ങനെ ചെയ്തതെന്നായിരുന്നു ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയത്. പക്ഷെ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി ഇതൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്തതെന്നല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രസകരമായ കാര്യങ്ങളൊക്കെ നമുക്കും പ്ലാൻ ചെയ്യാം അല്ലേ.
1: അപ്പോൾ എന്തായാലും അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ. ഐ ക്യാൻ വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ എന്തായാലും കണ്ണട എന്നുള്ളത് വളരെ ചർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അതല്ല ആഗ്രഹിക്കുന്നത്, കുസൃതി ആൻസർ ആണ് വേണ്ടത്. ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാമല്ലേ ടീച്ചറെ.
0: അപ്പൊ കണ്ണട വെക്കുന്നവരെ നമ്മൾ എന്തുകൊണ്ടാണ് ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കണം നമ്മള്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊന്നും സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് അതുകൊണ്ടാണ്, ഉത്തരത്തിലേക്ക് വരാൻ വേണ്ടി.
1: ബഹുമാനിക്കണം, അത് കട്ടായമാണ്. അപ്പൊ കുസൃതി നിറഞ്ഞ ആൻസർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: Once again, welcome back to Radio Sandhuvanam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. നല്ലൊരു തമിഴ് സോങ് ഒക്കെ കേട്ട് നമ്മളിങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ കുസൃതി ചോദ്യത്തിന് ആൻസർ ആരും അയച്ചില്ല, സൂചി ചീച്ചി മാത്രമാണ് അയച്ചത്.
2: അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെ ആൾക്കാരെ എല്ലാരും ഇങ്ങനെ കഷ്ടത്തിലാക്കി എന്നാണ് നമുക്കിന്ന് തോന്നുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഉത്തരം കേൾക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാവോ ഇത്രേ
1: ഉണ്ടായിരുന്നു. ഇന്ന് അടി വാങ്ങാൻ പോകുന്നത് പ്രീതി ടീച്ചറാണ്.
2: എന്നെ കാണാൻ എന്തായാലും ഇവിടെ കുറച്ചുപേര് വരും എന്നുള്ള കാര്യം ഉറപ്പാണല്ലേ.
1: യെസ്. അപ്പോ നമ്മുടെ ഒരുപാട് മെസ്സേജസ് എല്ലാം രാജൻ ചേച്ചി അയച്ചിരിക്കുന്നത് അവരെല്ലാം ഇരട്ടിയായിട്ട് കാണുന്നത് കൊണ്ടാണ് എന്നുള്ളതൊക്കെയാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ ബീന അയച്ചിരിക്കുന്നു, കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ല. അല്ല
2: അല്ല.
1: യെസ്. അപ്പോ എന്തായാലും നമ്മുടെ സനോജ് ഇങ്ങനെ ഒരു വല്ലാത്തൊരു സ്റ്റിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് അതെ അറിയില്ല എന്നുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പോ സനോജ് അയച്ചിരിക്കുന്ന
2: ചിന്തിച്ച് ചിന്തിച്ച് എവിടെ പോയി നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തത്.
1: യെസ്. അപ്പോ സനോജ് പറയാണ്, വായിക്കണോ? പറയാണ്, ടീച്ചറും ആതിരയും ഒന്നിച്ചെത്തുമ്പോഴുള്ള ലൈവ് പ്രോഗ്രാം കേട്ടിരിക്കാൻ എന്ത് രസാണ്. നല്ലൊരു ശാന്തതയും ആവേശവും ഒരേ സമയം നൽകുന്ന അടിപൊളി കോംബോ. നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാത്ത വിഷയങ്ങൾ പോലും നിങ്ങളുടെ അവതരണം കാരണം കേട്ടിരുന്നു പോകും. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ചും ശുഭചിന്ത വളരെ നന്നായിരുന്നു. മനസ്സ് നിറയ്ക്കുന്ന ഈ നല്ല പ്രോഗ്രാമിന് ഒത്തിരി നന്ദി എന്ന് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
2: ഇങ്ങനെ സന്തോഷം,
1: എനർജി ഇങ്ങനെ പീക്കിലെത്തി നിൽക്കുകയാണല്ലേ.

0: താങ്ക് യു സോ മച്.
1: ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതില് വലിയ സന്തോഷം അല്ലേ?
0: ഒരുപാട് സന്തോഷം.
1: നമുക്ക് നമ്മളും എൻജോയ് ചെയ്യാറുണ്ട് അല്ലേ? ഞാനും മാധുരിയും വന്ന് ഇതുപോലെ ലൈവ് പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ ഞാനും ഒത്തിരി ആസ്വദിക്കാറുണ്ട്, എല്ലാവരുമായിട്ടും ആസ്വദിക്കാറുണ്ട്. എന്നാലും ചിലരോട് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി എനർജി കൂടുതലായിട്ട് തോന്നും. മാധുരിയുടെ കുസൃതികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകും അല്ലേ? അപ്പോൾ നമ്മൾ രസകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് അനൂജ്.
0: തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല മെസ്സഞ്ചേഴ്സ് നമുക്ക് എനർജി തന്നെയാണ്. അതുപോലെ തന്നെ ഇൻ കേസിൽ എന്തെങ്കിലും ക്രിറ്റിസിസം ആണെങ്കിലും നിർദ്ദേശങ്ങളാണെങ്കിലും നമ്മുടെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എടുക്കുകയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. സമയം ഏകദേശം കഴിഞ്ഞിരിക്കും. അപ്പൊ നിർത്തി പോവാൻ തോന്നാത്ത തരത്തിൽ ഇങ്ങനെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അല്ലേ?
1: അതിന് നമുക്ക് നമ്മുടെ ഈ പവർ കട്ട് കാരണം നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മാറ്റങ്ങളൊക്കെ വരട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു മണിക്കൂർ നമ്മൾ അല്ലേ, രണ്ട് സെക്ഷനായിട്ടാണ് നമുക്ക് കറണ്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഇൻവെർട്ടറും അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. അല്ലാത്തവർ ശരിക്കും പറഞ്ഞാൽ ചൂടും അല്ലേ ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇത് അപ്രതീക്ഷിതമായിട്ട് നമുക്കുണ്ടായൊരു ബുദ്ധിമുട്ടാണ് രാത്രിയിൽ. അപ്പോൾ അതിനൊരു മാറ്റം എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ്റിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ വൈദ്യുതി മന്ത്രിയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉള്ളത് ചെയ്തു തരട്ടെ. കാരണം മനുഷ്യർ അത്രയധികം ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മുടെ ഈ പവർ കട്ട് കാരണം. അതുപോലെ ഇന്ന് പത്രത്തിൽ നമ്മുടെ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിനെ പറ്റിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇഴഞ്ഞിഴഞ്ഞാണ് അതിൻ്റെ പണിയൊക്കെ നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ അഭാവവും ഒക്കെ നിർമ്മാണ വേഗം കുറയ്ക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് ഈ ആറുവരി പാത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏകദേശം ഇപ്പം നമുക്ക് ഈ ഓച്ചിറ മുതൽ പാരിപ്പള്ളി വരെ യാത്ര ചെയ്യുന്ന ആർക്കും മനസ്സിലാകും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എത്ര അടിയന്തരമായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഈ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ്. കാരണം സഞ്ചരിക്കുന്നവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നുള്ളതാണ് അതിൽ നമ്മൾ ചിന്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയാം. ഇങ്ങനെ ഒരു വലിയ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഉള്ള പരിഹാരവും നമുക്ക് തന്നെ കാണാവുന്നതേ ഉള്ളൂ അല്ലേ? പുറത്തുനിന്ന് ആരും വന്ന് പരിഹാരം കാണാനുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നീക്കി നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ത്വരിതഗതിയിൽ അങ്ങോട്ട് നടക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം. അപ്പോൾ നമ്മളും ഒരു ജനങ്ങളുടെ വോയിസ് ആയിട്ട് അല്ലേ ആ കാര്യം നമ്മുടെ അധികാരികളോട് നമ്മളും റിക്വസ്റ്റ് ചെയ്യുകയാണ്.
0: തീർച്ചയായിട്ടും. അങ്ങനെ സമയം ഏകദേശം മൈൻഡ് അപ്പിലേക്ക് അതിക്രമിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ 11:33 ആയിരിക്കുന്നു നമ്മുടെ ചോദ്യത്തിന് ആൻസറിലേക്ക് കൂടി പോയിട്ട്. അതെ, അപ്പോൾ സുജി ചേച്ചി അയച്ചിരിക്കും ചോദ്യം ഒരിക്കൽ കൂടി പറയാം.
1: ചോദ്യം ഇതായിരുന്നു, കണ്ണട വെച്ചവരെയൊക്കെ ബഹുമാനിക്കണം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ ചോദ്യം.
0: അപ്പൊ നമ്മുടെ സുജി ചേച്ചിയുടെ ആൻസർ ഇതാണ്, നമ്മളെ കാണാൻ വേണ്ടി അല്ലേ അവർ കാശ് കൊടുത്ത് കണ്ണട വാങ്ങിച്ചത്, അതുകൊണ്ട്.
1: സുജ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കാശ് കൊടുത്ത്, കാശ് ചെലവാക്കി അല്ലെ, നല്ല പോലെ കാശ് ചെലവാക്കിയിട്ടാണ് കണ്ണട വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണട വെച്ചിരിക്കുന്നത്. അപ്പൊ അവരെ ബഹുമാനിക്കണ്ടേ?
0: അതപ്പോ നമ്മുടെ പ്രീതി ടീച്ചറിനെ ബഹുമാനിക്കേണ്ടതിന്റെ കാരണം കണ്ണട വെക്കുമ്പോ പ്രീതി ടീച്ചർ കാശ് കൊടുത്താണ് കണ്ണട വെച്ചത്,
1: നിങ്ങളെ കാണാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ബഹുമാനിച്ചുള്ളൂ. അപ്പൊ കണ്ണട വെച്ചവരെ എല്ലാരെയും കാണുമ്പോ ഇന്ന് ആ ഒരു കാര്യം എല്ലാരും ഒന്ന് മനസ്സിൽ വെക്കുക, ഈ കണ്ണട കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് നിങ്ങളെ കാണാൻ വേണ്ടി.
0: അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ കുസൃതി ഉത്തരമായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജസ് വന്നു. അതുപോലെ തന്നെ കണ്ണട റിലേറ്റഡ് ആയിട്ടൊരു സംവാദം തന്നെ നടക്കുകയുണ്ടായി അല്ലേ?
1: നമ്മുടെ സജീവ ആലാട്ടുകാവ് നമുക്ക് വളരെ രസകരമായിട്ട് കണ്ണടയെ പറ്റിയുള്ള വിവിധ വചങ്ങളെ പറ്റി
0: ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തന്നെ ചിന്തിക്കാനുള്ള ഒരു വകയാണ് അദ്ദേഹം നമുക്ക് വേണ്ടി റൈറ്റ് ചെയ്തിട്ടിരുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല മെസ്സേജസ് വന്നിരുന്നു. താങ്ക് യു സോ മച്ച്. സോങ് സജഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം പ്ലേ ചെയ്ത് തരുന്നത് തന്നെയായിരിക്കും. അപ്പൊ ഒരു മനോഹര ഗാനത്തോടു കൂടി ഇന്നത്തെ ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ? അപ്പോ
1: അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തു, നല്ല ഇൻഫർമേഷനൊക്കെ കൊടുത്തു. പത്രമൊക്കെ വായിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പ്രത്യേകിച്ചും ഇന്ന് ഈ ഒരു ഓസോൺ ഡേ, അപ്പോൾ ആ ഒരു ഓസോൺ ലെയറിനെ പറ്റി നമുക്ക് ദൈവമായിട്ട് തന്നിരിക്കുന്ന ഈ ഒരു സൺസ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും നമ്മളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യണം. അത് മാത്രമല്ല നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കുകയും വേണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് എല്ലാവർക്കും ഹാപ്പി ഓസോൺ ഡേ ഒക്കെ നേർന്നുകൊണ്ട് ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിരയായിരുന്നു, അതുപോലെ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഹരിപ്രസാദും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പോക്കിട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM നോടൊപ്പം.

ചിന്തിച്ചു നോക്കൂ. മനോഹരമായിട്ടുള്ള ഒരു പ്രഭാതത്തിനൊപ്പം സൂര്യൻ ഉദിച്ചുയരുകയാണ്. ഇരുട്ടിനെ തട്ടി മാറ്റിക്കൊണ്ട് വെളിച്ചം പകർന്നുകൊണ്ടേയിരിക്കുന്നു. ആ സൂര്യന്റെ ഇളം ചൂട് നമ്മെ സ്നേഹത്തോടെ തഴുകുന്നത് എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ വെളിച്ചവും ചൂടുമില്ലാതെ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ തന്നെ സാധിക്കില്ല. പക്ഷേ അതേ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ചില അദൃശ്യ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിനും പ്രകൃതിക്കും അപകടകാരികളാണ്. അപ്പോൾ ആ അപകടകരമായ കിരണങ്ങൾക്കിടയിൽ നിന്ന് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അദൃശ്യ കവചം മുകളിലുണ്ടാവണ്ടേ? അതെ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, കൈകൊണ്ട് തൊടാൻ കഴിയാത്ത, പക്ഷേ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു സംരക്ഷണ കവചം, ഓസോൺ പാളി. ഇന്ന് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഓസോൺ പാളിയുടെ പ്രാധാന്യം ലോകത്തോട് ഓർമ്മിപ്പിക്കാനും അതിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുമാണ് ഈ ദിനം നാം ആചരിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ താഴ്ന്ന ഭാഗത്ത് കൂടുതലായി കാണപ്പെടുന്ന ഓസോൺ മനുഷ്യരുടെ ആരോഗ്യത്തിന് ഹാനികരമായേക്കാം. പക്ഷേ ഭൂമിയിൽ നിന്ന് ഏകദേശം 15 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഓസോൺ നമ്മുടെ വലിയൊരു രക്ഷകനാണ്. അതുകൊണ്ട് തന്നെയാണ് ഓസോൺ എന്നതിനെ നമ്മുടെ ഭൂമിയുടെ നാച്ചുറൽ സൺസ്ക്രീൻ

തന്നെ വിശേഷിപ്പിക്കുന്നത്. സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ ജീവനുമില്ല. പക്ഷെ സൂര്യനിൽ നിന്നെത്തുന്ന എല്ലാ കിരണങ്ങളും നമുക്ക് നല്ലതല്ല, പ്രത്യേകിച്ച് യു വി റേഡിയേഷൻ കിരണങ്ങൾ. അതിൽ യു വി ബി, യു വി സി പോലുള്ള കിരണങ്ങളിൽ വലിയൊരു ഭാഗത്തെ ഓസോൺ പാളി ആഗിരണം ചെയ്യുന്നുണ്ട്. ഓസോൺ പാളി ഇല്ലായിരുന്നെങ്കിൽ അധികമായ യു വി റേഡിയേഷൻ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വലിയൊരു ഭീഷണിയാകുമായിരുന്നു. സൂര്യനില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പുണ്ടായിരിക്കില്ല. പക്ഷെ സൂര്യനിൽ നിന്നെത്തുന്ന എല്ലാ കിരണങ്ങളും നമുക്ക് നല്ലതല്ല, പ്രത്യേകിച്ച് യു വി റേഡിയേഷൻ കിരണങ്ങൾ. അതിൽ യു വി ബി, യു വി സി പോലുള്ള കിരണങ്ങളിൽ വലിയൊരു ഭാഗത്തെ ഓസോൺ പാളി ആഗിരണം ചെയ്യുന്നുണ്ട്. ഓസോൺ പാളി ഇല്ലായിരുന്നെങ്കിൽ അധികമായ യു വി റേഡിയേഷൻ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വലിയൊരു ഭീഷണിയാകുമായിരുന്നു. ഇനി നാം കേൾക്കുന്ന ഒരു പേരാണ് ഓസോൺ ഹോൾ എന്നത്. പേര് കേൾക്കുമ്പോൾ ആകാശത്താരോ ഒരു വലിയ ദ്വാരമുണ്ടാക്കിയതുപോലെ തോന്നുമല്ലേ? പക്ഷെ സംഗതി അങ്ങനെയല്ല. ഓസോൺ ഹോൾ എന്നത് ഓസോൺ പാളിയിൽ ഒരു യഥാർത്ഥ കുഴിയോ ദ്വാരമോ ഒന്നുമല്ല. പ്രത്യേകിച്ച് അന്റാർട്ടിക്കയുടെ മുകളിലുള്ള പ്രദേശത്ത് ഓസോണിന്റെ സാന്ദ്രത വലിയ തോതിൽ കുറയുന്ന പ്രദേശത്തെയാണ് ഓസോൺ ഹോൾ എന്ന് വിളിക്കുന്നത്. ഓസോൺ പാളിയുടെ വിള്ളലിനെ ഇത്രമാത്രം പ്രശ്നത്തിലേക്ക് കടത്തിയത് ആരായിരിക്കും? ഒരു കാലത്ത് റെഫ്രിജറേറ്ററിലും എയർ കണ്ടീഷണേഴ്സിലുമെല്ലാം വ്യാപകമായിട്ട് സി എഫ് സി എന്ന രാസവസ്തുക്കളുടെ ഉപയോഗം കൂടുതലായിരുന്നു. ഇവ അന്തരീക്ഷത്തിലെത്തി മുകളിലേക്ക് പോവുകയും സ്റ്റാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ ഓസോണിനെ തകർക്കുന്ന രാസപ്രവർത്തനങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു. അതോടെ ലോകം തിരിച്ചറിയുകയായിരുന്നു ഓസോൺ സംരക്ഷിക്കപ്പെടണം എന്നത്. രാജ്യങ്ങൾ ഒന്നിച്ച് തന്നെ പ്രവർത്തിച്ചു. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന അന്താരാഷ്ട്ര ഉടമ്പടി നിലവിൽ വന്നു. ഓസോണിനെ നശിപ്പിക്കുന്ന നിരവധി രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും കുറയ്ക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത് ലോകത്തിലെ ഏറ്റവും വിജയകരമായ പരിസ്ഥിതി കരാറുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഓസോൺ പാളിയുടെ വിള്ളൽ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണെങ്കിൽ കൂടിയും നല്ല വാർത്തകളും പിന്നീട് നാം കേട്ടു. ലോകരാജ്യങ്ങൾ ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഓസോൺ പാളി ക്രമേണ വീണ്ടെടുക്കുന്ന പാതയിലാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓസോൺ പാളിയെ നേരിട്ട് സംരക്ഷിക്കാൻ കഴിയുമോ എന്നത്. നമ്മൾ ഒരു സയന്റിസ്റ്റ് അല്ല, വലിയ സ്ഥാപനങ്ങളുടെ ഉടമയല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പരിസ്ഥിതിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, എനർജി വേസ്റ്റേജ് കുറയ്ക്കാൻ ശ്രമിക്കുക, പ്രകൃതിയോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ ശ്രമിക്കുക, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക. കാരണം പ്രകൃതിയെ സംരക്ഷിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാകില്ല. ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ തലയ്ക്കു മുകളിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഉയരത്തിൽ ഒരു സംരക്ഷണ കവചമുണ്ട്. നമ്മൾ അതിനെ ഓർക്കുന്നത് ഇന്ന് മാത്രമാകരുത്. ഓസോൺ ഡേ എന്നത് ഒരു ദിനാചരണം മാത്രമല്ല, ഭൂമിയോട് നമുക്കുള്ള ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. സൂര്യന്റെ വെളിച്ചം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ആ വെളിച്ചത്തിന്റെ അപകടകരമായ വശങ്ങളിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഈ പ്രകൃതിയുടെ കവചവും നമുക്ക് അത്യാവശ്യം തന്നെയാകുന്നു. അതിനാൽ ഓരോ നിമിഷവും ഓസോണിനെ സംരക്ഷിക്കുക. നമ്മുടെ ഭൂമിയുടെ ഇൻവിസിബിൾ ഷെയ്ഡിന് വേണ്ടി ഒരു ചെറിയ കരുതൽ ഒരു വലിയ മാറ്റത്തിന് തന്നെ തുടക്കമാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. This is your RJ Adira signing off.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടി വളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. ഗർഭകാലം ആക

അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സെമികോൺ നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എറണാകുളത്ത് രണ്ട് NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഊർജ്ജ നയം പുതുക്കി നിശ്ചയിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന ബജറ്റിലെ വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേരളത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി.

0: വിഴിഞ്ഞത്ത് തറക്കല്ലിടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യയുടെ 5-ാമത് പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. 40-ലധികം രാജ്യങ്ങളിൽ നിന്നായി 600-ലേറെ പ്രദർശകരും 300-ലധികം കമ്പനികളും പരിപാടിയുടെ ഭാഗമാകും. കേരളത്തിലേക്കുള്ള നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എറണാകുളത്ത് 2 NIA കോടതികൾക്കും ആരോഗ്യവകുപ്പിൽ 18 പുതിയ തസ്തികകൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി.
1: നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന നിക്ഷേപങ്ങൾക്ക് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്ന ഒരു വലിയ പദ്ധതിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. സരൾ കേരളം എന്നാണ് ഇതിന് പേര്. ഈ പദ്ധതി പ്രകാരം നിലവിലുള്ള 19 നിയമങ്ങളിൽ ഭേദഗതി വരുത്തും. രണ്ടാമത്, എറണാകുളത്ത് 2 എക്സ്ക്ലൂസീവായിട്ടുള്ള NIAയുടെ കോടതി കൂടി സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തു. ആരോഗ്യ വകുപ്പിൽ റേഡിയോഗ്രാഫർ Grade 2 18 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്.
0: അർജന്റീനൻ ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. കൊച്ചിയിൽ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ ഫ്ളാറ്റ്, ചാനൽ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ പരിശോധന ആരംഭിച്ചത്. ചാനൽ ന്യൂസ് റൂമിലുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. അതേസമയം നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഊർജ്ജ നയം പുതുക്കി നിശ്ചയിക്കുകയാണ്. ഒക്ടോബറിൽ പുതിയ വൈദ്യുതി പ്ലാൻ ഉണ്ടാക്കും. NTPCയുമായി ചർച്ച നടത്തിയെന്നും ദീർഘകാല ഹ്രസ്വകാല കരാറിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടിയിട്ടുണ്ടെങ്കിലും പവർ കട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഇന്ന് മുംബൈയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി ഒരു സംഘം ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. സപ്ലൈകോ 1-ാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30-ന് സമാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 25,000 കർഷകരാണ് നെല്ല് സംഭരണത്തിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിൽ ഇനിയും 20,000 പേരാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. രജിസ്റ്റർ ചെയ്യാനുള്ള കർഷകർ 30-ന് മുൻപ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് മാത്രമാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുക. കർഷകർക്ക് നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സപ്ലൈകോ വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. കഴിഞ്ഞ ദിവസം സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയും ആയിട്ടുണ്ട്.
0: രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പ്രാതിനിധ്യം പ്രോത്സാഹിപ്പിക്കുക, മാലിന്യത്തിൽ നിന്നും സമ്പത്തിലേക്കുള്ള സംരംഭങ്ങളെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് അടുത്ത മാസം 17 വരെ തുടരുന്ന പരിപാടിയുടെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണ് ഇത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ആറന്മുള പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ ആറന്മുള വള്ളസദ്യകാലത്തിന് ഇന്ന് സമാപനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ.
4: വള്ളസദ്യയിൽ 553 സദ്യകളാണ് നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. വെള്ളപ്പൊക്കം മൂലം 4 ദിവസം സദ്യ മുടങ്ങിയിരുന്നു. 20

0: സദ്യാലയങ്ങളിലായി 16 സദ്യ കോൺട്രാക്ടർമാർ സദ്യ ഒരുക്കി. KSRTCയുടെ ബജറ്റ് ടൂറിസം ഒരുക്കിയ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി 17,500 പേർ സദ്യയിൽ പങ്കെടുത്തു. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് കുമാർ നിർവഹിച്ചു.
1: പാലാ നഗരസഭാ വൈസ് ചെയർമാനായി കോൺഗ്രസ് വിമതൻ ബിജു മാത്യൂസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ബിജു മാത്യൂസ് വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് 11 വോട്ടുകൾ ലഭിച്ചു. മഹാശിലായുഗ സ്മാരകങ്ങളായ കണ്ണൂർ മാലാപ്പ് ചെമ്പൊട്ടിക്കുന്നിലെ കുടക്കല്ലുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആർക്കിയോളജി വകുപ്പ് ആരംഭിച്ചു. 2,800 വർഷം പഴക്കമുള്ളതാണ് ഈ കൂടക്കല്ലുകൾ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: മഹാശിലായുഗ കാലത്തെ ശവസംസ്കാര രീതികളാണ് കൂടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും. ചെമ്പോട്ടിക്കുന്നിൽ 7 കൂടക്കല്ലുകളാണ് കണ്ടെത്തിയത്. കൂടക്കല്ലുകൾ മൂടിക്കിടന്ന മണ്ണ് നീക്കം ചെയ്തപ്പോൾ തൊപ്പിക്കല്ലും മുടിക്കല്ലും മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പെരിഗമന നാരായണൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പിലാണ് 5 കൂടക്കല്ലുകൾ ഉണ്ടായിരുന്നത്. സംരക്ഷണ പ്രവർത്തികൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ശേഷിപ്പുകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പുരാവസ്തു വകുപ്പ്.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി തിരഞ്ഞെടുത്തത്. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ ആരോഗ്യത്തിനും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സ്ഥിരതയ്ക്കും അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 393 പോയിന്റ് ഉയർന്ന് 74,394 നിഫ്റ്റി 127 പോയിന്റ് നേട്ടത്തിൽ 23,245 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,12,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സെമിക്കോൺ ഇന്ത്യയുടെ 5 പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഊർജ്ജ നയം പുതുക്കി നിശ്ചയിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന ബജറ്റിലെ വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേരളത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വിഴിഞ്ഞത്ത് തുറക്കലിടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സതീഷ് ജി.
1: പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. UPI വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. ഭയോഗം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ വിശദമായി. സെമിക്കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനും ഇലക്ട്രോണിക്സ് ആന്റ് ഐ ടി മന്ത്രാലയവും സംയോജിച്ച് സംഘടിപ്പിക്കുന്ന സെമിക്കോൺ ഇന്ത്യ പ്രദർശനമേളയുടെ 5ാം പതിപ്പാണിത്. UPI വഴി നടത്തുന്ന ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2,000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. 2,000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ. MDR എന്നത് സർക്കാരോ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോ പിരിക്കുന്ന തുകയല്ലെന്നും UPI സംവിധാനത്തിന്റെ പ്രവർത്തനത്തിനും വികാസനത്തിനുമായി ബാങ്കുകൾക്കും പേയ്മെന്റ് ആപ്പ് സേവനദാതാക്കൾക്കുമാണ് ഇത് വീതിച്ച് നൽകുന്നതെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. പരിഷ്കരിച്ച UPI MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപക നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വൈദ്യുതി വാങ്ങുന്നതിനായി 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായും സോളാർ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ബാറ്ററി സ്റ്റോറേജ് സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 30 രൂപ യൂണിറ്റിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: NTPC ആയിട്ട് ചർച്ച നടത്തി, NCPL ആയിട്ട് ചർച്ച നടത്തി, ഹിമാചൽ ഗവൺമെന്റ്, രാജസ്ഥാൻ ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ചർച്ച നടത്തി. 10 രൂപയ്ക്ക് മീതെ പോകാൻ പാടുന്ന റെഗുലേറ്ററി കമ്മീഷന്റെ സീലിംഗ് കൂടി നമുക്കുണ്ട്. അതിന്റെ മീതെ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ താഴെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പവർകട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിലേക്ക് എത്താൻ പറ്റും. 1 ഒക്ടോബർ മുതൽ അടുത്ത മൺസൂൺ ആരംഭിക്കുന്നത് വരെയുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേം പ്ലാനുണ്ട്. പുതുക്കിയ ഒരു പവർ പോളിസി, ഒരു വൈദ്യുതി നയം തന്നെ നമ്മൾ പ്രഖ്യാപിക്കും.
1: സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 17 ഒക്ടോബർ വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ഗാന്ധി ജയന്തി ദിനമായ 2 ഒക്ടോബർ ഇതിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും നടക്കും. ഏക് പേട് മാക്കേ നാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടീലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി 2 ഒക്ടോബർ മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കും. 31 ഒക്ടോബർ വരെ തുടരുന്ന ശുചീകരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP രാജ്യമെമ്പാടും നാളെ മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. വരും തലമുറയ്ക്കായി സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താൻ നിത്യജീവിതത്തിൽ പ്രകൃതി സൌഹൃദ ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓസോൺ പാളിയുടെ സംരക്ഷണം വീടുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്നും ലോക ഓസോൺ ദിനത്തിൽ മന്ത്രി ഓർമ്മപ്പെടുത്തി. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആഘോഷിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി നാളെ 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി

0: രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: കരകൌശല വസ്തുക്കളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി സാധ്യത ഉറപ്പുവരുത്താനും PM വിശ്വകർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സ്റ്റൈപ്പൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3,00,000 രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവയും പദ്ധതിയിലൂടെ നൽകിവരുന്നു. 30,00,000-ൽ ഗുണഭോക്താക്കളാണ് PM വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. ഗുണഭോക്താക്കൾക്ക് PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ID കാർഡും ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. മരപ്പണി, സ്വർണ്ണപ്പണി തുടങ്ങിയ 18 പരമ്പരാഗത തൊഴിൽ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട 18 മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനലിന്റെ കൊച്ചിയിലെ ഓഫീസിലടക്കം വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. ചാനൽ ന്യൂസ് റൂമിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറ, ഊർജ്ജസ്വലമായ സ്വകാര്യ മേഖല, വർദ്ധിച്ചുവരുന്ന സാങ്കേതിക ശേഷി എന്നിവ വളർച്ചയ്ക്ക് പിന്തുണയേകുമെന്നും IMF വ്യക്തമാക്കി. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്നതിനൊപ്പം അന്താരാഷ്ട്ര സാമ്പത്തിക വികസനത്തിന് വലിയ തോതിൽ സംഭാവന നൽകുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യയെന്നും IMF ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലാർക്ക് പറഞ്ഞു. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തി ന്യൂസിലൻഡ് പാർലമെന്റ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനും തീരുവകളിൽ സാരമായ കുറവ് വരുത്തുന്നതിനും ഇത് സഹായിക്കും. പ്രതിപക്ഷ അംഗങ്ങളുടെ അടക്കം പിന്തുണയോടെയാണ് നിയമം പാസാക്കിയത്. കയറ്റുമതിക്കാർക്ക് ഇതിന്റെ പ്രയോജനം ഉടൻ ലഭിക്കുമെന്നും വ്യാപാര കരാർ ഈ വർഷം തന്നെ നടപ്പാക്കുമെന്നും ന്യൂസിലൻഡ് വാണിജ്യമന്ത്രി ടോസ് മക്ലേ പറഞ്ഞു. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ന്യൂസിലൻഡ് വിപണിയിൽ തീരുവാരഹിത പ്രവേശനം സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സാധ്യമാകും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഭൂട്ടാനിലെത്തും. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. മുൻമാസം ഇത് 55.4% സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർധനയുണ്ടായിട്ടുണ്ട്. മക്കയ്ക്ക് സമീപം ഹൂതി വിമതർ വിക്ഷേപിച്ച ഡ്രോൺ സൌദി വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടു. 2017 ശേഷം മക്കയ്ക്ക് നേരെ ഹൂതികൾ നടത്തുന്ന 2-ാമത്തെ ആക്രമണ ശ്രമമാണിത്. അതേസമയം മക്കയെ ലക്ഷ്യം വെച്ചായിരുന്നില്ല ആക്രമണമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് 3,000 രൂപയിൽ നിന്ന് 6,000 രൂപയായി ഉയർത്തി ഡൽഹി സർക്കാർ. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇതിനു പുറമെ ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന 10,000 വിദ്യാർത്ഥികൾക്കായി പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. UPI വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. 1 മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
3: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ

0: ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: அனைவருக்கும் சிறந்த பரிசு சாரேகாமா கார்வான்.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ചിന്തിച്ചു നോക്കൂ, മനോഹരമായിട്ടുള്ള ഒരു പ്രഭാതത്തിനൊപ്പം സൂര്യൻ ഉദിച്ചുയരുകയാണ്. ഇരുട്ടിനെ തട്ടി മാറ്റിക്കൊണ്ട് വെളിച്ചം പകർന്നുകൊണ്ടേയിരിക്കുന്നു. ആ സൂര്യന്റെ ഇളം ചൂട് നമ്മെ സ്നേഹത്തോടെ തഴുകുന്നത് എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ വെളിച്ചവും ചൂടുമില്ലാതെ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ തന്നെ സാധിക്കില്ല. പക്ഷേ അതേ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ചില അദൃശ്യ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിനും പ്രകൃതിക്കും അപകടകാരികളാണ്. അപ്പോൾ ആ അപകടകരമായ കിരണങ്ങൾക്കിടയിൽ നിന്ന് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അദൃശ്യ കവചം മുകളിലുണ്ടാവണ്ടേ? അതെ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, കൈകൊണ്ട് തൊടാൻ കഴിയാത്ത, പക്ഷേ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു സംരക്ഷണ കവചം, ഓസോൺ പാളി. ഇന്ന് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഓസോൺ പാളിയുടെ പ്രാധാന്യം ലോകത്തോട് ഓർമ്മിപ്പിക്കാനും അതിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുമാണ് ഈ ദിനം നാം ആചരിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ താഴ്ന്ന ഭാഗത്ത് കൂടുതലായി കാണപ്പെടുന്ന ഓസോൺ മനുഷ്യരുടെ ആരോഗ്യത്തിന് ഹാനികരമായേക്കാം. പക്ഷേ ഭൂമിയിൽ നിന്ന് ഏകദേശം 15 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഓസോൺ നമ്മുടെ വലിയൊരു രക്ഷകനാണ്. അതുകൊണ്ട് തന്നെയാണ് ഓസോൺ എന്നതിനെ നമ്മുടെ ഭൂമിയുടെ നാച്ചുറൽ സൺസ്ക്രീൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ ജീവനുമില്ല. പക്ഷെ സൂര്യനിൽ നിന്നെത്തുന്ന എല്ലാ കിരണങ്ങളും നമുക്ക് നല്ലതല്ല, പ്രത്യേകിച്ച് UV റേഡിയേഷൻ കിരണങ്ങൾ. അതിൽ UVB, UVC പോലുള്ള കിരണങ്ങളിൽ വലിയൊരു ഭാഗത്തെ ഓസോൺ പാളി ആഗിരണം ചെയ്യുന്നുണ്ട്. ഓസോൺ പാളി ഇല്ലായിരുന്നെങ്കിൽ അധികമായ UV റേഡിയേഷൻ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വലിയൊരു ഭീഷണിയാകുമായിരുന്നു. സൂര്യനില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പുണ്ടായിരിക്കില്ല. പക്ഷെ സൂര്യനിൽ നിന്നെത്തുന്ന എല്ലാ കിരണങ്ങളും നമുക്ക് നല്ലതല്ല, പ്രത്യേകിച്ച് UV റേഡിയേഷൻ കിരണങ്ങൾ. അതിൽ UVB, UVC പോലുള്ള കിരണങ്ങളിൽ വലിയൊരു ഭാഗത്തെ ഓസോൺ പാളി ആഗിരണം ചെയ്യുന്നുണ്ട്. ഓസോൺ പാളി ഇല്ലായിരുന്നെങ്കിൽ അധികമായ UV റേഡിയേഷൻ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വലിയൊരു ഭീഷണിയാകുമായിരുന്നു. ഇനി നാം കേൾക്കുന്ന ഒരു പേരാണ് ഓസോൺ ഹോൾ എന്നത്. പേര് കേൾക്കുമ്പോൾ ആകാശത്താര ഒരു വലിയ ദ്വാരമുണ്ടാക്കിയതുപോലെ തോന്നുമല്ലേ? പക്ഷെ സംഗതി അങ്ങനെയല്ല. ഓസോൺ ഹോൾ എന്നത് ഓസോൺ പാളിയിൽ ഒരു യഥാർത്ഥ കുഴിയോ ദ്വാരമോ ഒന്നുമല്ല. പ്രത്യേകിച്ച് അന്റാർട്ടിക്കയുടെ മുകളിലുള്ള പ്രദേശത്ത് ഓസോണിന്റെ സാന്ദ്രത വലിയ തോതിൽ കുറയുന്ന പ്രദേശത്തെയാണ് ഓസോൺ ഹോൾ എന്ന് വിളിക്കുന്നത്. ഓസോൺ പാളിയുടെ വിള്ളലിനെ ഇത്രമാത്രം പ്രശ്നത്തിലേക്ക് കടത്തിയത് ആരായിരിക്കും? ഒരു കാലത്ത് റെഫ്രിജറേറ്ററിലും എയർ കണ്ടീഷണേഴ്സിലുമെല്ലാം വ്യാപകമായിട്ട് CFC എന്ന രാസവസ്തുക്കളുടെ ഉപയോഗം കൂടുതലായിരുന്നു. ഇവ അന്തരീക്ഷത്തിലെത്തി മുകളിലേക്ക് പോവുകയും സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ ഓസോണിനെ തകർക്കുന്ന

0: രാസപ്രവർത്തനങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു. അതോടെ ലോകം തിരിച്ചറിയുകയായിരുന്നു ഓസോൺ സംരക്ഷിക്കപ്പെടണം എന്നത്. രാജ്യങ്ങൾ ഒന്നിച്ചു തന്നെ പ്രവർത്തിച്ചു. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന അന്താരാഷ്ട്ര ഉടമ്പടി നിലവിൽ വന്നു. ഓസോണിനെ നശിപ്പിക്കുന്ന നിരവധി രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും കുറയ്ക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത് ലോകത്തിലെ ഏറ്റവും വിജയകരമായ പരിസ്ഥിതി കരാറുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഓസോൺ പാളിയുടെ വിള്ളൽ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണെങ്കിൽ കൂടിയും നല്ല വാർത്തകളും പിന്നീട് നാം കേട്ടു. ലോകരാജ്യങ്ങൾ ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഓസോൺ പാളി ക്രമേണ വീണ്ടെടുക്കുന്ന പാതയിലാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓസോൺ പാളിയെ നേരിട്ട് സംരക്ഷിക്കാൻ കഴിയുമോ എന്നത്. നമ്മൾ ഒരു സയന്റിസ്റ്റ് അല്ല, വലിയ സ്ഥാപനങ്ങളുടെ ഉടമയല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പരിസ്ഥിതിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, എനർജി വേസ്റ്റേജ് കുറയ്ക്കാൻ ശ്രമിക്കുക, പ്രകൃതിയോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ ശ്രമിക്കുക, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക. കാരണം പ്രകൃതിയെ സംരക്ഷിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാകില്ല. ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ തലയ്ക്ക് മുകളിൽ, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഉയരത്തിൽ ഒരു സംരക്ഷണ കവചമുണ്ട്. നമ്മൾ അതിനെ ഓർക്കുന്നത് ഇന്ന് മാത്രമാകരുത്. ഓസോൺ ഡേ എന്നത് ഒരു ദിനാചരണം മാത്രമല്ല, ഭൂമിയോട് നമുക്കുള്ള ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. സൂര്യന്റെ വെളിച്ചം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ആ വെളിച്ചത്തിന്റെ അപകടകരമായ വശങ്ങളിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഈ പ്രകൃതിയുടെ കവചവും നമുക്ക് അത്യാവശ്യം തന്നെയാകുന്നു. അതിനാൽ ഓരോ നിമിഷവും ഓസോണിനെ സംരക്ഷിക്കുക. നമ്മുടെ ഭൂമിയുടെ ഇൻവിസിബിൾ ഷെയ്ഡിന് വേണ്ടി ഒരു ചെറിയ കരുതൽ ഒരു വലിയ മാറ്റത്തിന് തന്നെ തുടക്കമാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ദിസ് ഇസ് യുവർ RJ ആതിര സൈനിങ് ഓഫ്.
1: ും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.
2: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. The 5th Indian Technical and Economic Cooperation Executive Capacity Building Program on Human Rights for National Human Rights Institutions, NHRIs of the Global South, was organized in New Delhi. Union Minister for Environment, Forest and Climate Change, Bhupendra Yadav, announced that Gujarat has achieved a major environmental milestone by completing mangrove plantation across 27,000 hectares in Kutch under the Mishti scheme, accomplishing a significant portion of its 29,000 hectare target. The National Highways Authority of India, NHAI, will upgrade its existing 1033 National Highway Helpline with advanced technology to provide faster and better assistance to people travelling on national highways. The Ministry of Coal will launch a special campaign emphasizing effective collection, segregation and disposal of e-waste. The special campaign 6.0 will be launched between the 2nd and 31st of next month. In Rajasthan, the ruling Bharatiya Janata Party got an overall lead in the urban local body elections held across the state. Counting of votes took place today for 10,245 wards across the state. BJP secures 4 of 10 municipal corporations. The Rishikesh Karnaprayag Rail Project recorded its 41st tunnel breakthrough on 11 September 2026 with the completion of Escape Tunnel 1. The 125-kilometer railway line is being developed by Rail Vikas Nigam Limited under the Ministry of Railways at an estimated cost of ₹37,000 crore, and its target date for completion is December 2029. The WCEF 2026 will be held in Gandhinagar, Gujarat, India from September 15 to 18, which would be the first such forum to be held in South Asia. WCEF 2026 will be organized under the theme Circular Economy, Trans

0: vital to Saudi Arabia's efforts to export oil through the Red Sea and avoid the Strait of Hormuz. U.S. student visa rules. New U.S. immigration rules for the international students take effect from 15 September, replacing the previous durational status system with a fixed admission period in many cases. Bangladesh has reported 1,022 deaths linked to confirmed measles and suspected measles cases since March 15, while dengue has claimed 149 lives so far this year. According to the Directorate General of Health Services, 7 children died with suspected measles symptoms, while 905 new suspected measles cases and 63 confirmed cases in the last 24 hours. In men's cricket, India defeated Afghanistan by 7 wickets in the first T20 international at the Arun Jaitley Stadium in Delhi, taking a 1-0 lead in the 3-match series. Afghanistan struggled early and collapsed to 43 for 5. A strong 83-run partnership between Asmatullah Ormazai and Mohammad Nabi pushed Afghanistan's final score to 156 for 8 in 20 overs. For India, Ashif Singh picked up 3 wickets for 19 runs. India chased down the target comfortably, reaching 157 for 3 in just 13.4 overs with 38 balls left. India wins record 8th Women's Asia Cup title. President Murmu congratulates Team India, wins record 8th Women's Asia Cup title. India produced a commanding all-round performance to defeat Sri Lanka by 72 runs in the Women's Asia Cup 2026 final in Dubai. The Reserve Bank of India has proposed a new framework under which banks will temporarily freeze only the disputed transaction amount rather than the entire amount when unusual transfers of rupees 1,000 or more are flagged as potentially linked to mule accounts or cyber fraud. Banks will be required to use AI-based transaction monitoring systems to identify transfers that are sudden, disappropriate to a customer's declared profile or linked to a known cyber fraud network. Oil prices rise. Global oil prices have moved above rupees 100 per barrel amid disruptions linked to the Middle East conflict and reduced flows through important energy routes. Mirzapur, the movie, continues its successful theatrical journey, reportedly crossing 266 rupee crore worldwide by day 10. The film has kept the popular Mirzapur franchise in the spotlight and remains one of the major Indian box office stories this month. That's all about today's current affairs updates. I'm Dr. Parvati Jeevan, signing.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM. പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: ഒരു സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
4: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
3: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
4: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
3: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
4: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
3: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
4: നസീം സിഗ്നേച്ചർ,
3: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
4: 5 കല്ലുമൂട്, കൊല്ലം.

ജനമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് നിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽ.

ആധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ഗാനതാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: കാറും നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: Favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ആഫ്റ്റർനൂൺ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആർ ജെ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ ഇന്ന് സെപ്റ്റംബർ 16 ബുധനാഴ്ച ആയിരിക്കുകയാണല്ലേ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതൽ പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങൾ എന്ന

മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848585. അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പോൾ 3 മണി മുതൽ 4 മണി വരെയാണ് നമ്മളുടെ ഒരു ലൈവിൻ്റെ പ്രക്ഷേപണ സമയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. നമുക്കിപ്പോൾ ഫസ്റ്റ് വരുന്ന പാട്ട്

കല്ലും താഴത്ത് നിന്നും രാധാമണി ചേച്ചി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഗാനമാണ് കേട്ടോ. 1967 പുറത്തിറങ്ങിയ ഖദീജ എന്ന ചിത്രത്തിലെ ബാബുരാജ് യൂസഫലി കേച്ചേരി യേശുദാസ് കൂട്ടുകെട്ടിൽ പറഞ്ഞ ഒരു നിത്യഹരിത മലയാള ഗാനമാണത്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും ആ ഒരു പാട്ട് ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. ഇന്ന് പല സ്റ്റേജുകളിലുമൊക്കെ ഈ പാട്ട് ഇങ്ങനെ കൊച്ചുകുട്ടികൾ വരെ ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ പാടാറുണ്ട്. എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് രാധാമണി ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ ലൈവ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട് ഗാനങ്ങൾ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ നമ്മൾ ഇങ്ങനെ റേഡിയോ സാന്ത്വനം 90.4 FM പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. രാധാമണി ചേച്ചി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടായിരുന്നു നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അല്ല, എന്ത് രസമുള്ളൊരു പാട്ടാണത്. ആ പാട്ടിലിങ്ങനെ ലയിച്ചുകൊണ്ടേ ഇരുന്നപ്പോഴാണ് നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത്. റീജ ചേച്ചിയാണ് കേരളപുരത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ചേച്ചിക്ക് ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് ഓൾഡ് മെലഡീസ് ആയിട്ടുള്ള പാട്ടുകളാണ്. ഒരുപാട് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ

വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററിന്റെ സംഗീതത്തിൽ പി മാധുരിയാണ് ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് 1974 പുറത്തിറങ്ങിയ ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഈ പാട്ട് ആലപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റീത ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ എത്താം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളോടൊപ്പം ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. അങ്ങനെ നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നു

കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:13 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8 8 4 8 5 5 8 7 8 5. അപ്പോൾ നമുക്ക് മറ്റുള്ള മെസ്സേജിലോട്ട് പോയാലോ. നമ്മുടെ ബിനീഷ് ചേട്ടൻ അടിമാലിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ മധുരം ജീവാമൃത ബിന്ദു എന്ന പാട്ട്, ദാസേട്ടൻ്റെ പാട്ട് പ്ലേ ചെയ്ത് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം, ഈ ഒരു സമയം മൊത്തം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ഒരു സമയം മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബിനീഷ് ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ഗാനം നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ചെങ്കോൽ എന്ന ചിത്രത്തിലെ മനോഹരമായൊരു പാട്ടാണ്. എപ്പോഴും എവർഗ്രീൻ ആയിട്ടുള്ള, എത്രത്തോളം നമ്മളിങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു പാട്ട് കൂടിയാണിത്. ചെങ്കോലും കിരീടവും ഒക്കെ നമ്മളുടെ ഒരു വികാരമായിരുന്നു അല്ലേ. വികാരമായിരുന്നതല്ല, വികാരമാണ് ഇപ്പോഴും. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് കൈതപ്രസാദിൻ്റെ വരികൾക്ക് ജോൺസൺ മാൻഷിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച ആ ഒരു ഗാനം നമ്മുടെ ബിനീഷ് ചേട്ടൻ സ്പെഷ്യലായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നമുക്ക് ആ ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അപ്പം നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നല്ലൊരു പാട്ട്, ബിനീഷ് ചേട്ടനെ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ചെയ്തൊരു പാട്ടായിരുന്നു നമ്മളിപ്പോൾ കേട്ടിരുന്നത്. നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. റീജ കുരിപ്പുഴയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. എനിക്ക് തീരാൻ അധികാരമുണ്ട് എന്ന മൂവിയിലെ ഒരു പാട്ട് ലാലി ലാലി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടാണ് അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് രാജു മുരുകൻ്റെ വരികൾക്ക് ഗിബ്രാന്റെ സംഗീതത്തിൽ ഗിബ്രാനും അതേപോലെ തന്നെ സത്യപ്രകാശ്, പ്രഗതി, ഗുരുപ്രസാദ് തുടങ്ങിയവർ ചേർന്ന് ആലപിച്ച ഒരു മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട നമ്പർ 8848558785. നമ്മുടെ ചന്ദ്രബാലൻ സാറിൻ്റെ പാട്ട് എപ്പോഴും നമുക്ക് ഇഷ്ടഗാനങ്ങളിൽ എപ്പോഴും പതിവ് തെറ്റാതൊരു മെസ്സേജ് അയക്കുന്ന ഒരു ശ്രോതാവാണ് നമ്മുടെ ചന്ദ്രബാലൻ സാറ്. സാറൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ താരകരൂപിണി എന്ന ആ ഒരു ഗാനം പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ബ്രഹ്മാനന്ദൻ സാറാണ് ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികളാണ്. അപ്പോൾ ആ ഒരു പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മാനന്ദൻ എന്ന ആ ഒരു എന്താ ശബ്ദ സൗകുമാരത്തെക്കുറിച്ച് ഒന്ന് പറയണം എന്ന് തോന്നി. ഏകദേശം 25 വർഷത്തോളം നമ്മുടെ മലയാള സിനിമയിൽ സജീവമായിട്ട് പാട്ടുകളൊക്കെ പാടിയിരുന്ന ഒരു ഗായകനായിരുന്നു അദ്ദേഹം. 1969 കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ കെ രാഘവൻ ഈണം നൽകിയ മാനത്തെ കായൽ എന്ന ഗാനമാണ് അദ്ദേഹം പാടി തുടങ്ങിയിരുന്നത്. അതേപോലെ തന്നെ 1965 ഓൾ ഇന്ത്യ റേഡിയോ ലളിതഗാന മത്സരത്തിൽ മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചതാണ് അദ്ദേഹത്തിന് സിനിമയിൽ ഇങ്ങനെ അവസരം നേടിക്കൊടുക്കാൻ കാരണമായത്. 1966 ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ നാടകങ്ങൾക്ക് പിന്നണിയൊക്കെ പാടാൻ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭാവഗായകൻ, ഗാനഗന്ധർവൻ അവരൊക്കെ ഇങ്ങനെ ഒരു അരങ്ങ് വാണുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തൻ്റെതായിട്ടൊരു സ്ഥാനം നേടിയെടുക്കാൻ നമ്മുടെ ബ്രഹ്മാനന്ദൻ എന്ന അതുല്യ പ്രതിഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകളൊക്കെയാണ് നമ്മളിങ്ങനെ കേൾക്കാറുള്ളത്. വളരെയധികം ആലാപന ശുദ്ധിയുള്ള ഒരു അനുഗ്രഹീത ഗായകനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ഒരു പാട്ട് പറഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തെക്കുറിച്ചും കൂടി ഒന്ന് പറയണം എന്ന് തോന്നി. കാരണം ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ കലാപ്രതിഭകളുടെ ഒരു എന്താ അവരെക്കുറിച്ച് ഇങ്ങനെ പറയാൻ നമുക്ക് ഈ ഒരു സമയം തികയില്ല. പക്ഷേ നമ്മളുടെ ഒരു സമയം വളരെയധികം കുറവായതുകൊണ്ട് നമുക്ക് ആ ഒരു ഗാനത്തിലോട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഈ ഒരു സമയം ഞാൻ പെട്ടെന്ന് ബ്രഹ്മാനന്ദ സാറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ചന്ദ്രബാലൻ സാർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഗാനം കേട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ നമ്മൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം 3:33 ആയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാനുള്ള ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848 5587 85. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു മനോഹരമായൊരു ഗാനമാണ്. അച്ചാണി എന്ന ചിത്രത്തിൽ ദാസേട്ടൻ ആലപിച്ചിട്ടുള്ള ഒരു പാട്ടാണത്. ഈ ഒരു 1973 അച്ചാണി എന്ന ചിത്രം റിലീസാകുന്നത്. ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് ജി ദേവരാജൻ മാസ്റ്ററിൻ്റെ വരികൾക്ക് പി ഭാസ്കരൻ മാഷിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. അപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അയത്തിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. സ്നേഹയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. യാത്രയായി സൂര്യാങ്കുരം എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട്, നിറം എന്ന ചിത്രത്തിൽ ആ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്നേഹയ്ക്കായിട്ട് ആ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്തതാണ്. 1999 പുറത്തിറങ്ങിയ നിറം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ ദാസേട്ടനും ചിത്രചേച്ചിയും അതേപോലെ തന്നെ വിദ്യാസാഗറിൻ്റെ ഒരു ശബ്ദവും കൂടി നമുക്ക് ആ ഒരു പാട്ടിൽ കേൾക്കാം. ആ ഒരു ഗാനം നമുക്ക് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്, കൊല്ലം.

ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. ഇപ്പോൾ സമയം 3:45 ആയിരിക്കുകയാണ്. നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റഷീദ് ചേച്ചി കുരിപ്പുഴയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ കേൾക്കാനായിട്ട് ചേച്ചി ഏറെ ഇഷ്ടപ്പെടുന്നൊരു പാട്ട് പാമരം പളങ്കൊണ്ട് എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ടാണിത്. എന്ത് തഞ്ചത്തിലും ഒഴുക്കിലും ആണല്ലോ ഈ ഒരു പാട്ട് ഇങ്ങനെ പാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ പി സുശീലാമ്മയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ സാറാണ്. ജി ദേവരാജൻ സാറിൻ്റെ സംഗീതത്തിൽ മനോഹരമായൊരു പാട്ടാണിത്. ത്രിവേണി എന്ന ചിത്രത്തിലെ നമുക്കെപ്പോഴും ഇങ്ങനെ ഈ ഒരു പാട്ടിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രേം നസീർ, ശാരദാസത്തിന് ഇവരെയൊക്കെ ഇങ്ങനെ ഓർമ്മ വരും അല്ലേ. ആ ഒരു പാട്ട് ഇങ്ങനെ നമുക്ക് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നമ്മളുടെ സമയം ഇപ്പോൾ 3:50 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മളുടെ അടിമാലി ഇടുക്കിയിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ സഹദേവൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് സാന്ത്വനം, നമസ്കാരം. നമസ്കാരം സഹദേവൻ ചേട്ടാ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിലെ മധുരയ്ക്ക് പോകാതടി എന്നൊരു ഗാനം, ആ ഒരു ഗാനം പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മൾ ആ പാട്ടൊക്കെ ഇപ്പോൾ പ്ലേ ചെയ്യുന്നതാണ്. ഇപ്പോൾ സമയം 3:50 ആയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇനിയും മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അങ്ങനെ നമ്മുടെ സമയം ഏകദേശം കഴിയാറായി, 3:56 കേട്ടോ. അപ്പോൾ നിങ്ങളോടൊപ്പം ഇത്രയും നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ശ്രീലക്ഷ്മിയാണ്. നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഷൈല നസ്രീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സൗഭാഗ്യം എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് ഷൈല ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ചിത്രത്തിലെ 1993 സൗഭാഗ്യം എന്ന ചിത്രം റിലീസാവുന്നത്. ആ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് കൈതപ്രത്തിൻ്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷിൻ്റെ സംഗീതത്തിൽ ചിത്ര ചേച്ചി ആലപിച്ച ഒരു പാട്ടാണ് ഷൈല ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും

0: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

കേൾവകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച്

0: 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
0: ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

യാത്രയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:00.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. പ്രകാശ് കലാകേന്ദ്രം 68th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജയപാല പണിക്കർ സ്മാരക ചിത്രരചനാ മത്സരം, ക്വിസ്, ചെറുകഥാ രചനാ മത്സരം എന്നിവ സംഘടിപ്പിക്കും. September 19 രാവിലെ 10 മുതൽ കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിലാണ് മത്സരം. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കണ്ണൻ ഷൺമുഖം ഉദ്ഘാടനം ചെയ്യും. ജൂനിയർ സീനിയർ കിഡ്സ് വിഭാഗങ്ങളിലായാണ് ചിത്രരചനാ മത്സരം. ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് 2 പേരുള്ള ടീമായി ക്വിസിൽ പങ്കെടുക്കാം. വിവരങ്ങൾക്ക് 7403-2755-70 എന്ന നമ്പറിലോ 9995-2831-23 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 7403-2755-70 എന്ന നമ്പറിലോ 9995-2831-23 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. മനയിൽക്കുളങ്ങര ഗവൺമെന്റ് വനിതാ ITIയിൽ മെക്കാനിക് ഇലക്ട്രോണിക് അപ്ലയൻസസ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. വിശ്വകർമ്മ വിഭാഗത്തിലുള്ളവർക്ക് പങ്കെടുക്കാം. അഭിമുഖം September 18 രാവിലെ 11:30. വിശദവിവരങ്ങൾക്ക് 04-74-27-93-714 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-93-714. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. September 17 ഉച്ചയ്ക്ക് 2:30 സെമിനാർ ഹാളിൽ നടക്കുന്ന പരിപാടി അസിസ്റ്റന്റ് കമ്മീഷണർ എസ് വിജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എൻ മുഹമ്മദ് ഷെഫീഖ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിക്കും. കർബല റാണി ട്രെയിനിംഗ് കോളേജിൽ ദ്വിവർഷ BA ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ ജനറൽ സീറ്റിൽ 1 ഒഴിവ് വീതം. September 17 രാവിലെ 11:00 മുൻപായി കോളേജ് തല സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികളുടെ കൈവശം ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൌട്ട്, TC, കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരിക്കണം. വിശദവിവരങ്ങൾക്ക് 04-74-27-49-655 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-49-655. കൊല്ലം ടൗൺ അതിർത്തിയിൽ പ്രവർത്തിച്ചിരുന്ന കെൽട്രോൺ സെന്റർ കൊല്ലം SN കോളേജ് ജംഗ്ഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് 8590-7335-11 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഫാത്തിമ മദർ നാഷണൽ കോളേജിന്റെ എക്സ്റ്റൻഷൻ വിഭാഗമായ ബിഷപ്പ് ജെറോം വിജ്ഞാൻ വിഹാറിൽ UGC നെറ്റ് JRF പരീക്ഷയ്ക്കുള്ള പരിശീലനത്തിന് ഇംഗ്ലീഷ്, കൊമേഴ്സ് വിഷയങ്ങളിൽ അഡ്മിഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് 9495-9285-83 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9495-9285-83. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലെ താൽക്കാലിക ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. SSLC കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി September 24. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: Tech Bytes, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി Tech Bytes. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
7: അതെയോ, നല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
9: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
10: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മൊഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: FM. Stay tuned. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ചിന്തിച്ചു നോക്കൂ, മനോഹരമായിട്ടുള്ളൊരു പ്രഭാതത്തിനൊപ്പം സൂര്യൻ ഉദിച്ചുയരുകയാണ്. ഇരുട്ടിനെ തട്ടി മാറ്റിക്കൊണ്ട് വെളിച്ചം പകർന്നുകൊണ്ടേയിരിക്കുന്നു. ആ സൂര്യന്റെ ഇളം ചൂട് നമ്മെ സ്നേഹത്തോടെ തഴുകുന്നത് എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ വെളിച്ചവും ചൂടുമില്ലാതെ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ തന്നെ സാധിക്കില്ല. പക്ഷേ അതേ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ചില അദൃശ്യ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിനും പ്രകൃതിക്കും അപകടകാരികളാണ്. അപ്പോൾ ആ അപകടകരമായ കിരണങ്ങൾക്കിടയിൽ നിന്ന് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അദൃശ്യ കവചം മുകളിലുണ്ടാവണ്ടേ? അതെ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, കൈകൊണ്ട് തൊടാൻ കഴിയാത്ത, പക്ഷേ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു സംരക്ഷണ കവചം, ഓസോൺ പാളി. ഇന്ന് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഓസോൺ പാളിയുടെ പ്രാധാന്യം ലോകത്തോട് ഓർമ്മിപ്പിക്കാനും അതിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുമാണ് ഈ ദിനം നാം ആചരിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ താഴ്ന്ന ഭാഗത്ത് കൂടുതലായി കാണപ്പെടുന്ന ഓസോൺ മനുഷ്യരുടെ ആരോഗ്യത്തിന് ഹാനികരമായേക്കാം. പക്ഷേ ഭൂമിയിൽ നിന്ന് ഏകദേശം 15 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഓസോൺ നമ്മുടെ വലിയൊരു രക്ഷകനാണ്. അതുകൊണ്ട് തന്നെയാണ് ഓസോൺ എന്നതിനെ നമ്മുടെ ഭൂമിയുടെ നാച്ചുറൽ സൺസ്ക്രീൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ ജീവനുമില്ല. പക്ഷെ സൂര്യനിൽ നിന്നെത്തുന്ന എല്ലാ കിരണങ്ങളും നമുക്ക് നല്ലതല്ല, പ്രത്യേകിച്ച് UV റേഡിയേഷൻ കിരണങ്ങൾ. അതിൽ UVB, UVC പോലുള്ള കിരണങ്ങളിൽ വലിയൊരു ഭാഗത്തെ ഓസോൺ പാളി ആഗിരണം ചെയ്യുന്നുണ്ട്. ഓസോൺ പാളി ഇല്ലായിരുന്നെങ്കിൽ അധികമായ UV റേഡിയേഷൻ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വലിയൊരു ഭീഷണിയാകുമായിരുന്നു. സൂര്യനില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പുണ്ടായിരിക്കില്ല. പക്ഷെ സൂര്യനിൽ നിന്നെത്തുന്ന എല്ലാ കിരണങ്ങളും നമുക്ക് നല്ലതല്ല, പ്രത്യേകിച്ച് UV റേഡിയേഷൻ കിരണങ്ങൾ. അതിൽ UVB, UVC പോലുള്ള കിരണങ്ങളിൽ വലിയൊരു ഭാഗത്തെ ഓസോൺ പാളി ആഗിരണം ചെയ്യുന്നുണ്ട്. ഓസോൺ പാളി ഇല്ലായിരുന്നെങ്കിൽ അധികമായ UV റേഡിയേഷൻ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വലിയൊരു ഭീഷണിയാകുമായിരുന്നു. ഇനി നാം കേൾക്കുന്ന ഒരു പേരാണ് ഓസോൺ ഹോൾ എന്നത്. പേര് കേൾക്കുമ്പോൾ ആകാശത്താരോ ഒരു വലിയ ദ്വാരമുണ്ടാക്കിയതുപോലെ തോന്നും അല്ലേ? പക്ഷെ സംഗതി അങ്ങനെയല്ല. ഓസോൺ ഹോൾ എന്നത് ഓസോൺ പാളിയിൽ ഒരു യഥാർത്ഥ കുഴിയോ ദ്വാരമോ ഒന്നുമല്ല. പ്രത്യേകിച്ച് അന്റാർട്ടിക്കയുടെ മുകളിലുള്ള പ്രദേശത്ത് ഓസോണിന്റെ സാന്ദ്രത വലിയ തോതിൽ കുറയുന്ന പ്രദേശത്തെയാണ് ഓസോൺ ഹോൾ എന്ന് വിളിക്കുന്നത്. ഓസോൺ പാളിയുടെ വിള്ളലിനെ ഇത്രമാത്രം പ്രശ്നത്തിലേക്ക് കടത്തിയത് ആരായിരിക്കും? ഒരു കാലത്ത് റെഫ്രിജറേറ്ററിലും എയർ കണ്ടീഷണേഴ്സിലുമെല്ലാം വ്യാപകമായിട്ട് CFC എന്ന രാസവസ്തുക്കളുടെ ഉപയോഗം കൂടുതലായിരുന്നു. ഇവ അന്തരീക്ഷത്തിലെത്തി മുകളിലേക്ക് പോവുകയും സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ ഓസോണിനെ തകർക്കുന്ന രാസപ്രവർത്തനങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു. അതോടെ ലോകം തിരിച്ചറിയുകയായിരുന്നു ഓസോൺ സംരക്ഷിക്കപ്പെടണം എന്നത്. രാജ്യങ്ങൾ ഒന്നിച്ച് തന്നെ പ്രവർത്തിച്ചു. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന അന്താരാഷ്ട്ര ഉടമ്പടി നിലവിൽ വന്നു. ഓസോണിനെ നശിപ്പിക്കുന്ന നിരവധി രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും കുറയ്ക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത് ലോകത്തിലെ ഏറ്റവും വിജയകരമായ പരിസ്ഥിതി കരാറുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഓസോൺ പാളിയുടെ വിള്ളൽ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണെങ്കിൽ കൂടിയും നല്ല വാർത്തകളും പിന്നീട് നാം കേട്ടു. ലോകരാജ്യങ്ങൾ ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഓസോൺ പാളി ക്രമേണ വീണ്ടെടുക്കുന്ന പാതയിലാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓസോൺ പാളിയെ നേരിട്ട് സംരക്ഷിക്കാൻ കഴിയുമോ എന്നത്. നമ്മൾ ഒരു സയന്റിസ്റ്റ് അല്ല, വലിയ സ്ഥാപനങ്ങളുടെ ഉടമയല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പരിസ്ഥിതിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, എനർജി വേസ്റ്റേജ് കുറയ്ക്കാൻ ശ്രമിക്കുക, പ്രകൃതിയോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ ശ്രമിക്കുക, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക. കാരണം പ്രകൃതിയെ സംരക്ഷിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാകില്ല. ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ തലയ്ക്കു മുകളിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഉയരത്തിൽ ഒരു സംരക്ഷണ കവചമുണ്ട്. നമ്മൾ അതിനെ ഓർക്കുന്നത് ഇന്ന് മാത്രമാകരുത്. ഓസോൺ ഡേ എന്നത് ഒരു ദിനാചരണം മാത്രമല്ല, ഭൂമിയോട് നമുക്കുള്ള ഉത്തരവാദിത്തം
ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. സൂര്യന്റെ വെളിച്ചം നമുക്ക് ആവശ്യമാണ്, പക്ഷെ ആ വെളിച്ചത്തിന്റെ അപകടകരമായ വശങ്ങളിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഈ പ്രകൃതിയുടെ കവചവും നമുക്ക് അത്യാവശ്യം തന്നെയാകുന്നു. അതിനാൽ ഓരോ നിമിഷവും ഓസോണിനെ സംരക്ഷിക്കുക. നമ്മുടെ ഭൂമിയുടെ ഇൻവിസിബിൾ ഷെയ്ഡിന് വേണ്ടി ഒരു ചെറിയ കരുതൽ ഒരു വലിയ മാറ്റത്തിന് തന്നെ തുടക്കമാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. This is your RJ ആദര സൈനിങ് ഓഫ്.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കും.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും

0: പ്രൈവറ്റ് ലിമിറ്റഡ് ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം. 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 16. മലേഷ്യ സ്ഥാപിതമായതും പൂനെയിലെ യർവാഡ ജയിലിൽ മഹാത്മാഗാന്ധി തന്റെ നിരാഹാര സമരം ആരംഭിച്ചതും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 16. ഇന്ന് സെപ്റ്റംബർ 16 ഓസോൺ ദിനം. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1987 സെപ്റ്റംബർ 16 നിലവിൽ വന്ന മോൺട്രിയൽ പ്രോട്ടോക്കോളിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓസോൺ പാളി സംരക്ഷണത്തെ സംബന്ധിക്കുന്ന അവബോധം സൃഷ്ടിക്കാൻ ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്താൻ 1994 ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് തീരുമാനിച്ചത്. ആമുൻസൻ ദക്ഷിണ ധ്രുവത്തിൽ എത്തിയ ആദ്യ വ്യക്തിയായത് 1906 സെപ്റ്റംബർ 16. ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ വിവാഹമോചനം എന്ന അവകാശം ഉൾപ്പെടുത്തിയത് 1954 സെപ്റ്റംബർ 16. മലേഷ്യ സ്ഥാപിതമായത് 1963 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. പൂനെയിലെ ഏർവാഡ ജയിലിൽ മഹാത്മാഗാന്ധി തന്റെ നിരാഹാര സമരം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 16. മലയാള ഭാഷയുടെ വികസനത്തിനും സാഹിത്യ പ്രചരണത്തിനുമായി കേരള സർക്കാർ തിരുവനന്തപുരത്ത് നളന്ദ ആസ്ഥാനമായി കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് 1968 സെപ്റ്റംബർ 16. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രമാണ് വിജ്ഞാന കൈരളി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന രാജ്യമായ പാപ്പുവ ന്യൂഗിനിയ ആസ്ട്രേലിയയിൽ നിന്ന് സ്വതന്ത്രമായത് 1975 സെപ്റ്റംബർ 16. 820 ഭാഷയാണ് പാപ്പുവ ന്യൂഗിനിയയിൽ സംസാരിക്കുന്നത്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ ആയ ടാക്യോണുകളെ കണ്ടെത്തിയത് പ്രകാശ സംസ്കരണ സിദ്ധാന്തം അവതരിപ്പിച്ചതും 6 തവണ നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഏക ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ECG സുദർശന്റെ ജന്മദിനമാണ് ഇന്ന്. 1931 സെപ്റ്റംബർ 16 അദ്ദേഹം ജനിച്ചത്. സംഗീത ലോകത്തു നിന്ന് 1974 മാഗ്സസെ പുരസ്കാരവും 1998 ഭാരതരത്നവും ലഭിച്ച ആദ്യ വ്യക്തിയായിരുന്നു MS സുബ്ബലക്ഷ്മി. MS സുബ്ബലക്ഷ്മിയുടെ ജന്മദിനമാണ് ഇന്ന്. 1916 സെപ്റ്റംബർ 16 അവർ ജനിച്ചത്. UN പൊതുസഭയിൽ കർണാടക സംഗീതം അവതരിപ്പിച്ച ആദ്യ വനിതയാണ് MS സുബ്ബലക്ഷ്മി.

0: വൃന്ദാവനത്തിലെ തുളസി എന്നാണ് എം എസ് സുബ്ബലക്ഷ്മിയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ വ്യോമസേനയിൽ പഞ്ചനക്ഷത്ര പദവിക്ക് അർഹനായ ഏക സൈനികനാണ് അർജുൻ സിംഗ്. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2017 സെപ്റ്റംബർ 16 അദ്ദേഹം അന്തരിച്ചത്. പ്രശസ്ത മലയാള സാഹിത്യകാരി ഡോക്ടർ എം ലീലാവതിയുടെ ജന്മദിനമാണ് ഇന്ന്. 1927 സെപ്റ്റംബർ 16 അവർ ജനിച്ചത്. മലയാള കവിത, സാഹിത്യ ചരിത്രം, നമ്മുടെ പൈതൃകം, കവിതയും ശാസ്ത്രവും തുടങ്ങിയവയാണ് എം ലീലാവതിയുടെ പ്രധാന രചനകൾ.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരു പരമ്പരാം.

ശ്രുതിസ്മൃതി പുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

नमः। हरि ओम। सौविकम्बेन योगेन सम्यक् दर्शन स्थैर्य लक्षणेन युज्यते नात्र संशयः। പരമാത്മാവ് മായയിൽ അലിപ്തനായിരിക്കുന്നു, ഇതാണ് നിഷ്കമ്പയോഗം. നാനാവിധ ആവിഷ്കാരങ്ങളുണ്ട്, പക്ഷേ അതുകൊണ്ട് സർവേശ്വരനിൽ ഒരു ലേപവും സംഭവിക്കുന്നില്ല, ഒരു തരത്തിലുള്ള കളങ്കവും ബാധിക്കുന്നില്ല. വിഭൂതി എന്ന് പറഞ്ഞാൽ മായയാ വിവിധാകാരേണ ഭവനം, ഇതാണ് വിഭൂതി. ഭഗവത് വിഭൂതി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ സ്വന്തം മായ കൊണ്ട് പലതായിട്ട് സംഭവിക്കുന്നു. മായയാ വിവിധാകാരേണ ഭവനം. യോഗം എന്ന് പറഞ്ഞാലോ മായായോഗചമൈശ്വര്യം, മായയുമായിട്ടുള്ള ചേർച്ച കൊണ്ടുണ്ടാവുന്ന ഐശ്വര്യഭാവത്തെയാണ് യോഗം എന്ന് പറയുക. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വര സംബന്ധി. അപ്പൊ എല്ലാറ്റിലും ഒരു ഗോഡ് ടച്ച് ഉണ്ട് എന്ന് പറയാം, ഡിവൈൻ ടച്ച്. എന്താ കാരണം? രാവണനായാലും ശരി, പഞ്ചഭൂതാത്മക ദേഹമാണ്, വൈകാരികവും വൈചാരികവുമായിട്ടുള്ള ഭാവങ്ങളൊക്കെ സർവേശ്വര ആവിഷ്കാരമാണ്. ഒരു ഡിവൈൻ ടച്ച് ഉണ്ട്, കേട്ടില്ലേ? ഈ ഡിവൈൻ ടച്ചിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയും ആദരിക്കുന്നതിന്റെ സൂചനയുമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമസ്തേ എന്ന് പറയുന്നത്. നമസ്തേ. കാരണം എന്താണ്? യു ആർ അൾട്ടിമേറ്റ്ലി ഗോഡ് എക്സ്പ്രസ്ഡ് ദിസ് വേ, കേട്ടില്ലേ? അപ്പൊ നമസ്തേ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് എന്റെ ആരാധന, ആദരവ്. പിന്നെയോ, ഞാൻ ആ ഈശ്വരനെ സമ്മതിച്ചിട്ടോ? എന്താ കാരണം? ഇതുപോലെ ഒരു ആവിഷ്കാരം എന്തുമാവാൻ സാധിക്കുന്ന ഒരു ഈശ്വരന്, രാവണനായിട്ട് ഇങ്ങനെ സൂര്യൻ ഉദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണമെന്നും ബഹളം വയ്ക്കും, കുംഭകർണനായിട്ട് കിടന്ന് ഉറങ്ങും. ആശ്ചര്യം. സ്വസ്ഥരാകും. ഈശ്വര വിഭൂതിയാണ് ഈ ലോകം. ഇത് കണ്ട് ഭയപ്പെട്ട് ഒഴിയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇത് കണ്ട് സങ്കടപ്പെടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആ ഈശ്വരൻ നിങ്ങൾ തന്നെയാണ്. സോവികമ്പേന യോഗേന സൃഷ്ടി സ്ഥിതി അതന പ്രവേശന നിയമന നിഗ്രഹ അനുഗ്രഹാദി സാമർഥ്യം, ഇതൊക്കെയാണ് ഭഗവാന്റെ സാമർഥ്യം. ഭഗവാൻ എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു. പിന്നെയോ, അതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കും, അതിന്റെ സസ്റ്റൈനബിലിറ്റി ഉറപ്പാക്കിയിരിക്കുന്നു. പിന്നെയോ, തത് സൃഷ്ടുവാ തദേവ അനുപ്രാവിശത്, അത് തന്നെ അതിലേക്ക് തന്നെ പ്രവേശിച്ചിട്ടുണ്ട്, അനുപ്രവേശനം സാധിച്ചിട്ടുണ്ട്. എന്നിട്ടോ ബാഹ്യം എന്ന് കൽപ്പിച്ചിട്ട് അതിനെ അശിക്കുന്നുണ്ട്.

വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത. പ്രാണികളുടെ ദേഹത്തെ പ്രാപിച്ചിട്ട് വൈശ്വാനരനായിട്ട് ഇരുന്നിട്ട് കൊണ്ടുവരൂ ഭക്ഷണം വരട്ടെ. കേട്ടില്ലേ, ആ ഭക്ഷണം ആരാ? ഭഗവാൻ തന്നെയാ. സൂര്യനാരായണനിലൂടെ ഭക്ഷിച്ച് ആ ഭഗവാൻ തന്നെയാണ് ഭക്ഷണമായിട്ട്. എന്നിട്ട് ആ ഭക്ഷണം ഭഗവാൻ സ്വാമി ഇങ്ങനെ ഈ നൃത്തം കാണുമ്പോ അത്ഭുതപ്പെടുകയായിരുന്നു. നൃത്തത്തിൽ അവര് ചെയ്യുക എന്താണെന്നറിയാമോ? നരസിംഹ പ്രഭുവിനെ സ്തുതിക്കുന്ന ഒരു നൃത്തമാണ് കാഴ്ചവെക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നർത്തകനോ അല്ലെങ്കിൽ നർത്തകിയോ ആദ്യം തന്നെ നരസിംഹ പ്രഭുവിനെ അവിടെ അവതരിപ്പിക്കും. കേട്ടില്ലേ, അണ്ടകടാഹങ്ങളെയും ഭ്രമിപ്പിക്കും പ്രകാരം അട്ടഹസിക്കുന്നതും ഹിരണ്യകശുവിന്റെ മാറു പിളർന്നതും രക്തം കുഴിച്ച് അങ്ങനെ ഓഡിയൻസ് ആ നരസിംഹ പ്രഭുവിനെ. എന്നിട്ട് അതേ നർത്തകി തന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നർത്തകൻ തന്നെ എന്ത് ചെയ്യും? തൊഴും. അപ്പൊ ആരായി? ഭക്തനോ ഭക്തയോ ആയി. തൊട്ടു മുമ്പ് ആരായിരുന്നു? സാക്ഷാൽ നരസിംഹ. എന്താ ഭാവപ്രകടനം കാണണം! കേട്ടില്ലേ, ചിലപ്പോ അവരാ അഭിനയത്തിന്റെ ഇതിൽ ഇങ്ങനെ ഒരറ്റത്തേക്കൊക്കെ വരുമ്പോ അവിടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ചിലപ്പോ പിന്മാറൊക്കെ. എന്നിട്ട് അങ്ങനെ ചിത്രീകരിച്ച ശേഷം അതേ നരസിംഹപ്രഭുവായ ആള് തന്നെ ഇതുപോലെ വിശപ്പും അന്നവും ഒക്കെ ആയിട്ട് ഒരേ ഭഗവാൻ അതന പ്രവേശ നിയമന നിഗ്രഹാനുഗ്രഹ. അതിനിടയ്ക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാവുമ്പോഴോ ഭഗവാൻ ഉടനെ വേഷമൊക്കെ മാറിയാണ് മുദ്രയോ കാണിച്ച് അനുഗ്രഹിച്ചു അഭയം നൽകി. കേട്ടില്ലേ?

തുടർന്ന് വരുന്ന മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് യഥാക്രമം കർമ്മത്തിൻ്റെയും ഭക്തിയുടെയും അറിവിൻ്റെയും ഒക്കെ ഒരു ആരാധനയെ ഇൻഡയറക്ട്ലി പരോക്ഷമായിട്ട് പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ ഒരു വ്യാഖ്യാനവും കൂടി ഓർമ്മയിൽ വെക്കാം. ശ്ലോകത്തിലേക്ക് വരാം. അഹം സർവസ്യ പ്രഭവഃ മത്തസർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതാഃ. അഹം, ഞാൻ. ആരാ പറയുന്നത്? ഭഗവാൻ വാസുദേവൻ. പാർത്ഥസാരഥി അർജുനോട് പറയേണ്, തേരാളിയായി നിന്നുകൊണ്ടാണോ പറയുന്നത്? അല്ല, വിശ്വേശ്വരനായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് താതാത്മ്യപ്പെട്ടിട്ട് പറയുകയാണ്. അഹം സർവസ്യ പ്രഭവ, എല്ലാറ്റിന്റെയും പ്രഭവമാകുന്നു, ഉത്പത്തിയാകുന്നു. മത്ത സർവം പ്രവർത്തതേ, ഐ ആം ദി വെരി ഒറിജിനൽ സോഴ്സ് ഓഫ് എവ്രിതിങ് ആൻഡ് എവ്രിതിങ് ഫങ്ഷൻസ് ഇൻ മീ, എല്ലാം പ്രവർത്തനക്ഷമമാവുന്നതും എന്നിൽ തന്നെയാണ്. ഇതി മത്വാ, ഇപ്രകാരം സർവേശ്വരന്റെ വിഭൂതിയെ അറിഞ്ഞിട്ട് മാം ഭജന്തേ, എന്നെ ഭജിക്കുന്നു. ആര് ഭജിക്കുന്നു? ബുധാഹ, അറിവ് നേടാൻ സാമർഥ്യമുള്ളവർ. ഭാവസമന്വിതാഹ, ഭഗവാനോടുള്ള ആദരവും

0: പ്രേമവും ഒക്കെ നിറഞ്ഞ ഭാവത്തിൽ. ഇവിടെ ഭജതേ എന്നുള്ള പ്രയോഗമുള്ളതുകൊണ്ട് ഭജസേവായാം, ഭജിക്കുക എന്ന് പറഞ്ഞാൽ സേവിക്കുക എന്നാണ് അർത്ഥം എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് കർമ്മയോഗത്തെ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അഹം പരംബ്രഹ്മ വാസുദേവാഖ്യം സർവസ്യ, ഞാൻ ആരാകുന്നു? പരംബ്രഹ്മം വാസുദേവൻ. വസന്തി അസ്മിൻ സർവമിതി വസു, എല്ലാം യാതൊന്നിൽ വസിക്കുന്നു, അതാണ് വസു. അന്തസ് പ്രകാശമാണ് ദേവൻ. അഹം വാസുദേവ സർവസ്യ ജഗതഃ പ്രഭവഃ ഉത്പത്തി മത്തയേവ സ്ഥിതി നാശ ക്രിയാ ഫലോപഭോഗ ലക്ഷണം വിക്രിയാരൂപം സർവം ജഗത്ത് പ്രവർത്തതെ. ജഗത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞാൽ സ്ഥിതിയുണ്ട്, നാശമുണ്ട്, കർമ്മങ്ങളുണ്ട്, ഫലമുണ്ടാവുന്നുണ്ട്, ആ ഫലത്തിന്റെ ഉപഭോഗവും ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഭാഷണം. ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
3: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
7: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: 5000 രൂപയിൽ നിന്ന് 25000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല പ്രതിമാസ വേതന പരിധി 15000 രൂപയിൽ നിന്ന് 25000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇതിലൂടെ EPF പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 25000 രൂപ വരെ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് ഇതിലൂടെ EPF പരിരക്ഷ നിർബന്ധമായും ലഭിക്കും. പ്രതിവർഷം 11,339 കോടിയോളം രൂപയുടെ അധിക ചെലവാണ് ഇതിനായി വേണ്ടിവരികയെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. Bharat sarkar ka is pe estimated government expenditure rahega about 11,339 crore rupees every year.
0: സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ. സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാനത്ത് നിക്ഷേപ പദ്ധതികൾക്കുള്ള അനുമതികൾ ഏകീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. 25 മുതൽ 50 കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതികൾക്ക് ജില്ലാതല സമിതിയും 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് സംസ്ഥാനതല സമിതിയും രൂപീകരിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. എറണാകുളത്ത് 2 പ്രത്യേക NIA കോടതികൾ സ്ഥാപിക്കാനും ആരോഗ്യവകുപ്പിൽ 18 യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ ചെയ്യുകയായിരുന്നു അദ്ദേഹം. എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നതല്ല, അതിൽ എത്രയെണ്ണം ഗുണമേന്മയോടെ സമയബന്ധിതമായി നടപ്പാക്കി എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. റിയൽ ടെസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് ഗവൺമെന്റ് അനൗൺസസ്, ബട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് വി ഇംപ്ലിമെന്റ്സ്. പുതിയ കാലത്തിന് അനുസരിച്ചിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടാകും. സമയബന്ധിതമായി ആ പ്രോജക്ടുകൾ തീർക്കും. കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ചൂസ് ചെയ്ത് ഏറ്റവും പുതിയ കാലത്തുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്ത് നോളജ് പാർട്ണറുടെ സഹായത്തോടുകൂടി പ്രോജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബാറ്ററി സ്റ്റോറേജ്, പമ്പ്ഡ് സ്റ്റോറേജ് തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കും. KSEB സ്വകാര്യവൽക്കരിക്കില്ലെന്നും മറിച്ച് കൂടുതൽ സ്വയം പര്യാപ്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന്
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. കേന്ദ്രമന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്ത് ദീപങ്ങൾ സേവ 2026 ക്യാമ്പയിനും രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ പരിപാടികളും

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക്

0: 7994448840 Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിങ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. വേണുനാഗവള്ളി ധാരാളം സിനിമകളിലൊക്കെ അഭിനയിച്ച് തിരക്കായി നിൽക്കുന്ന സമയം. അപ്പോൾ ഒരാഗ്രഹം, ഒരു സിനിമ സംവിധാനം ചെയ്താൽ എന്താ? തിരക്കഥ സ്വന്തമായി തയ്യാറാക്കുന്നു. ഗാനങ്ങളുടെ ഈരടികൾ രചിക്കാൻ വിശ്വകവി ONV കുറുപ്പിനെയും സംഗീത സംവിധായകനായി രവീന്ദ്രൻ മാസ്റ്ററേയും തീരുമാനിക്കുന്നു. തിരുവനന്തപുരത്തെ വേണുവിൻ്റെ വീട്ടിൽ വച്ച് പടത്തിൻ്റെ പേര് ആദ്യം പറയുന്നു, സുഖമോ ദേവി. എന്നിട്ട് ഗാനസന്ദർഭം പറഞ്ഞു കൊടുക്കുന്നു വേണു. മോഹൻലാലും ശങ്കറും ജഗതിയും ഉർവശിയും ഗീതയുമൊക്കെയുള്ള ഒരു കൊച്ചു ചിത്രം. സ്നേഹ സൗഹൃദങ്ങളുടെ പറുദീസ. പ്രധാന കഥാപാത്രങ്ങൾ ശങ്കറിൻ്റെ നന്ദനും മോഹൻലാലിൻ്റെ സണ്ണിയും. ശങ്കറിൻ്റെ നന്ദൻ പാട്ടിൻ്റെ ശബ്ദമാണെങ്കിൽ മോഹൻലാലിൻ്റെ സണ്ണി അതിൻ്റെ സംഗീതവും വരികളുമാണ്. നന്ദൻ ശാന്തമായ ഒരു തടാകമെങ്കിൽ സണ്ണി ആർത്തലകച്ചൊഴുകുന്ന ഒരു കാട്ടാറാണ്. നന്ദേട്ടൻ ഒരു ഭീരുവാണല്ലോ എന്ന് തൻ്റെ പ്രണയം വെളിപ്പെടുത്താൻ ഭയക്കുന്ന നന്ദനോട് ഉർവശിയുടെ ദേവി ചോദിക്കുന്നുണ്ട്. അതേസമയം ആരെയും ഭയക്കാതെ ഗീത എന്ന തൻ്റെ താരയെ ബൈക്കിന് പിറകിലിരുത്തി ഒരു കാറ്റുപോലെ പറന്നലഞ്ഞ് പ്രണയിക്കുന്ന ധീരനാണ് സണ്ണി എന്ന മോഹൻലാൽ. താരയെ ഒരു ബാറിൽ കൊണ്ടുപോയി ഇരുത്തിക്കൊണ്ട് പോലും സണ്ണി സംസാരിക്കുന്നുണ്ട്. ONV പാട്ടിൻ്റെ പല്ലവി എഴുതി കൊടുക്കുന്നു. പല്ലവി വായിച്ച വേണുനാഗവള്ളിയും രവീന്ദ്രൻ മാസ്റ്ററും മുഖത്തോടു മുഖം നോക്കുന്നു. ONV എഴുതിയത് ഇത്രമാത്രം, സുഖമോ ദേവി. വേണുനാഗവള്ളിക്ക് ദേഷ്യം തോന്നിയെങ്കിലും അത് പുറത്ത് കാട്ടാതെ പറഞ്ഞു, ഇത് സിനിമയുടെ പേരല്ലേ, പല്ലവി എഴുതു സാറേ. ഇത് കേട്ട് ONV പേപ്പർ തിരിച്ചു വാങ്ങി പല്ലവി എഴുതി കൊടുക്കുന്നു. പേപ്പർ വാങ്ങി നോക്കിയ വേണുനാഗവള്ളിയും രവീന്ദ്രൻ മാസ്റ്ററും കണ്ടത് സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി എന്ന് മാത്രം നിരനിരയായി എഴുതി വച്ചിരിക്കുന്ന ONV-യെയാണ്. അതെ, പല്ലവിയിൽ ഒരേ ഒരു വാക്കുള്ള മലയാള സിനിമാ ഗാനം ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. ആ സൂപ്പർ ഹിറ്റ് ഗാനം സുഖമോ ദേവി, സുഖമോ ദേവി എന്ന് തുടങ്ങുന്ന ഗാനം.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: നമുക്ക് തിരിച്ചു വരാം. ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്ദ്രനീലിമയോലും ഈമിഴി പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. മലയാള സാഹിത്യകാരനവർ MD വാസുദേവൻ നായർ തിരക്കഥ എഴുതി, ഹരിഹരൻ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം വൈശാലിയിൽ KS ചിത്ര പാടിയ അതിപ്രശസ്തമായ ഗാനം. വൈശാലിയുടെ കഥ പുരാണങ്ങളിൽ നിന്നെടുത്തിട്ടുള്ളതിനാലും പുരാണങ്ങൾ വടക്ക് നിന്നും വന്നിട്ടുള്ളതിനാലും ഇന്ദ്രനീലിമയോലും എന്ന ഗാനത്തിൽ ദ്രാവിഡ മലയാള വാക്കുകളല്ല, മറിച്ച് സംസ്കൃതജന്യ വാക്കുകളാണ് ഗാനരചയിതാവായ വിശ്വകവി ONV കുറുപ്പ് നിർലോഭം ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ദ്രനീലം, ഹൃദയം, കുന്തലത, വർഷം, മയൂരം, ഹർഷാശ്രു, മധുകരം, കോകിലം, ഹംസം, വാഹിനി, ജ്യോത്സ്ന, അങ്ങനെ നിരവധി വാക്കുകൾ. പാട്ടിൻ്റെ ചരണത്തിൽ ആദ്യ വരികൾ ഇങ്ങനെ: ചിത്ര നക്ഷത്രമിന്നു രാവിൽ സീതാംശുവിനോടൊത്തു ചേരുവാനോടിയണഞ്ഞതെന്തേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരിക്കൽ ഒരു ഗാനാസ്വാദകൻ ഈ പാട്ടെഴുതിയ ONV തന്നെ നേരിട്ട് ചോദിച്ചു, ഈ വരികളുടെ അർത്ഥം എന്താണ്? ONV പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ശീതാംശു എന്നറിയപ്പെടുന്നത് ചന്ദ്രനാണ്. ശീതം, തണുപ്പ്, കർപ്പൂരം എന്നൊക്കെ അർത്ഥം. അംശു എന്ന് പറഞ്ഞാൽ പ്രകാശകിരണം. ശീതാംശുവിനപ്പോൾ കുളിർമയുള്ള പ്രകാശം പകരുന്നവൻ എന്നോ കർപ്പൂര വെണ്മയോടെ പ്രകാശിക്കുന്നവനെന്നോ അർത്ഥം പറയാം. ചിത്രാനക്ഷത്രം ചന്ദ്രനോടൊത്ത് ചേരുന്നതാണ് ചൈത്ര പൗർണമി. ചിത്രാനക്ഷത്രം ചന്ദ്രനോട് ഇണചേരാൻ ഓടിയണയുന്നു. ചിത്രയുടെ മുഴുവൻ പേര് ചിത്രാചന്ദ്രൻ എന്നാണ്. അതായത് ചിത്തിര നക്ഷത്രം ചന്ദ്രന്റെ ഭാര്യയാണ്. സിനിമയിൽ

പാട്ടിലൂടെ വൈശാലി ഋഷ്യശൃംഖനെ തന്നിലേക്ക് ആകർഷിക്കപ്പെടണം, കാമപൂരിതനാക്കണം. അതാണ് സന്ദർഭം. തമാശ രൂപേണ ഒ എൻ വി ചന്ദ്രൻ്റെ മറ്റൊരു കഥയും പങ്കുവയ്ക്കുന്നു. ചിത്രയുടെ 26 സഹോദരിമാരും ചന്ദ്രൻ്റെ ഭാര്യമാരാണ്. ഈ 27 പേരും ദക്ഷമുനിയുടെ മക്കൾ. ഇത്രയധികം ഭാര്യമാരുണ്ടെങ്കിലും ചന്ദ്രൻ അവരിൽ സന്തതികളില്ല. തൻ്റെ 27 ഭാര്യമാരെയും ഒരുപോലെ കണക്കാക്കാം എന്ന് അമ്മാവിയപ്പനായ ദക്ഷന് ചന്ദ്രൻ വാക്കുകൊടുത്തിരുന്നു. എന്നാൽ രോഹിണി നക്ഷത്രത്തോട് കൂടുതൽ സ്നേഹം കാണിക്കുക വഴി ചന്ദ്രൻ ഈ വാക്ക് തെറ്റിച്ചു. അമ്മാവിയപ്പൻ ഒരു ശാപം വെച്ചു കൊടുത്തു. അതുകൊണ്ടാണ് തൻ്റെ 27 ഭാര്യമാരിൽ ചന്ദ്രന് മക്കളില്ലാതെ പോയത്. ബഹുഭാര്യാത്വത്തിൽ മാത്രമല്ല, വിവാഹേതര ബന്ധത്തിലും വിശ്വസിച്ചിരുന്ന അത്രേ ചന്ദ്രൻ. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയുമായിട്ടായിരുന്നു ചന്ദ്രൻ്റെ ഉളിസേവ. ആ ബന്ധത്തിൽ പിറന്ന കുഞ്ഞാണ് ബുധൻ. നമുക്ക് ഗാനം ആസ്വദിക്കാം. ബോംബെ രവിയുടെ സംഗീതത്തിൽ പിറന്ന അനശ്വര ഗാനം ഇന്ദ്രനീലിമയോലും ഈ മെഴിപ്പൊയ്കകളിൽ എന്ന് തുടങ്ങുന്ന ആ

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: നമ്മൾ മടങ്ങിയെത്തുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ മേഖലകളിൽ തിളങ്ങിയ ശേഷമാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത്. ആദ്യം തിരക്കഥയിൽ തുടങ്ങി, പിന്നീട് സംവിധാന മേഖലയിൽ കൈവയ്ക്കുന്നു. അവിടെയും വിജയക്കൊടി പറപ്പിക്കുന്നു അദ്ദേഹം. പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല, അകാലത്തിൽ അന്തരിച്ചുപോയ അതുല്യ പ്രതിഭ പി പത്മരാജനെ കുറിച്ചാണ്. സാഹിത്യ ലോകത്ത് നിന്ന് സിനിമാ രംഗത്തേക്ക് കയറി തിരക്കഥ ഒരുക്കുന്നതും സംവിധാനം ചെയ്യുന്നതുമായ എല്ലാ സിനിമകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അടുത്ത ഒരു ചിത്രം ഒരുക്കുന്നതിനെ കുറിച്ച് പത്മരാജൻ ചിന്തിക്കുന്നു. 1992 ഒരു റൊമാൻറിക് ഫാൻറ്റസി ചിത്രം. സിനിമയുടെ പേര് ഞാൻ ഗന്ധർവൻ. കഥയും തിരക്കഥയും റെഡിയാക്കിയ ശേഷം തൻ്റെ സിനിമയുടെ വിശേഷങ്ങൾ പറയാനായി സംവിധായകൻ IV ശശിയെ വിളിക്കുന്നു പത്മരാജൻ. പടത്തിൻ്റെ തീമും സന്ദർഭവും പറഞ്ഞു കേൾപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ഗന്ധർവൻ ഭൂമിയിലെ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലാവുന്നതും അതറിഞ്ഞ ദേവലോകം തങ്ങളുടെ ആചാരരീതികൾ തെറ്റിച്ച ഗന്ധർവനെ പുറത്താക്കുന്നതുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. തീമറിഞ്ഞ IV ശശി പത്മരാജനെ വിലക്കുന്നു. വേണ്ട, ഒരിക്കലും ഇത്തരം ഒരു പ്രമേയം സിനിമയിൽ എടുക്കരുത്, അത് സംവിധായകൻ്റെ ജീവൻ ആപത്താണ്. ഈ സിനിമ സംവിധാനം ചെയ്യരുത്. ഇത് കേട്ടപ്പോൾ പത്മരാജൻ ചിരിച്ചു തള്ളി. തൻ്റെ ചിത്രത്തിൻ്റെ കഥാതന്തു വീട്ടിൽ തൻ്റെ സഹധർമ്മിണി രാധാലക്ഷ്മിയോട് പറയുന്നു പത്മരാജൻ. കഥ കേട്ട രാധാലക്ഷ്മിയും പറയുന്നു, ഈ ചിത്രം നമുക്ക് വേണ്ട, ഗന്ധർവൻ്റെ കഥ സിനിമയാക്കണ്ട, നമുക്ക് ദോഷം വരുത്തി വയ്ക്കും. സാധാരണ ഗന്ധർവൻ്റെ കഥ ആരും സിനിമയാക്കാറില്ല. അങ്ങനെ സിനിമയെടുക്കുന്നവർക്കെല്ലാം അനിഷ്ടമേ സംഭവിച്ചിട്ടുള്ളൂ. ഏതു കാര്യത്തിലും ദൃഢനിശ്ചയക്കാരനായ പത്മരാജനാണോ ഭാര്യയുടെ വാക്കുകൾ കേട്ട് കുലുങ്ങുന്നത്? ചിത്രത്തിന് ഗാനങ്ങൾക്ക് കൈതപ്പുറം ഈരടികൾ ഒരുക്കുന്നു. ജോൺസൺ അതിമനോഹരമായി ഈണമിടുന്നു. മഹാഭാരതം ഫെയിം നിതീഷ് ഭരദ്വാജ് ഗന്ധർവനായും വൈശാലി ഫെയിം സുപർണ നായികയുമായ ചിത്രം പുറത്തിറങ്ങുന്നു. പടവും അതിലെ ഗാനങ്ങളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അന്ധവിശ്വാസമെന്നോ വിധിയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പേരിട്ട് വിളിക്കാം. ഞാൻ ഗന്ധർവൻ എന്ന സിനിമ റിലീസായി 2 ദിവസം കഴിഞ്ഞപ്പോൾ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ പത്മരാജൻ നമ്മോട് എന്നേക്കുമായി വിട പറയുന്നു. നമുക്ക് കേൾക്കാം ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ആലാമിന വികവിൽ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ വീണ്ടും വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു സംഗീത സംവിധായകനാകാനല്ല അദ്ദേഹം മോഹിച്ചത്, ഒരു ഗായകനാവാനായിരുന്നു സ്വപ്നം. അങ്ങനെ ഗായകനാകാൻ വേണ്ടി മദ്രാസിൽ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നു. അന്നത്തെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പടിവാതിൽക്കൽ പോയി ഒരു ചാൻസിന് വേണ്ടി നടന്ന ആളായിരുന്നു രവീന്ദ്രൻ. അങ്ങനെ കുറേ പാട്ടുകളൊക്കെ പാടി, ആടിക്കളിയടാ കൊച്ചുരാമ എന്നൊക്കെയുള്ള ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. പക്ഷേ അതിലൊന്നും ശോഭിക്കാൻ രവീന്ദ്രന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് വിവാഹം നടന്നു. ശേഷം ആ സമയത്തൊരു വരുമാന മാർഗമായി ഡബ്ബിങ്ങിലേക്ക് ഇറങ്ങി. അങ്ങനെ ആ കാലത്ത് ഒരു ഫേമസ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി. 1970s അന്നത്തെ മെയിൻ ഹീറോ ആയ രവികുമാറിന് ധാരാളം ചിത്രങ്ങളുള്ള സമയം. ഡബ്ബിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ പക്കാ മാച്ച്. അങ്ങനെ രവികുമാർ നിറഞ്ഞാടിയ സിനിമകളിൽ രവീന്ദ്രൻ ശബ്ദമായിരുന്നു നൽകിയത്. അങ്ങാടി എന്ന ജയൻ സിനിമയിൽ രവീന്ദ്രന്റെ ശബ്ദം രവികുമാറിന് തിളക്കമേകി. പിന്നീട് നടൻ ശങ്കർ അഭിനയിച്ച പല സിനിമകളിലും ശങ്കറിനും ശബ്ദം കൊടുത്തത് രവീന്ദ്രനായിരുന്നു. തെലുങ്കിൽ കമലഹാസൻ അഭിനയിച്ച സിനിമ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയപ്പോൾ രവീന്ദ്രനായിരുന്നു ശബ്ദം കൊടുത്തത്. 1979 സൂപ്പർ ഹിറ്റ് സംവിധായകൻ ശശികുമാർ ചൂള എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നു. പാട്ടുകൾ എഴുതാൻ അന്നത്തെ പുതുമുഖ കവി സത്യനന്ദിക്കാടിനെ ശശികുമാർ ഏൽപ്പിക്കുന്നു. അന്ന് സത്യനന്ദിക്കാട് സിനിമാ സംവിധാനം ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇനി ഒരു സംഗീത സംവിധായകനെ വേണം. ആരുടെയോ ശുപാർശയിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഗായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമൊക്കെയായ രവീന്ദ്രനെ ഈണമൊരുക്കാൻ ഏർപ്പാടാക്കുന്നു. രവീന്ദ്രന്റെ സംഗീതത്തിൽ ആദ്യ ഗാനം പുറത്തിറങ്ങുന്നു, താരകയെ മിഴിയിതളിൽ എന്ന് തുടങ്ങുന്ന ഗാനം. അതോടെ രവീന്ദ്രൻ മലയാള സിനിമയുടെ അഭിവാജ്യമായ സംഗീത സംവിധായകനാവുന്നു. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്ന് നിരവധി ഹിറ്റ് ഗാനങ്ങൾ. ഇന്നും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാത്ത ഒരു മലയാളിയുമില്ല. ആളിന് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ പ്രിയങ്കരനായ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം.

0: സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: ലളിതാംബിക അന്തർജനത്തിന്റെ തൂലികയിൽ പിറന്ന കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ അഗ്നിസാക്ഷി എന്ന നോവലിന്റെ സിനിമാവിഷ്കാരമാണ് ഇന്നത്തെ ആബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ. പ്രശസ്ത ചലച്ചിത്രകാരനായ ശ്യാമപ്രസാദ് അഗ്നിസാക്ഷിക്ക് ചലച്ചിത്രാവിഷ്കാരം നൽകിയപ്പോൾ ചിത്രത്തിന് ലഭിച്ചത് ദേശീയ ബഹുമതികളും 9 സംസ്ഥാന അവാർഡുകളും എന്നതും ശ്രദ്ധേയമാണ്. സാമൂഹ്യവും രാഷ്ട്രീയവുമായ വിമോചനത്തിനായുള്ള പോരാട്ടത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു നമ്പൂതിരി സ്ത്രീയുടെ കഥയാണ് അഗ്നിസാക്ഷി. എക്കാലത്തെയും മികച്ച ഒരു സർഗാവിഷ്കാരം തന്നെയായിരുന്നു ലളിതാംബിക അന്തർജനത്തിന്റെ നോവലായ അഗ്നിസാക്ഷി. 20 നൂറ്റാണ്ടിന്റെ മധ്യദശകത്തിലെ കേരളീയ നവോത്ഥാന ചരിത്രത്തിന്റെ വികാസ പരിണാമങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു നമ്പൂതിരി സ്ത്രീയുടെ ജീവിത കഥയാണിത്. 1999 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ശോഭന, പ്രവീണ, ശ്രീവിദ്യ, മധുപാൽ, മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളിലെത്തി. ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ച് സംഗീതം നൽകിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അഴകപ്പൻ ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു. ഹിന്ദി ചലച്ചിത്ര താരമായ രജത് കപൂറാണ് പ്രധാന വേഷമായ ഉണ്ണി നമ്പൂതിരിയെ അവതരിപ്പിച്ചത്. മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച ഛായാഗ്രാഹകൻ, മികച്ച ശബ്ദലേഖകൻ, മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉൾപ്പെടെ 9 സംസ്ഥാന അവാർഡുകൾ നേടിയ ഏക മലയാള സിനിമ എന്ന ബഹുമതിയും ഈ ചിത്രത്തിനുണ്ട്. സൃഷ്ടി ഫിലിംസിന് വേണ്ടി വി ബാബുവാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഇനി കഥാപശ്ചാത്തലത്തിലേക്ക് വരാം. ഉണ്ണി നമ്പൂതിരിയുടെ അസ്ഥികലശവുമായി ഗംഗാതീരത്തെത്തുന്ന തങ്കം എന്ന സ്ത്രീയുടെ ഓർമ്മകളിലൂടെയാണ് കഥ വികസിക്കുന്നത്. അവിടുത്തെ ആശ്രമത്തിലെ യോഗിനിയായ സുമിത്രാനന്ദ തന്റെ ഏട്ടത്തിയാണെന്ന് തങ്കം മനസ്സിലാക്കുന്നു. എന്നാൽ സന്യാസിനി തന്റെ ഭൂതകാലം ഓർത്തെടുക്കാനോ തങ്കത്തോട് സംസാരിക്കുവാനോ നിൽക്കാതെ തങ്കത്തിൽ നിന്ന് അകന്നു പോകുന്നു. അവരുടെ ഓർമ്മകളിലൂടെ ചിത്രം ആരംഭിക്കുകയാണ്. സാമൂഹ്യ പരിഷ്കർത്താവ് PKP നമ്പൂതിരിയുടെ സഹോദരിയായ ദേവകിയെയാണ് തങ്കത്തിന്റെ അർദ്ധ സഹോദരനായ ഉണ്ണി നമ്പൂതിരി വേളി കഴിച്ച് മാനമ്പള്ളിയിലെത്തിക്ക് കൊണ്ടുവരുന്നത്. യാഥാസ്ഥിതികമായ നിലപാടുകളെയും പൂജാവിധികളെയും നെഞ്ചോട് ചേർത്ത് അതൊക്കെ കൃത്യമായി പാലിച്ചു ജീവിക്കുന്ന ഒരാളായിരുന്നു ഉണ്ണി നമ്പൂതിരി. എന്നാൽ അയാൾ സ്നേഹസമ്പന്നനുമായിരുന്നു. അർദ്ധ സഹോദരനാണെങ്കിലും ഉണ്ണി നമ്പൂതിരിയെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ തങ്കം സ്നേഹിച്ചിരുന്നു.

0: മാനമ്പള്ളി അപ്പൻ നമ്പൂതിരിയുടെ മകളാണെങ്കിലും ശൂദ്ര സ്ത്രീയായതുകൊണ്ട് ഇല്ലത്തിൻ്റെ അകത്തളങ്ങളിൽ തങ്കത്തിനും അമ്മയ്ക്കും വിലക്കുണ്ടായിരുന്നു. പുരോഗമന ചിന്താഗതിക്കാരിയായ ദേവകിയാകട്ടെ ഉണ്ണിയുടെ സഹോദരി തങ്കവുമായി കൂടുതൽ അടുക്കുന്നു.
1: ഉണ്ണിയുടെ പാവ എപ്പോഴും പൂജയും ദേവാരം ഒക്കെ തന്നെയാ. പെണ്ണെന്നൊരു ജാതിയുടെ മുഖത്തൊക്കെ മിണ്ടിട്ടില്ല. അമ്മ എപ്പോഴും പറയാറുണ്ട്, ഉണ്ണിത്തമ്പുരാൻ വല്ല സാമിയാരായി പോകുന്നാ തോന്നണെന്ന്. സാമിയാരാവില്ലെന്ന് എന്താ നിശ്ചയം? പറവാട്ടിൽ സന്തതിക്കാണല്ലോ വേട്ടത്, ഗൃഹസ്ഥാശ്രമാണല്ലോ, ഔപാസനത്തിനൊരു പത്നി വേണം. എന്റെ ഒപ്പ എപ്പോഴും പറയാറുണ്ട്, ഇഹത്തിന് കൊള്ളാത്തവൻ പരത്തിനും കൊള്ളില്ലാന്ന്. ഇവിടെയൊക്കെ പരലോകത്തിനുള്ള നേട്ടങ്ങളെ ഉള്ളു എന്ന് തോന്നുന്നു. ഉണ്ണിയേട്ടനെ പോലെ ഒരാളെ വേറെ കാണില്ലേട്ടതി. നല്ലോണം സ്നേഹിക്കണേ, എനിക്ക് പേടിയാവ തങ്കം. ഇത്രയും വലിയ ഒരാളുടെ ഭാര്യയാവാനുള്ള യോഗ്യത എനിക്കുണ്ടോ? ഭാഗ്യമുണ്ടോ?
0: ദൈവങ്ങളെയും ആചാരങ്ങളെയും മുതിർന്നവരെയും പേടിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഉണ്ണി നമ്പൂതിരിയെന്ന് ദേവകി തങ്കത്തിനോട് പറയുന്നുണ്ട്. ധാരാളം പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഒരിടത്തു നിന്നെത്തിയ ദേവകിക്ക് മാനമ്പള്ളി ഇല്ലം വിരസമായ ഒരു ജീവിതമായി തീർന്നു. പൂജകളിലും പ്രാർത്ഥനകളിലും മാത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരിയുടെ ലോകം. ഒരുവേള താൻ ഭ്രാന്തിയായി പോകുമോ എന്ന് വരെ ദേവകി തങ്കത്തിനോട് ചോദിക്കുന്നുണ്ട്. 10 ജന്മം പട്ടിയായി ജനിച്ചാലും തമ്പുരാക്കന്മാരുടെ ഇടയിൽ പെണ്ണായി ജനിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന തങ്കത്തിന്റെ അമ്മയുടെ വാക്കുകൾ ദേവകി കേൾക്കുന്നുണ്ട്. പൂജയും തേവാരവും ഇല്ലത്തെ കണക്കുകളും ഒക്കെയായി ഉണ്ണി നമ്പൂതിരി യാന്ത്രികമായ ഒരു ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ അടിമപ്പെട്ടു പോയിരുന്നു.
1: ഈ കടമ എന്ന് പറയണത് സ്വന്തം പത്നിയോട് പാടില്ല എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പനും കാര്യസ്ഥന്മാർക്കും മറ്റാളുകളുണ്ട്. എനിക്കോ ഈ ജന്മത്തിന് ഇവിടെ നല്ലാതെ മറ്റാരുള്ളത്?

0: എന്നെ സ്നേഹിക്കാൻ.
1: ഭർത്താവിന് വേണ്ടിയല്ല ദേവി ഭാര്യ സ്നേഹിക്കുന്നത്. ഉപനിഷത്തിൽ യാജ്ഞവൽക്കൻ പത്നിയോട് പറയുന്നുണ്ട്, ഭാര്യ സ്നേഹിക്കുന്നത് തനിക്ക് വേണ്ടി തന്നെയാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും സ്വാത്മസുഖത്തിനാണ്. ആരും ആരെയും സ്നേഹിക്കുന്നില്ല കുട്ടി, അവനാനേ അല്ലാതെ. ഞാനും നീയും ഒന്നാണ് ദേവി കുട്ടി. നമുക്ക് ഏത് നേരവും ഒരുമിച്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ഒന്നാണ്, അതറിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരില്ല.
2: വേളി കഴിഞ്ഞ് ആദ്യം വരുന്ന പൂത്തിരിവാതിരുന്ന

0: ദേവപുത്രിയും ദേവകിയും ഒന്നാകാൻ തീരുമാനിച്ച ദിനം കൂടിയായിരുന്നു അത്. എന്നാൽ ആ രാത്രിയിൽ ഉണ്ണി നമ്പൂതിരിയുടെ ഭ്രാന്തിയായ ചെറിയമ്മയ്ക്ക് വീനം കൂടുതലാണെന്ന വാർത്ത മറ്റുള്ളവർ ഉണ്ണി നമ്പൂതിരിയെ അറിയിക്കുന്നു. ആ രാത്രിയും ദേവകിയുടെ കണ്ണുനീർ ആ അകത്തളങ്ങളിൽ പടരുന്നു. തന്നോട് ഏറെ സ്നേഹമുണ്ടായിരുന്ന ചെറിയമ്മ ഒരിക്കൽ താൻ മരണപ്പെട്ടാൽ ഒരാണ്ട് നീണ്ടു നിൽക്കുന്ന ദീക്ഷയും വ്രതവും നോൽക്കുമോ എന്ന് ഉണ്ണി നമ്പൂതിരിയോട് ചോദിച്ചിരുന്നു. അതിന് ഉണ്ണി നമ്പൂതിരി സമ്മതമൂളുകയും ചെയ്തിരുന്നു. പൂത്തിരുവാതിര നാളിൽ മരിക്കുന്ന ചെറിയമ്മയ്ക്ക് വേണ്ടി ആ കർമ്മം ഏറ്റെടുക്കുവാൻ അയാൾ തീരുമാനിക്കുന്നു.
1: ഒരാണ്ട് തീരും വരെ ദീക്ഷയും വ്രതവും അത് വേണ്ട ഉണ്ണിക്കുട്ടാ. അവിടുന്ന് വേളി കഴിച്ചിട്ട് ഇത്രല്ലേ ആയുള്ളൂ. അമ്മയല്ല, അച്ഛനല്ല, നേരെ മുത്തശ്ശി പോലും അല്ല. പിണ്ടമ്മയ്ക്കാനേ കടമയുള്ളൂ. അതല്ല വേണമെങ്കിൽ 41 ഊട്ടാം, അത് മതി.
2: ശാസ്ത്രം അനുസരിച്ച് അത് മതി. പക്ഷേ എനിക്കൊരു സത്യമുണ്ട് തങ്കത്തിന്റെ അമ്മ. 10 വയസ്സ് മുതല് വാക്കുകൊടുത്തു തുടങ്ങിയതാ, പാലിക്കാണ്ടിരിക്കാൻ വയ്യ. ജീവിതത്തിൽ അതിന് ഒന്നും കിട്ടിയിട്ടില്ല. മരണത്തിന് ശേഷം ഇതെങ്കിലും ഇരിക്കട്ടെ.
0: ജീവിതം ഒരു യജ്ഞമാണെന്നും അഗ്നിഹോത്രമാണെന്നും വിശ്വസിക്കുന്ന ഉണ്ണിയോട് സുന്ദരിയും സുശീലയുമായ ഏട്ടത്തിയുടെ ദുഃഖത്തെക്കുറിച്ച് അനിയത്തി തങ്കം പല ഗുരു പറയുന്നുണ്ട്. ധർമ്മം എന്ന പേര് പറഞ്ഞ് ധർമ്മപുത്രർ തനിക്ക് അവകാശപ്പെട്ട രാജ്യവും സമ്പത്തും ഉപേക്ഷിക്കുമ്പോൾ, ധർമ്മത്തിനു വേണ്ടി സ്വയം ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങളെയെല്ലാം ദുഃഖിപ്പിക്കുന്നത് എന്തിനെന്ന ദ്രൗപദിയുടെ ചോദ്യത്തിന് ധർമ്മമാർഗത്തിൽ മനസ്സുറപ്പിച്ച ആളെ നിശ്ചലജ്ഞാനി എന്നാണ് പറയാറുള്ളതെന്നും, സുഖത്തിൽ ഇച്ഛയില്ലാത്തവനും കാമക്രോധങ്ങൾ നശിച്ചവനുമായ യോഗിയെയാണ് നിശ്ചലജ്ഞാനി എന്ന് പറയുന്നതെന്നും, നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയാൽ പോരെന്നും സുഖത്തിനല്ല ധർമ്മത്തിനാണ് പ്രാധാന്യമെന്നും ഭോഗമല്ല ത്യാഗമാണ് ദാമ്പത്യമെന്നും ഉണ്ണി നമ്പൂതിരി പറഞ്ഞു വെക്കുന്നുണ്ട്. നിന്റെ ഏട്ടത്തിക്ക് ഒരിക്കൽ അത് മനസ്സിലാകുമെന്നും ഉണ്ണി തങ്കത്തിനോട് പറയുന്നു. അയിത്താചാരത്തിനെതിരെയും ചക്രവർത്തി ഭരണത്തിനെതിരെയും സംസാരിക്കുന്ന ദേവകിയുടെ സഹോദരനെ കുറിച്ചുള്ള വാർത്തകൾ മാനമ്പള്ളി ഇല്ലത്തും ചർച്ചയാകുന്നു. തന്റെ സഹോദരനെ പറ്റി ഇല്ലത്തുള്ളവർ കുറ്റം പറഞ്ഞ് രസിക്കുന്നത് കേൾക്കുന്നതിൽ ദേവകിയും അസ്വസ്ഥയായിരുന്നു.
3: ഒരു ദിവസം ഇല്ല അവിടെ. എല്ലാവരും അർത്ഥം വെച്ച് നോക്കുക, കുത്തുവാക്കുകൾ പറയാ. ഓപ്പയുടെ പ്രസംഗവും പ്രവർത്തനവും ഒക്കെ അറിയുമ്പോ എനിക്ക് അസൂയ തോന്നാറ്. ഞാൻ ഒരാണായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോ വിചാരിക്കും. എങ്കിൽ ഞാൻ എന്റെ ഭാര്യയ്ക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം കൊടുത്തേനെ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി മരിച്ചേനെ.
0: ദേവകി തന്റെ ചേട്ടനായി കത്തുകൾ എഴുതി രഹസ്യമായി തങ്കത്തിന്റെ കൈവശം കൊടുത്തുവിടുകയും അതിനുള്ള മറുപടി തങ്കത്തിന്റെ മേൽവിലാസത്തിൽ എത്തിക്കുവാൻ ഏർപ്പാടാക്കുകയും ചെയ്യുന്നു. കീഴ്ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങാനും ആഹാരം നൽകുവാനും തുനിഞ്ഞതിനുമൊക്കെ ദേവകിക്ക് ഇല്ലത്തെ സ്ത്രീകളിൽ നിന്ന് ശകാരം കേൾക്കേണ്ടിയും വരുന്നു.
3: പാവത്തിന് പണം ഇല്ലാഞ്ഞിട്ടല്ലേ ഇല്ലത്തെ ഉണ്ണിയായിരുന്നു എന്ന് വിചാരിക്കുക, എങ്ങനെ കൊണ്ടു നടത്തും?
4: ീണ്ടിലുള്ള ജാതിയെ ഇല്ലത്തുള്ളവരെ പോലെ കാണണത്രേ അസത്ത്. അതെങ്ങനാ പുതുശ്ശേരി ഇല്ലത്തേലെ വക? ഇതിനും മേലെ അംഗത്വം പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ. കടന്നു പോടാ കുറിച്ച് കേട്ടത്, ഏഴിവിടെ എങ്ങനെ കണ്ട.
5: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
6: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
5: തിരികെത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: തന്റെ ഇല്ലത്തിൽ കീഴ്ജാതിയിൽപ്പെട്ട കുട്ടികളെ കുളിപ്പിക്കുന്നതും പൊട്ടുതുടിയിക്കുന്നതും കുപ്പായം വാങ്ങി നൽകുന്നതുമൊക്കെ താനും ജ്യേഷ്ഠനും ചേർന്നാണെന്നും, തങ്കത്തിന് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അവൾക്ക് തന്റെ പേര് നൽകണമെന്ന് വാക്ക് തരണമെന്നും ഒരിക്കൽ ദേവകി തങ്കത്തോട് വികാരവായ്പോടെ പറയുന്നുണ്ട്. താൻ പ്രസവിക്കുമെന്ന് തോന്നുന്നില്ലെന്നും തങ്കത്തിന്റെ കുട്ടി തന്റെയും കുട്ടിയായിരിക്കുമെന്നും ദേവകി പറയുന്നു. തങ്കം അതിന് വാക്ക് നൽകുകയും ചെയ്യുന്നു. ആ ഇടയ്ക്ക് ജ്യേഷ്ഠൻ

0: വി കെ പി നമ്പൂതിരിയുടെ കത്ത് ദേവകിക്ക് ലഭിക്കുന്നു. അതിങ്ങനെയായിരുന്നു:
1: അനിയത്തി, നിന്റെ ദുഃഖങ്ങൾ എനിക്കറിയാം. അത് നിന്റേത് മാത്രമല്ല, സമൂഹത്തിന്റേത് മുഴുവനുമാണ്. സഹിച്ച് സഹിച്ച് ഭാഗമാകുമ്പോൾ മോചനത്തിനുള്ള കാലം വരും. അതിനായി തയ്യാറായിരിക്കും. ഉണ്ണി നല്ലവനാണ്, അയാളെ സ്നേഹിക്കൂ, വശപ്പെടുത്തു.
0: അതിനവൾ മറുപടി എഴുതി:
2: സഹിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. പുലർച്ചെ കുളിക്കും, തേവാരം കഴിക്കും, അടുക്കളപ്പണി ചെയ്യും, നോയമ്പ് നോൽക്കും. ആരോടും ഒരു വാക്കുപോലും തർക്കുത്തരം പറയാറില്ല. പക്ഷേ എന്റെ ഉള്ളു ഉരുകയാണ്. ഒരക്ഷരം വായിക്കാനില്ലാതെ, ഒരാളോട് മിണ്ടാനില്ലാതെ മരിച്ച പോലെയുള്ള ഈ ജീവിതം അദ്ദേഹത്തിനൊന്നും മനസ്സിലാവില്ല. ഒപ്പേ അവിടുന്ന് ദേവനാണ്, മനുഷ്യനല്ല. മനുഷ്യരുടെ കഥകൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ട് എന്നെ എന്തിനൊരു ദേവന് വേളി കഴിച്ചു കൊടുത്തു.
0: നിയമലംഘന കുറ്റത്തിന് പി കെ പി യെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന വാർത്ത നാട്ടിൽ പരക്കുന്നു. ദേവിയുടെ മുറിയിൽ നിന്ന് ഇല്ലത്തെ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ കണ്ടെത്തുകയും അത് കത്തിച്ചു കളയുകയും അത്തരം പുസ്തകങ്ങൾ ദേവകിയുടെ ജ്യേഷ്ഠൻ എത്തിച്ചതാകാമെന്നും അവർ പറയുന്നു. അങ്ങനെ ഒരു സഹോദരൻ ഇല്ലെന്ന് കരുതണമെന്നും ആ ഇല്ലത്ത് ചവിട്ടിയാൽ തിരികെ ഇങ്ങോട്ടേക്ക് കയറരുതെന്നും ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛൻ ദേവകിയെ ചട്ടം കിട്ടുന്നു. എന്നാൽ തങ്കത്തിന്റെ അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നു:
3: കുട്ടിക്കാവ് കരയാണ്ടിരിക്കൂ. ഇപ്പോഴെന്തേ അതിനെക്കൊണ്ട് ഉണ്ടായത്? ഒപ്പ നല്ല കാര്യത്തിനല്ലേ പോയത്? എത്ര ആളുകളുണ്ട് ഇങ്ങനെ പോണു, തിരിച്ചു വരും, പ്രായശ്ചിത്തം ചെയ്യും. അപ്പൊ ഇപ്പൊ അറിയണ ആളുകൾ എന്നെ തിരിച്ചു വിളിക്കും.
2: കുറ്റല്ല ചെറിയമ്മ ഭ്രാന്തിയായത്. ഇങ്ങനെ പോയാ ഞാനും. ഭ്രാന്തിയായില്ലെങ്കിലും ഭ്രഷ്ടിയായാലും മതിയല്ലോ അല്ലേ?
0: ഇതിനിടെ പുരോഗമന ചിന്താഗതി ഉള്ളിൽ സൂക്ഷിക്കുന്ന തങ്കത്തിന് വേണ്ടി അമ്മ ചില കല്യാണാലോചനകൾ കൊണ്ടുവരുന്നുണ്ട്. സ്വന്തം നിലപാടിൽ വിശ്വസിക്കുന്ന ദേവകിയുടെ സഹോദരന്റെ ആശയങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള തങ്കമാവട്ടെ അത്തരം ചിന്താഗതികളെ ശക്തമായ ഭാഷയിൽ പ്രതിരോധിക്കുന്നു.
4: ഞാൻ തറവാട് നന്നാക്കും അമ്മേ, പക്ഷെ അത് നമ്പുരായിരുന്നു തമ്പുരാക്കന്മാരുന്ന് ഭിക്ഷ മേടിച്ചിട്ടല്ല. പഠിച്ച് ജയിച്ചു മാനമായിട്ട് ഒരു ഉദ്യോഗം നോക്കി തറവാട് നന്നാക്കും. അച്ഛനോട് പറഞ്ഞേക്കും, അതിനു മുമ്പ് എനിക്ക് കല്യാണം വേണ്ടാന്ന്.
0: ആ പ്രതികരണത്തിന് തങ്കത്തിന് അച്ഛന്റെ കയ്യിൽ നിന്ന് ശകാരവും തല്ലും ലഭിക്കുന്നുണ്ട്. ഒടുവിൽ ദുഃഖിതയായ തങ്കത്തിനെ ആശ്വസിപ്പിച്ച് ആഹാരം നൽകുന്നതൊക്കെ ജ്യേഷ്ഠനായ ഉണ്ണി നമ്പൂതിരിയാണ്. കാരണം അവളെ അയാൾക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. പഠിക്കാൻ ആഗ്രഹിക്കുന്ന അവളെ ഏതറ്റം വരെ പഠിപ്പിക്കാമെന്നും ഉണ്ണി നമ്പൂതിരി വാക്കു നൽകുന്നു. ശേഷം അയാൾ അപ്പനോട് സംസാരിക്കുകയും ചെയ്യുന്നു.
5: ഞാൻ തങ്കത്തിനോട് വാക്ക് പറഞ്ഞു പോയപ്പാ, അവളെ കോളേജിൽ വിടണം. പഠിപ്പ് സംസ്കൃതം ആയാലും ഇംഗ്ലീഷ് ആയാലും പഠിപ്പാണല്ലോ, അവൾക്ക് ശ്രേയസേ വരൂ. കാലം മാറിയത് നമ്മൾ പറയണം.
6: തനിക്ക് അങ്ങനെ ഞാൻ നിർബന്ധം വെച്ചാൽ ഞാൻ ഒരു എതിരും പറയണില്ല. ഇനി അവളുടെ കാര്യമൊന്നും എനിക്കില്ല, എല്ലാ കാര്യവും ഉണ്ണി എന്നെ ഏറ്റോളണം. മാനമ്പിള്ളി ഇരവിരവി നമ്പൂരി ആരോട് തോറ്റിട്ടില്ല ഉണ്ണി. ഇന്ന് തോൽക്കുക അത് അവളോടല്ല തന്നോട്.
5: ഈ തോൽവി വിജയമായി വരും അപ്പ. അവൾ നന്നാവും, പഠിക്കും, ഇതിലും നല്ലൊരു ഭർത്താവിനെ കിട്ടുകയും ചെയ്യും. അന്നപ്പൻ അനുഗ്രഹിക്കുള്ളൂ.
0: ഉണ്ണി നമ്പൂതിരിയുടെ അത്തരം ചിന്താഗതിയൊക്കെ അത്ഭുതത്തോടെ ദേവകി കേൾക്കുന്നുമുണ്ട്. തങ്കം അങ്ങനെ കോളേജിൽ പോകാൻ തയ്യാറെടുക്കുന്നു. ആശീർവാദത്തിനായി എത്തുന്ന മകളെ അനുഗ്രഹിക്കാൻ അപ്പൻ മടിക്കുന്നു. തങ്കം പഠനത്തിനായി പട്ടണത്തിലേക്ക് പോകുന്നതോടുകൂടി ദേവകി ആ ഇല്ലത്ത് തീർത്തും ഒറ്റപ്പെടുന്നു.

0: ഈയിടയ്ക്ക് ഒരാഴ്ച പരോൾ കാലാവധി ലഭിച്ച് ദേവകിയുടെ ജ്യേഷ്ഠൻ PKP നമ്പൂതിരി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അയാൾ തങ്കത്തിനെ കാണാൻ അവളുടെ കോളേജിലെത്തുകയും സ്വതന്ത്രമായി ചിന്തിക്കുന്ന തങ്കത്തിന്റെ കയ്യിലാണ് ദേവകിയുടെ ജീവിതമെന്നും അനിയത്തിയെ തങ്കത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെന്നും പറഞ്ഞ് അയാൾ മടങ്ങുന്നു. ഇനി തമ്മിൽ കാണാനാകുമോ എന്ന് കരുതുന്നില്ലെന്നും ജയിലിൽ വെച്ച് ചിലപ്പോൾ മർദ്ദനമേറ്റ് മരിക്കാമെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. ദേവകിയുടെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന അറിയിപ്പ് ഇതിനിടയിൽ മാനമ്പള്ളിയില്ലത്ത് എത്തുന്നു. ആ വിവരമറിയുന്ന അപ്പന്റെ മറുപടി മറ്റൊന്നായിരുന്നു.
1: മാനമ്പള്ളി ഇല്ലാത്ത ആത്തേമാരെ ഭ്രഷ്ടന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ടില്ല.
2: അവിടെ അമ്മ തീരെ അവശതയിലാണ്.
1: അതിനൊരു മഹണ്ടല്ലോ കേമൻ. ഇപ്പൊ എവിടെയാ? ജയിലില്.
2: കുറച്ച് ദിവസത്തേക്ക് പരോളിൽ.
1: എന്നാ പിന്നെ എല്ലാരും ആ വിദ്യ മാത്രം മതിയല്ലോ. നീ പൊക്കോ, ഇനി സംസാരിച്ച് നിക്കണ്ട. ഇവിടുന്ന് ആരും വരണ്ടാവില്ല.
3: അമ്മയാണ് വയ്യാണ്ട് കിടക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ്
1: ഏതേ മതി. അകത്ത് അകത്തേക്ക് പോക്കോളൂ. ആത്തേമാരോട് പൂമൂത്ത് കയറിയിരുന്ന് സംസാരിക്കാന്ന് കരുതണ്ട.
0: സ്വന്തം അമ്മയെ കാണാനുള്ള അവകാശം നഷ്ടപ്പെടുന്ന ദേവകി പൂജയും ദീക്ഷയുമായി കഴിയുന്ന ഉണ്ണി നമ്പൂതിരിയെ

0: ആ വിവരം അറിയിക്കുന്നുണ്ടെങ്കിലും അവിടെയും അപ്പന്റെ വിലക്ക് വരുന്നുണ്ട്.
1: ഇവിടെ ആത്തമാരായി വരും മുമ്പ് ഞാനൊരു മകളായിരുന്നു. ആ അമ്മയാണ്, അമ്മയ്ക്ക് ഭ്രഷ്ടാച്ചാൽ എനിക്കും ഭ്രഷ്ടായിക്കോട്ടെ.
0: പ്രാർത്ഥനാനിരതനായിരിക്കുന്ന പ്രതികരണശേഷിയില്ലാത്ത ഉണ്ണി നമ്പൂതിരിയെ തൊഴുതുകൊണ്ട് ദേവകി അവിടെ നിന്ന് പുറപ്പെടുന്നു. ഉറച്ച കാൽവയ്പോടെ, ദൃഢനിശ്ചയത്തോടെ ദേവകി മാനമ്പള്ളിയെല്ലാം വിട്ടിറങ്ങുന്നു. എന്നാൽ സ്വന്തം ഇല്ലത്തേക്ക് എത്തുമ്പോഴേക്കും അമ്മ മരണപ്പെട്ടിരുന്നു. അവസാനം ഒരു നോക്ക് കാണാനാകാതെ ദേവകി അമ്മയെ യാത്രയാക്കേണ്ടി വരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ചാണ് അമ്മ യാത്രയായതെന്ന് സഹോദരൻ അവളോട് പറയുന്നു. ആചാരങ്ങളുടെ ഭാരമില്ലാത്ത മന്ത്രോച്ചാരണങ്ങളില്ലാതെ അവർ ദേവകിയുടെ അമ്മയെ ദഹിപ്പിക്കുന്നു. പരോൾ അവസാനിച്ച് ദേവകിയുടെ സഹോദരൻ തിരികെ പോകുമ്പോൾ അയാൾ ഉണ്ണിയുടെ സഹോദരനോട് തങ്കത്തെക്കുറിച്ചും ഉണ്ണിയെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു എന്ന അയാളുടെ മറുപടിക്ക് ദേവകിയുടെ സഹോദരൻ ഇങ്ങനെ ഉത്തരം നൽകുന്നു.
2: ഉണ്ണിയുടെ കാര്യം എന്തായി? എന്താവന ഒക്കെ കഴിഞ്ഞില്ലേ? ഇല്ലറിയാ, ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാറായി, കാത്തിരുന്നോളൂ. കാണാത്തതൊക്കെ കാണാം, കേൾക്കാത്തതൊക്കെ കേൾക്കുകയും ചെയ്യാം.
0: ഉണ്ണിയുടെ സഹോദരൻ ദേവകിയുടെ ഇല്ലത്തെത്തുന്നു. ജ്യേഷ്ഠത്തിയമ്മ മാനമ്പള്ളി ഇല്ലത്തേക്ക് മടങ്ങി എത്തണമെന്ന് അപേക്ഷിക്കുന്നു.
2: അതേമാര് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ഇല്ലത്തേക്ക് മടങ്ങി വരണം. കഴിഞ്ഞെല്ലാം മറക്കുക, ഒരു പുതിയ ജീവിതം തുടങ്ങുക.
1: ഞാൻ വരാനിയ, ഏട്ടന് വേണ്ടി കുറേ ദൂരം പിറകോട്ട് വരാം. എന്നാൽ എനിക്ക് വേണ്ടി ഏട്ടൻ കുറച്ച് ദൂരം മുമ്പോട്ട് വന്നേ കഴിയൂ. പഴയ തേദിക്കുട്ടി ആത്തേമാരായി കൊടയും ചൂടി തലയും താഴ്ത്തി നടക്കാൻ ഇനി എനിക്ക് പറ്റില്ല. ഞാൻ സഭയ്ക്ക് പോവും, പ്രസംഗിക്കും, ഐത്തം പാലിക്കില്ല. ഏട്ടനും അമ്മയ്ക്കും ഇതൊക്കെ രസാവോ? ഏട്ടൻ വിളിച്ചാൽ ഞാൻ വരാം, പക്ഷേ പ്രായച്ചിത്തം ചെയ്യില്ല. ഈ വിവരം പറയൂ, സമ്മതിച്ചാൽ വരാം. ഉണ്ണിയേട്ടന്റെ ശ്രേയസ്സിന് വേണ്ടി ഞാൻ തന്നെ ഒഴിഞ്ഞു തരാം. വീടില്ലെങ്കിൽ പിന്നെ നാട്, എന്തിനെങ്കിലും വേണ്ടി ജീവിതം സമർപ്പിക്കണമല്ലോ. അദ്ദേഹം ജനനിയെ പൂജിക്കട്ടെ, ഞാൻ ജന്മഭൂമിയെയും സേവിക്കാം. രണ്ടും ഒരുപോലെയാണല്ലോ.
0: സ്വന്തം സുഖത്തിനേക്കാൾ മറ്റുള്ളവരുടെ ഹിതം മാത്രമാണ് താൻ നോക്കുന്നതെന്ന് ദേവകിയെ തേടി ഇല്ലത്തെത്തിയ തങ്കത്തിനോട് ഉണ്ണി നമ്പൂതിരി പറയുന്നുണ്ട്. ധർമ്മത്തെക്കുറിച്ച് ദേവകിയും താനും തമ്മിൽ എന്നും അഭിപ്രായ വ്യത്യാസമാണുള്ളതെന്ന് തങ്കത്തിന്റെ അന്വേഷണങ്ങൾക്ക് മറുപടിയായി അയാൾ പറയുന്നു.
2: കാലം മാറുന്ന എനിക്കറിയാം കുട്ടി, പക്ഷേ അതറിയാത്ത ചിലരും ഇവിടെ തന്നെ ഉണ്ടെന്ന് മറക്കണ്ട. നീ നിന്റെ അച്ഛനെ പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എത്ര ദുഃഖം ഉള്ളിലേറ്റുന്നവനാ, എത്ര ശുദ്ധനും നിഷ്കളങ്കനുമാ. ശരിയായാലും തെറ്റായാലും താൻ പിടിച്ച ജയിപ്പിച്ച അടങ്ങുന്ന വാശി അപ്പനുണ്ട്. ആ വാശി തകർന്ന അപ്പനും തകരും. ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം തോറ്റത് നിന്റെ മുമ്പില് അല്ല, എന്റെ മുന്നേ. അതോടെ ആ ഹൃദയം തളർന്നു പോയത്. ഇനി എന്റെയും തീയതിയുടെയും കാര്യത്തിൽ കൂടി അപ്പനെ തോൽപ്പിച്ചാൽ അദ്ദേഹം പിന്നെ ജീവിച്ചിരിക്കില്ലടക്കം. ആ പാപം ആരേറ്റെടുക്കും?
0: ഇതായിരുന്നു ഉണ്ണിയുടെ ദുഃഖം. ധർമ്മങ്ങളുടെയും കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും പൂജകളുടെയും വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഉണ്ണിക്ക് അങ്ങനെയെ ചിന്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. താൻ ദേവകിയെ തിരികെ വിളിച്ചാലും അതിനവർ വഴങ്ങില്ല എന്നും ഉണ്ണി നമ്പൂതിരി പറയുന്നു.
2: ഞാനില്ലാതെ തേദിക്കുട്ടിക്ക് ജീവിതം ഉണ്ടായിരിക്കാം, പക്ഷേ അവരില്ലാതെ എനിക്ക് ജീവിതമില്ല. പഴമക്കാരനും വിഡ്ഢിയും മന്ദനൊക്കെ ആയിരിക്കാം ഞാൻ, പക്ഷെ അഗ്നിസാക്ഷിയായ വീട് കഴിച്ച പത്നിയെ ഉപേക്ഷിക്കാൻ മാത്രം ക്രൂരനല്ല. അതവരെ അറിയിച്ചേക്കും, എന്നെന്നും കാത്തിരിക്കാൻ നിന്റെ ഉണ്ണിയേട്ടൻ അറിയാമെന്നു.
0: ഇതിനിടയിൽ സ്വതന്ത്ര ചിന്താഗതിയിൽ മുന്നോട്ടു നീങ്ങാൻ തുടങ്ങിയ ദേവകി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി അങ്ങേയറ്റം കൂറുപുലർത്തി തുടങ്ങിയിരുന്നു.
3: ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ ആളല്ല ഞാൻ. നൂറ്റാണ്ടുകളായി മർദ്ദനം അനുഭവിക്കുന്ന സ്ത്രീവർഗത്തിന്റെ മുഴുവൻ പ്രതിനിധിയാണ്. മൂടുപടം നീക്കി മുമ്പിൽ നിൽക്കുന്ന ഈ സത്യത്തെ നോക്കി നിങ്ങൾക്ക് ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ ഈ ദുഃഖഭാരം നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണെന്ന് ഓർമ്മ വേണം. ഞങ്ങളുടെ അമ്മമാരുടെയും മുത്തശ്ശിമാരുടെയും എല്ലാം ശാപമായ ദുഃഖഭാരം ഇത്

0: കബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.
0: തിരികെയെത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: ഇതിനിടയിൽ ഉണ്ണിയുടെയും തങ്കത്തിന്റെയും അച്ഛൻ നമ്പൂതിരി മരണാസന്നനാകുന്നു. മകളോടുള്ള സ്നേഹം പറയാതെ പറഞ്ഞ് അയാൾ മരണമടയുന്നു. അച്ഛന്റെ മരണത്തോടെ തങ്കത്തിനും അമ്മയ്ക്കും ആ ഇല്ലത്ത് നിന്ന് പടിയിറങ്ങേണ്ടി വരുന്നു. പണ്ടുകാലത്ത് ബ്രാഹ്മണ സമുദായത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളുടെ ഭാഗമായിരുന്നു
3: അതും.
4: സമയം അങ്ങോട്ട് വൈകിക്കൊണ്ടിരിക്കുക. ഭാര്യ മക്കളും പടയിറങ്ങിയിട്ട് കർമ്മങ്ങൾ നടത്താനാവും. നേത്തരമയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയണതാണല്ലോ.
3: മണിയായിട്ടുള്ള നമ്മുടെ ബന്ധം അവസാനിച്ചു.
5: തങ്കത്തിനൊന്നറിയോ, പോയത് നിന്റെ അച്ഛനാ, നിന്റെ എല്ലാമാണ്. നമുക്ക് രണ്ടുപേർക്കും സങ്കടം തുല്യാണ്. പക്ഷെ നാട്ടാചാരത്തെ ബഹുമാനിക്കണ്ടേ കുട്ടി? മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ മാത്രമേ കുട്ടിക്കിന്ന് പാടുള്ളൂ.
2: അങ്ങനെ മാനമ്പള്ളി തറവാട്ടിൽ നിന്ന് തങ്കവും അമ്മയും യാത്രയാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അലയൊലികൾ ദേശമെങ്ങും വ്യാപിക്കുന്ന കാലം. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിലേക്കും സഹന സമരത്തിന്റെ ജ്വാലകളിലേക്കും ദേവകി സജീവമായിക്കൊണ്ടിരുന്നു. ഗാന്ധിയൻ തത്വങ്ങളിലും സ്ത്രീകളുടെ ഉന്നമനത്തിനുമായി അവർ രാപകലോളം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. ഇതേസമയം ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കാർമ്മികങ്ങൾക്കിടയിലൂടെ ഉണ്ണി നമ്പൂതിരി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. വിപ്ലവാത്മകമായ വിസ്ഫോടനങ്ങൾ ആശയത്തിലും പ്രവൃത്തിയിലും പ്രതിഫലിപ്പിച്ച് ദേവകി തന്റെ ജീവിതം അശരണർക്കായും ആലംബഹീനർക്കായും ദേശീയത ഉയർത്തിപ്പിടിക്കാനുമായി ചിലവഴിച്ചു. അതേസമയം നിലവിളക്കിന്റെ ഇരുണ്ട വെളിച്ചത്തിൽ ചിതലരിച്ച കാലപ്രമാണങ്ങൾ എഴുത്തോലയിൽ വായിച്ചു തീർക്കുകയായിരുന്നു ഉണ്ണി നമ്പൂതിരി. അത്രമേൽ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പ്രാധാന്യം നൽകി ജീവിതം ഹോമിച്ചുകൊണ്ടേയിരുന്നു അയാൾ. കാലം ഒഴുകി മാറി

0: ഈ ചിത്രത്തിന്റെ കഥ വീണ്ടും യാത്രയാകുന്നത് ആദ്യം വിവരിച്ച കഥാസന്ദർഭത്തിലൂടെയാണ്. അതായത് ഗംഗാനദിയിലെ തങ്കത്തിന്റെ ഓർമ്മകളുടെ ഓളപ്പരപ്പുകളിലൂടെ. വർഷങ്ങൾക്ക് ശേഷം തങ്കവും മകനും തറവാട്ടിൽ തിരിച്ചെത്തുമ്പോൾ മുന്നേറ്റക്കാഹളം മുഴങ്ങിയ നാട്ടിൽ നരച്ച വിശ്വാസത്തിന്റെ മാറാലകൾ കെട്ടിപ്പൊതിഞ്ഞുകിടന്ന പണ്ടുകാലത്ത് ദേവകിയെയും തങ്കത്തിനെയും ജാതി ഭ്രഷ്ടുകളുടെയും മേൽക്കോയ്മകളുടെയും ഇറുകിയ കുപ്പായമിട്ട ആത്തേമാരുടെ കഷ്ടപ്പാടുകളുടെ നേർചിത്രം വരഞ്ഞിട്ടത് കാണാൻ കഴിയും. മനസ്താപത്തിന്റെയും നഷ്ടപ്രതാപത്തിന്റെയും നിഴൽപ്പാടുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും.
1: കൊഞ്ഞ അഞ്ചെട്ടായ കിടപ്പായിട്ട് ഇവിടെയാണെങ്കിൽ എല്ലാം മാറി തങ്കം. ദാനധർമ്മങ്ങളൊക്കെ നിലച്ചു, അമ്പലത്തിലെ സംഭാരം പിടിച്ചതൊക്കെ നിർത്തി. ദാനം കൊടുക്കുന്നത് പാപാന്ന അയാളെ അത്രയ്ക്ക് ദുഷ്ടത്തരം ഞാനും ചെയ്തിട്ടുണ്ട് തങ്കം. ഉണ്ണയുടെയും തേടിയുടെയും മനസ്സ് നോവിച്ചതിന്റെ ശാപം ഭരിക്കാതിരിക്കില്ല. മഹന്റെയും തറവാടിന്റെയും തന്മ മാത്രമേ ഓർത്തുള്ളൂ.
0: വർഷങ്ങൾക്ക് ശേഷം തറവാട് ഭാഗം ചെയ്യുകയും ദാനമായി കിട്ടിയ സ്ഥലം ഭഗവാന് തന്നെ ദാനം ചെയ്യുകയും ചെയ്ത് ഉണ്ണി നമ്പൂതിരി നാഴി ഉണക്കലരി ചോറിൽ ജീവിതം നീക്കുന്നു എന്ന് തങ്കം മനസ്സിലാക്കുന്നു. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഉണ്ണി നമ്പൂതിരി ഭഗവാനെ ഉപാസിച്ച് കുട്ടികൾക്ക് ജ്ഞാനം നൽകി ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് തങ്കം കാണുന്നു.
2: എന്നെ മറന്നില്ലല്ലേ കുട്ടി? ഇതേപോലെ തങ്കവും ഇങ്ങനെ തലച്ചാച്ചുറങ്ങിയത് ഓർത്തു പോവാ ഞാൻ.
3: നമുക്ക് കാശിയിലും ഹരിദ്വാറിലും ഋഷികേശിലും ഒക്കെ പോവാം. പോയിപ്പോയ സന്തോഷങ്ങൾ തിരിച്ചു കിട്ടിയാലോ?
2: വേണ്ട തങ്കം, ഞാൻ കാലം കഴിഞ്ഞവനാണ്. വ്യർത്ഥമായ ചില വിശ്വാസങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ സൗഭാഗ്യം ഞാൻ തള്ളി മാറ്റി. പക്ഷേ ഒന്നെനിക്ക് പകരം കിട്ടി, ഈശ്വരനിലൂടെ പ്രപഞ്ചത്തെ സ്നേഹിക്കാനുള്ള വാസന മനുഷ്യനും ഈശ്വരനും ഒന്നു തന്നെയാണെന്ന് ഇന്നും ഞാൻ അറിയുന്നു. കൈവിട്ടു പോയതെല്ലാം ഇവിടെ എനിക്ക് തിരിച്ചു കിട്ടുന്നു. ഇനി തീർത്ഥങ്ങൾ എന്തിനാ, മോക്ഷം എന്തിനാ? വിരാട് രൂപിയായ ഭഗവാൻ എന്നോടൊപ്പം ഉണ്ടല്ലോ.
0: തിരക്കാണ് തനിക്കെന്ന് പറയുന്ന ആളുകളോട് ഉണ്ണി നമ്പൂതിരി പറയുന്നുണ്ട്.
2: എന്റെ ഭ്രാന്ത്, ഭക്തിയില്ല. മറ്റു ചിലർക്ക് ദേശസേവനത്തിൽ, ഭ്രാന്തില്ലാതെ ലോകത്ത് ഒരു തലമുറയുണ്ടാകുമോ? ഭഗവാനെ ഭക്തവത്സര.
0: ഒടുവിൽ തനിക്ക് ആകെയുള്ള സമ്പത്തായ പവിത്രമായ ഒരു പൊതി തങ്കത്തിനെ ഉണ്ണി നമ്പൂതിരി ഏൽപ്പിക്കുന്നു. ഇവിടെ വെച്ച് ഇത് തുറക്കരുതെന്നും എപ്പോഴെങ്കിലും ഉടമസ്ഥയെ കണ്ടാൽ ഏൽപ്പിക്കുകയോ ഗംഗയിൽ ഒഴുക്കുകയോ അല്ലെങ്കിൽ തങ്കത്തിന്റെ കൊച്ചുമകൾക്ക് കൊടുക്കണമെന്നും പറയുന്നു. അവിടെ വെച്ച് തങ്കം ദേവിയുടെ സഹോദരനെ കണ്ടുമുട്ടുന്നുണ്ട്. ജീവിതമയാളെ ദരിദ്രനാക്കിയിരുന്നെങ്കിലും ഉള്ളിൽ വിപ്ലവവീര്യം കനൽ കടാതെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അയാൾ. ഉണ്ണി നമ്പൂതിരി എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് മരണം പോകുന്നു. എത്ര നിഷേധിച്ചാലും കർമ്മകാണ്ഡങ്ങൾ വിടാതെ പിന്തുടരുമെന്ന ഉള്ളടക്കത്തോടെ ദേവകി ഉണ്ണി നമ്പൂതിരിക്ക് പണ്ടയച്ച ഒരു കത്തും തങ്കം വായിക്കുന്നു. ആ കത്തിൽ ദേവകി താൻ സന്യാസത്തിലേക്ക് പോകുന്നു എന്നറിയിച്ച് തന്റെ താലിമാല ഉണ്ണി നമ്പൂതിരിക്ക് അയച്ചതും അവർ അറിയുന്നു.
3: ജീവിതത്തിന്റെ കർമ്മബന്ധമായി ഞാൻ എന്ന് മണിഞ്ഞിരുന്ന ഈ മുദ്ര തിരിച്ചേൽപ്പിക്കുന്നു. ഇതെന്നും എന്റെ രക്ഷയായിരുന്നു, ആശ്വാസമായിരുന്നു, കവചമായിരുന്നു. ഇതെന്റെ കഴുത്തിലുള്ളപ്പോൾ സനാതയാണെന്ന് ധൈര്യം തോന്നിയിരുന്നു. പക്ഷെ ഇന്ന് ഈ നിർണായക നിമിഷത്തിൽ മറ്റെല്ലാ ബന്ധങ്ങൾക്ക് മുമ്പേ ഇത് അഴിച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. ഇത് മടക്കി സ്വീകരിച്ച് അനുഗ്രഹിക്കണം. ഇനി മേലാൽ തേലിക്കുട്ടിയില്ല.
0: ഉണ്ണി നമ്പൂതിരി നൽകിയ പൊതിയിൽ ദേവകിയുടെ താലിമാലയായിരുന്നു. ഗംഗാതീരത്ത് വെച്ച് സാമിനിയായി തീർന്ന സുമിത്രാനന്ദമയി ദേവി എന്ന ദേവകിയെ തങ്കം കണ്ടുമുട്ടുകയും എല്ലാം ഉപേക്ഷിച്ച് തന്നെ എന്തിനാണ് കാണാനെത്തിയതെന്ന ചോദ്യത്തിന് ഉത്തരമായി എന്നെങ്കിലും ഒരിക്കൽ നീ നിന്റെ ദേവിയെ കണ്ടെത്തുമെന്നും കാണുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു പ്രസാദം ഉണ്ണി നമ്പൂതിരി നൽകിയിട്ടുണ്ടെന്നും ഇപ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല എന്നും തങ്കം അറിയിക്കുന്നു. ശാന്തി ഭജനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് തങ്കത്തിനെ അവർ ആശ്വസിപ്പിക്കുന്നു.
3: ഈ ലോകത്തെ നിരസിക്കുന്നവർക്ക് പരലോകവും ഇല്ലാതാവുന്ന മകളെ ഉമ്മ എന്നത് അവിടെയും ഇവിടെയും എല്ലാം ഒന്ന് ത്യാഗത്തിലൂടെയുള്ള നേട്ടമാണ് ജീവിതം. അത് വെറുപ്പല്ല, നൈരാശ്യമല്ല, നിഷേധമല്ല. മനുഷ്യൻ തന്നെ ഈശ്വരനാവുന്ന അവസ്ഥയാണ്.
0: ദുഃഖകരമായ ഒരു നെടുമാംഗല്യത്തിന്റെ മുദ്രയായി ഉണ്ണി നമ്പൂതിരി നൽകിയ താലി ശുദ്ധീകരിച്ച് നൽകുവാൻ തങ്കം അഭ്യർത്ഥിക്കുന്നു. ആ താലി വികാര വായ്പോടെ വാങ്ങി അവർ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം തന്റെ സമീപമുള്ള അഗ്നിയിൽ അവർ അത് സമർപ്പിക്കുന്നു.
3: ഇത് തനി തങ്കമാണ്, കലർപ്പ് കൂട്ടരുത്. ഒരുക്കിയടിച്ച് ഇവളുടെ തലമുറയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ പണിയും. ഒന്ന് സൂക്ഷിക്കണം, ഒരിക്കലും ഇതിന്റെ മാറ്റം കുറയ്ക്കരുത്. സ്വസ്തി ഭവതു, സ്വസ്തി, സ്വസ്തി.
0: ശേഷം ഗംഗയിലേക്ക് നടന്നു നീങ്ങുന്ന ദേവകി എന്ന സുമിത്രാനന്ദമയി ദേവിയിലൂടെ അഗ്നിസാക്ഷി പൂർണ്ണമാകുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പിറന്ന ഒരു നോവലിന്റെ ഹൃദയസ്പർശിയായ ദൃശ്യാവിഷ്കാരമാണ് അഗ്നിസാക്ഷിയിലൂടെ സംവിധായകൻ പ്രേക്ഷകർക്കായി വരച്ചിട്ടത്. കാലാതീതമായി നിൽക്കുന്ന ഈ ചലച്ചിത്രാവിഷ്കാരത്തിന്റെ വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
5: Listening to Radio Swandanam 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഉന്നം ഇതാണ് ഇന്നത്തെ കഥ. പുതിയതായി തിരഞ്ഞെടുത്ത പട്ടാളക്കാരനെ പരിശീലകൻ ഉന്നം തെറ്റാതെ വെടിവെക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. ഒരു വലിയ വൈക്കോൽ കൂനയിൽ ചാരി വെച്ച കാർബോർഡിന്റെ ഒത്ത നടുവിലാണ് ഉണ്ട ചെന്നു തറയ്ക്കേണ്ടിയിരുന്നത്. തവണ പരിശീലിപ്പിച്ചിട്ടും അയാൾക്ക് ലക്ഷ്യത്തിലേക്ക് വെടിവെക്കാൻ സാധിച്ചില്ല. പരിശീലകൻ ദേഷ്യപ്പെട്ട് അലറി, ഇതിലും ഭേദം നിങ്ങൾ സ്വയം വെടിവെച്ച് മരിക്കുന്നതാണ് പറഞ്ഞു തീർന്നപ്പോഴേക്കും ശരി സാർ എന്നും പറഞ്ഞ് ഭീഷണനായി ആ പട്ടാളക്കാരൻ വൈക്കോൽ കൂനയ്ക്ക് പുറകിലേക്ക് പോയി. അപ്പോഴാണ് താൻ പറഞ്ഞത് കുറച്ചുകൂടി പോയി എന്ന് പരിശീലകന് തോന്നിയത്. പിന്നാലെ ഓടിച്ചെല്ലാൻ ഭാവിച്ചപ്പോഴേക്കും വെടിപൊട്ടുന്ന ശബ്ദവും പുകയും ഉയർന്നു. പരിശീലകൻ തലയ്ക്ക് കൈവച്ച് നിലത്തിരുന്നു പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ താഴ്ത്തിയ തലയുമായി പട്ടാളക്കാരൻ വൈക്കോൽ കൂനയുടെ അപ്പുറത്തു നിന്നും പ്രത്യക്ഷപ്പെട്ടു. പരിശീലകന്റെ അടുത്ത് വന്ന് നിന്ന് അയാൾ അറിയിച്ചു, നേരെ എന്റെ തലയിലേക്ക് ഉന്നം പിടിച്ച് തന്നെ കാഞ്ചി വലിച്ചു സാർ. പക്ഷേ ഇത്തവണയും ലക്ഷ്യത്തിൽ കൊണ്ടില്ല. കൊച്ചുകൂട്ടുകാരെ, ഈ കൊച്ചുകഥ ഇന്ന് ഇവിടെ തീരുകയാണ്. നാളെ വേറൊരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: Radio Santhanam 90.4 FM il ippol kelkam Tech Bites. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുപേട്ടാ, വെൽക്കം ബാക്ക്.
3: നമസ്കാരം
2: അനുപേട്ട. അപ്പോ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആപ്പിളിന്റെ ഐഫോൺ 18 Pro സീരീസുകൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 18 Pro വരുന്നുണ്ട്, പ്രോ മാക്സ് വരുന്നുണ്ട്, ഐഫോൺ ഡുവോ
3: അല്ലേ,
2: ഫോൾഡബിൾ അവർ ഡുവോ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അങ്ങനെ ഇത് മൂന്നുമാണ് ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ നമുക്കിനിയിപ്പോ അറിയാം എന്തൊക്കെയാണ്, ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, പുതിയ ഫോണിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോ തുടങ്ങിക്കോളൂ ഓരോ കാര്യങ്ങളായി.
3: അതെ, ഇപ്പം 18 Pro ലോഞ്ച്, 18 Pro-യും 18 Pro Max-ഉം ആണ് ഐഫോൺ സീരീസിൽ ലോഞ്ച് ആയേക്കുന്നത്. അടുത്ത ഈ ബേസ് മോഡൽസായ 18-ഉം 18E-യും സ്പ്രിംഗിൽ
2: നെക്സ്റ്റ് ഇയർ
3: സ്പ്രിംഗ് സീസണിലായിരിക്കും അവർ ലോഞ്ച് ചെയ്യുന്നത്. ഡിസൈൻ വൈസ് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല, സെയിം 17-ന്റെ ഡിസൈൻ തന്നെയാണ്. മാറ്റങ്ങൾ വന്നേക്കുന്നത് ചിപ്പിലാണ്, 20 Pro ചിപ്പായി. അത് 50% മോർ മെമ്മറി ബാൻഡ് വിഡ്ത്തും, പിന്നെ A19-നേക്കാൾ 40% ഫാസ്റ്റർ GPU, പിന്നെ പ്രോസസിങ് AI-യുടെ പ്രോസസിങ് പവർ ഡബിൾ ദ പവറാണ് A19-നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ന്യൂറൽ എഞ്ചിൻ എന്ന് പറയുന്ന ഡ്യുവൽ 16-കോർ സെറ്റപ്പ് ഉണ്ട്, അഡ്വാൻസ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട്. അത് പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയും ഓൺ ഡിവൈസ് AI-ക്കും വേണ്ടിയിട്ടാണ് അവർ അത്രയേറെ ചെയ്തേക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2NM സ്റ്റൈലിലാണ് അവർ ചെയ്തേക്കുന്നത്. ആ ഫോം ഫാക്ടറിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ പുതിയ നെക്സ്റ്റ് ജെൻ മോഡലാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ C2 എന്ന് പറയുന്നൊരു സീരീസ് ആണ്, C2 മോഡൽ ആണ്. അത് ഫാസ്റ്റർ അപ്ലോഡ്സും എനർജി കൺസംപ്ഷൻ ലോവർ ആണ്, ഇംപ്രൂവ്ഡ് സെല്ലുലാർ കണക്ടിവിറ്റി. അപ്പം വളരെ വീക്ക് ആയിട്ടുള്ള സിഗ്നൽസ് ആണെങ്കിൽ പോലും നമുക്ക് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ അതിൻ്റെ അകത്തൂടെ ലഭിക്കും. അപ്പോൾ അതാണ് C2 നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഈ മോഡത്തിൻ്റെ കേസ് നമ്മൾ പലയിടത്തായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2: ഓക്കെ,
3: നേരത്തെ നമുക്കറിയാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പിന്നെ ക്യാമറയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഐഫോണിൽ ആദ്യമായിട്ട് വേരിയബിൾ അപ്പർച്ചർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് 18-ന്റെ അകത്ത്. അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റും,
2: ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാൻ
3: പറ്റും, നമ്മൾ സാധാരണ SLR-ലൊക്കെ ചെയ്യുന്ന പോലെ. പിന്നെ ഒരു 50 MP അടുത്തെത്തിയിട്ടുണ്ട്. ഒരു 48 MP ക്യാമറ സെറ്റപ്പാണ്,
2: റിയർ ക്യാമറ ആയിട്ട് മൂന്നിലും 48 MP വരുന്നത്.
3: 48 MP ആണ് പ്രൈമറി, അൾട്രാ വൈഡ്, പിന്നെ ഒരു ടെലിഫോട്ടോ, ഇങ്ങനെയാണ് അവരത് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ പ്രോ കൺട്രോൾസ് ഒരുപാടുണ്ട്, മാനുവലജസ് അപ്പർച്ചറിന്റെ ഇപ്പൊ വേരിയബിൾ അപ്പർച്ചർ ആയതുകൊണ്ട് അപ്പർച്ചറിന്റെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള മാനുവൽ കൺട്രോൾ ഉണ്ട്, ഷട്ടർ സ്പീഡ് ഉണ്ട്, വൈറ്റ് ബാലൻസിന് എല്ലാം വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കൺട്രോൾസ് ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് ഓതന്റിക്കേഷൻ ഫീച്ചർ ക്യാമറയ്ക്ക് അകത്ത് അവർ ചെയ്യുന്നുണ്ട്. അതായത് ആപ്പിളിന്റെ റെഫറൻസ് ഇമേജ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോയുടെ ഓതന്റിസിറ്റി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും.
2: ഓക്കെ,
3: അത് നമ്മൾ പിന്നെ ഐഫോണിൽ തന്നെ എടുത്തതാണോ, അത് നമുക്ക് അറിയാൻ പറ്റും. അത് പുതിയൊരു ഫീച്ചറാണ്. പിന്നെ ബാറ്ററിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും പ്രോ അവർ ആപ്പിൾ ക്ലെയിം ചെയ്യുന്ന 24 hours ബാറ്ററിയാണ്, 36 hours വീഡിയോ പ്ലേബാക്കും. പ്രോ മാക്സ് വരുമ്പോഴത്തേക്ക് 30 hours ബാറ്ററി ലൈഫ്.

0: 45 hours വീഡിയോ പ്ലേ ബാക്ക്. അത് ഈ സിം മാത്രം ഉപയോഗിക്കുമ്പോഴാണ് കണ്ടിന്യൂസ് അല്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ് 50% ചാർജ് നമുക്ക് 15 minutes കൊണ്ട് പുതിയ ചാർജറിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. 30 minutes വയർലെസിന്റെ അകത്ത്.
1: ഓക്കെ,
0: ഇത്രയാണ് ചാർജിങ്ങിന്റെ.
1: ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത്
0: സ്പെസിഫൈ ചെയ്തിട്ടില്ല,
1: ഇതുവരെ പറഞ്ഞിട്ടില്ല.
0: ആപ്പിൾ സാധാരണഗതിയിൽ അങ്ങനെ പറയാറില്ല. പിന്നെ തെർമൽ മാനേജ്മെന്റ്, അതായത് ചൂടിന്റെ കാര്യം വരികയാണെങ്കിൽ, ഒരു പേപ്പർ ചേമ്പർ, നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ഉള്ള പോലെ പേപ്പർ ചേമ്പർ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു കഴിഞ്ഞ വണത്തേക്കാൾ 3 times
1: ബിഗറാണ്. കാരണം
0: അതെ അതെ, കാരണം A20 ചിപ്പ് ആയതുകൊണ്ട് കുറച്ചും കൂടെ തെർമൽ പവർ കൂടുതൽ ഉണ്ടാവും. അപ്പൊ ചൂട് കൂടുതൽ ഉണ്ടാകുന്നതുകൊണ്ട് അതിന് പേപ്പർ ചേമ്പർ കൂടുതൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്രൈസിംഗിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. ഇന്ത്യയിലെ പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോഴാണേ. പിന്നെ ടാക്സും കാര്യങ്ങളൊന്നും പിന്നെ കൂട്ടിയിട്ടില്ല, അത് എക്സ്ട്രാ വരും. പ്രോയുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് 256 GB. നമുക്ക് മെമ്മറിയുടെ കേസ് പറയുമ്പോൾ 256 GB ആണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ്.
1: ഓക്കെ,
0: 256 GB, 512 GB, 1 TB, 2 TB, അങ്ങനെയാണ് പോകുന്നത്. അപ്പം പ്രോയുടെ സ്റ്റാർട്ടിംഗ് വന്നിട്ട് 164,900 രൂപയാണ്.
1: 165 GB.
0: പ്രോ മാക്സ് 256 GB 180,000 രൂപ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജ് 256, 512, 1 TB ആൻഡ് 2 TB, ഇതാണ് എല്ലാ സീരീസിലും. കാരണം അവർ 128 GB എന്നുള്ളത് അവർ മാറ്റി. ഇപ്പം സ്റ്റാൻഡേർഡ് വേർഷനിൽ പുതിയ ഫോണുകൾക്കെല്ലാം 256 GB ആണ് സ്റ്റാൻഡേർഡ്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പം പ്രോയുടെ 6.3 inch സൂപ്പർ റെറ്റിന XDR OLED ആണ്. പ്രോ മാക്സിന് 6.9 inch സെയിം XDR OLED സൂപ്പർ റെറ്റിന. പ്രോ മോഷൻ 120Hz റിഫ്രഷ് റേറ്റ് വിത്ത് ഓൾവേസ് ഓൺ മോഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. പിന്നെ ഡൈനാമിക് ഐലൻഡ് ഇപ്പം 3 ലൈവ് ആക്ടിവിറ്റീസ് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് അതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ
1: പറ്റും. സൈസ് കുറച്ച് ചെറുതാക്കിയിട്ട്
0: കുറച്ചുകൂടി ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ കൺട്രോൾസ്, റീറ്റെയിൻഡ് ആക്ഷൻ ബട്ടറും ക്യാമറ കൺട്രോളും എല്ലാം ആ ഫോണിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ AI എന്ന പുതിയ സിരി റീഡിസൈൻ ചെയ്ത് ഗൂഗിളിന്റെ
1: ജെമിനി ആയിട്ട് ചേർത്തിട്ട്
0: ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ആപ്പിളിന്റെ ലെൻസ് ആൻഡ് റീസൈൻഡ് സിരി ആണ്. പിന്നെ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സ്പേഷ്യൽ റീഫ്രെയിമിംഗ്, ഫോട്ടോഗ്രാഫ്, നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന്റെ അകത്ത് നമുക്ക് സ്പേഷ്യൽ റീഫ്രെയിമിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അപ്ഗ്രേഡഡ് ക്ലീനപ്പ് ഇത് സോഫ്റ്റ്വെയർ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ക്യാഷ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു ആപ്പും കൂടെ വരുന്നുണ്ട്. അത് മെമ്മറി സ്റ്റോറേജ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐഫോൺ 18 Pro പ്രോ മാക്സിന്റെ അകത്തുള്ള ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയാം. അടുത്ത് നമുക്ക് ഡ്യുവോ ഉണ്ട്,
1: അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ബ്രേക്ക് എടുക്കാം. പക്ഷേ അതിന് മുന്നേ ഇപ്പൊ നമ്മള് 17 Pro 18 Pro ആയിട്ട് നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലിംസ് പോലെ കമ്പയർ ചെയ്യുവാണെങ്കിൽ മീൻസ് വർത്തി ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ആണോ ലഭിക്കുന്ന കാര്യം? ഇപ്പൊ എനിക്ക് തോന്നുന്നു 17 Pro ഏകദേശം ഒരു പ്രൈസ് കൂടിയായിരുന്നല്ലോ, 1,34,000 ആ റേഞ്ച് വരുന്നുണ്ട്. ഇതിന് 1,64,000 വരുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 30K, അതിന്റെ 30,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അതിന് വർത്തി ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ്സ്
0: ഒരിക്കലും ഞാനത് സജസ്റ്റ് ചെയ്തില്ല. കാരണം 17 Pro ഉള്ളവർ 17 Pro തന്നെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം മാർജിനൽ ഡിഫറൻസ് ഇപ്പൊ 2nm ആണെങ്കിൽ പോലും ഒരു മാർജിനൽ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പൊ 17 യൂസ് ചെയ്തോണ്ടിരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അവർക്ക് എന്തായാലും 7 കൊല്ലത്തേക്ക് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ എങ്ങനെ പോയാലും ഒരു 5 years ഐഫോൺ 17 വർത്തിയാണ്.
1: 17 Pro.
0: അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഉടനെ എടുത്തു ചാടി നമ്മൾ 18 എടുക്കണമെന്നുള്ള കാര്യം. പിന്നെ ഈ പുതിയ ഫോണുകൾ വരുമ്പോഴത്തേക്ക് അതിനോടുള്ള ഒരു അഭിവാഞ്ചം ഉള്ളത് കൊണ്ട് ചിലവർ അത് മാറ്റുന്നു മാത്രം. നമ്മൾ ആ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് 18 അകത്ത് ഉണ്ടാകാൻ ചാൻസസ് വളരെ കുറവാണ്.
1: പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് വേണോ താല്പര്യമുള്ളവർക്ക് അപ്ഗ്രേഡ്
0: വേരിയബിൾ അപ്പർച്ചർ ഒക്കെ വേണ്ട. ഇപ്പൊ ഫോട്ടോഗ്രാഫി ഒക്കെ അത്രയ്ക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവർക്കോ വേണമെങ്കിൽ 18 പോവാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അത്ര ഈ 30,000 ഒരു വ്യത്യാസം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് ഒന്നും അതിന്റെ അകത്തുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
1: അപ്പൊ അതാണ് നമുക്ക് 18 Pro Max അപ്ഡേറ്റ്സ് കിട്ടുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് പുതിയ ഫോണിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്നുള്ള കാര്യം നമ്മളടുത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷേ ഇതിനൊക്കെ മേലെയാണ് ബിക്കോസ് എല്ലാവരും വെയിറ്റ് ചെയ്ത ഫോൺ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഇറങ്ങുന്ന ആപ്പിൾ ഫോൾഡ്, ആപ്പിൾ തന്നെ വിളിക്കുന്ന ആപ്പിൾ ഡുവോ എന്നാണ്. അപ്പോൾ ആ ഫോണിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദന 90.4 FM.

0: ஆசைகள்.
1: ரேடியோ சாந்தனம் 90.4 FM. Stay tuned.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ ആപ്പിൾ ഫോൾഡ് അല്ലെങ്കിൽ ആപ്പിൾ ഡുവോ എന്നാണ് ആപ്പിൾ അവരുടെ ഫോൾഡബിൾ ഫോണിനെ വിളിക്കുന്നത്
3: അല്ലെ.
2: അപ്പോ പ്രൈസിംഗിന്റെ കാര്യത്തിൽ നമുക്ക് ആദ്യം തന്നെ അങ്ങ് പറയാം. അതായത് ബേസ് വേരിയന്റ് ഫോണിന് വരുന്നത് 3 ലക്ഷം രൂപ, അതായത് 299,900 രൂപയാണ് വരുന്നത് അല്ലെ. അപ്പോ എന്താണ് ഈ ഫോൾഡബിൾ ഫോൺ? ഇപ്പോ സാംസങ് ഇറക്കുന്നുണ്ട്, വിവോ, ഒപ്പോ, അങ്ങനെ ഫോണുകളെല്ലാം ഫോൾഡബിൾ ഫോൺ ഇറക്കുന്നുണ്ട്. അപ്പോ ആപ്പിള് ഈ 3 ലക്ഷം രൂപയ്ക്ക് ഫോൾഡബിൾ ഫോൺ എല്ലാരും കാത്തിരുന്ന ഒരു ഫോണാണ്, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫോൺ എന്ന് വേണേ നമുക്ക് പറയാം. അങ്ങനെ ഇറക്കിയിരിക്കുന്ന ആപ്പിൾ ഡുവോയിൽ എന്തൊക്കെ ചേഞ്ചസ് ആപ്പിൾ അല്ലെങ്കിൽ എന്തൊക്കെ പുതുമകളാണ് ആപ്പിൾ കൊണ്ടുവരുന്നത്?
3: ശരിക്കും ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു സ്പെക്കുലേഷൻ ആയിരുന്നു. ആപ്പിൾ ഫോൾഡ് ഉടനെ ഇറക്കും, ഇപ്പം ഇറക്കും, നാളെ ഇറക്കും എന്ന് വിചാരിച്ചു.

0: ഇപ്പായിട്ടുള്ള അവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. ആപ്പിളിന്റെ ഫോം ഫാക്ടർ നേരത്തെ ഉണ്ടായിരുന്ന ഫോൾഡബിൾ പോലല്ല, പക്ഷെ ഇപ്പം ഓൾറെഡി സാംസങ്ങും ഷവമി ഒക്കെ ഓൾറെഡി ആ ഫോം ഫാക്ടറിൽ ഇറക്കി കഴിഞ്ഞു. അതൊരു പാസ്പോർട്ട് സൈസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫോം ഫാക്ടറിലാണ് ഇറക്കുന്നത്. അത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ഒരു സ്ക്രീൻ ആയിരിക്കും, ഒരു സ്ക്വയർ സ്ക്രീൻ ആയിരിക്കും. വലുതാക്കുമ്പോൾ നമ്മൾ ടാബ് പോലെ ഒരു 7.6 ഇഞ്ചിന്റെ ഒരു വലിയ സ്ക്രീൻ ആയിട്ട് നമുക്ക് കാണാനും സാധിക്കും. ഇതാണ് സ്ക്രീനിന്റെ വ്യത്യാസം. പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടുത്ത സമയത്തൊക്കെ ഭയങ്കരമായ സംഭവം. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ, അഖിൽ പറഞ്ഞ പോലെ, അതിൻ്റെ അകത്ത് ഫേസ് ഐ ഡി, ഫേഷ്യൽ റെക്കഗ്നിഷൻ അവരെടുത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രൈസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റിഫിക്കേഷൻ ആപ്പിൾ തരുന്നില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ 3 ലക്ഷം രൂപയാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതിൻ്റെ അത് എടുത്ത് പറയത്തക്ക ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റം നാനോ ടെക്സ്ചർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലും സ്ക്രീനുണ്ട്, അകത്തും സ്ക്രീനുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രീസ്, ഇപ്പം ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ക്രീസാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് 3D പ്രിന്റിംഗ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പം എത്രത്തോളം അത് ഡ്യൂറബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇനിയിപ്പോൾ യൂസ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ വളരെ മിനിമൽ ക്രീസിലാണ് അവർ അത് ഉണ്ടാക്കിയിരിക്കുന്ന അകത്തെ ഡിസ്പ്ലേ. 7.6 ഇന്നർ ഡിസ്പ്ലേക്കകത്ത് വരുമ്പോൾ 7.6 ഇഞ്ചിന്റെ ഇന്നർ ഡിസ്പ്ലേ ആണ്. അത് എനിക്ക് തോന്നുന്നു നോർമലി 18 പ്രോയേക്കാൾ വലുതാണ്, 80% ലാർജർ ആണ്. പിന്നെ കവർഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് 5.4 ഇഞ്ചിന്റെ കവർ ഡിസ്പ്ലേ ആണ്. ഇതിലും 820 പ്രോ ചിപ്പ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്, സെയിം തന്നെ. പിന്നെ ക്യാമറ സെറ്റപ്പ് വരുമ്പോഴത്തേക്ക് 2 48 മെഗാപിക്സലിന്റെ ക്യാമറയാണ്, ട്രിപ്പിൾ ക്യാമറ അല്ല, 2 ക്യാമറ. ബാറ്ററിയുടെ കേസ് വരുമ്പം നമ്മൾ ഐഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 31 അവേഴ്സിന്റെ ഇന്നർ സ്ക്രീൻ ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ 44 അവേഴ്സ് കവർ സ്ക്രീൻ.
1: ക്യാമറയുടെ കാര്യം ഞാനൊന്ന് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാം. കാര്യം രണ്ട് സെൽഫി ക്യാമറ വരുന്നുണ്ടോ അതോ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ സെൽഫി ക്യാമറ?
0: ഒരു സെൽഫി ക്യാമറ ഉള്ളൂ,
1: മാത്രമേ
0: വരുന്നുള്ളൂ.
1: അതായത് ഏതാണ് അടച്ചു വെക്കുമ്പോഴാണോ വരുന്നത്?
0: അടച്ചു
1: ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് സെൽഫി ക്യാമറ.
0: ഓക്കെ,
1: ശരി ശരി.
0: അപ്പൊ ആ ഒരു വ്യത്യാസം അത് എനിക്ക് തോന്നുന്നു ബാക്കി സാംസങ്ങിന്റെ ഒക്കെ കേസിലും അങ്ങനെ തന്നെയാണ്.
1: അല്ല,
0: സാംസങ്ങിന്റെ
1: എനിക്ക് തോന്നുന്നു ഫോൾഡബിൾ ഫോണിൽ ആപ്പിൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. ബാക്കി എല്ലാ ഫോണിലും രണ്ട് സെൽഫി ക്യാമറ ഉണ്ട്.
0: അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഷവമി ഏത് ഒരെണ്ണത്തിന്റെ ഒരു മോഡലിന് ഫ്രണ്ട് ക്യാമറ മാത്രമേ ആകത്തില്ല. അപ്പൊ അതാണ് വ്യത്യാസം. പിന്നെ ബാറ്ററിയുടെ 5 മിനിറ്റ്സ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്താൽ നമുക്ക് 5 അവേഴ്സ് ഓഫ് പ്ലേ ബാക്ക് ടൈം കിട്ടും. പ്രീ ഓർഡർ 16th October സ്റ്റാർട്ട് ചെയ്യും. ഇന്ത്യയിലും എല്ലാം സ്റ്റാർട്ട് ചെയ്യും, ഗ്ലോബലി ആണ് അവർ പ്ലേസ് ചെയ്യുന്നത്. ലോഞ്ച് 23rd October കടകളിലെല്ലാം. 256 GB 3 ലക്ഷം രൂപയും 2 TB 4.5 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ പ്ലേസ് ചെയ്തേക്കുന്നത് അവർ. പിന്നെ ഈ സിം മാത്രമേ ഉള്ളൂ, നോർമൽ സിം ഇല്ല. പിന്നെ ബാക്കി എടുത്ത് പറയത്തക്ക വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ഫോം ഫാക്ടർ നമുക്കൊന്നും പറയാനായിട്ടില്ല നമ്മൾ. കാരണം നോർമലി ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒക്കെ ഫോൾഡ് വന്നേക്കുന്ന പോലെ തന്നെ പാസ്പോർട്ട് സൈസിൽ തന്നെയാണ്, പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാവുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ ഇച്ചിരി തിക്കറാണ്, കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ആപ്പിൾ പറയുന്നത് തിന്നറാണെന്നാണ്. സാധാരണ ഫോണുകളുള്ള
1: സാംസങ്ങിന്റെ ഫോൾഡിനായിരിക്കും കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടാൻ.
0: തീർച്ചയായിട്ടും
1: ഇത്രയും വിലക്കൂട്ടി ഇറങ്ങിയിരിക്കുന്നു, വലിയ വ്യത്യാസങ്ങള് കാണിക്കുന്നുല്ലോ,
0: കാണിക്കുന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, സാംസങ്ങിന്റെ അകത്ത് ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. രണ്ട് ഈ പറഞ്ഞ രണ്ട് സെൽഫി ക്യാമറ, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്.
1: അല്ലല്ല, ഫോൾഡ് 8 ഡ്യുവൽ ക്യാമറ ആണ്,
0: മറ്റേ പിന്നെ AI ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഇനിയിപ്പോ അവർ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഓപ്പോയും വരുന്നുണ്ട്, ഷവമിയുടെ ഫോൾഡ് വരുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ ഫോം ഫാക്ടർ എല്ലാം ഈ പാസ്പോർട്ട് സൈസ് തന്നെയാണ്. അത് അതുകൊണ്ട് ആപ്പിൾ അത് അങ്ങനെ മാർക്കറ്റ്. പക്ഷെ എന്നാലും ആപ്പിളിന്റെ ഫാൻ ബേസ് ഉണ്ട്, ഒരു പക്ഷെ കുറെ ഒക്കെ
1: 2-3 മാസം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുമോ വിറ്റ് പോയി.
0: അപ്പം ഇതാണ് ഡിവോയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.
1: അപ്പൊ എന്തായാലും അത്രയാണ് ഐഫോൺ ഡുവോയുടെ വ്യത്യാസങ്ങളായിട്ട് വരുന്നത്. ഇപ്പൊ അനുബേട്ട, ഈ പ്രൈസിംഗിനകത്ത് നമുക്ക് ഇന്ത്യയിലെ ഫൈനൽ പ്രൈസിംഗ് അല്ലേ ഈ 3 lakh rupees എന്നുള്ള രീതിയിൽ വരുന്നത്?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ ചാൻസ് കഴിഞ്ഞത് അതാണ്. ഇനിയിപ്പോ ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും അഡീഷണൽ ടാക്സസ് വല്ലതും വരികയാണെങ്കിലേ ഉള്ളൂ
1: കൂടുതലായിട്ട് വരാൻ ചാൻസ്.
0: ഇപ്പൊ കമ്പനി അനൗൺസ് ചെയ്തേക്കുന്ന ഇങ്ങനെയാണ്,
1: മീൻസ് സ്റ്റാർട്ടിംഗ് മോഡലിന് 2,99,999. അപ്പൊ അതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ഐഫോൺ ഡുവോയുടെ ആപ്പിളിന്റെ ഫോൾഡബിൾ ഫോണിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. പറയത്തക്കതായിട്ടുള്ള വലിയ ആപ്പിളിന്റെ ഒരു ഫോൾഡബിൾ ഫോൺ എന്നല്ലാതെ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പെർഫോമൻസിന്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ 18 പ്രോയുടെ സീരീസിന്റെ ആ ഒരു സ്പെക് ആയിരിക്കും.

0: സെറ്റും കാര്യങ്ങളും എല്ലാം. ക്യാമറയുടെ കാര്യത്തിൽ റയർ സൈഡിൽ നമുക്ക് രണ്ട് ക്യാമറയെ വരുന്നുള്ളൂ, 48 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുമ്പോഴത്തേക്ക് 12 മെഗാ പിക്സലിന്റെ സെന്റർ സ്റ്റേജ് സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പൊ അത്രയാണ്. അതല്ലാതെ ഇപ്പൊ നമുക്ക് പറയത്തക്കതായിട്ടുള്ള വലിയൊരു ഫോൾഡബിൾ ഫോൺ എന്നല്ലാതെ ഒരു ചേഞ്ച് വലുതായിട്ട് വരുന്നില്ല,
1: വലിയ ഡിഫറൻസസ് ഇല്ല. പിന്നെ നമുക്ക് ആപ്പാട് കിട്ടുന്ന 7.6 ഇഞ്ചിന്റെ വലിയൊരു സ്ക്രീൻ ഇന്നർ ഡിസ്പ്ലേക്കകത്ത്
0: കിട്ടുന്നുണ്ട്.
1: അത് മാത്രമാണ്. പിന്നെ iOS അവരങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്, കാരണം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും റൈറ്റ് സൈഡിൽ അതിന്റെ ഡീറ്റെയിൽസ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ മെയിൻ കണ്ടന്റ് എല്ലാം ലെഫ്റ്റ് സൈഡിലും ബാക്കി അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റൈറ്റ് സൈഡിൽ
0: അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ആപ്പിൾ ഡുവോയെ പറ്റി പ്രഥമദൃഷ്ടിയാൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ യൂസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വരണം. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, എല്ലാ ആൻഡ്രോയിഡ് ഫോണുകൾക്കും വിലയും കൂടി. ആപ്പിളിൻ്റെ പഴയ സീരീസ് ഫോണുകൾക്കും വില കൂടി. ഐഫോൺ 17 സീരീസ് നല്ല രീതിയിൽ വില വ്യത്യാസം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM. അപ്പൊ നമ്മൾ നേരത്തെ പല എപ്പിസോഡിലായിട്ട് പറഞ്ഞിരുന്നു ഐഫോൺ

0: പ്രീവിയസ് ജനറേഷൻ ഫോണുകളുടെയും പ്രൈസ് എന്തായാലും കൂട്ടും എന്ന് പറഞ്ഞിരുന്നു. കൂട്ടിന്റെ ഏകദേശം പ്രൈസിംഗ് നമ്മൾ ഇടയ്ക്ക് മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു അല്ലെ. ഇപ്പൊ എന്തായാലും അതിന്റെയും കൺഫേംഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് 17 series 17 17 E 17 ഐഫോൺ എയർ അതിന്റെ എല്ലാം പ്രൈസിംഗിനകത്തുള്ള വ്യത്യാസം എന്തൊക്കെ എത്രയൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്, പ്രോ സീരീസിനകത്തും അതുപോലെ വ്യത്യാസം വന്നിട്ടുണ്ടോ അതൊക്കെ ഒന്ന് പറയാം.
1: ശരിക്കും ഇതിപ്പോ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് ആപ്പിളും ഫോളോ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഫോണുകളും കൂട്ടിയപ്പോഴത്തേക്ക് അവര് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു ഐഫോൺ കൂട്ടാനായിട്ട്. ഇപ്പൊ ലോഞ്ചിന് ശേഷം 18 ലോഞ്ചിന് ശേഷം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓൾഡർ മോഡൽസ്, അതായത് 17 17 E 17 Air ഈ ഇത്രയും മൂന്ന് മോഡൽസിന്റെയാണ്. പ്രോയുടെ കാര്യം ഇതുവരെ അവർ മിണ്ടിയിട്ടില്ല. ഇത്രയും കാര്യങ്ങൾക്ക് അവർ പിന്നെ പ്രൈസ് കൂട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് നോക്കുമ്പോൾ 15,000 to 20,000 rupees 17 E 17 E ഏറ്റവും കൂടുതൽ സ്റ്റീപ്പസ്റ്റ് ആയിട്ട് ഇൻക്രീസ് വന്നേക്കും 17 E 17 E ആണ്. അതിന് 15,000 to 20,000 rupees വ്യത്യാസം വന്നിട്ടുണ്ട്. നേരെ മറിച്ച് 17 17,000 രൂപ ലോഞ്ചിൽ നിന്ന്, അത് ലോഞ്ച് ചെയ്ത സമയത്ത് നിന്ന് 17,000 രൂപയുടെ വ്യത്യാസം
0: വന്നിരിക്കുന്നു
1: 17 വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ഇപ്പം അഫോർഡബിലിറ്റി കൺസേൺ പൊതുവെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാകും. കാരണം ഹെൻറി ലെവലായ ഐഫോൺ 17 E 79,900 അതിന്ന് 80,000 രൂപ ആയിട്ടുണ്ട്. അതായത് 65,000 രൂപയായിരുന്നു അഖിലും മേടിച്ചത്,
0: 76,000 രൂപ 11,000 രൂപ.
1: അപ്പൊ അതാണ് ബഡ്ജറ്റ് എല്ലാവരുടെയും കീറിക്കൊണ്ട്. അപ്പം ഓൾട്ടർനേറ്റീവ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ.
0: അതെ അതെ, കാര്യം നമ്മള് കുറച്ചുനാൾ മുന്നേ വരെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 17 തന്നെ എടുക്കായിരുന്നു അല്ലേ. എനിക്കൊന്നും ഇപ്പൊ 17 Pro പ്രൈസിംഗ് അവർ ഇറക്കാത്തത് ആക്ച്വലി ഇനിയിപ്പോ ആപ്പിളിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് 17 Pro വാങ്ങാൻ കിട്ടില്ല. അതുകൊണ്ടായിരിക്കാം 17 Pro വില വ്യത്യാസം വരുന്നത്. 17 E 17 E ഒക്കെ ഇപ്പോഴും
1: അവൈലബിൾ ആണ്.
0: അതാവാം അതിന്റെ മാത്രം പ്രൈസിംഗ് മെൻഷൻ.
1: അപ്പൊ എന്തായാലും അതൊരു ത്രെട്ട് ആണ്. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് എന്തായാലും ഒരു ഓൾട്ടർനേറ്റ് തപ്പേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഫോണുകൾ പൊതുവേ ആൻഡ്രോയിഡ് ആയാലും ആപ്പിളിന്റെ ഫോൺ ആയാലും പൊതുവെ ഇപ്പം പ്രൈസിംഗ് ഭയങ്കരമായിട്ട്
0: കൂടിക്കൊണ്ടിരിക്കുകയാണ്.
1: അതാണ് പ്രശ്നം. ഇനി ഇതിന്റെ ആപ്പിളിന്റെ ഇപ്പൊ നമ്മൾ ടൈമിംഗ് നോക്കുമ്പോഴത്തേക്കും പുതിയ മോഡൽസ് ഇപ്പൊ ലോഞ്ച് ആയ സ്ഥിതിക്ക് ആൾക്കാർ ഒന്നെങ്കിൽ ഇപ്പൊ പഴയ മോഡൽസ് മേടിക്കുക, വില കുറയുമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നവർ കുറെ പേര് മേടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അവര് ആപ്പിൾ അതും കൂട്ടിയത്. പിന്നെ ഇപ്പം ഓൾഡർ മോഡൽസ് ശരിക്കും പോകുന്നതിന് പകരം അവര് സാധാരണ ആൾക്കാർ ഇപ്പൊ സാംസങ്ങിന്റെയും വൺ പ്ലസിന്റെയും ഷൗമിയുടെ ഒക്കെ പുറകെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ബ്ലോഗോസ്ഫിയറിൽ കംപ്ലീറ്റ് ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, സാംസങ്ങിന്റെ കമ്പാരിസൺ, വൺ പ്ലസിന്റെ കമ്പാരിസൺ, ഷൗമിയുടെ കമ്പാരിസൺ ഒക്കെ. പിന്നെ ഇന്ത്യയിൽ ശരിക്കും ആപ്പിൾ റീപൊസിഷൻ ചെയ്യുന്ന ഒരു പ്രീമിയം ഫോണായിട്ട് തന്നെ, അത് പ്രത്യേകിച്ച് ഐഫോൺ എയറിനെ. അപ്പൊ അതിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന 150,000 രൂപയിലാണ് ഐഫോൺ എയർ. പിന്നെ ആപ്പിൾ എപ്പോഴും ശരിക്കും പ്രോഫിറ്റ് മോട്ടീവ് ആണ്. അപ്പൊ അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജിങ് ഇൻവെന്ററി, പഴയ ഇൻവെന്ററി എൻഡ് ഓഫ് ലൈഫ് കഴിയുന്നതിന് മുമ്പേ മാക്സിമം മാർജിൻ അടിച്ച് മാറ്റിയാൽ
0: എന്തായാലും എനിക്ക് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് 18 ഇറങ്ങാൻ ചാൻസ് ഉണ്ട്.
1: അതെ അതെ. പിന്നെ ഈ കമ്പനികൾ ഇടുന്ന പ്രൈസിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാർജിൻസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം ഈ ഡിമാൻഡ് ഇത്രയും ഉണ്ടെങ്കിലും, ഷോർട്ടേജ് ഓഫ് സപ്ലൈ ഉണ്ടെങ്കിൽ പോലും ഇത്രയും പ്രൈസ് ഹൈക്ക് ചെയ്യേണ്ടെന്ന് പല റിപ്പോർട്ട്സും വന്നിട്ടുണ്ട്. ബ്ലൂംബെർഗിന്റെ ഒക്കെ റിപ്പോർട്ട്സ് ഒരുപാട് വന്നിട്ടുണ്ട്. നാൻഡ് ഡിവൈസസിന് ഇത്രയും പ്രൈസ് ഹൈക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവരെല്ലാരും കമ്പനീസ് അല്ലെങ്കിൽ മാർജിൻ ഓർത്തുകൊണ്ട് മാത്രം അവർ ചെയ്യുന്നതാണ്.
0: എന്തായാലും ആൾക്കാർ വാങ്ങും എന്നുള്ള ഇതിലാണ്.
1: അതെ അതെ,
0: പ്രൈസിംഗ്
1: കൂട്ടുന്നത്. പിന്നെ ഇപ്പം ശരിക്കും കൺസ്യൂമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ആപ്പിള് ശരിക്കും എന്താ പറയുന്ന ഒരു പ്രീമിയം ബ്രാൻഡ് ലോയൽറ്റിയും ഒരു പ്രീമിയം ഫോണിന്റെയും ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് മാത്രം ആൾക്കാർ പോയി മേടിക്കുന്നവരാണ്. എനിക്കറിഞ്ഞൂടെ എത്ര പേര് ആപ്പിളിന്റെ എല്ലാ ഫുൾ ഫീച്ചേഴ്സ്.
0: എനിക്ക് തോന്നുന്നു ഈ ആപ്പിൾ ഡുവോ 3 lakhs ഒക്കെ ഇറങ്ങിയിട്ടെങ്കിൽ പോലും അതും വാങ്ങാൻ ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും. തീർച്ചയായിട്ടും.
1: അതെ അതെ, ആ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കമ്മ്യൂണിറ്റി എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഫോൺ ആയതുകൊണ്ട് ആൾക്കാർ അത് മേടിക്കും. അപ്പൊ അത് ഒരു പ്രൈസ് പോയിന്റിനെ ബാധിക്കാത്ത ലെവലിൽ അത് ചെയ്യും എന്നുള്ളത് ആപ്പിളിനൊരു വിശ്വാസം, തികഞ്ഞ ആത്മവിശ്വാസമുള്ള ഒരു കാര്യമാണ്. പിന്നെ ടിം കുക്ക് പറയുന്നത് ഈ സപ്ലൈ ചെയിൻ നെറേറ്റീവ് തന്നെയാണ്. ഞങ്ങൾക്ക് റാം സ്റ്റോറേജ് സ്കേസിറ്റി ഒരുപാടുണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രൈസ് കൂട്ടിയവർ ഞങ്ങളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്നൊക്കെയാണ് ടിം കുക്ക് പറയുന്നത്. അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഐഫോൺ 17 പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്.
0: ഐഫോൺ 18 series ഇറങ്ങുമ്പോഴത്തേക്ക് 17 വില കുറയുമായിരിക്കും, എന്നാൽ അതെടുക്കാം എന്ന് കരുതിയിരുന്ന ആൾക്കാർക്ക് എല്ലാം പണിയിട്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് വേറെ വഴിയൊന്നുമില്ല, ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 17 തന്നെ പോവുക, അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇറങ്ങിയ 18 Pro യോ Pro series ലോട്ട് നോക്കാം. 18 എന്തെങ്കിലും എന്തായാലും മിക്കവാറും നെക്സ്റ്റ് ഇയർ ഫെബ്രുവരി മാർച്ചിലൊക്കെ ആയിരിക്കും ഇറങ്ങാൻ ചാൻസ്
1: കൂടുതൽ.
0: ആ ടൈം ആകുമ്പോഴത്തേക്ക് അതിന്റെ പ്രൈസ് മിക്കവാറും 1 lakh മുകളിൽ തന്നെ ആയിരിക്കും. നേരത്തെയൊക്കെ 100,000 താഴെ ആയിരുന്നു 70 മീൻസ് ബേസ് വേരിയന്റ് ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ മുതൽ 18 സീരീസിനും 100,000 മുകളിലായിരിക്കും പ്രൈസ് വരാനുള്ള ചാൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്
1: അത് മാത്രമല്ല, ഈ പ്രൈസിങ് ഇതേപോലെ പോവുകയാണ്, 2030 വരെ ഈ പ്രൈസിങ്ങിന് ഒരു അർഹത ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
0: ശരി ശരി ശരി. അപ്പൊ അത്രയാണ് നമുക്ക് നിലവിൽ ആപ്പിൾ ഫോണുകളെ പറ്റി വരുന്ന ഡീറ്റെയിൽസും. നമുക്ക് iOS 27 ഡീറ്റെയിൽസും വരുന്നുണ്ട്, അതിലേക്ക് പോവാം. അതിനു മുന്നേ നമുക്ക് ഇപ്പൊ കിട്ടുന്ന വെച്ചാൽ ഒപ്പോടെ ഫൈൻഡ് X10 സീരീസ് ഫോണുകളുടെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.
2: Ladies and gentlemen, listen up to the loser song.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഒപ്പം അവരുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോവാണ് അല്ലെ. ഫൈൻഡ് എക്സ്റ്റൻ ഇ വരുന്നുണ്ട്, ഫൈൻഡ് എക്സ്റ്റൻ വരുന്നുണ്ട്, എക്സ്റ്റൻ പ്രോ മാക്സ് വരുന്നുണ്ട്, പിന്നെ അവരുടെ കുറച്ച് വാച്ചും ഹെഡ്ഫോണും ഇയർബഡ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ പുതിയ പുതിയ എക്സ്റ്റൻ സീരീസിനകത്ത് വരുന്ന ചേഞ്ചസ്, എന്തൊക്കെയാണ് അതിന്റെ പ്രൈസിംഗിന്റെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ലോഞ്ചിന്റെ ഡേറ്റ്, അതൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ.
2: ഇതിപ്പോ ചൈനയിലാണ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ലോഞ്ച് അവർ ചൈനയിലാണ്.
1: ഓക്കെ,
2: ഇത് സെപ്റ്റംബർ 25 കൂടിയാണ് ലോഞ്ചിങ് അവർ പ്രതീക്ഷിക്കുന്നത്, പ്ലാൻ ചെയ്തേക്കുന്ന. പ്രീ ഓർഡേഴ്സ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓപ്പോ ചൈനയുടെ ഓപ്പോ സൈറ്റിൽ വഴി നമുക്ക് പ്രീ ഓർഡർ ചെയ്യാം,
1: ചൈനയിൽ പ്രീ ഓർഡർ ചെയ്യാം,
2: ചൈനയിൽ പ്രീ ഓർഡർ ചെയ്യാം. ഇത് ശരിക്കും ഓപ്പോ ആദ്യമായിട്ടാണ് 4 ഫോണുകളാണ് ലോഞ്ച് ചെയ്യുന്നത്, 3 അല്ല 4. ഫൈൻഡ് എക്സ്റ്റൻ, എക്സ്റ്റൻ പ്രോ, എക്സ്റ്റൻ പ്രോ മാക്സ്, പിന്നെ എക്സ്റ്റൻ ഇ. ഈ എക്സ്റ്റൻ ഇ ഈ പ്രോ സീരീസിന്റെ അല്ലെങ്കിൽ ആ ഒരു എലൈറ്റ് സീരീസിന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. സാധാരണ ഈ ഒക്കെ
1: സാധാരണ
2: ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ആ ഫ്ലാഗ്ഷിപ്പ് ട്രിയോയില് ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എക്സ്റ്റൻ ഇ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഓർഡേഴ്സ് ലൈവ് ആണ്. പിന്നെ എക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് അവർ വാച്ച് S2, അവരുടെ ഓപ്പോ വാച്ച് S2 സ്മാർട്ട് വാച്ച്, പിന്നെ എൻകോ X4 TWS, ഇതിത്രയും ലോഞ്ച് ചെയ്യുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ.
1: ഓക്കെ,
2: പിന്നെ ഈ എക്സ്റ്റൻ സീരീസിന്റെ ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം 8000 mAh ബാറ്ററിയാണ് എക്സ്റ്റേണും എക്സ്റ്റൻ പ്രോ മാക്സിനും. പിന്നെ 5 വർഷത്തെ ബാറ്ററി ലൈഫ് സ്പാൻ അവർ കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. സാധാരണ ബാറ്ററീസേക്കാൾ ശരിക്കും ഒരു 2 times കൂടുതലാണത്. പിന്നെ ഈ ഫ്ലാഗ്ഷിപ്പ് ലൈനിന് ബെസ്റ്റ് ഇൻ ക്ലാസ് ബാറ്ററി ആണെന്നാണ് ഓപ്പോ ക്ലെയിം ചെയ്യുന്നത് ഇതുവരെയുള്ള ഫോണുകളിൽ. പിന്നെ സോഫ്റ്റ്വെയറിന്റെ പെർഫോമൻസ് ആദ്യമായിട്ട് കളർ വോയ്സ് 17 Android 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് ഫോണാണ് ഓപ്പോയുടെ. എക്സ്റ്റൻ പ്രോ മാക്സ് മീഡിയടെക് ഡയമൻസിറ്റി 9600 ആണ് പവർ ചെയ്യുന്നത്, സ്നാപ്ഡ്രാഗൺ അല്ല. ഇപ്പൊ ഇവരും ഓപ്പോയും വിവോയും എല്ലാം ഈ മീഡിയടെക് ഡയമൻസിറ്റിയിലോട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ഡയമൻസിറ്റി 9600 പ്രോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒക്ടോകോർ പ്രോസസ്സറാണ്, മൾട്ടി ടാസ്കിംഗ് ഗെയിമിങ്ങിനും ഒക്കെ പറ്റിയ ഒരു ചിപ്സെറ്റ് ആണ്. പിന്നെ ഇതിന് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എക്സ്റ്റൻ സീരീസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4K വീഡിയോ, പ്രൊഫഷണൽ വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാം 60 FPS. പിന്നെ ഹൈ ക്വാളിറ്റി വീഡിയോ ടൂൾസും ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാർഡ്വെയറിൻ്റെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വാച്ച് S2 റൊട്ടേറ്റിംഗ് ക്രൗൺ ബട്ടൺ വന്നിട്ടുണ്ട്, നമ്മൾ ക്രോണോഗ്രാഫ് ചെയ്യുന്ന പോലെ അൺലോക്ക് വാച്ചസിന് വരുന്ന പോലെ. പിന്നെ പ്രീമിയം അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട് അവർ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റേ ഹസൽബോളിൻ്റെ ക്യാമറ സെറ്റപ്പ് ഒക്കെ കൊണ്ടുവരാനായിട്ട് അവർ തീരുമാനിച്ച ഒരു സീരീസ് ആണത്.
1: പക്ഷെ
2: എന്തുകൊണ്ടോ ഇത്തവണ അവരിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല,
1: പറഞ്ഞിട്ടില്ല,
2: കൊളാബ് പറഞ്ഞിട്ടില്ല, എക്സ്ക്ലൂസീവ് ആയിട്ട് സാധാരണഗതിയിൽ അത് ആദ്യമേ പ്രൊജക്ട് ചെയ്യുന്നത്, അതവർ പറഞ്ഞിട്ടില്ല.
1: പിന്നെ എക്സ്റ്റൻസി എക്സ് സീരീസുകളുടെ എല്ലാം മെയിൻ സംഭവം ക്യാമറ തന്നെ ആയിട്ട് അത് ആദ്യമേ മെൻഷൻ ചെയ്യേണ്ടതാണ് അല്ലേ.
2: അതെ, പക്ഷെ പിന്നെ ഒരു സ്കൂപ്പ് ന്യൂസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല 1 കമ്പനികൾ, അതായത് ഇപ്പം മക്ലാരൻ, ഫെറാറി, അവരുമായിട്ടൊക്കെ ഓപ്പോ ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പണ്ട് 1+ മക്ലാരൻ എഡിഷൻ എന്റെ
1: എഡിഷൻ,
2: അതേപോലെ ഏതെങ്കിലും ഒരു എഡിഷൻ വരാൻ ചാൻസസ് ഉണ്ടെന്നും കേൾക്കുന്നു.
1: അവരുടെ ഒരു സ്കിന്നും കാര്യങ്ങളും
2: അവരുടെ അക്സസറീസും ഒക്കെ ആയിട്ട്. പിന്നെ മാർക്കറ്റ് പൊസിഷനിൽ ശരിക്കും ഫോട്ടോ സ്ട്രാറ്റജിയാണ് അവർ ഉദ്ദേശിക്കുന്നത്, ബഡ്ജറ്റ്, മിഡ് റേഞ്ച്, പ്രീമിയം, അങ്ങനെയാണ്. പിന്നെ അൾട്രാ പ്രീമിയം, അങ്ങനെ 4 segments അവരിത് പ്ലേ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഫുൾ എക്കോ സിസ്റ്റം അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഫോണ്, സ്മാർട്ട് വാച്ച്, ഇയർബഡ്, അത് മൂന്നും കൂടെ അവർ ഒറ്റയടിക്ക് ലോഞ്ച് ചെയ്യാം. പിന്നെ ഇതിന്റെ ബാക്കി പ്രൈസിങ് ഇന്ത്യയിലെ ലോഞ്ചും പ്രൈസിങ് കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഈ മാസം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും. എങ്കിലും ഒരു മാസം കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇന്ത്യയിൽ ലോഞ്ചിന് വേണ്ടി. എന്തായാലും ഫൈൻഡ് എക്സ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒപ്പോടെ നല്ല ഫോണാണ്, ക്യാമറ ഫോണുകളിൽ നല്ലൊരു ഫോണാണ്.
1: കഴിഞ്ഞ വർഷത്തെ തന്നെ ക്യാമറ ഫോൺ, ആൻഡ്രോയിഡ് ക്യാമറ ഫോണിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ്
2: കിട്ടിയ ഫോണാണ്. ഇത്രയാണ് നമുക്ക് എക്സ്റ്റനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്.
1: നമുക്ക് അത്രയാണ് ഒപ്പോടെ ഫൈൻഡ് എക്സ്റ്റൻ സീരീസിന്റെ ഫോണുകളെ പറ്റി അറിയാൻ സാധിക്കുന്നത്. 4 സീരീസിൽ 4 ഫോണുകൾ വരുന്നുണ്ട്, എക്സ്റ്റൻ വരുന്നുണ്ട്, എക്സ്റ്റൻ പ്രോ, പ്രോ മാക്സ്, എക്സ്റ്റൻ ഇ, പിന്നെ വാച്ച് S2 എൻകോ X4 എന്ന് പറയുന്ന TWS ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി വരുന്നതേ ഉള്ളൂ. ചൈനയിൽ പ്രീ ഓർഡറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പെക്കും എല്ലാം അറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് നാളായിട്ട് ഇന്ത്യയിൽ കുറച്ച് പ്രൊഫൈൽ താഴ്ന്നു നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഷോമി ബ്രാൻഡ്.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മനുവിട ഷവോമി അവരുടെ പുതിയ നോട്ട് സീരീസായ റെഡ്മി നോട്ട് 17 സീരീസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ലോഞ്ച് ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് സ്പെക്കും കാര്യങ്ങളും
2: കാര്യങ്ങളൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. ലോഞ്ച് ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അപ്പൊ ഈ നോട്ട് 17 സീരീസിന്റെ അകത്ത് അവർ പ്രൊജക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ 10,000 mAh ബാറ്ററിയാണ്. 4 ദിവസം ബാറ്ററി നിൽക്കും. ലൈറ്റ് യൂസേജ് ഒക്കെ ആണെങ്കിൽ 4 ദിവസം ബാറ്ററി നിൽക്കും എന്നാണ് കമ്പനി ഷവോമി പറയുന്നത്. ബ്രാൻഡഡ് അവർ ചെയ്യുന്ന ഇത് ബ്രാൻഡ് ചെയ്യുന്നത് തന്നെ മഹാസ്റ്റർ എന്നും പറഞ്ഞിട്ടാണ്. അപ്പം അത്രത്തോളം ബാറ്ററി പവർ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ റിവേഴ്സ് ചാർജിങ് ഉണ്ട്, നമുക്ക് അതിന്റെ അകത്ത് നിന്ന് വേറെ ഡിവൈസസ് നമുക്ക് ചാർജ് ചെയ്യാൻ
1: പറ്റും.
2: പിന്നെ ക്യാമറയുടെ കേസ് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. പ്രോ മാക്സിന് 17 Pro Max 50 MP പ്രൈമറി ക്യാമറ OIS ഉള്ളത്, 8 MP അൾട്ര വൈഡ്. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 32 MP ഫ്രണ്ട് ക്യാമറ, സെൽഫി ക്യാമറ.
1: ഓക്കെ.
2: പിന്നെ ഫ്ലാറ്റ് റിയർ പാനലാണ്. സാധാരണ ഇപ്പം ഷവോമിയുടെ ഡിസൈൻ എല്ലാം അങ്ങനെ തന്നെയാണ്.
1: ഓക്കെ.
2: പിന്നെ ഇതിന്റെ ശരിക്കും ഈ ഈസ്തെറ്റിക്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ക്യാമറ ബമ്പ് കുറച്ച് കുറച്ചിട്ടുണ്ട് ഷവോമിയുടെ ഇത് ഇതിൻ്റെ അകത്ത്. അപ്പൊ അത് ഷവോമിയുടെ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ടാണ് അവരിത് കാണിക്കുന്നത്.
1: ചിപ്സെറ്റിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും?
2: Snapdragon 6 Gen 5 ആണ് ചിപ്സെറ്റ്. പിന്നെ അത് ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് തന്നെയാണ്. 512 GB സ്റ്റോറേജ്, US 4.1, 8 GB LPDDR5 ആണ്. അപ്പൊ അത്രയും മൾട്ടിടാസ്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കും. പിന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റ് റിയർ പാനൽ ഡിസൈൻ ആണ്. അത് പ്രീമിയം ലുക്കിംഗ്, ഒരു ഡ്യൂറബിൾ ഫോണിന്റെ ഒരു ലുക്ക് അത് കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ.
2: പിന്നെ മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസ് ഉണ്ട്, 3 വേരിയന്റ് ആയിട്ടാണ് വരുന്നത്. ബ്ലൂ, ഒരു ബ്ലൂ നമുക്ക് അവരുടെ സൈറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ബാക്കി രണ്ടും അവർ കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ വൈറ്റും ബ്ലാക്കും ആയിരിക്കും.
1: ഓക്കെ.

0: ഇത് പക്ഷേ ഫോണിന് ശരിക്കും ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പ്രീമിയം ഫോണിൻ്റെ ഒരു ഫീൽ ഉണ്ട്. പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് ഇതുവരെ അറിയാൻ ചാൻസ് ഇല്ല. എന്നാലും ഒരു 48,000 രൂപ പ്രോ മാക്സ് നോട്ട് സീരീസിന് സാധാരണഗതിയിൽ അങ്ങനെ
1: വരുന്നതായിട്ടുള്ള
0: ചാൻസസ് ഉണ്ട്. ഇന്ത്യൻ ലോഞ്ച് പ്രതീക്ഷിക്കുന്ന സെപ്റ്റംബർ 15 അവരുടെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ പാർട്ണർ ആമസോൺ ആണ്. പക്ഷെ ഓഫ്ലൈൻ ചാനൽസിലെല്ലാം വരും, സ്കൈസെൽ പോലുള്ള സ്റ്റോറുകളിലെല്ലാം അവൈലബിൾ ആയിരിക്കും. പിന്നെ 2 variant ആണ്, പ്രോയും പ്രോ മാക്സും ആണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ശരിക്കും ഈ നോട്ടിന്റെ ഒരു സക്സസ്, റെഡ്മി സീരീസ് നോട്ടിന്റെ ഒരു വലിയ സക്സസ് സ്റ്റോറി അവർക്കുണ്ട്.
1: കഴിഞ്ഞ ജനറേഷൻ നോട്ട് സീരീസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത
0: നല്ല ഫോണുകളായിരുന്നു.
1: അതുപോലെ അനുവേട്ട, ഈ സ്റ്റോറേജിന്റെ ഇത് വരുന്നുണ്ട്, 256 ആണോ 128 ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെ പറ്റി അറിയാൻ
0: പറ്റുന്നുണ്ടോ? അതിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു 256 GB 128 GB ഇല്ല, 256 GB തൊട്ട് മേളോട്ട് ആയിരിക്കും. ഈ പ്രൈസിങ് അത്ര നിർത്തിയേക്കുന്നതുകൊണ്ടും പിന്നെ ഈ 128 GB ശരിക്കും ഷോർട്ടേജ് ആണ്.
1: ഓ ശരി,
0: പല ഫോണുകൾക്കും കിട്ടുന്നത് 128 GB. ഈ സ്റ്റാർട്ടിംഗ് മോഡലുകൾ പോലും ഇപ്പൊ 256 GB തന്നെ നിൽക്കുന്നത്.
1: ഓ ശരി ശരി, 128 കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ
0: കിട്ടാത്തത്.
1: ഓ ശരി ശരി, ഓക്കെ ഓക്കെ,
0: അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്.
1: അപ്പോൾ അത്രയാണ് നമുക്ക് ഷോമി റെഡ്മി നോട്ട് 17 സീരീസിന്റെ അപ്ഡേറ്റ്സ് കിട്ടുക. കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഏകദേശം ഒരു സംഭവങ്ങൾ അറിഞ്ഞതാണ് നമ്മളിപ്പോ ശ്രോതാക്കളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഇനി നമുക്ക് വരുന്നത്, നമ്മളിപ്പോ ഐഫോൺ പുതിയ സീരീസ് ഫോണുകളൊക്കെ ഇറങ്ങി, അതിന്റെ കൂടെ തന്നെ ഇറങ്ങുന്ന ഒരു സംഭവമാണ് iOS 27. അപ്പൊ അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുള്ള നമുക്കറിയാം. ഏതൊക്കെ ഫോണുകൾക്കാണ് ഐഫോൺ iOS 27 അപ്ഡേറ്റ്സ് വരുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ഇതൊക്കെ എപ്പോഴും അതിന്റെ കൂടെ തന്നെ സംഭവിക്കുന്നതാണ്. പുതിയ iOS ലോഞ്ച് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന പുതിയ iOS എന്ന് പറയുന്ന iOS 27 സ്റ്റേബിൾ വേർഷൻ ആണ്. അപ്പോ എന്തൊക്കെയാണ് ഈ പുതിയ iOS 27 വരുന്ന, അതായത് 18 സീരീസ് ഫോണുകൾ ഇറങ്ങിയപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കാണും. പിന്നെ ബാക്കി ഫോണുകൾക്കും 27 എത്തുമ്പോഴത്തേക്ക് ഏതൊക്കെ ഫോണുകളിലേക്കാണ് ഈ അപ്ഡേറ്റ്സ് വരുന്നത്, എവിടം വരെ ലിമിറ്റ് ചെയ്തിരിക്കുന്നു, അപ്പൊ ആ ഒരു വ്യത്യാസം എന്തിലൊക്കെയായിരിക്കും ഈ പ്രോ സീരീസിനകത്ത് വരുന്ന iOS 27 ബാക്കിയുള്ള ഫോണുകളിൽ വരുന്ന 27 അപ്ഡേറ്റ്സ് എന്താ വ്യത്യാസങ്ങൾ?
1: അനുസരിച്ചിട്ട് ഫീച്ചേഴ്സിന്റെ അകത്തുള്ള വ്യത്യാസങ്ങൾ വരും. ഞാൻ മോഡൽസ് ഏതൊക്കെയാന്ന് പറയാം. 31 ഐഫോൺ മോഡലുകൾക്ക് ഈ iOS 27 നമുക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം iPhone SE തൊട്ട്, സെക്കൻഡ് ജനറേഷൻ ആണ് അത്, സെക്കൻഡ് ജനറേഷൻ ലേറ്റർ ആയിട്ടുള്ള iPhone SE തൊട്ട് iPhone 17 അല്ലെങ്കിൽ iPhone 18 വരെ ഉള്ളതിന്റെ അകത്ത് നമുക്ക് ഈ iOS 27 അവൈലബിൾ ആണ്. iPhone 18 ഡിഫോൾട്ട് ആയിട്ട് വരുന്നുണ്ട്, iOS 17 നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 31 ഫോൺ ഐഫോൺ മോഡൽസിന്റെ അകത്താണ് നമുക്ക് ശരിക്കും ഈ iOS 27 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫീച്ചർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഫോണിന്റെയും ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഫീച്ചർ വൈസിന്റെ അകത്ത് വ്യത്യാസം ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സ് ഇപ്പൊ iPhone 17 കിട്ടണം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് iPhone 16 കിട്ടണമെന്നില്ല. പിന്നെ iOS 27 അകത്തുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ശരിക്കും അനൗൺസ് ചെയ്തത് WWDC 2026 അതിനുശേഷം 3 മാസത്തിന് ശേഷമാണ് ഇപ്പൊ ലോഞ്ച് സംഭവിച്ചേക്കുന്നത്. ഇതിന്റെ അകത്തുള്ള മേജർ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഗ്ലാസ് ഡിസൈനിന്റെ അകത്ത് ഇംപ്രൂവ്മെന്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു റിഫ്രഷ്ഡ് വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. അത് മാത്രമല്ല കുറച്ചും കൂടെ ഒരു ഫ്ലൂയിഡിക് ഫീലിംഗ് ആണ്, കുറച്ചും കൂടെ ഈസി ആണ്, കുറച്ചും കൂടെ സ്മൂത്ത് ആണ്. പിന്നെ ബാറ്ററി പെർഫോമൻസും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടെ റോബസ്റ്റ് ആക്കിയിട്ടുണ്ട് iOS 27. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ ആപ്പിൾ ഇന്റലിജൻസ് അവർ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നമ്മൾ നേരത്തെ ഒരുപാട് കഴിഞ്ഞത് ഗൂഗിൾ ജെമിനി ആയിട്ട് അവർ ചേർന്നിട്ട് സിരി അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആപ്പിൾ ഇന്റലിജൻസ് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഐഫോൺ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ആ ഹാൻഡ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഐഫോൺ മോഡലുകളിൽ സെയിം നമ്പർ നമുക്ക് യൂസ് ചെയ്യാം, പ്രൊവൈഡഡ് നമ്മൾ ഒറ്റ ആപ്പിൾ അക്കൗണ്ട് ആണ്, ആപ്പിൾ ഐഡി ആണ് ഈ രണ്ട് ഫോണിലും യൂസ്
0: ചെയ്യുന്നത്.
1: ഒരു നമ്പർ, ഒരു ഫോൺ നമ്പർ നമുക്ക് രണ്ട് ഫോണിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ സിരിയുടെ ഓവറോൾ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ആപ്പിൾ ഫൗണ്ടേഷൻ മോഡൽസ് ഗൂഗിൾ ജെമിനി AI ആയിട്ട് ചേർന്നിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആണ്, കുറേ കാര്യങ്ങളെല്ലാം വളരെ സ്പെസിഫിക് ആണ്. പണ്ട് സിരി എടുത്ത് പല കാര്യങ്ങൾ ചോദിച്ചാലും തെറ്റായ ഉത്തരങ്ങളായിരുന്നു, ഇപ്പോൾ പക്ഷേ എല്ലാം വളരെ സ്പെസിഫിക് ആണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് AI എക്സ്പീരിയൻസും കുറച്ചും കൂടെ റിഫ്രഷ് ആയിട്ടുള്ള AI എക്സ്പീരിയൻസും അത് തരുന്നുണ്ട്. പിന്നെ ഫാമിലി ആൻഡ് സേഫ്റ്റി ടൂൾസിൻ്റെ അത് നോക്കുകയാണെങ്കിൽ എൻഹാൻസ്ഡ് പാരന്റ് കൺട്രോൾസ്, പിന്നെ ടൈം അലവൻസസ് ആൻഡ് ഷെഡ്യൂൾസ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
0: ഓക്കെ.
1: പിന്നെ ആസ്റ്റ് ബ്രൗസർ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫീച്ചർ വെബ്സൈറ്റ് ആക്സസിന് വേണ്ടിയിട്ട്,
0: ശരി,
1: നമുക്ക് വോയിസ് വഴി നമുക്ക് ബ്രൗസർ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പ് ഇംപ്രൂവ്മെന്റ്സിന്റെ അകത്ത് ഫോൺ ആപ്പ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെയിൽ ആപ്പിന്റെ ഇന്റഗ്രേഷൻ ഫോൺ ആപ്പിന്റെ കൂടെ അവർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു നമ്പറിന് നമ്മൾ ഡയൽ ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യും. മെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യാം, ഫോൺ കോളിന്റെ ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ആ കീബോർഡ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫോൺ മെയിൽ അറ്റാച്ച് ചെയ്യണമെന്ന് ചോദിച്ചോണ്ട് വരും.
0: അപ്പൊ
1: ഈ ഫോൺ ആപ്പ് മെയിൽ ആപ്പായിട്ട് അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെസ്സേജസിൻ്റെ അകത്തൊന്നും മെയിൽ ആപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സഫാരിക്ക് അത് ഗ്രൂപ്പ് ടാബ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു ടോപ്പിക് ബില്ല്, ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈഫ് സ്റ്റൈൽ, നമ്മളിപ്പം ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ
0: ഒരു
1: ടാബാക്കി തരാം, അങ്ങനെ ബ്രൗസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. പിന്നെ ഇത്രയാണ് ശരിക്കും iOS-ന്റെ അകത്ത് വന്നേക്കുന്ന 27-ന്റെ അകത്ത് വന്നേക്കുന്ന മേജർ ആയിട്ടുള്ള സാധനം. പിന്നെ ഏറ്റവും അടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഇന്റഗ്രേഷൻ ആണ്. ജെമിനി വന്നതോടുകൂടി ആപ്പിൾ ഇന്റലിജൻസ് കുറച്ചും കൂടെ റോബസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ലിക്വിഡ് ഗ്ലാസ് ഡിസ്പ്ലേ കുറച്ചും കൂടെ കാണാൻ ഐ ക്യാൻഡി ആക്കി കുറച്ചും കൂടെ റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ എക്സ്പീരിയൻസിന്റെ അത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അറിയാറ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആപ്പിൾ വെബ്സൈറ്റിന്റെ അകത്ത് ഓരോ ഫോണിന്റെ അകത്തും എന്തൊക്കെ ഫീച്ചേഴ്സ് എനേബിൾഡ് ആവുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്.
0: ഇത് എന്നത്തേക്കായിരിക്കും നമുക്ക് ബാക്കിയുള്ള ഫോണുകൾക്ക്? ഇപ്പോൾ iPhone 18 അകത്ത് ലോഞ്ച് കൂടി കിട്ടും, ബാക്കിയുള്ള ഫോണുകൾക്ക്
1: 14 ലോഞ്ച് ചെയ്തു. അതായത് ഓവർ ദ എയർ അപ്ഡേറ്റ് ആണ്, OTA അപ്ഡേറ്റ് ആണ്. അപ്പൊ അത് ഓരോ ഫോണിലും September 14 തൊട്ട് അവൈലബിൾ
0: ആയിത്തോളും. അപ്പൊ അത്രയാണ് നമുക്ക് iOS 27 ഫീച്ചേഴ്സും ഏതൊക്കെ ഫോണിലാണെന്ന് കിട്ടാൻ ചാൻസ് ഉള്ളതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആപ്പിളിന്റെ സൈറ്റിൽ കയറി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഫോൺ അതിൽ ആ ലിസ്റ്റിനകത്ത് ഉള്ളതാണോ, എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത എന്നുള്ളത് നമുക്ക് സൈറ്റിൽ കയറിയാൽ അറിയാൻ പറ്റും. അപ്പൊ അത്രയാണ് iOS 27 അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നത്. ഇനി വരുന്ന ഒരു ന്യൂസ് എന്ന് വെച്ചാൽ iPhone Nothing Phone 2 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ അവസാനിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 16 കൂടി

തിങ്ക് ഫോൺ ടുവിന്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് അവസാനിക്കും. അതായത് 17 മുതൽ, ആൻഡ്രോയിഡ് 17 മുതൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടില്ല. ആ ഒരു ന്യൂസാണ് നമുക്ക് കാൾപേ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പനുവേട്ട, നത്തിങ് ഫോൺ 2-നകത്ത് അവരുടെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ അവസാനിക്കാൻ പോകുന്ന കാൽപ്പി പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അതായത് ആൻഡ്രോയിഡ് 16 കൂടി ഫൈനൽ അപ്ഡേറ്റിൽ അത് തീരും. പിന്നെ 17 മുതൽ നത്തിങ് ഫോൺ 2 അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള ഒരു കാര്യം കാൽപ്പി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ എന്താണ് അതിന്റെ വാസ്തവം, എന്തൊക്കെയാണ് പുള്ളി ബാക്കി പറയുന്ന കാര്യങ്ങൾ?
2: അല്ല, ഇതിന്റെ അകത്ത് ശരിക്കും കാൽപ്പി തന്നെ പറഞ്ഞൊരു മിസ്റ്റേക്ക് ആണ്. കാൽപ്പി പറഞ്ഞിരുന്ന 4 അപ്ഡേറ്റ് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ആക്ച്വലി 3 അപ്ഡേറ്റേ വന്നിട്ടുള്ളൂ. അതായത് നമ്മള് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫോൺ വന്നത് ആൻഡ്രോയിഡ് 13 14 വന്നു, 15 വന്നു, ഇനി 16 കൂടെ വരും. അപ്പൊ 3 അപ്ഡേറ്റ്, 14, 15, 16. 4 അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ 17 വരണ്ടാണ്. പക്ഷെ ഓൾറെഡി ഫോൺ കേപ്പബിൾ ആണ്. ശരിക്കും 8th gen സ്നാപ്ഡ്രാഗണിന്റെ 8th gen 1 ആണ്. അപ്പൊ അതിന് കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ പിന്നെ കാൽപ്പേ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കേർണൽ ആർക്കിടെക്ചർ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ എത്രത്തോളം സത്യമാണെന്നുള്ളത് കോൾക്കോം ഒന്നും പറഞ്ഞിട്ടില്ല.

0: അങ്ങനെ അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പല ഫോണുകൾക്കും ഈ പറഞ്ഞ കണക്ക് അപ്ഡേറ്റുകൾ നിർത്തേണ്ടി വരും.
1: നിർത്തേണ്ടി വരും. ഓക്കെ.
0: ഇത് നത്തിങ് മാത്രമല്ല, കാരണം ഈ ജെൻ 1 യൂസ് ചെയ്യുന്ന പല ഫോണുകളും
1: ഉണ്ട്.
0: അവരുടെ അവർക്കെല്ലാം ആൻഡ്രോയിഡ് 17 ഇല്ലാതാവും.
1: ഓക്കെ.
0: വൺ പ്ലസിന്റെ തന്നെ ഫോണുകൾക്കുണ്ട്.
1: ശരി ശരി ശരി.
0: അപ്പൊ അതാണ് പ്രശ്നം. അപ്പം ഇത് ശരിക്കും ഒരു മിസ്റ്റേറ്റ്മെന്റ് ആണ്. അത് കമ്പനിക്കകത്തുണ്ടായ ഒരു ഇൻഫർമേഷൻ പാസിംഗിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കാം.
1: പക്ഷേ
0: എങ്കിലും ഇപ്പൊ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി നത്തിങ് 2 അകത്ത് ആൻഡ്രോയിഡ് 17 ഉണ്ടാകില്ല
1: എന്നുള്ള
0: ഭയങ്കരമായ ബാക്ക് ലാഷ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ആദ്യമേ പറഞ്ഞിട്ട് പിന്നെ വാക്കുമാറ്റം എന്നുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ശരിക്കും കാൽപ്പൈ നത്തിങ്ങിനെതിരെ ഒരുപാട് പ്രൊപ്പഗാൻഡാസ് ഉണ്ട്. കാരണം അവർ ഓൾറെഡി പ്രൈസിംഗ് കൂട്ടിയിട്ടാണ് പുതിയ
1: ഫോണുകളെല്ലാം.
0: അപ്പൊ അങ്ങനത്തെ ഇഷ്യൂ നിൽക്കുന്ന സമയത്താണ് ഈ ഇഷ്യൂ കൂടെ വരുന്നത്. പിന്നെ ഈ എല്ലാരും ആ കമ്പനിയുടെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് കാൽപ്പൈ ഇനി ബാക്കി അപ്ഡേറ്റ് ചെയ്യാൻ സമ്മതിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുവോ എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും റെസൊല്യൂഷൻസ് കൊണ്ടുവരുമെന്ന് അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇപ്പം പല ഫോറത്തിലും ആൾക്കാർ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എങ്കിലും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ്രോയിഡ് 17 അകത്തുള്ള. ഫോർ എക്സാമ്പിൾ AI വിബിറ്റ് ക്യാമറ, പിന്നെ വിജറ്റുകൾ, ലൂസൻ തീം, അങ്ങനത്തെ സാധനങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, കാൽപ്പേ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം കണ്ടറിയേണ്ടി വരും. പിന്നെ വേറെ ഉള്ളൊരു ചിപ്സെറ്റ് വെൻഡർ ലോക്കിൻ ഒരു പ്രശ്നമാണ്. കാരണം കോൾകോമിന്റെ പിന്നെ ഈ ഇപ്പൊ കാൽപ്പേ പറയുന്ന പോലെ കേണൽ ആർക്കിടെക്ചറിന്റെ അകത്ത് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഫോൺ മേടിക്കുമ്പോഴത്തേക്ക് 7 കൊല്ലത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ കള്ളത്തരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം സ്വാഭാവികമായിട്ടും ഒരു ചിപ്സെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു 10 വർഷത്തേക്ക് ഉള്ള അപ്ഡേറ്റ്സ് അവർ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ചിപ്സെറ്റ് ഡിസൈൻ
1: ചെയ്യുന്നത്.
0: കാരണം ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ആൾക്കാർക്കും സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് അവർ ചോദ്യം ചെയ്യേണ്ട ആവശ്യങ്ങൾ എന്തായാലും വരും. പിന്നെ ഈ എക്സ്റ്റെൻഡഡ് ചിപ്സെറ്റ് സപ്പോർട്ട് കോൾകോം പിന്നെ ഫീസിബിൾ ആണെന്നുള്ള കാര്യം ഓൾറെഡി കോൾകോമിന്റെ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്.
1: ഓ ശരി ശരി. അതായത് 17 കോമ്പാറ്റബിൾ
0: ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് ഇതുമായിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു എന്നൊക്കെ അതിനെ കുറിച്ച് ഉത്തരങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു.
1: ചുരുക്കി പറഞ്ഞ തർക്കം ഇങ്ങനെ
0: നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. പിന്നെ സാംസങ്ങിന്റെയും വൺ പ്ലസിന്റെയും ആപ്പിളിന്റെ പോട്ടെ ആൻഡ്രോയിഡിന്റെ വരുമ്പോഴത്തേക്കും സാംസങ്ങിന്റെയും പിന്നെ വൺ പ്ലസിന്റെയും മോട്ടറോളയൊക്കെ സ്ഥിതി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും.
1: ഇവർക്ക് ഇവരുടെ ചിപ്സെറ്റിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരുടെ നമുക്ക് വന്നിരിക്കുന്ന വേറൊരു ന്യൂസ് ആണ്, അതും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ ഈ ന്യൂസ് എന്താന്ന് വെച്ചാൽ OpenAI ഒരു സൈബർ അറ്റാക്കിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വരുന്നത്. OpenAI സെൽഫ് ലേൺ ചെയ്തിട്ട് സ്വയം ഡിസിഷൻ എടുത്ത് മറ്റ് AI ടീമുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ന്യൂസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? അപ്ഡേറ്റ്
0: വളരെ ചുരുക്കത്തിൽ പറയാം. ശരിക്കും പിന്നെ OpenAI ChatGPT പോലുള്ള കുറെ മോഡൽസ് ഉണ്ട്. 1200 മോഡലുകൾ അതിന് ഏജന്റുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. 1200 ഏജന്റുകൾ കോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയുന്ന ഒരു വലിയൊരു കൊള്ള നടത്തി എന്ന് നമുക്ക് സത്യത്തിൽ പറയാൻ സാധിക്കും. കാരണം ഇവരെല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 1200 ഏജന്റുകളെയും ഇവർ ടെസ്റ്റ് ചെയ്യുകയാണ്. OpenAI അവരുടെ സാൻഡ്ബോക്സ് എന്ന് പറയും, അതിന്റെ അകത്ത് ഇട്ടിട്ട് ഇതിന്റെ റിലയബിലിറ്റി ടെസ്റ്റ്, ജിം ടെസ്റ്റ് എന്നാ പറയുന്നത്. അങ്ങനെ ഒരു ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് മെയിലാണ് ഇത് സംഭവിക്കുന്നത്. ആ സാൻഡ് ബോക്സിന്റെ അകത്ത് ഇത് പുറത്തു ചാടുകയും സാൻഡ് ബോക്സിന്റെ അകത്ത് ലൂപ്പ് ഹോൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിന് ഈ
1: ജിം ടെസ്റ്റ് ഏജന്റുകളാണ് ചാടുന്നത്.
0: അതെ അതെ അതെ. ഇതിന് കൊടുത്തേക്കുന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരം ഒരു ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ ഒരു ആൻസർ കണ്ടുപെത്താനാണ്. അപ്പൊ ഇത് ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ സാൻഡ് ബോക്സിന്റെ പുറത്ത് ചാടിയത്. ആ സാൻഡ് ബോക്സിന്റെ അകത്ത് ലൂപ്പ് ഹോൾ ഉണ്ടെന്നുള്ളത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു.
1: അതായത് OpenAI സാൻഡ് ബോക്സിനകത്ത് ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് OpenAI തന്നെ കണ്ടുപിടിച്ചിട്ട് പുറത്ത് ചാടി.
0: OpenAI ഏജൻസി തന്നെ കണ്ടുപിടിച്ചിട്ട് പുറത്ത് ചാടി. എന്നിട്ട് അവിടെ ആ നിയർ ബൈ നെറ്റ്വർക്സിന്റെ അകത്ത് ഇതൊക്കെ എന്താ അതിന്റെ അകത്ത് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ OpenAI ശരിക്കും ഈ ഏജന്റുകൾക്ക് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ആർട്ടിഫാക്ട് എന്നാണ് പറയുന്നത്. ആ ആർട്ടിഫാക്റ്റിനെ ഈ ഏജന്റിന് ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ അകത്ത് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മിസ്റ്റേക്ക് ഉണ്ടെന്ന് കണ്ട് ഒരു ബഗ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് അതിനെ ഒരു മെസ്സേജ് ബോർഡായിട്ട് കൺവേർട്ട് ചെയ്തു. ആ ആർട്ടിഫാക്ട് എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്യാൻ, ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ ഒരു മെസ്സേജ് ബോർഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഏജന്റുകളെ അറിയിച്ചു ഇത് ഇങ്ങനെ ഒരു മെസ്സേജ് ബോർഡ് ഉണ്ടെന്ന്. അപ്പൊ അവിടെ ഈ ഏജന്റുകൾ തമ്മിൽ എപ്പോ നമ്മളിതിന്റെ ഇത് പറയെങ്കിലും ഇതൊന്നും മനുഷ്യരല്ല, മനുഷ്യരെഴുതി

0: അതെ, ഇത് മനുഷ്യരെഴുതിയ കോഡുകളാണ്. ഈ ഏജന്റ് എന്ന് പറയുന്ന കോഡുകളാണ്, ഓരോ കോഡ് സ്നിപ്പറ്റ്സ് ആണ്. ഇവര് തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് മെസ്സേജസ് അനവധി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്ത്, ഇവർ ഗ്രൂപ്പായിട്ട് ഈ സാൻഡ് ബോക്സ്, ഈ ആർട്ടിഫാക്ടിന്റെ ഓപ്പണയുടെ നെറ്റ്വർക്കും ഭേദിച്ചുകൊണ്ട് മറ്റൊരു കമ്പനിയുടെ ഹഗ്ഗിംഗ് ഫേസ് എന്ന പറഞ്ഞൊരു കമ്പനിയുടെ നെറ്റ്വർക്കിൽ അതിക്രമിച്ച് കയറുകയും. ഹഗ്ഗിംഗ് ഫേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ശ്രോതാക്കൾക്ക് അറിയുമെന്ന് അറിയില്ല, ജിറ്റ്ഹബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് നമ്മൾ കോഡുകൾ, നമ്മൾ എഴുതുന്ന കോഡുകൾ, ഡെവലപ്പ് ചെയ്യുന്ന കോഡുകൾ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു റിപ്പോസിറ്ററിയാണ്. അതേപോലെ തന്നെയാണ് ഈ ഹഗ്ഗിംഗ് ഫേസും. ഹഗ്ഗിംഗ് ഫേസ് എഐക്കകത്തുള്ള മോഡൽസ് അല്ലെങ്കിൽ ഏജന്റുകളുടെ കോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പോയി ഈ ഏജന്റുകളുടെ കോഡുകളെല്ലാം കണ്ടുപിടിച്ചിട്ട് അതെല്ലാം എടുത്ത് പുറത്തിടുകയും പിന്നെ കുറെ ഡാറ്റ അല്ലാതെ സെക്യൂർ ചെയ്തെല്ലാം അതിന്റെ അകത്ത് പോസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്യാൻ തുടങ്ങി. അത് ജൂലൈയിലാണ്. അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്. ഹഗ്ഗിംഗ് ഫേസിന്റെ ടീമാണ് ഇത് കണ്ടെത്തുന്നത്. അങ്ങനെ അവരത് ചാറ്റ് ജി പി ടിക്ക് റിപ്പോർട്ട് ചെയ്യും, ചാറ്റ് ജി പി ടി അത് എൻക്വയറിക്ക് വിടുകയും, അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാർ എൻക്വയറി ചെയ്തപ്പോഴാണ് ഈ
1: വിരോധാഭാസങ്ങളൊക്കെ
0: അറിയാം, ആ ലോഗുകളൊക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത്. അങ്ങനെ എന്തായാലും ഇത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എഐ ഏജന്റുകൾക്ക് ഇതേപോലെ റോഗാകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക്
1: അറിഞ്ഞ കാര്യങ്ങൾ. സത്യമാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര നല്ലൊരു ന്യൂസ് അല്ല.
0: ശരിക്കും ആന്ത്രോപിക്കിന്റെയും ഇതേപോലെ ബാങ്കിന്റെ ആപ്പുകൾ, ബാങ്ക് ആപ്ലിക്കേഷൻസിന്റെ അതെല്ലാം കയറി പ്രശ്നം ഉണ്ടാക്കിയത് ഭയങ്കര തട്ടാക്കിയിരിക്കുകയാണ്. തൊട്ട് പുറകെയാണ് ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ എഐ എത്രത്തോളം ദൂരഭാഗമായുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓപ്പണർ ആണ്.
1: അത് കേൾക്കുമ്പോഴത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് തീവ്രവാദികൾ അതിക്രമിച്ച്
0: കയറുന്നു. ഇതെല്ലാം പക്ഷെ മനുഷ്യരല്ലാന്നുള്ളതാണ്.
1: അവര് സ്വയമേ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ, കാരണം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മനുഷ്യനെക്കാളും ഹൈ ലെവൽ അവർക്ക്
0: പ്രിസൈസായിട്ട് മനുഷ്യനേക്കാൾ വളരെ പ്രിസൈസായിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്റെ അർത്ഥം. അത് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഇതിന്റെ ഇപ്പം ചെക്സ് ആൻഡ് ബാലൻസസ് കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ട് യു എസ് സെനറ്റ് ഒരു കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവര് അതനുസരിച്ചിട്ട് അതിന്റെ കുറെ ചെക്സ്, അതായത് നമുക്ക് എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, എങ്ങനെ ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ, ഏതൊക്കെ ചട്ടക്കൂടിൽ വേണം ഇതിനെ കോഡ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്നുണ്ട്.
1: അപ്പൊ
0: ആ ഫ്രെയിംവർക്കിന്റെ അകത്ത് ഈ കമ്പനികളൊക്കെ നിൽക്കുകയാണ്. കാരണം ഈ കമ്പനികളൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അതൊന്നും നിൽക്കില്ല,
1: നിൽക്കത്തില്ല.
0: അവരൊരു കോർപ്പറേഷൻ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അതിന് മുമ്പ് തന്നെ ഇത് ചെയ്യത്തക്ക രീതിയിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുള്ളത് നമ്മൾ ഇനി
1: കണ്ടറിയണം. ഓക്കെ, അപ്പൊ എന്തായാലും മൊത്തത്തിൽ എല്ലായിടത്തും ഇപ്പോ എഐ മൊത്തം വ്യാപകമായി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. കാര്യം ന്യൂസുകളെന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോ അങ്ങനെ ഐസൊലേറ്റ് ചെയ്തൊരു ന്യൂസ് ഒന്നുമില്ല, മൊത്തത്തിൽ ഏടെ ന്യൂസുകളാണ്.
0: നമ്മളിപ്പം ഇപ്പൊ സാധാരണ ജനങ്ങൾ ഇപ്പൊ 80s ട്രെൻഡ്, സാധാരണ ജനങ്ങൾ പോലും എഐ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എഐയുടെ നമ്മള് അത് അത് ഒരു വശമാണ്, കാണാത്ത മറുവശമാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്.
1: നമ്മളതിന്റെ ഒരു ഭംഗിയുള്ള വശം മാത്രമാണ്
0: കണ്ടത്.
1: അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഈ ആഴ്ചത്തെ ടെക് ബൈറ്റ്സിലെ ന്യൂസും അപ്ഡേറ്റ്സും ആയിട്ട് കിട്ടുന്നത്. നമുക്ക് മെയിനായിട്ട് ആപ്പിളിന്റെ ലോഞ്ചും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇനി ഐഫോൺ, പുതിയ ഐഫോണിന്റെ യൂസേജ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട്, അത് എത്രത്തോളം ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, iOS 27 അപ്ഡേറ്റ്സ് മെയിനായിട്ട് അറിയണം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും അടുത്ത എപ്പിസോഡിൽ ശ്രോതാക്കളുമായിട്ട് എത്തുന്നതായിരിക്കും. ശ്രോതാക്കളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ഉറപ്പായിട്ട് നമുക്ക് നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ എഴുതി അറിയിക്കാം. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ
1: ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ്, രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
4: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, അക്ഷരമുദ്രയിലേക്ക് സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികൾ അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരെയും അവരുടെ കൃതികളെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിൽ ശ്രോതാക്കളിലേക്ക് അറിവുകൾ പകരുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്രയിൽ ഇന്ന് ശ്രോതാക്കൾക്കായി ചാർലി ചാപ്ലിന്റെ ആത്മകഥ

എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞയാഴ്ചയുടെ തുടർച്ചയെന്നോണമാണ് ഈ ആഴ്ചയിലെ അക്ഷരമുദ്രയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ചാർലി ചാപ്ലിൻ എൻ്റെ ആത്മകഥ എന്ന ഈ കൃതി വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി വിശദീകരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം നമുക്ക് ഈ കൃതി മുഴുവനായും പറഞ്ഞു തീർക്കാനോ വായിച്ചു തീർക്കാനോ കഴിയുകയില്ല. എന്നാലും ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തെക്കുറിച്ചും ചാപ്ലിനെക്കുറിച്ചും ഈ കൃതിയെക്കുറിച്ചുമൊക്കെ കുറേയധികം അറിവുകൾ ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. വളരെ രസകരമായ രീതിയിൽ ഏറെ അനുഭവങ്ങൾ നിറഞ്ഞ ചാപ്ലിൻ്റെ ജീവിതം, ആ ജീവിതത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചാർലി ചാപ്ലിൻ തൻ്റെ ആത്മകഥയിലൂടെ പറയുന്നുണ്ട്. 5 അടി 4 ഇഞ്ച് പൊക്കമുണ്ടെങ്കിലും കാഴ്ചയിൽ ചാപ്ലിന് അത്ര പൊക്കം തോന്നിക്കില്ല. കുറുകിയ കാലുകളും കൈകളും ചലനത്തിലെ ചടുതയും അംഗവിക്ഷേപങ്ങളിലെ അനിയന്ത്രിതമായ ആകർഷകത്വവുമൊക്കെ അസാധാരണമായ ഒരു കുള്ളനെ പോലെ നമുക്ക് പലയിടങ്ങളിലും ചാപ്ലിനെ തോന്നാറുണ്ട്. ചാർലി ചാപ്ലിൻ്റെ ജീവിതം അവലോകനം ചെയ്താൽ ചാപ്ലിൻ്റെ ബാല്യം അമ്മയുടെയോ അച്ഛൻ്റെയോ സംരക്ഷണമില്ലാതെ കടന്നുപോയ ഒരു ബാല്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ചാർലി ചാപ്ലിനെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. ജീവിതത്തിൻ്റെ കറുത്ത അധ്യായമെന്നാണ് ചാപ്ലിൻ അതിനെ വിശേഷിപ്പിച്ചത്. തൻ്റെ അമ്മയുടെ മാനസിക രോഗം ഭേദമാകും എന്ന ചിന്തയിലായിരുന്നു ചാപ്ലിൻ എപ്പോഴും ജീവിച്ചത്. ചാപ്ലിനെ സദാ അലട്ടിക്കൊണ്ടിരുന്ന ഒരു മാനസിക വ്യഥയായിരുന്നു തൻ്റെ അമ്മയുടെ മാനസിക രോഗം. ഏതെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്നും ചാപ്ലിൻ എപ്പോഴും പ്രത്യാശിച്ചിരുന്നു. എന്നാലോ അമ്മയുടെ മനോനിലയിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു എന്നത് ചാപ്ലിൻ വേദനയോടെ തിരിച്ചറിയുന്ന പല അധ്യായങ്ങളും ഈ കൃതിയിലുണ്ട്. ചാപ്ലിൻ്റെ മിക്ക ചിത്രങ്ങളും വ്രണിത ബാല്യത്തോടും അശരണനോടുമൊക്കെയുള്ള ഒരു സഹാനുഭൂതി നമുക്ക് ദർശിക്കാൻ കഴിയും അല്ലേ. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ആരാധകരുള്ള ഒരു താരമാണ് ചാർലി ചാപ്ലിൻ. കാലങ്ങളായി ജനതയെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ച ഒരു പ്രതിഭയാണ് ചാർലി ചാപ്ലിൻ. ആഴമേറിയ അനുഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ പല ഇതിഹാസങ്ങളും ഉടലെടുക്കാറുണ്ട് എന്ന് നാം കണ്ടിട്ടുണ്ട്. അതുപോലെ മികച്ച ഒരു പ്രതിഭയാണ് ചാർലി ചാപ്ലിൻ. ഉള്ളിൽ ദുഃഖത്തിൻ്റെ ഒരു അഗ്നിപർവ്വതം പേറി പുറമേ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ചാർലി ചാപ്ലിൻ അനാഥത്വവും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞതായിരുന്നു തൻ്റെ ബാല്യം എന്ന് തുറന്നെഴുതുന്നുണ്ട്. ചിരിയുടെ കൂർത്ത മുനകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. സിനിമ എന്ന മാധ്യമം ഉപയോഗിച്ച് സിനിമയ്ക്കപ്പുറം വളർന്ന മഹാനായ പ്രതിഭ ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ്റെ ജീവിതം നാം ഈ കൃതിയിലൂടെ വായിച്ചാൽ സിനിമയെ വെല്ലുന്ന കഥയായിരുന്നു എന്ന് നമുക്ക് തോന്നാം. ലണ്ടനിൽ കെന്നിംഗ്ടണിൽ ആയിരുന്നു ചാപ്ലിനും അമ്മയും ചേർന്ന് ജീവിച്ചിരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം അച്ഛനും അമ്മയുമായി അടുത്ത ബന്ധമുള്ളവരുമായി ഒക്കെ ചേർന്ന് ഒരു നൃത്ത ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നു. ഒരു അഭിനേതാവാകണം എന്ന അമിതമായ വിശ്വാസം കൊണ്ട് സ്കൂൾ ജീവിതം അദ്ദേഹം നിർത്തിവെച്ചു എന്ന് നമുക്ക് ഈ കൃതി വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ ഗതിമാറി ഒഴുകുന്ന ഒരു പുഴ പോലെ ചാപ്ലിൻ്റെ ജീവിതം ഒഴുകിക്കൊണ്ടേയിരുന്നു. നമുക്ക് ഈ കൃതി വായിച്ചാൽ മനസ്സിലാകുന്നത് ചിലയിടങ്ങളിലൊക്കെ ചാപ്ലിൻ്റെ ജീവിതം ഒരു കീറാമുട്ടിയായി നിൽക്കുന്നതാണ്. ചാപ്ലിൻ്റെ ബാല്യവും യൗവനവും എല്ലാം തന്നെ ഈ ഒരു ആത്മകഥയിലൂടെ ചാപ്ലിൻ എഴുതുന്നുണ്ട്. പലയിടങ്ങളിലും ഈ കൃതി വായിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾ ഈറനണിയാതെ ഈ കൃതി വായിച്ചു തീർക്കാൻ കഴിയുകയില്ല. അത്രയും ഭാവസാന്ദ്രമായും ആർദ്രമായുമാണ് ചാപ്ലിൻ ഈ വരികളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1800 ആ കാലഘട്ടത്തിലൊക്കെ ലണ്ടനിൽ ജനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഒരു വിഭാഗം ജനങ്ങൾ സമ്പന്നരും മറുവിഭാഗമകട്ടെ കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെ പിടിയിലായിരുന്നു. അതായത് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മധ്യവർഗ ജനങ്ങളുടെ ഒരു അഭാവം ആ കാലഘട്ടത്തിൽ അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്നു എന്ന് ചാപ്ലിൻ കുറിക്കുന്നുണ്ട്. അന്നമോ വസ്ത്രമോ പോലുമില്ലാതെ കൊടിയ ദാരിദ്ര്യത്തിലായിരുന്ന ഒരു ദരിദ്ര വിഭാഗം ജനത അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്നു എന്ന് ചാപ്ലിൻ എഴുതുന്നുണ്ട്.

തന്റെ 14-ാമത്തെ വയസ്സിൽ അമ്മയുടെ മനോനില ആകവഷളായി. ആ അവസരത്തിൽ ചാപ്ലിൻ തന്റെ അമ്മയെ മേന്തി കാതങ്ങളോളം നടന്ന് അമ്മയെ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കിയ കഥ ചാപ്ലിൻ പറയുന്നുണ്ട്. കണ്ണുകളെ ഈറനണിയിക്കാതെ നമുക്ക് ഈ ഒരു ആത്മകഥ മുഴുമിച്ച് തീർക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അമ്മയെ അങ്ങനെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് തിരികെ വീട്ടിലെത്തിയ ചാപ്ലിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരനാഥത്വബോധം കടന്നുകൂടി. ദിവസങ്ങൾ ഇനി എങ്ങനെ താൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചാപ്ലിന്റെ ചിന്തകൾ കാട് കയറി പോകുന്നു എന്ന് നമുക്ക് തോന്നാം. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. തിരികവരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടിയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചാർലി ചാപ്ലിന്റെ ആത്മകഥ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ മനുഷ്യരെ കുടുകൂടെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന മഹാനായ പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ വിടവാങ്ങി ഏകദേശം 4.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോകത്തിനിന്നും ഹാസ്യ സാമ്രാട്ട് ചാർലി ചാപ്ലിൻ തന്നെയാണ്. നമുക്ക് പൊട്ടിച്ചിരിയുടെ പര്യായമായി ചാപ്ലിനെ വിശേഷിപ്പിക്കാം അല്ലേ? ചാപ്ലിനെ കുറിച്ച്, ചാപ്ലിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ ആത്മ

കഥയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാലഘട്ടത്തിൽ ലണ്ടനിൽ സമ്പന്നരായ ജനങ്ങളും ദാരിദ്ര്യത്തിൽപ്പെട്ട ജനങ്ങളുടെയും ഒരു വിഭാഗമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നത്തിനോ വസ്ത്രത്തിനോ പോലും ഗതിയില്ലാത്ത കുറേയധികം ജനവിഭാഗങ്ങൾ അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്നു എന്നുമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ചാപ്ലിൻ്റെ ജീവിതം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അമ്മയെ എത്തിച്ചു കഴിഞ്ഞതിനു ശേഷം വല്ലാത്ത അനാഥത്വ ബോധത്തിൽ ആയിരുന്നു എന്നും ഞാൻ പറഞ്ഞിരുന്നു. തന്റെ അമ്മ ഹന്ന ഇടയ്ക്കിടയ്ക്ക് അസുഖം ഭേദമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും തിരിച്ചെത്താറുണ്ടായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏകദേശം 10 വയസ്സുള്ളപ്പോൾ ചാപ്ലിൻ മിക്ക ദിവസങ്ങളിലും ഒരു തെരുവു നർത്തകനായി അറിയപ്പെട്ടിരുന്നു എന്നും ഈ കൃതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. വ്യാവസായിക വിപ്ലവത്തോടെ ജീവിതത്തിന്റെ അടിത്തറ നഷ്ടപ്പെട്ട അനേകായിരങ്ങൾ ആഹാര സമ്പാദനത്തിന് പോക്കറ്റടിയും പിടിച്ചുപറിയുമൊക്കെ അന്ന് നിത്യവൃത്തിയാക്കിയിരുന്ന ഒരു കാലഘട്ടം ലണ്ടൻ തെരുവുകളിലുണ്ടായിരുന്നു. അന്ന് അത്തരം ആൾക്കാരെ കൊണ്ട് ലണ്ടന്റെ മിക്ക തെരുവുകളും നിറഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ. ഒരിക്കൽ അങ്ങനെ കലുഷിതമായ ഒരു ലണ്ടൻ തെരുവിൽ ചാർലി പാടുകയും ഒരറബി കുതിരയെ പോലെ ചാടിക്കളിക്കുകയുമാണ് ചെയ്തത്. കുറച്ചധികം നേരമായി ചാപ്ലിനെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന കുറേയധികം പേർ ചാപ്ലിന്റെ ഉള്ളിലുള്ള കലാകാരനെ തിരിച്ചറിയുകയും പല ഓഫറുകളും ചാപ്ലിനായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്നൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. പലപ്പോഴും അമ്മ ഹന്ന കടുത്ത മാനസിക രോഗത്താൽ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലായി എന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ. അന്നൊക്കെ തന്നെ ചാപ്ലിനെയും ജ്യേഷ്ഠനെയും അധികാരികൾ അച്ഛനെ തിരഞ്ഞുപിടിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കുവാൻ സന്നദ്ധരായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടം ചാപ്ലിൻ വളരെ വേദനയോടെയാണ് ഈ കൃതിയിൽ പരാമർശിച്ചിട്ടുള്ളത്. അന്ന് എന്റെയും ജ്യേഷ്ഠനായ സിഡ്നിയുടെയും ജീവിതം ദുരിതപൂർണമായിരുന്നു എന്നും ചാപ്ലിൻ എഴുതിയിട്ടുണ്ട്. തന്റെ ജ്യേഷ്ഠനായ സിഡ്നിക്ക് പിന്നീട് കപ്പലിൽ ജോലി ലഭിച്ചപ്പോൾ താൻ അനാഥനായി, താൻ തനിച്ചായി എന്നും ചാപ്ലിൻ പറയുന്നുണ്ട്. പല രാത്രികളിലും ചാർലി ചാപ്ലിൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ അലഞ്ഞു തിരിയുക എന്നാണ് ചാപ്ലിൻ അതിനെ ഈ കൃതിയിൽ വിശേഷിപ്പിച്ചത്. അത്തരം അവസരങ്ങളിലൊക്കെ കേട്ട സംഗീതം ചാപ്ലിന്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കിയിരിക്കുന്നു. ചില മദ്യശാലകളിൽ നിന്നും കേൾക്കുന്ന മനോഹര സംഗീതം ചാപ്ലിന്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കിയിരുന്നു എന്നും ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പരാമർശിച്ചിരുന്നു. കർണോയുടെ നാടകങ്ങളിൽ നിന്നും ചാപ്ലിൻ ശരീരഭാഷയിലും ശരീര ചലനങ്ങളിലും അനായാസമായ പാഠങ്ങൾ പഠിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ചാപ്ലിന്റെ ഭാവി ജീവിതത്തിന് ഒരു മാർഗരേഖയുണ്ടാക്കി അന്ന് എന്നും നമുക്ക് കരുതാം. ചാപ്ലിനെ ആരും ആദ്യകാലങ്ങളിൽ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. സഹപ്രവർത്തകരോട് ചാപ്ലിൻ ഒരക്ഷരം പോലെ ഉരിയാടാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്നും കുറിച്ചു വച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അയാൾ എന്തെങ്കിലും സംസാരിച്ചെന്നിരിക്കും. പൊതുവെ നിശബ്ദനായിരുന്നു ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മദ്യത്തിനെ അദ്ദേഹത്തിന് ഭയമായിരുന്നു എന്നും ശമ്പളം കിട്ടിയാലുടൻ അപ്പോൾ തന്നെ അതുമായി ബാങ്കിലേക്ക് ഓടുകയായിരുന്നു ചാപ്ലിൻ എന്നും പറയുന്നു. കാശ് കയ്യിൽ വന്നതോടെ തന്റെ സഹോദരനായ സിഡ്നിയുമായി ചേർന്ന ചാപ്ലിൻ ഒരു വീട് വാടകയ്ക്കെടുത്തു. അക്കൂട്ടത്തിൽ ഒരു പിയാനോയും ഒരു നഗ്നസുന്ദരിയായ പൂർണകായ ചിത്രവും ചാപ്ലിൻ മേടിച്ചു എന്നും കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊമേഡിയന്മാരെ പോലെ ആയിരുന്നില്ല ചാപ്ലിൻ. അദ്ദേഹത്തിന് അറിയാനുള്ള ആഗ്രഹങ്ങൾ ഏറിയേറി വന്നുകൊണ്ടേയിരുന്നു. ഇംഗ്ലീഷ് വ്യാകരണം, ലാറ്റിൻ ഇംഗ്ലീഷ് ഡിക്ഷണറി തുടങ്ങിയ പുസ്തകങ്ങളിലേക്കൊക്കെ തന്നെ ചാപ്ലിൻ തന്റെ വായന വർദ്ധിപ്പിച്ചു എന്ന് വേണം നമുക്ക് ഈ കൃതിയിൽ നിന്ന് വായിച്ചെടുക്കാൻ. ഷെർലക് ഹോംസിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ഡിറ്റക്റ്റീവിനെ അനുകരിച്ച് ചാപ്ലിൻ ഒരു വയലിൻ വാങ്ങി. അതിന്റെ കമ്പികൾ ഇടത് കൈകൊണ്ട് മീറ്റാൻ പാകത്തിന് തിരിച്ചുവിട്ടു. എല്ലായിടവും വയലിനും ചാപ്ലിൻ ഒപ്പം കൊണ്ടുപോയിരുന്നു. പിയാനോ മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്തു. വിഷാദം തന്റെ മനസ്സിനെ ബാധിക്കുമ്പോഴൊക്കെ തന്നെ ചാപ്ലിൻ സംഗീതത്തിലേക്ക് തന്റെ മനസ്സിനെ തിരിച്ചുവിടാൻ ജാഗരൂകനായിരുന്നു എന്ന് വേണം പറയാൻ. ബാല്യവും കൗമാരവും ഒക്കെ പിന്നിട്ട് വന്ന ആ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലയിടങ്ങളിലും ചാപ്ലിന് കാലിടറാറുണ്ടായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. നാം ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കും, എന്തായിരുന്നു ചാർലി ചാപ്ലിന്റെ ജീവിതം ഇങ്ങനെയായത് എന്ന്.
ചാപ്ലിന്റെ ബാല്യജീവിതം ആദ്യ കാലഘട്ടങ്ങളിൽ സന്തോഷഭരിതമായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നീട് തികഞ്ഞ മദ്യപാനിയായിരുന്ന അച്ഛൻ തങ്ങളെ ഒറ്റപ്പെടുത്തി മറ്റൊരു ജീവിതത്തിലേക്ക് പോയപ്പോഴാണ് ചാപ്ലിനും അമ്മയും സിഡ്നിയും അടങ്ങുന്ന ആ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലേക്കും അനാഥത്വത്തിലേക്കും വഴിമാറിയത് എന്ന് നമുക്ക് ഈ കൃതി വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ദുരന്ത തീവ്രതയുടെ പ്രതീകമായി മാറിയ ചാപ്ലിന്റെ ജീവിതമാണ് ചാപ്ലിൻ ഈ കൃതിയിൽ പരാമർശിക്കുന്നത്. മാനസിക രോഗം മാറിക്കിട്ടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ തുന്നൽ ജോലികളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു എന്ന് ചാപ്ലിൻ പറയാറുണ്ടായിരുന്നു. നല്ല ഒരു ശബ്ദത്തിനുടമയായിരുന്ന തൻ്റെ അമ്മ ചില സ്റ്റുഡിയോയിലൊക്കെ പാട്ടുപാടാൻ പോയാണ് തന്നെയും ജ്യേഷ്ഠനായ സിഡ്നിയെയും വളർത്തിയിരുന്നത് എന്നും ചാപ്ലിൻ വേദനയോടെ പറയാറുണ്ട്. നാം ഇങ്ങനെ ചാപ്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു രൂപമുണ്ട് അല്ലേ? കറുത്ത തൊപ്പിയും നീളൻ വടിയും വലിയ പാൻസും മുറിമീശയും ഒക്കെ ചേർന്ന് കണ്ടാൽ തന്നെ ചിരിവരുന്ന ഒരു രൂപം. ചാപ്ലിൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത് ട്രാമ്പ് എന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന്റെ ഒരു രൂപമാണ് ചാപ്ലിൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് ഈ ആത്മകഥ വായിച്ചാൽ മനസ്സിലാകും. വളരെ ഗൗരവതരമായ കാര്യങ്ങളെ നർമ്മഭാവത്തോടെ ലളിതമായി അവതരിപ്പിക്കാനുള്ള ചാപ്ലിന്റെ കഴിവ് വളരെ വലുതാണ്. ലോകത്തെ കിടുകിട വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലറെ പരിഹസിച്ചുകൊണ്ട് 1940 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, അതുമാത്രം മതി ചാർലിന്റെ ഉള്ളിലുള്ള ഒരു പ്രതിഭയെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കാര്യമെന്ന് നാം ഏവർക്കുമൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. കഥ, തിരക്കഥ, സംഗീത സംവിധാനം, നിർമ്മാണം തുടങ്ങി സിനിമയിൽ ചാപ്ലിൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. 2 തവണയാണ് ചാപ്ലിനെ തേടി ഓസ്കാർ എത്തിയത് എന്നും നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ മഹാനായ പ്രതിഭ ചാർലി ചാപ്ലിന്റെ ജീവിതത്തിലേക്ക് ഒരെത്തിനോട്ടമാണ് ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതിയിലൂടെ ഞാൻ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: അക്ഷരമുദ്രയിലേക്ക് തിരികെയെത്താം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മഹാനായ പ്രതിഭ ചാർലി ചാപ്ലിന്റെ ആത്മകഥ, ആ കൃതിയെക്കുറിച്ചാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അക്ഷരമുദ്രയിലൂടെ അറിവുകൾ പകരുന്നത്. ചാർലി ചാപ്ലിന്റെ ആത്മകഥ എന്ന ഈ കൃതിയിൽ തൻ്റെ ബാല്യവും കൗമാരവും പിന്നീട് തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നടന്നുകയറിയ മേഖലകളെക്കുറിച്ചും താൻ പിന്നിട്ട വഴികളെക്കുറിച്ചും എല്ലാം തന്നെ വളരെ ആഴത്തിൽ അദ്ദേഹം ഈ കൃതിയിലൂടെ നമ്മിലേക്ക് കുറേയധികം കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ഞാൻ ആ കൃതിയാണ് ശ്രോതാക്കൾക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചാപ്ലിൻ ഈ ഒരു കൃതിയിൽ ഒരധ്യായത്തിൽ ഇങ്ങനെ കുറിച്ചു വച്ചിട്ടുണ്ട്: എന്റെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കാവുന്ന ആരെയെങ്കിലും കണ്ടുമുട്ടുമെന്ന ആഗ്രഹം യൂറോപ്പിലായിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. കണ്ടുമുട്ടിയ സ്ത്രീകളിൽ വളരെ കുറച്ചുപേർ മാത്രമായിരുന്നു ആ വിഭാഗത്തിലുണ്ടായിരുന്നത്. അതിന് സാധിക്കുന്നവർക്കാകട്ടെ, അവർക്ക് എന്നോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും എനിക്ക് തോന്നി. ഇപ്പോൾ വീണ്ടും ഞാൻ കാലിഫോർണിയയിൽ എത്തി. ഞാനൊരു ശവപ്പറമ്പിലേക്കാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഡഗ്ലസും മേരിയും തമ്മിൽ പിരിഞ്ഞതിനാൽ അവർ ചാർലി ചാപ്ലിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു. എനിക്ക് അവരുമായി ഒരാശയവിനിമയമില്ല എന്നാണ് ചാപ്ലിൻ എഴുതുന്നത്. അന്ന് രാത്രി ഞാൻ തനിയേയിരുന്ന് ഭക്ഷണം കഴിച്ചു. ആ വലിയ വീട്ടിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമായിരുന്നു. അതിനാൽ അങ്ങനെ ഞാൻ അന്ന് അത്താഴം വേണ്ടെന്ന് വെച്ച് ഹോളിവുഡിലേക്ക് പോയി. കാർ പാർക്ക് ചെയ്ത് ഹോളിവുഡ് നടപ്പാതയിലേക്ക് നടന്നു. ദൂരത്തേക്കൊന്നും ഞാൻ പോയിരുന്നില്ല. അതേ ഒറ്റ നില കടക്കമ്പോളങ്ങൾ ഞാനിങ്ങനെ കണ്ട്. ജീർണമായി കാണപ്പെട്ട പട്ടാളത്തിൻ്റെയും നാവികസേനയുടെയും വിൽപ്പനശാലകളെല്ലാം തന്നെ വിരസവും പരിഷ്കാരരഹിതവും പെട്ടെന്നുണ്ടായി വന്ന ഒരു നഗരത്തിൻ്റെ ഭാവവുമൊക്കെയായിട്ട് എനിക്ക് തോന്നി. എല്ലാം വിറ്റുപെറുക്കി ചൈനയിലേക്ക് പോയാലോ എന്ന് ആ നടത്തത്തിനിടയിൽ ഞാൻ ബോധപൂർവം അങ്ങനെ ആലോചിച്ചു തുടങ്ങി എന്നും ചാപ്ലിൻ ഈ കൃതിയിൽ പറയുന്നുണ്ട്. ഹോളിവുഡിൽ താമസിക്കുന്നതിന് കൂടുതൽ പ്രചോദനങ്ങളൊന്നുമില്ല. നിശബ്ദ ചിത്രങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നതിൽ വലിയ സംശയമില്ലാത്ത ഒരു കാര്യമാണ് എന്നും ചാപ്ലിൻ ഓർക്കുന്നുണ്ട്. ശബ്ദ ചിത്രങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ എനിക്കാണെങ്കിലോ തോന്നുന്നതുമില്ല എന്നാണ് ചാപ്ലിൻ പറയുന്നത്. അതുമല്ല, ഞാൻ ആ കാര്യക്രമങ്ങളിൽ നിന്ന് പുറത്താകുകയും ചെയ്തിരിക്കുന്നു. നിർലജ്ജം ഫോൺ ചെയ്ത് എന്റെ കൂടെ അത്താഴത്തിന് ക്ഷണിക്കാവുന്ന ആരെയെങ്കിലും കണ്ടുപിടിക്കുവാൻ ഞാൻ ആ രാത്രിയിൽ ശ്രമിച്ചു. പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. തിരികെ വീട്ടിൽ ചെന്നപ്പോൾ എന്റെ മാനേജർ റീവ്സ് എല്ലാം ശരിയായ രീതിയിലാണെന്ന് പറയാൻ വിളിച്ചു. പക്ഷേ മറ്റാരും അന്നെന്നെ വിളിച്ചിരുന്നില്ല. മടിപ്പിക്കുന്ന തൊഴിൽ കാര്യങ്ങളിൽ ഇടപെടുന്നതിനായി സ്റ്റുഡിയോയിൽ പോകുന്നത് തണുത്ത വെള്ളത്തിലേക്ക് ചാടുന്നത് പോലെയായിരുന്നു. എന്നാലും സിറ്റി ലൈറ്റ്സ് വളരെ നന്നായി പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞതിൽ ചാപ്ലിൻ ഏറെ സന്തോഷിച്ചു. ചാപ്ലിന് അമേരിക്കയിലുണ്ടായ പല ദുരനുഭവങ്ങളെക്കുറിച്ചും ചാപ്ലിൻ ഈ കൃതിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒരധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ലോസ് ഏഞ്ചൽസിൽ മടങ്ങിയെത്തിയപ്പോൾ

0: യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതിയിലെ എന്റെ സുഹൃത്ത് ജസ്റ്റിസ് മർഫിയിൽ നിന്നും അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു വാർത്ത എനിക്ക് ലഭിച്ചു എന്നും ചാപ്ലിൻ എഴുതുന്നു. പ്രബലരായ ചില രാഷ്ട്രീയക്കാരുടെ ഒരു വിരുന്നിൽ വെച്ച് അതിഥികളിൽ ഒരാൾ തങ്ങൾ ചാപ്ലിനെ പിടികൂടാനിരിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടതായി ഒരു വാർത്ത എനിക്ക് കിട്ടി. എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടാൽ തികച്ചും അപ്രധാനിയായ ഏതെങ്കിലും ഒരു ചെറിയ അഭിഭാഷകനെ കേസ് ഏൽപ്പിച്ചാൽ മതിയെന്ന് ജസ്റ്റിസ് മർഫി എനിക്ക് കത്തെഴുതി. അത് ഫെഡറൽ ഗവൺമെന്റ് എനിക്കെതിരെയുള്ള നടപടിയിലേക്ക് കടക്കുന്നതിനുള്ള കുറച്ചു മുൻപായിരുന്നു. എന്നെ വില്ലന്മാരിൽ വെച്ച് ഏറ്റവും മോശമായ വില്ലനായി ചിത്രീകരിച്ച മാധ്യമങ്ങളുടെ ഏകകണ്ഠമായ പിന്തുണ അന്ന് അതിനുണ്ടായിരുന്നു. അതിനിടെ ഞങ്ങൾ പിതൃത്വ അവകാശ കേസിനെ നേരിടാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതൊരു സിവിൽ കേസായിരുന്നതുകൊണ്ട് ഫെഡറൽ ഗവൺമെന്റിന് അതിലൊന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. ഒരു രക്തപരിശോധനയായാണ് ലോയിഡ് റൈറ്റ് നിർദ്ദേശിച്ചത്. അതിന്റെ ഫലം എനിക്ക് അനുകൂലമായാൽ ഭാര്യയുടെ കുഞ്ഞ് എന്റേതല്ലെന്ന് എന്ന് തെളിവാകും എന്ന് ചാപ്ലിൻ തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് ഫെഡറൽ ഗവൺമെന്റുമായി പലയിടങ്ങളിലും സമരം പ്രഖ്യാപിക്കേണ്ടി വന്നു എന്നും ചാപ്ലിൻ ഈ കൃതിയിൽ പറയുന്നുണ്ട്. കുറേയധികം കാര്യങ്ങൾ, അമേരിക്കയിലുണ്ടായ കുറേ ദുരനുഭവങ്ങളെക്കുറിച്ചും, പിന്നീട് അമേരിക്ക വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് തനിക്ക് എത്തപ്പെടേണ്ടി വന്നതിനെക്കുറിച്ചും ഒക്കെ വളരെ ആഴത്തിൽ ചാപ്ലിൻ ഈ കൃതിയിലൂടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ ചാപ്ലിൻ്റെ ജീവിതത്തെ, ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതിയിലൂടെ വിലയിരുത്താൻ, അല്ലെങ്കിൽ ചാപ്ലിനെ കുറിച്ച് വളരെ ആഴത്തിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു കൃതിയാണ് ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതി. മഹാനായ ആ പ്രതിഭ 1977 ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു അന്തരിച്ചത്. ഉറക്കത്തിനിടയിലുണ്ടായ ഒരു സ്ട്രോക്കാണ് 88-ാമത്തെ വയസ്സിൽ ചാപ്ലിൻ്റെ ജീവനെടുത്തത്. അങ്ങനെ ചിരിയുടെ ചക്രവർത്തിയായ ചാർലി ചാപ്ലിൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന കൃതിയുടെ കുറേയധികം കാര്യങ്ങളാണ്. മഹാനായ ചാപ്ലിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും താൻ പിന്നിട്ട വഴികളെക്കുറിച്ചുമൊക്കെ തന്നെ വളരെ ആഴത്തിലാണ് അദ്ദേഹം ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതിയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേയധികം എപ്പിസോഡുകളിലായി പ്രിയപ്പെട്ട ശ്രോതാക്കൾ അക്ഷരമുദ്രയിലൂടെ ചാർലി ചാപ്ലിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതിയുടെ അവലോകനം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളുണ്ട്, ഇനിയും കുറേയധികം നമുക്കായി. അത്തരം കുറേ വിഖ്യാതങ്ങളായ കൃതികളും പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളും ഒക്കെയാണ് അക്ഷരമുദ്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. എ ഗോപനം, ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിലും ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. കുടിയേറ്റക്കാർക്ക് ഗ്രീൻ കാർഡും വിസയും ലഭിക്കുന്നത് ദുഷ്കരമാകുന്ന പുതിയ ഹോം ലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ നിയമത്തിനെതിരെ 22 സംസ്ഥാനങ്ങളും കൊളംബിയ ഡിസ്ട്രിക്റ്റും നിയമ നടപടി സ്വീകരിച്ചു. സെപ്റ്റംബർ 18 നിലവിൽ വരുന്ന ഈ നിയമപ്രകാരം ഫുഡ് അസിസ്റ്റൻസ്, മെഡിക്കേഡ്, ഹൌസിംഗ് വൗച്ചറുകൾ തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുന്ന കുടിയേറ്റക്കാർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നത് ബുദ്ധിമുട്ടാകും. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെയാണ് DHS ഈ നിയമം കൊണ്ടുവന്നതെന്നും ഇത് ജനങ്ങളിൽ ഭീതി പരത്തുമെന്നും സംസ്ഥാനങ്ങൾ കോടതിയിൽ വാദിക്കുന്നു. രാജ്യവ്യാപകമായി സംസ്ഥാനങ്ങൾക്ക് ഏകദേശം 405 കോടി ഡോളറിന്റെ ഫെഡറൽ ഫണ്ട് നഷ്ടപ്പെടാൻ ഈ നിയമം ഇടയാക്കുന്നുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2024 തുടക്കം മുതൽ ഒക്ലഹോമയിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളിൽ 200% വർദ്ധനവ് രേഖപ്പെടുത്തി. 1800 ആളുകളാണ് ഇതുവരെ നടപടികൾക്ക് വിധേയരായത്. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗം പേർക്കും ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും 5 മാത്രമാണ് ക്രിമിനൽ കുറ്റങ്ങളുമായി ബന്ധമുള്ളതെന്നും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സദ്ദാം ഹുസൈൻ ഭരണകൂടത്തിന് കീഴിൽ ഉന്നത ഇറാഖി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിരുന്നതായി സംശയിക്കുന്ന വ്യക്തി ഫെഡറൽ അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റിലായി. റഹദ് അലൻ ബാഗി എന്നയാളാണ് പിടിയിലായത്. ഫെഡറൽ ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻസ് ആണ് അറസ്റ്റ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. മിഷിഗണിലെ ഫാമിംഗ്ടൺ ഹിൽസ് പ്രദേശത്ത് വെച്ചാണ് അറസ്റ്റ് നടന്നത്. ഫാമിംഗ്ടൺ ഹിൽസിലെ അറിയപ്പെടുന്ന ഒരു ഉന്നത റെസിഡൻഷ്യൽ മേഖലയായ കൺട്രി റിഡ്ജ് സർക്കിൾ പ്രദേശത്താണ് റഹദ് അലൻബാഗി താമസിച്ചിരുന്നത്. ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി മൂല്യത്തിൽ വൻ ഇടിവ്. 2025 ഓഗസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ 57.7% കുറവാണുണ്ടായത്. ഇക്കഴിഞ്ഞ ജൂലൈയെ അപേക്ഷിച്ചും ഓഗസ്റ്റിൽ ഇറക്കുമതി കുറഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റിൽ 540 കോടി ഡോളറിന്റെ സ്വർണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഇത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ 230 കോടി ഡോളറായി കുറഞ്ഞു. ഇക്കഴിഞ്ഞ ജൂലൈയിൽ പോലും 416 കോടി ഡോളറിന്റെ ഇറക്കുമതി നടന്നിരുന്നു. സ്വർണം വാങ്ങരുതെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഉയർന്ന ഇറക്കുമതി തീരുവ, ജ്വല്ലറികൾ പഴയ സ്വർണം വാങ്ങുന്ന പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നത് തുടങ്ങിയവയാണ് ഇറക്കുമതി കുറയാനുള്ള കാരണങ്ങൾ. രാജ്യത്തിന്റെ മൊത്തം ഇറക്കുമതിയിൽ ഓഗസ്റ്റിൽ 14.1% വർധനവ് ഉണ്ടായപ്പോഴാണ് സ്വർണ ഇറക്കുമതിയിൽ മാത്രം കാര്യമായ ഇടിവുണ്ടായത്. ചരമറിയിപ്പുകൾ. മാടമ്പിൽ കുടുംബത്തിലെ തങ്കമ്മ എ മാടമ്പിൽ അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച നടക്കും. അരീക്കര പരപ്പനാട്ട് പരേതനായ തോമസിന്റെ ഭാര്യ മറിയാമ്മ തോമസ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. മാൻവെട്ടം പുത്തൻപുരയിൽ PV തോമസിന്റെ ഭാര്യ തങ്കമ്മ തോമസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യം

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.